ആകാശവാണി കണ്ണൂർ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 8, കൊല്ലവർഷം 1201, ഇടവം 15. 2026 മെയ് 29 തീയതി വെള്ളിയാഴ്ച. എഫ്എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53 മിനിറ്റും 48 സെക്കൻഡും.

0: ആകാശവാണി കണ്ണൂർ.
1: സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ പത്മാവതി വടക്കാഞ്ചേരി.
2: അതിരാവിലെ പുറത്തുപോകാൻ പുറപ്പെട്ടു നിൽക്കുന്ന മകൾ സന്തോഷത്തോടെ അച്ഛനെ പ്രഭാതവന്ദനം ചെയ്യുന്നു. അച്ഛൻ മകളോട് കുശലാന്വേഷണം നടത്തുന്നു. മകളുടെ കയ്യിൽ ഒരു മൊബൈൽ ഫോണും ഉണ്ട്. പെട്ടെന്ന് അച്ഛന്റെ ശ്രദ്ധ മകളുടെ ഡ്രസ്സിലേക്ക് പതിയുന്നു. അച്ഛൻ മകളോട് അവളുടെ വേഷവിധാനത്തെപ്പറ്റി ചർച്ച ചെയ്യുന്നു. അച്ഛന് മകളുടെ വസ്ത്രത്തോട് തീരെ യോജിക്കാൻ പറ്റുന്നില്ല. അതേപ്പറ്റി പറയുമ്പോൾ അച്ഛന് ഫാഷൻ ഇല്ലെന്നും ഇതാണ് ഇപ്പോഴത്തെ ട്രെൻഡ് എന്നും മറ്റുമായിരുന്നു മകളുടെ മറുപടി. പെട്ടെന്ന് അച്ഛന്റെ ശ്രദ്ധ മകളുടെ കയ്യിലുള്ള മൊബൈലിൽ പതിക്കുന്നു. അച്ഛൻ ഫോണിനെ പറ്റി ചോദിക്കുന്നു. ഫോണിന് മേലെ എന്തിനാണ് ഒരു കവർ? ഈ കവർ ഇല്ലെങ്കിൽ ഫോൺ വർക്ക് ചെയ്യില്ലേ? എന്തിനാണ് സ്ക്രീൻ കാർഡ്? എന്താണ് ഇതിന്റെയൊക്കെ ആവശ്യം? മകൾ പറയുന്നു, താഴെ വീണാൽ ഫോൺ പൊട്ടാതിരിക്കാനും നമ്മൾ സ്ക്രീൻ കാർഡ് ഫോണിന്റെ സേഫ്റ്റിക്കും വേണ്ടി ഉപയോഗിക്കുന്നു. 6,000-7,000 രൂപയുടെ ഫോണിന് എന്തിനാണ് ഇത്രയധികം പ്രൊട്ടക്ഷൻ? ഫോൺ സേഫായിരിക്കാൻ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നു. മകളുടെ മറുപടി കേട്ട അച്ഛൻ പറയുന്നു, എനിക്ക് വിലമതിക്കാൻ കഴിയാത്ത രത്നമാണ് മകളെ നീ. അതിന് പോറൽ ഏൽക്കാതിരിക്കാൻ മാന്യമായ ഡ്രസ്സാണ് ധരിക്കേണ്ടത്. ഏതച്ഛനും അമ്മയുമാണ് മകൾക്ക് പോറലേൽക്കാൻ ആഗ്രഹിക്കുക. എല്ലാ മാതാപിതാക്കളും മക്കളുടെ നന്മയും സുരക്ഷിതത്വവും ആഗ്രഹിക്കുന്നു. ജനങ്ങളുടെ മുന്നിൽ അപഹാസിതരാകാതിരിക്കുക. നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണ്. അനുയോജ്യമായ ഡ്രസ്സ് ധരിക്കുക. ഹിന്ദുസ്ഥാൻ സംസ്കൃതി മനസ്സിലാക്കുക. ഒരു വ്യക്തിയുടെ മാന്യതയ്ക്ക് മാർക്കിടുമ്പോൾ വസ്ത്രധാരണയ്ക്ക് വലിയ ഒരു പങ്കുണ്ട്. മാന്യമായ വസ്ത്രധാരണം അവരുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുന്നു. വേഷത്തിൽ എന്തിരിക്കുന്നു എന്ന ചോദ്യത്തിന് വേഷത്തിലും കാര്യമുണ്ട് എന്ന മറുപടിയായിരിക്കും ഉചിതം. ഏതുകൊണ്ടെന്നാൽ നാം ആദ്യം തന്നെ ഒരു വ്യക്തിയെ കാണുമ്പോൾ പ്രഥമസ്ഥാനം വസ്ത്രത്തിനും വസ്ത്രധാരണ സമ്പ്രദായത്തിനുമായിരിക്കും പ്രാധാന്യം കൊടുക്കുക. അനുയോജ്യമായ വസ്ത്രധാരണം വ്യക്തിയുടെ മാന്യതയ്ക്ക് മാറ്റുകൂട്ടുന്നു. നാം ധരിക്കുന്ന വസ്ത്രവും നമ്മുടെ സംസ്കാരത്തിന്റെ ഒരു ഭാഗമാണ്. ഭാരത സ്ത്രീകൾ തൻ ഭാവശുദ്ധി. വിദ്യ എന്നത് വിദ്യ അഭ്യസിക്കുമ്പോൾ വെറും ഒരു ഡിഗ്രി എടുക്കുക എന്നുള്ളത് മാത്രമല്ല, കുട്ടികൾക്ക് പകർന്നുകൊടുക്കേണ്ടത് സ്വഭാവ രൂപീകരണം കൂടിയാണ്. സ്വഭാവ രൂപീകരണം ഇല്ലാതിരുന്നാൽ എന്തു സംഭവിക്കുന്നു? ഉദാഹരണം, മാതാ ശത്രു പിതാ വൈരി ഏക ബാലേന പാഠിത ന ശോഭദേ സഭാമധ്യേ ഹംസമധ്യേ ബഗോരിവ. ചാണക്യനീതിയിൽ നിന്നും ഉദ്ധരിച്ച ഈ വരികൾ സൂചിപ്പിക്കുന്നത് സ്വഭാവ രൂപീകരണം കൊടുക്കാൻ കഴിയാത്ത മാതാപിതാക്കൾ അവരുടെ മക്കൾക്ക് ശത്രുക്കൾക്ക് സമമാണ്. എന്തുകൊണ്ടെന്നാൽ ആ മക്കൾ അരയന്നങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട കൊക്കിനെ പോലെ ശോഭയില്ലാത്തവരായിത്തീരുന്നു. ഇത്രയും കേട്ടപ്പോൾ അച്ഛനിൽ നിന്നും കാര്യം മനസ്സിലാക്കിയ മകൾ ഉചിതമായ ഡ്രസ്സ് ധരിച്ച് വരുന്നു. ആര് പറയുന്നു മക്കൾ പറഞ്ഞാൽ അനുസരിക്കില്ലെന്ന്? മനസ്സിലാകേണ്ട വിധത്തിൽ ഉപദേശിച്ചാൽ തീർച്ചയായും മക്കൾക്ക് മനസ്സിലാകും. സംസ്കാരം പഠിപ്പിക്കേണ്ടതല്ല, കുടുംബത്തിൽ നിന്നും കിട്ടേണ്ടതാണ്. കുട്ടികൾക്ക് നല്ല സംസ്കാരം മാതാപിതാക്കൾ തന്നെ പകർന്നുകൊടുക്കുക.
1: ഇന്നത്തെ സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ പത്മാവതി വടക്കാഞ്ചേരി.
0: ആകാശവാണി.

കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. വി ഡി സതീശൻ മന്ത്രിസഭയുടെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന്. ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം പിരിയുന്ന സഭ ജൂൺ 1, 2, 3 തീയതികളിൽ നന്ദിപ്രമേയം ചർച്ച ചെയ്യും. ജൂൺ 1-നാണ് ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ്. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികാഘോഷത്തിൽ ഉപരാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134-ാം പതിപ്പ് മറ്റന്നാൾ. ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഇന്നുകൂടി സമർപ്പിക്കാം. സുസ്ഥിര വികസനത്തിന്റെ കാഴ്ചപ്പാടുകൾ പകർന്നു നൽകിയ രാഷ്ട്രീയ നേതാവായിരുന്നു എം പി വീരേന്ദ്രകുമാർ എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോഴിക്കോട്ട് വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ ഇന്ന് ഉന്നതതല യോഗം. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ വൈകിട്ട് നന്ദാവനത്തെ എക്സൈസ് ആസ്ഥാനത്താണ് യോഗം. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. കണ്ണൂർ കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് നെയ്യാട്ടത്തോടെ തുടക്കമായി. ഇന്ന് കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് ഭണ്ഡാരം എഴുന്നള്ളിച്ചുകൊണ്ടുവരും. ഐപിഎൽ ക്രിക്കറ്റിൽ 2-ാം ക്വാളിഫയർ മത്സരത്തിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ഇന്നത്തെ ജേതാക്കൾ മറ്റന്നാൾ അഹമ്മദാബാദിലെ കലാശപ്പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ഇനി അറിയിപ്പുകൾ. ഞങ്ങൾ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ: 6:10 കാവ്യാഞ്ജലി, ഇടശ്ശേരിയുടെ കറുത്ത ചെട്ടിച്ചികൾ എന്ന കവിത, ആലാപനം ഡോക്ടർ സി വി ജിഷ മേരി. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം തുടർന്ന് എഫ് എം ഡയറിയിൽ ഗാന്ധി ദർശനം, 7:20 കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകൾ, 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എഫ് എം ഡയറി. പാട്ടിൽ ഈ പാട്ടിൽ നിങ്ങൾക്കറിയാമോ, നിയമദൃഷ്ടിയിൽ അഡ്വക്കേറ്റ് സൗമ്യ ബിജു സംസാരിക്കുന്നു. തുടർന്ന് ഗുഡ് ഇംഗ്ലീഷ്. 7:55 റീഗൽ ചുള്ളേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 മാപ്പിളപ്പാട്ടുകൾ നാസർ മൈലാഞ്ചിയും സംഘവും പാടിയത്. 8:58 9:58 10:58 എഫ് എം പ്രധാന വാർത്തകൾ കേൾക്കാം. 9:00 ചലച്ചിത്രഗാനങ്ങൾ, 10:00 NHM പ്രായോജക പരിപാടി റേഡിയോ ഹെൽത്ത്, 10:15 ഹിന്ദി ചലച്ചിത്രഗാനങ്ങൾ, 11:00 പുതുവസന്തം, 11:30 വളപ്പൊട്ടുകൾ, 12:10 സേവന വാർത്തകൾ, 12:15 മാപ്പിളപ്പാട്ടുകൾ, 12:40 ആരോഗ്യദീപ്തി. May 29 ലോക ദഹനാരോഗ്യ ദിനം. ഇതോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ നമിത സംസാരിക്കുന്നു. 1:00 മില്ലേനിയം മെലഡീസ്. 1:58 എഫ് എം പ്രധാന വാർത്തകൾ. 2:15 തുടർന്നടക്കം. 2:30 കണ്ണൂർ ടാക്കീസ് പുനഃപ്രക്ഷേപണം. വൈകിട്ട് 5:00 ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. 5:30 ഒപ്പനപ്പാട്ട്, ലതാ നമ്പൂതിരിയും സംഘവും അവതരിപ്പിച്ചത്. 5:45 ലളിതഗാനങ്ങൾ. 5:58 എഫ് എം പ്രധാന വാർത്തകൾ. 6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 വാർത്താവീക്ഷണം. 6:50 ഹരിതവേദി. തില്ലങ്കേരി കാഞ്ഞിരാട് എന്ന പ്രദേശത്തെ എൻ ഷിജിത്തിന്റെ കാർഷികാനുഭവങ്ങൾ. 7:20 കമ്പോള വില നിലവാരം. 7:35 ചലച്ചിത്രഗാനങ്ങൾ. 8:00 സാഹിത്യരംഗം. 8:30 സേവന വാർത്തകൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 ചലച്ചിത്ര

0: And that is the end of this news bulletin.
1: Agashavani, Kannur. Kavyanjali. ഇന്ന് ഇടശ്ശേരിയുടെ കറുത്ത ചെട്ടിച്ചികൾ എന്ന കവിത ആലപിക്കുന്നത് ഡോക്ടർ സി വി ജിഷ മേരി.

നിങ്ങൾ കേട്ടത് ഇടശ്ശേരിയുടെ കറുത്ത ചെട്ടിച്ചികൾ എന്ന കവിത. ആലപിച്ചത് ഡോക്ടർ സി വി ജിഷ മേരി. കാവ്യാഞ്ജലി.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ അർച്ചന. യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം. അമ്മേ അവിടുത്തെ ശ്രീകോവിലിന് മുമ്പിൽ ആയിരം തിരിതെളിയും.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ അർച്ചന സമാപിക്കുന്നു. അർച്ചന വീണ്ടും കേൾക്കാം നാളെ രാവിലെ 6:15. ഇനി തദ്ദേശ വാർത്തകൾ.
1: ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: പൊൻചേലകളിൽ വിരിഞ്ഞ അപൂർവ സൗന്ദര്യമാണ് നീ.
1: താരണ്യം തളിരിടും മേനയിൽ പട്ടിന്റെ പകട്ടുമായി സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര

സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ. ജൂൺ 6 കണ്ണൂരിൽ ആരംഭിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായുള്ള മെഡൽ ലോഞ്ചിംഗ് ഇന്ന് രാവിലെ 11 കണ്ണൂർ പ്രസ് ക്ലബ് ഹാളിൽ പി സന്തോഷ് കുമാർ MP ഉദ്ഘാടനം ചെയ്യും. ലോക സൈക്കിൾ ദിനാചരണത്തിന്റെ ഭാഗമായി കാസർകോട് ജില്ലാ ടൂറിസം പ്രമോഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ഞായറാഴ്ച രാവിലെ 6 കാസർകോട് ഫോർട്ട് റൈഡ് എന്ന പേരിൽ പൈതൃക സൈക്കിൾ യാത്ര സംഘടിപ്പിക്കുന്നു. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ സൈക്കിളും സുരക്ഷാ ഉപകരണങ്ങളുമായി എത്തിച്ചേരണമെന്ന് DTPC സെക്രട്ടറി അറിയിച്ചു. കാസർകോട് താലൂക്കിലെ സ്കൂൾ വാഹനങ്ങളുടെ കാര്യക്ഷമത പരിശോധന ഈ മാസം 30 രാവിലെ 9 കാസർകോട് മുനിസിപ്പൽ സ്റ്റേഡിയത്തിലും മഞ്ചേശ്വരം താലൂക്കിലെ വാഹനങ്ങളുടെ പരിശോധന നാളെ രാവിലെ 9 ഉപ്പള AJI ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും നടക്കും. ട്രാക്ക് നവീകരണ പ്രവൃത്തി നടക്കുന്നതിനാൽ എടക്കാട് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനുകൾക്കിടയിലെ NH നടാൽ റെയിൽവേ ഗേറ്റ് ജൂൺ 1 രാത്രി 11 വരെ അടച്ചിടും. കണ്ണൂർ ഹാപ്പിനെസ് ഫൌണ്ടേഷനും APJ അബ്ദുൽ കലാം ലൈബ്രറിയും വിവിധ സാംസ്കാരിക സംഘടനകളുടെ സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഡാൻസ് ഫെസ്റ്റിവലിന്റെ നൃത്ത മത്സരം ആദ്യ ക്ലസ്റ്റർ നാളെയും മറ്റന്നാളുമായി നടക്കും. മികച്ച ഡാൻസ് സ്കൂൾ, മികച്ച ഡാൻസ് അധ്യാപകർ എന്നിവർക്ക് പുരസ്കാരം നൽകും. മത്സരത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 98 95 96 31 72 എന്ന നമ്പറിൽ രജിസ്റ്റർ ചെയ്യണം. പോത്താങ്കണ്ടം ആനന്ദഭവനത്തിന്റെ നേതൃത്വത്തിൽ 3 ശ്രുതം പ്രഭാഷണ പരമ്പര ഈ മാസം 31 വരെ വൈകുന്നേരം 7 മുതൽ പയ്യന്നൂർ ശ്രീപ്രഭ ഓഡിറ്റോറിയത്തിൽ നടക്കും. പാപ്പിനിശ്ശേരി പഞ്ചായത്ത് ലിറ്റിൽ തിയേറ്ററിൽ പ്രതിമാസ ചലച്ചിത്ര പ്രദർശനം ഇന്ന് രാവിലെ 10:30. ചേലേരി UK നാരായണ സ്മാരക വായനശാലയുടെ നേതൃത്വത്തിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഇന്ന് രാവിലെ 10 നടക്കും. കതിരൂർ ഗ്രാമപഞ്ചായത്ത് ആർട്ട് ഗാലറിയിൽ നടന്നുവരുന്ന ചിത്രകലാ പ്രദർശനം ഹോമേജ് ടു പയനിയേഴ്സ് ജൂൺ 6 വരെ തുടരും. കണ്ണൂർ സർവകലാശാലയിലെ വിവിധ വകുപ്പുകളിലെയും സെന്ററുകളിലെയും UG PG പ്രവേശനത്തിന് ഓൺലൈനായി അപേക്ഷിക്കാനുള്ള തീയതി ജൂൺ 13 വൈകുന്നേരം 5 വരെയാണ്. പ്രോസ്പെക്ടസ് ഉൾപ്പെടെയുള്ള കൂടുതൽ വിവരങ്ങൾ admissions.kannooryuniversity.ac.in എന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. ഫോൺ നമ്പർ 0497 276 6638. കണ്ണൂർ സർവകലാശാല ടീച്ചർ എഡ്യൂക്കേഷൻ സെന്ററുകൾ, അഫിലിയേറ്റഡ് കോളേജുകൾ എന്നിവിടങ്ങളിലെ ദ്വിവർഷ BEd പ്രോഗ്രാമുകളിലേക്കുള്ള ഏകജാലക പ്രവേശനത്തിന് ഓൺലൈൻ രജിസ്ട്രേഷൻ ജൂൺ 17 വൈകുന്നേരം 5 വരെ. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0497 276 6388. കാസർകോട് LBS എഞ്ചിനീയറിംഗ് കോളേജിൽ ബിടെക് NRI സീറ്റുകളിലേക്ക് ജൂൺ 1 വരെ ഓൺലൈനായി അപേക്ഷിക്കാം. വെബ്സൈറ്റ് www.lbcek.ac.in. ഫോൺ നമ്പർ 94 47 37 51 56. സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ നടപ്പിലാക്കുന്ന സ്വയം തൊഴിൽ വായ്പ പദ്ധതിക്ക് കീഴിൽ വായ്പ അനുവദിക്കുന്നതിനായി കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് പയ്യന്നൂർ താലൂക്കുകളിലെ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ടവരിൽ നിന്നും അപേക്ഷകൾ ക്ഷണിച്ചു. 50,000 മുതൽ 500,000 രൂപയാണ് വായ്പ അനുവദിക്കുന്നത്. കുടുംബ വാർഷിക വരുമാനം 500,000 രൂപയിൽ താഴെയുള്ള 18 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 0460 220 50 36. ചെറുപ്പുറം മുത്തപ്പൻ ക്ഷേത്രത്തിൽ ഇന്ന് വൈകുന്നേരം മുത്തപ്പൻ വെള്ളാട്ടവും നാളെ പുലർച്ചെ തിരുവപ്പനയുമുണ്ടാകും. കൊട്ടിയൂർ വൈശാഖോത്സവത്തിൽ ഇന്ന് ഭണ്ഡാരം എഴുന്നള്ളത്ത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് യോഗം ഇന്ന് രാവിലെ 11 ജില്ലാ പഞ്ചായത്ത് ഹാളിൽ നടക്കും. സെഞ്ചുറി വെഡിംഗ് സെന്റർ.

0: തദ്ദേശ വാർത്തകൾ സമാപിച്ചു. ഇന്നത്തെ തദ്ദേശ വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക് വികസനത്തിന്റെ പുതിയ പാതയിലേക്ക്.
2: വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ചുളിയാട് 16 പറമ്പിലെ ബാങ്ക് കെട്ടിടത്തിൽ നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് വിൽപ്പന കേന്ദ്രം ആരംഭിക്കുന്നു.
1: മെയ് 30 ശനിയാഴ്ച രാവിലെ 10 കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുന്നു.
2: ഉദ്ഘാടന പരിപാടിയിലും തുടർന്നും എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു.
1: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക്,
2: ഫോൺ 0460-223-5246. നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് 7501-010167.
3: ചേട്ടന്മാരെ ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
4: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: നേത്ര പരിചരണ രംഗത്ത് 50 സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിലും.
5: അത്യാധുനിക തീവ്ര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
1: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
5: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ, വായന്തോട്, മട്ടന്നൂർ.
1: ഫോൺ 8590460017.
5: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്രമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
0: 4 കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
6: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
0: 42 കണ്ണൂരിനൊപ്പം കൊയ്ലി ഹോസ്പിറ്റൽ, തളാപ്, കണ്ണൂർ. കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
7: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
8: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
7: അതെങ്ങനെയാ?
8: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം, ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
7: സംഭവം കൊള്ളാലോ.
8: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
4: കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
9: നേത്ര പരിചരണ രംഗത്ത് 10 അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും. രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്ര പരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ, ചെട്ടിപ്പീടിക, കണ്ണൂർ, ചുങ്കം, തലശ്ശേരി.
10: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
11: ലാപ്ടോപ്പോ?
10: അതെല്ലോ കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, CCTV, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
12: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
13: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200 ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400-06-1911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
4: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
14: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
4: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
14: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാലോടിൽ നിന്നും ബസ് സൗകര്യവും.
4: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
14: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633-9847-484950-8893-94958.
15: തിങ്കളാഴ്ചകളിൽ രാവിലെ 7:40 വായനയുടെ വാതായനങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് നിർമ്മല ITI, പരിയാരം, കണ്ണൂർ. ഫോൺ 8547-108649.
16: എല്ലാ ഞായറാഴ്ചയും രാവിലെ 7:40 ട്രെഡിമിക്സ് ദർപ്പണം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ട്രെഡിമിക്സ് കറി പൗഡർ, എ ട്രഡീഷണൽ ബ്ലെൻഡ്.
11: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
17: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര, റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
18: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
19: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ. ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7:00 ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
20: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
21: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
22: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
23: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
24: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
25: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
26: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
25: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
26: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
25: ഏറ്റവും പുതിയ റിലീസുകൾ,
26: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
25: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
24: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
25: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
27: ട്രെയിൻ യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക്, ട്രെയിൻ നമ്പർ 1:63:45 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1 മണിക്കൂർ വൈകിയോടുന്നു.

0: ആകാശവാണി കണ്ണൂർ. ഇനി 6:45 പ്രാദേശിക വാർത്തകൾ കേൾക്കാം. കോഴിക്കോടറിലെ തുടർന്ന് സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിയിലെ.
1: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്. ആകാശവാണിയുടെ വിവിധ നിലയങ്ങളിൽ പരസ്യം ചെയ്യാൻ ബന്ധപ്പെടുക. വാണിജ്യ പ്രക്ഷേപണ കേന്ദ്രം, ആകാശവാണി, വഴുതക്കാട്, തിരുവനന്തപുരം. ഫോൺ 2322105 2325142.
2: ദേ സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
2: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
3: ഒപ്പം ഫീസും ബുക്സും എല്ലാം.

0: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1800-420-2233.
1: ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ബി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന്. കേരളത്തിന്റെ മാറ്റത്തിന് വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ ടീം ഉണ്ടാകുമെന്നും സ്വപ്നതുല്യ പദ്ധതികൾ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി ബി ഡി സതീശൻ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പരിപാടിയിൽ 10,000 കോടിയിലേറെ രൂപ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ കൈമാറി. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റ് 2ാം ക്വാളിഫയറിൽ വൈകിട്ട് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. ബി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന്. ഇതോടെ 16ാം കേരള നിയമസഭയുടെ സമ്പൂർണ്ണ സമ്മേളനത്തിന് തുടക്കമാകും. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് യു ഡി എഫ് ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഇന്ന് രാവിലെ 9 മണിക്കാണ് പുതിയ സർക്കാരിന്റെ നയപ്രഖ്യാപന പ്രസംഗം. നയപ്രഖ്യാപന പ്രസംഗത്തിനായി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ 8:45 നിയമസഭാ മന്ദിരത്തിൽ എത്തും. യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളിൽ ഉൾപ്പെട്ട വനിതകൾക്ക് സൌജന്യ കെ എസ് ആർ ടി സി യാത്ര അടക്കമുള്ളവ ഇന്നത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഉണ്ടാകുമോ എന്നാണ് പലരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. നയപ്രഖ്യാപന പ്രസംഗത്തിന് തിങ്കളാഴ്ചയാണ് മന്ത്രിസഭ അംഗീകാരം നൽകിയിരുന്നത്. ഇന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം പിരിയുന്ന സഭ പിന്നീട് ജൂൺ 1, 2, 3 തീയതികളിൽ നന്ദി പ്രമേയം ചർച്ച ചെയ്യും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ജൂൺ 1 നടത്തും.
1: കേരളത്തിന്റെ മാറ്റത്തിന് വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ നല്ലൊരു ടീം ഉണ്ടാകുമെന്നും സ്വപ്നതുല്യ പദ്ധതികൾ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട്ട് പൌരാവലി ഒരുക്കിയ സ്വീകരണത്തിന് മറുപടി പറയുകയായിരുന്നു അദ്ദേഹം. കേരളത്തിലെ കുട്ടികൾ ഇവിടെ തന്നെ പഠിക്കാനും കാലത്തിനൊപ്പം ഓടിയെത്താനും പറ്റുന്നവരായി മാറണം. ഇതിന് സിലബസ് മാറ്റം ആവശ്യമാണ്. സമ്പദ്വ്യവസ്ഥ ഉത്തേജിപ്പിക്കാനും ഖജനാവ് നിറച്ച് വികസനം കൊണ്ടുവരാനും സാധിക്കുന്ന തരത്തിൽ ഭരണ സംവിധാനം പരിഷ്കരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുൻ ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള, എം കെ രാഘവൻ എം പി, ഡോക്ടർ എം കെ മുനീർ, കൈതപ്രം നടൻ ജോയ് മാത്യു, കൽപ്പറ്റ നാരായണൻ, എം എൻ കാരശ്ശേരി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. സുസ്ഥിര വികസനത്തിന്റെ കാഴ്ചപ്പാടുകൾ പകർന്നു നൽകിയ രാഷ്ട്രീയ നേതാവായിരുന്നു എം പി വീരേന്ദ്രകുമാറെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. കോഴിക്കോട്ട് വീരേന്ദ്രകുമാർ അനുസ്മരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്ലാച്ചിമട സമരത്തിന് വീരേന്ദ്രകുമാർ നൽകിയ പിന്തുണ ഭൂഗർഭജലത്തിന്റെ പ്രാധാന്യം ബോധ്യപ്പെടുത്താൻ സഹായകമായെന്ന് സതീശൻ അഭിപ്രായപ്പെട്ടു. നേരത്തെ മുൻ കേന്ദ്രമന്ത്രി ജയറാം രമേശ്, എം പി വീരേന്ദ്രകുമാർ മാതൃഭൂമി നാഷണൽ തോട്ട് ലീഡർഷിപ്പ് പുരസ്കാരം സാമൂഹ്യ പ്രവർത്തക സുനിതാ കൃഷ്ണന് സമ്മാനിച്ചു. അനുസ്മരണ പ്രഭാഷണവും അദ്ദേഹം നടത്തി. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിന് വൈകിട്ട് ഉന്നതതല യോഗം ചേരും. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നന്ദാപുരത്തെ എക്സൈസ് ആസ്ഥാനത്താണ് യോഗം. കർണാടകയിൽ പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്ന നടപടി ചർച്ച ചെയ്യാൻ രാജിവെച്ച മുഖ്യമന്ത്രി സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാറും ഡൽഹിയിലെത്തി. കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച ചെയ്ത ശേഷം മന്ത്രിസഭാ പുനഃസംഘടനയും ഉണ്ടായേക്കുമെന്നാണ് റിപ്പോർട്ട്. ഇന്നലെ ഗവർണറുടെ ഓഫീസിലെത്തി സിദ്ധരാമയ്യ രാജിക്കത്ത് സമർപ്പിച്ചു. എന്നാൽ ഗവർണർ യാത്രയിലായതിനാൽ അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനം. സിദ്ധരാമയ്യയുടെ രാജിയിൽ കർണാടകയിൽ പലയിടത്തും പിന്നാക്ക ന്യൂനപക്ഷ പ്രസ്ഥാനമായ അഹിന്ദ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. അതേസമയം ഡി കെ ശിവകുമാറിനെ പിന്തുണയ്ക്കുന്ന സംഘടനകൾ ആഹ്ലാദ പ്രകടനം നടത്തി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45ാം വാർഷികാഘോഷത്തിൽ ഉപരാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. ദാവൺകരയിലെ ബി ഡി ടി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെ പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഉപരാഷ്ട്രപതി ഗോവയിലെ സി എസ് ഐ ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷനോഗ്രഫി സന്ദർശിക്കും. മറ്റന്നാൾ വൈകിട്ട് കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140ാമത് സ്ഥാപക വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. CBSE 12-ാം ക്ലാസ് വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നങ്ങൾ സമയബന്ധിതമായും സുതാര്യമായും സൌഹൃദപരമായും പരിഹരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ എല്ലാ നടപടികളും സ്വീകരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. CBSE 12-ാം ക്ലാസ് പരീക്ഷകളുടെ

0: മൂല്യനിർണയവും ഫലാനന്തര നടപടികൾ സംബന്ധിച്ച പ്രശ്നങ്ങളും അവലോകനം ചെയ്യാൻ ന്യൂഡൽഹിയിലെ CBSE ആസ്ഥാനത്ത് ചേർന്ന അവലോകന യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. വിദ്യാർത്ഥികളുടെ താൽപര്യങ്ങൾ ഗവൺമെന്റിന്റെ മുൻഗണനയാണെന്ന് ആവർത്തിച്ച പ്രധാൻ വീഴ്ചകൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് ഉറപ്പു നൽകി. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പരിപാടിയിൽ 10,000 കോടിയിലേറെ രൂപ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വീഡിയോ കോൺഫറൻസിലൂടെ കൈമാറി. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, യുപി, ഗുജറാത്ത്, ഹരിയാന എന്നിവയടക്കം സംസ്ഥാനങ്ങൾക്കാണ് തുക അനുവദിച്ചത്. ഡെസ്ക് റിപ്പോർട്ട്.
1: രാജ്യത്ത് പ്രധാനമന്ത്രി ആവാസ് പദ്ധതിയിൽ ഇതുവരെ 3,91,00,000 വീടുകളുടെ നിർമ്മാണത്തിന് കേന്ദ്രം അനുമതി നൽകിയിട്ടുണ്ടെന്ന് ചൌഹാൻ അറിയിച്ചു. ഇതിൽ 3,00,000 വീടുകളുടെ നിർമ്മാണം പൂർത്തിയായി. 4,95,00,000 വീടുകൾ നിർമ്മിക്കാനാണ് ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. ആവാസ യോഗ്യമല്ലാത്ത വീടുകളിൽ പാവപ്പെട്ട ഒരാൾ പോലും കഴിയുന്നില്ലെന്ന് ഉറപ്പാക്കുന്ന പ്രധാനമന്ത്രിയുടെ പ്രതിബദ്ധതയാണ് പദ്ധതിക്ക് പിന്നിലെന്ന് ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. PM ആവാസ് പദ്ധതിയിൽ 75% വീടുകൾ സ്ത്രീകളുടെ പേരിലോ ഭാര്യയുടെയും ഭർത്താവിന്റെയും കൂട്ടായ പേരിലോ ആണ് നൽകിയിരിക്കുന്നത്. ഇനിയും പദ്ധതിയിൽ കേന്ദ്ര നിർദ്ദേശപ്രകാരം അനുമതി നൽകാത്ത സംസ്ഥാനങ്ങളോട് ലക്ഷ്യം June 30 പൂർത്തീകരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് ചൌഹാൻ പറഞ്ഞു.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് മറ്റന്നാൾ. ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ GOV ഓപ്പൺ ഫോറത്തിലോ ഇന്നു കൂടി സമർപ്പിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. തിരുവനന്തപുരം വെമ്പായത്തെ അമ്യൂസ്മെന്റ് പാർക്കിലെ അപകടത്തിൽ കൃത്യമായ പരിശോധനയും നടപടിയും ഉണ്ടാകുമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ പറഞ്ഞു. റൈഡ് പൊട്ടിവീണത് സുരക്ഷാ വീഴ്ചയാണെന്നും സംവിധാനത്തിന്റെ സ്റ്റെബിലിറ്റി സർട്ടിഫിക്കറ്റ് അടക്കം പരിശോധിക്കുമെന്നും മന്ത്രി അറിയിച്ചു. ശിശുക്ഷേമ വകുപ്പ് ഡയറക്ടർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് നെയ്യാട്ടത്തോടെ തുടക്കമായി. ഇന്ന് ഭണ്ഡാരം എഴുന്നള്ളത്താണ്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
2: ഇന്നലെ രാത്രി 10 നെയ്യാട്ടം ആരംഭിച്ചത്. മണത്തണ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് നെയ്യമൃത് സ്ഥാനികരായ വില്ലിപ്പാലൻ വലിയ കുറുപ്പും തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരും ഒരുമിച്ച് കലശപാത്രങ്ങളുമായി അക്കരെ കൊട്ടിയൂരിൽ എത്തിയതിനു ശേഷമായിരുന്നു ചടങ്ങ്. ഇന്ന് രാവിലെയോടെയാണ് നെയ്യാട്ടം പൂർത്തിയായത്. ജില്ലയിലെ വിവിധയിടങ്ങളിലെ 80 മഠങ്ങളിൽ നിന്നുള്ള നെയ്യമൃത് സംഘങ്ങളാണ് ക്ഷേത്രത്തിലേക്ക് നെയ്യുമായി എത്തിയത്. വയനാട് തലപ്പുഴയിലെ മുതിരേരി ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിച്ചുകൊണ്ടുവന്ന മുതിരേരി വാളും അക്കരെ കൊട്ടിയൂരിലെത്തി. ഇന്ന് കരിമ്പനക്കൽ ഗോപുരത്തിൽ നിന്ന് ഭണ്ണാരം എഴുന്നള്ളിച്ചുകൊണ്ടുവരും. ബലിബിംബങ്ങളും ആനകളും അക്കരെ കൊട്ടിയൂരിൽ ഇന്നെത്തും. നാളെ മുതൽ അക്കരെ കൊട്ടിയൂരിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കും. June 20 വരെയാണ് പ്രവേശനം.
0: തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ സുരക്ഷാ വീഴ്ചയുണ്ടായ സംഭവം ചർച്ച ചെയ്യാൻ ക്ഷേത്ര ഭരണസമിതി യോഗം ഇന്ന് ചേരും. 5-അംഗ ഭരണസമിതി രാവിലെയാണ് യോഗം ചേരുന്നത്. IPL ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ന്യൂ ചണ്ഡിഗഡിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. കഴിഞ്ഞ ദിവസം എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ 2-ാം ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയത്. ഇന്ന് വിജയിക്കുന്ന ടീം മറ്റന്നാൾ അഹമ്മദാബാദിലെ ഫൈനൽ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവുമായി ഏറ്റുമുട്ടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 3 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ചെംസ്ഫോർഡിൽ ഇന്ത്യയ്ക്ക് 38 റൺസിന്റെ വിജയം. നാളെ ബ്രിസ്റ്റലിലാണ് 2-ാം മത്സരം. പരമ്പരയിൽ ഹർമൻപ്രീത് കൌറാണ് ഇന്ത്യൻ സംഘത്തെ നയിക്കുന്നത്. തിരുവനന്തപുരത്തെ തിരുവല്ലം പരശുരാമ ക്ഷേത്ര നവീകരണം വേഗത്തിലാക്കണമെന്നാവശ്യപ്പെട്ട് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ജലവിഭവ ദേവസ്വം മന്ത്രിമാർക്ക് കത്ത് നൽകി. ബലിക്കടവ് വൃത്തിയാക്കുകയും അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുകയും വേണമെന്ന് അദ്ദേഹം കത്തിൽ ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ വകുപ്പിൽ അധ്യാപക സോഷ്യൽ വർക്കർ നിയമനം നടത്തുന്നതെന്ന തരത്തിൽ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറിയുടെ പേരിൽ വ്യാജ പ്രചാരണം നടത്തുന്നതായി ഗവൺമെന്റ് അറിയിച്ചു. വ്യാജ സന്ദേശത്തിനെതിരെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഡയറക്ടർ DGP പരാതി നൽകി. പരസ്യ ചിത്രീകരണത്തിന് പെരുമ്പാവൂരിലെ മുടക്കുഴ പാറമടയിൽ എത്തിയ യുവ മോഡൽ മുങ്ങിമരിച്ചു. ഡൽഹി സ്വദേശി ദിയാൻഷു ജോഷിയാണ് ഇന്നലെ ഉച്ചകഴിഞ്ഞ് അപകടത്തിൽ മരിച്ചത്. തിരുവനന്തപുരത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ 13 CPIM പ്രവർത്തകരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കേസിൽ ഇതുവരെ 19 പേരാണ് അറസ്റ്റിലായത്. ഇതിൽ 5 നേരത്തെ റിമാൻഡ് ചെയ്തിരുന്നു. ഒരാൾക്ക് നോട്ടീസ് നൽകി വിട്ടയച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. BD സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന്. കേരളത്തിന്റെ മാറ്റത്തിന് വിവിധ മേഖലകളിലെ വിദഗ്ധരുടെ ടീം ഉണ്ടാകുമെന്നും സ്വപ്നതുല്യ പദ്ധതികൾ നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി BD സതീശൻ. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കം. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് പ്രധാനമന്ത്രി

ആവാസ് യോജന ഗ്രാമീൺ പരിപാടിയിൽ 10,000 കോടിയിലേറെ രൂപ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ കൈമാറി. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐപിഎൽ ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ വൈകിട്ട് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും.

0: മക്കളുടെ പഠന പിന്നോക്കാവസ്ഥയോ സ്വഭാവ മാറ്റങ്ങളോ നിങ്ങളെ അലട്ടുന്നുണ്ടോ? പരീക്ഷാ പേടി, ശ്രദ്ധക്കുറവ്, മൊബൈൽ, ലഹരി ഉപയോഗം എന്നിവയിൽ നിന്ന് അവരെ തിരികെ കൊണ്ടുവരാം. കാഞ്ഞങ്ങാട് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ സത്യമയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും സേവനം തികച്ചും സൌജന്യം. സത്യമയ ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്. ഫോൺ 0467220454.
1: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
4: നിങ്ങളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ചിറകു നൽകാൻ ഉത്തര മലബാറിലെ ഏറ്റവും മികച്ച ക്യാമ്പസായ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലേക്ക് സ്വാഗതം.
5: കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ ഏക ഓട്ടോണമസ് കോളേജ്,
4: നാക് A++ ഗ്രേഡുള്ള ഏക കോളേജ്, KIRF റാങ്കിംഗിൽ 14th സ്ഥാനം.
5: മികച്ച കോഴ്സുകളും കരിയറും സ്വന്തമാക്കാൻ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് ഓട്ടോണമസ്.
4: 11 എയ്ഡഡ് UG കോഴ്സുകൾ, 8 അൺഎയ്ഡഡ് UG കോഴ്സുകൾ,
5: 4 എയ്ഡഡ് PG കോഴ്സുകൾ, 2 അൺഎയ്ഡഡ് PG കോഴ്സുകൾ.
4: കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക്
5: www.nirmalagirikollege.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ 7902200064 9446266760.
0: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം, നേർവഴിയിലേക്ക് വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
6: FM ഡയറി. FM ഡയറിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം.

0: മഹാത്മജിയുടെ ജീവിത ദൗത്യം, അദ്ദേഹത്തിൻ്റെ തളരാത്ത ശുഭാപ്തി വിശ്വാസം, മനുഷ്യ നന്മക്കായുള്ള നിരന്തര യത്നം എന്നിവ ലോകത്തെമ്പാടുമുള്ള സേവന പ്രവർത്തകരെയും മതാധ്യക്ഷരെയും സമാധാനകാംക്ഷികളെയും ഒരുപോലെ ആകർഷിക്കുകയുണ്ടായി.
1: ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷമുള്ള മഹാത്മജിയുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു ഗാന്ധിയനും പ്രഭാഷകനുമായ പ്രൊഫസർ എം. മുഹമ്മദ്.

అమెరికన్ యుద్ధ విరుద్ధ పోరాళి డాక్టర్ జాన్ హెయిన్స్ హోమ్స్ బాపువിന് ഇങ്ങനെ എഴുതുകയുണ്ടായി. സ്വാതന്ത്ര്യത്തിന് ശേഷം അങ്ങയുടെ രാജ്യത്ത് നടമാടിക്കൊണ്ടിരിക്കുന്ന ദുരന്തങ്ങൾ അങ്ങയെ ഒട്ടേറെ ദുഃഖിതനാക്കിയിട്ടുണ്ട്. എന്നാൽ ദൗർഭാഗ്യകരമായ ഈ സംഭവങ്ങൾ അങ്ങയുടെ ജീവിതയജ്ഞത്തെ പരാജയപ്പെടുത്തിയിരിക്കുന്നു എന്ന് അങ്ങ് കരുതരുത്. അങ്ങയുടെ അധ്യാപനങ്ങളും നേതൃത്വവും എന്നുമെന്ന പോലെ സ്വതന്ത്ര ഇന്ത്യയിലും അത്യധികം പ്രസക്തമാണ്. ഒറ്റക്ക് നിന്നുകൊണ്ടാണ് താങ്കൾ ഈ ദുസ്സഹമായ അവസ്ഥയെ നേരിടുന്നത് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. സ്വാതന്ത്ര്യത്തിന് ശേഷം അങ്ങ് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും സമാനതയില്ലാത്തതാണ്. അന്ധകാരം നിറഞ്ഞ ഈ നിമിഷങ്ങളിൽ അങ്ങ് എന്നത്തേക്കാളും മഹത്വമാർജിച്ചിരിക്കുന്നു. തന്നെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ടുള്ള ഈ കത്ത് കിട്ടിയപ്പോൾ മഹാത്മജിയുടെ പ്രതികരണം കാണുക. എന്റെ നേട്ടത്തെ കുറിച്ചുള്ള പ്രശംസാവചനങ്ങൾ സ്വതന്ത്ര ഇന്ത്യയിൽ ശരിയാണെന്ന് തെളിയിക്കാൻ എനിക്ക് സാധിക്കുമോ? അഹിംസയുടെ അന്തിമ വിജയം തെളിയിച്ചു കാട്ടാൻ ഡോക്ടർ ഹോംസ് കരുതുന്നത് പോലെ എന്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ? തന്റെ സജീവ ആശയങ്ങളെ അവതരിപ്പിക്കുന്ന എത്രയും ലളിതമായ ഉപമകൾ

0: യോഗിക്കുന്നതിൽ ഗാന്ധിജി നിപുണനായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ നടക്കുന്ന അതിദാരുണമായ വർഗീയ സംഘടനകളിൽ ദുഃഖത്തെക്കാളേറെ രോഷം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരാൾ എഴുതിയ കത്തിന് ഗാന്ധിജി ഇങ്ങനെയാണ് മറുപടി അയച്ചത്: താങ്കൾ അയച്ച രോഷാകുലമായ കത്ത് കിട്ടി. താങ്കൾ ഇങ്ങനെ രോഷം കൊള്ളുന്നത് ഞാൻ സഹിച്ചല്ലേ പറ്റൂ. ഇരുമ്പ് ചുട്ടുപഴുപ്പിക്കപ്പെടുമ്പോൾ അതിൽ നിന്നും അഗ്നിസ്ഫുല്ലിംഗങ്ങൾ പുറപ്പെടുന്നു. എത്ര തവണ അടിച്ചാലും ഇരുമ്പ് കട്ടിയെപ്പോലെ മുട്ടി ചുട്ടുപഴുക്കുകയില്ല. അതിൽ നിന്ന് തീനാളങ്ങൾ പറക്കുകയുമില്ല. നിങ്ങൾ ആ മുട്ടിയെപ്പോലെയാവുക. ഇന്ത്യയുടെ തലസ്ഥാന നഗരിയിൽ നിന്നും വിട്ടുപോരാൻ അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള മറ്റൊരു കത്തിനുള്ള മറുപടിയിൽ ഗാന്ധിജി മേൽക്കണ്ടതുപോലുള്ള ശുഭാത്വവിശ്വാസം പ്രകടിപ്പിച്ചു കാണുന്നില്ല. ഏതോ ഒരു ഇരുളടഞ്ഞ ഭാഗധേയ ശക്തി ഉള്ളിടത്ത് തന്നെ പിടിച്ചു നിർത്തുന്നതായി അദ്ദേഹത്തിന് തോന്നി. ഇത്രയുമാണ് ഗാന്ധിജി മറുപടിയിൽ എഴുതിയിരിക്കുന്നത്: ഡൽഹി വിടാൻ എന്നെ കൊണ്ടാവുമെന്ന് തോന്നുന്നില്ല. ഇവിടെ ഇരുന്നു കൊണ്ട് തന്നെ എനിക്ക് പ്രവർത്തിക്കുകയോ മരിക്കുകയോ ചെയ്യേണ്ടതുണ്ട്. എന്റെ താമസം കൊണ്ട് ഡൽഹിയിൽ സമാധാനം ഉണ്ടായിത്തീർന്നിരിക്കുന്നുവെന്ന് താങ്കൾ കരുതുന്നത് പോലെ തോന്നുന്നു. സ്വതന്ത്ര ഇന്ത്യയിൽ മനുഷ്യഹൃദയങ്ങളിൽ നിന്ന് ഉണ്ടാകേണ്ടതാണ് സമാധാനം. ആ സമാധാനമില്ല. സമാധാനം നമുക്കുണ്ടെന്ന് തോന്നുന്നുവെങ്കിൽ അത് പട്ടാളത്തിൻ്റെയും പോലീസിൻ്റെയും ആയുധങ്ങൾ കൊണ്ടുണ്ടായ സമാധാനമാണ്. എന്നെ പരിചരിക്കാൻ ഇവിടെ ഒട്ടേറെ ആളുകളുണ്ട്. ഞാൻ നടത്തുന്ന യജ്ഞത്തിൽ മനു നൽകുന്ന സംഭാവന കുറച്ചൊന്നുമല്ല. ബിർള മന്ദിരത്തിൻ്റെ രാജകീയമായ പാർപ്പിടത്തിലാണ് ഇപ്പോൾ ഞാൻ താമസിക്കുന്നത്. പക്ഷേ ഇവിടെ എനിക്ക് ഒരു സ്വസ്ഥതയും ലഭിക്കുന്നില്ല. കൽക്കത്തയിലെ ഒരു സ്നേഹിതന് മഹാത്മാവ് ഇങ്ങനെ എഴുതിയിരിക്കുന്നു: രാമനെ സാക്ഷാത്കരിക്കാനാണ് സ്വതന്ത്ര ഇന്ത്യയിൽ എന്റെ യത്നം. അപകടം നിറഞ്ഞതാണ് ആ യത്നം. അഗ്നി ആളിപ്പെടരാതിരിക്കാൻ വേണ്ടതൊക്കെ ചെയ്യണം. ബംഗാളിലോ ബീഹാറിലോ ഇനിയും വർഗീയത ഉടലെടുക്കുകയാണെങ്കിൽ എന്നെ ജീവനോടെ കാണാൻ സ്വതന്ത്ര ഇന്ത്യക്കാവില്ല. വേവൽ കാന്റീനിൽ പരിസരത്ത് സംഘടിപ്പിച്ച സദസ്സിൽ സാധാരണയിൽ കവിഞ്ഞ സ്ത്രീ സാന്നിധ്യമുണ്ടായിരുന്നു. ഇന്ത്യയിലും ലോകത്താകമാനവും മനുഷ്യ സാഹോദര്യവും സമാധാനവും സംസ്ഥാപിതമായി കാണാൻ തന്റെ കൂടെ ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ ഗാന്ധിജി സദസ്സിനോട് ആവശ്യപ്പെട്ടു. ആളുകളുടെ ഹൃദയത്തിൽ നിന്ന് പുറപ്പെടേണ്ടതാണ് സമാധാനം. അത് മനുഷ്യരുടെ കണ്ണുകളിലൂടെയും വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും സ്ഥാപിതമാകേണ്ടതാണ്. സമാധാനകാംക്ഷിയായ മനുഷ്യൻ ഒരു മൺകുടിലിൽ വസിക്കുമ്പോഴും നാളെയെക്കുറിച്ച് ഓർത്ത് ഭയപ്പെടുകയില്ല. അയാൾക്കറിയാം നാളെ എന്താണ് സംഭവിക്കുകയെന്നത് ദൈവത്തിന് മാത്രമേ അറിഞ്ഞുകൂടൂ എന്ന്. ദശരഥ പുത്രനായ ശ്രീരാമൻ നമ്മയെല്ലാവരെയും പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമായിരുന്നു. അതുകൊണ്ട് അയോധ്യാ സിംഹാസനത്തിൽ താൻ എന്നാണ് അവരോധിക്കപ്പെടുക എന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. നാടുവിട്ട് വനവാസം ചെയ്യേണ്ടി വരുമെന്നും അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. പക്ഷേ ഒരു കാര്യം നല്ലപോലെ മനസ്സിലാക്കി: മനസമാധാനമെന്നത് സിംഹാസനം നേടിയതുകൊണ്ട് കൈവരില്ല എന്ന്. ബാഹ്യമായ അവസ്ഥാവിശേഷങ്ങളെ ആശ്രയിച്ചല്ല മനസമാധാനം കൈവരുന്നത്. അതുകൊണ്ട് വനവാസം അദ്ദേഹത്തിന്റെ മനഃശാന്തി കെടുത്തിയില്ല. ഈയൊരു കാഴ്ചപ്പാട് ഹിന്ദുക്കളും സിഖുകാരും ഇപ്പോഴെങ്കിലും അംഗീകരിക്കുകയാണെങ്കിൽ മുസ്ലിങ്ങളുടെ ഹൃദയത്തിൽ അതുകൊണ്ട് വമ്പിച്ച ഒരു പരിവർത്തനം ഉണ്ടാകുമെന്നതിൽ എനിക്ക് സംശയമേതുമില്ല. ഈ ദിവസങ്ങളിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാജേന്ദ്ര പ്രസാദ്, പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, ഡോക്ടർ സാക്കിർ ഹുസൈൻ തുടങ്ങിയവരും മറ്റു പല പ്രധാന മുസ്ലിം നേതാക്കളും ഗാന്ധിജിയെ സന്ദർശിച്ച് ചർച്ചകൾ നടത്തുകയുണ്ടായി. നാളെയെക്കുറിച്ചുള്ള അനിശ്ചിതത്വവും എന്ത് സംഭവിച്ചാലും മനഃശാന്തിയോടെ അതിനെ നേരിടാനുമുള്ള കരുത്തും മഹാത്മാവിൽ ദൃഢമായിരുന്നു. അത് ആളുകളെ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ളതായിരുന്നു. നാളെ എന്ത് സംഭവിക്കുമെന്ന് ആർക്കറിയാം? എനിക്കെന്നെ സംബന്ധിച്ച് യാതൊരു നിശ്ചയവുമില്ല. അദ്ദേഹം രാമനാമത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അത് അനുവർത്തിക്കാൻ മറ്റുള്ളവരോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്തു.
1: ഇന്ത്യ സ്വതന്ത്രയായതിനു ശേഷമുള്ള മഹാത്മജിയുടെ ജീവിതത്തിലെ ചില സന്ദർഭങ്ങളെക്കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഗാന്ധിയനും പ്രഭാഷകനുമായ പ്രൊഫസർ എം മുഹമ്മദ്.

0: ഗാന്ധിജിയുടെ ആത്മകഥയിൽ നിന്നുള്ള ഭാഗങ്ങൾ തുടരുന്നു.
1: ഗാർമിൻസ്റ്റണിൽ എത്തിയപ്പോൾ ഗാർഡ് ടിക്കറ്റ് പരിശോധിക്കാനെത്തി. എന്നെ അവിടെ കണ്ടിട്ട് അയാൾ ക്ഷോഭിച്ച് മൂന്നാം ക്ലാസ്സിലേക്ക് പോകാൻ വിരൽ ചൂണ്ടി ആംഗ്യം കാണിച്ചു. എൻ്റെ ഒന്നാം ക്ലാസ് ടിക്കറ്റ് ഞാൻ അയാൾക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ അയാൾ

പറഞ്ഞു, മൂന്നാം ക്ലാസ്സിലേക്ക് പോയിക്കൊള്ളുക. ആ കമ്പാർട്ട്മെൻറ്റിൽ ഇംഗ്ലീഷുകാരനായ ഒരു യാത്രക്കാരൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അയാൾ ഗാർഡിനെ ചോദ്യം ചെയ്തു, നിങ്ങൾക്ക് ആ മാന്യനെ ശല്യപ്പെടുത്തിയിട്ട് എന്ത് കാര്യം? അയാളുടെ കയ്യിൽ ഒന്നാം ക്ലാസ് ടിക്കറ്റ് ഇരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? അയാൾ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നതിൽ എനിക്ക് അല്പം പോലും നീരസമില്ല. എന്നെ നോക്കി അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ ഇരിക്കുന്നിടത്ത് തന്നെ സുഖമായി ഇരുന്നുകൊള്ളുക. ഗാർഡ് മുറുമുറുത്ത്, ഒരു കൂലിയുടെ കൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യണമെങ്കിൽ എനിക്കൊന്നുമില്ല എന്ന് പറഞ്ഞു പോയി. വൈകിട്ട് ഏകദേശം 8 മണിയോടുകൂടി തീവണ്ടി പ്രിട്ടോറിയയിലെത്തി. പ്രിട്ടോറിയയിലെ ആദ്യ ദിവസം ദാദാ അബ്ദുള്ളയുടെ വക്കീലിന് വേണ്ടി എന്നെ സ്വീകരിക്കാനായി പ്രിട്ടോറിയ സ്റ്റേഷനിൽ ആരെങ്കിലും കാണും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. ഇന്ത്യക്കാരുടെ വീട്ടിലൊന്നും ഞാൻ താമസിക്കുകയില്ല എന്ന് പ്രത്യേകമായി വാക്കുകൊടുത്തിരുന്നതിനാൽ എന്നെ സ്വീകരിക്കാൻ ഒരു ഇന്ത്യക്കാരനും കാണില്ല എന്നെനിക്കറിയാം. എന്നാൽ വക്കീൽ ആരെയും അയച്ചിരുന്നില്ല. ഞാനെത്തിയത് ഞായറാഴ്ചയായിരുന്നതിനാൽ അദ്ദേഹത്തിന് അസൗകര്യം കൂടാതെ ആരെയും അയക്കാൻ പറ്റുമായിരുന്നില്ല എന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കി. ഞാൻ പരിഭ്രമിക്കുകയും ചെയ്തു. കാരണം ഹോട്ടലുകൾ ഒന്നും എന്നെ സ്വീകരിക്കില്ല എന്ന് ഞാൻ ഭയപ്പെട്ടു. പ്രിറ്റോറിയ സ്റ്റേഷൻ 1914 എന്തായിരുന്നുവോ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിരുന്നു 1893. വിളക്കുകൾ മങ്ങി മങ്ങിയാണ് കത്തിയിരുന്നത്. യാത്രക്കാർ വളരെ കുറവായിരുന്നു. മറ്റ് യാത്രക്കാരെല്ലാം പോകുന്നതുവരെ ഞാൻ കാത്തു. ടിക്കറ്റ് വാങ്ങുന്ന ആളുടെ ജോലി തീരുമ്പോൾ എൻ്റെ ടിക്കറ്റ് കൊടുത്തിട്ട് എനിക്ക് പോവാൻ പറ്റിയ വല്ല ചെറിയ ഹോട്ടലോ അതുപോലെ വല്ല സ്ഥലമോ നിർദ്ദേശിച്ചു തരാൻ കഴിയുമോ എന്ന് അയാളോട് ചോദിക്കാൻ വിചാരിച്ചു. അല്ലാത്ത പക്ഷം ഞാൻ ആ രാത്രി സ്റ്റേഷനിൽ കഴിക്കും. അയാളോട് ഇത് ചോദിക്കാൻ തന്നെ ഞാൻ മടിച്ചു എന്ന് തുറന്നു പറയാം. എന്തെന്നാൽ അപമാനിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. സ്റ്റേഷനിൽ നിന്ന് എല്ലാ യാത്രക്കാരും പോയി കഴിഞ്ഞു. ടിക്കറ്റ് വാങ്ങുന്നയാളുടെ കയ്യിൽ എൻ്റെ ടിക്കറ്റ് കൊടുത്തിട്ട് അന്വേഷണങ്ങൾ നടത്തി. അയാൾ മര്യാദയോടെ മറുപടി പറഞ്ഞു. പക്ഷേ അയാളെക്കൊണ്ട് കാര്യമായൊരു സഹായവും ഉണ്ടാവില്ല എന്നെനിക്ക് ബോധ്യമായി. എന്നാൽ അടുത്തു നിന്നിരുന്ന ഒരു അമേരിക്കൻ നീഗ്രോ ഞങ്ങളുടെ സംഭാഷണത്തിൽ പങ്കുചേർന്നു. അയാൾ പറഞ്ഞു, ഇവിടെ സ്നേഹിതന്മാരൊന്നും ഇല്ലാത്ത ഒരു അപരിചിതനാണ് നിങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ കൂടെ വരികയാണെങ്കിൽ ഒരു ചെറിയ ഹോട്ടലിൽ ആക്കിത്തരാം. അതിൻ്റെ ഉടമസ്ഥൻ എനിക്ക് നല്ലപോലെ അറിയാവുന്ന ഒരു അമേരിക്കക്കാരനാണ്. അയാൾ നിങ്ങളെ സ്വീകരിക്കും എന്നാണ് എൻ്റെ വിചാരം. എനിക്ക് ആ ക്ഷണത്തെപ്പറ്റി സ്വന്തമായ സംശയങ്ങളുണ്ടായിരുന്നു. എങ്കിലും ഞാൻ അയാൾക്ക് നന്ദി പറയുകയും ആ നിർദ്ദേശം സ്വീകരിക്കുകയും ചെയ്തു. അയാൾ എന്നെ ജോൺസ്റ്റൺസ് ഫാമിലി ഹോട്ടലിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. മിസ്റ്റർ ജോൺസ്റ്റനെ ഒരു അരികിലേക്ക് വിളിച്ച് അയാൾ സംസാരിച്ചു. എൻ്റെ ഭക്ഷണം സ്വന്തം മുറിയിൽ വെച്ച് കഴിക്കണം എന്ന വ്യവസ്ഥയിൽ എനിക്ക് ആ രാത്രി താമസ സൗകര്യം ഏർപ്പെടുത്താം എന്ന് അയാൾ സമ്മതിച്ചു. വർണ്ണവിവേചനമൊന്നും എനിക്കില്ല എന്ന് ഞാൻ നിങ്ങൾക്കുറപ്പ് തരുന്നു. എന്നാൽ ഇവിടെ പതിവായി ഭക്ഷിക്കുന്നത് യൂറോപ്യന്മാരാണ്. നിങ്ങളെ ഊണുമേശയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഞാൻ അനുവദിച്ചാൽ അവർക്ക് വിഷമമായി എന്ന് വരും. അവർ പൊയ്ക്കളയുകയും ചെയ്തേക്കാം എന്ന് മിസ്റ്റർ ജോൺസ്റ്റൺ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഈ രാത്രിയിൽ താമസ സൗകര്യം തന്നത് തന്നെ വലിയ ഉപകാരം. ഇവിടുത്തെ സ്ഥിതിഗതികൾ എനിക്ക് ഏതാണ്ട് പരിചയമായി. നിങ്ങളുടെ ബുദ്ധിമുട്ട് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ഭക്ഷണം മുറിയിൽ വിളമ്പിത്തരുന്നതുകൊണ്ട് ഒരു വിരോധവുമില്ല. നാളത്തേക്ക് മറ്റെന്തെങ്കിലും ഏർപ്പാട് ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എനിക്ക് ഒരു മുറി കാണിച്ചു തന്നു. ഒറ്റയ്ക്കായിരുന്നതിനാൽ ഞാൻ ചിന്താമഗ്നനായി ഭക്ഷണം പ്രതീക്ഷിച്ചുകൊണ്ട് അവിടെയിരുന്നു. ഹോട്ടലിൽ അധികം അതിഥികളുണ്ടായിരുന്നില്ല. പരിചാരകൻ ഭക്ഷണവുമായി ഉടനെ എത്തും എന്ന് ഞാൻ പ്രതീക്ഷിച്ചു. അതിനു പകരം മിസ്റ്റർ ജോൺസ്റ്റൺ പ്രത്യക്ഷപ്പെട്ടു. അദ്ദേഹം പറഞ്ഞു,

0: നിങ്ങളോട് ഭക്ഷണം ഇവിടെ ഇരുന്ന് കഴിക്കാൻ പറഞ്ഞതിൽ എനിക്ക് വളരെ ലജ്ജ തോന്നി. അതുകൊണ്ട് മറ്റ് അതിഥികളോട് നിങ്ങളെപ്പറ്റി പറയുകയും ഊണുമുറിയിൽ ഇരുന്ന് നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നതിൽ അവർക്ക് അനിഷ്ടമുണ്ടോ എന്ന് ചോദിക്കുകയും ചെയ്തു. അവർക്ക് യാതൊരു വിരോധവുമില്ലെന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്തോളം കാലം ഇവിടെ താമസിക്കുന്നത് സമ്മതമാണ് എന്നും അവർ പറഞ്ഞു. ഞാൻ അദ്ദേഹത്തിന് വീണ്ടും നന്ദി പറഞ്ഞ് ഊണുമുറിയിലേക്ക് ചെന്ന് ഹൃദ്യമായി ഭക്ഷണം കഴിക്കുകയും ചെയ്തു.
1: ഗാന്ധി ദർശനമാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
2: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. അക്കൌണ്ടിംഗ് രംഗത്ത് 37 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുള്ള കോളേജ് ഓഫ് കൊമേഴ്സിലൂടെ നിങ്ങൾക്കൊരു മികച്ച പ്രൊഫഷണൽ GST അക്കൌണ്ടന്റായി മാറാം. കൂടാതെ എളുപ്പം തൊഴിൽ നേടാൻ നിരവധി തൊഴിലധിഷ്ഠിത കോഴ്സുകളും. കോൺടാക്ട് 9567-3237-40. കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ.
1: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ. അജാനൂർ ഗ്രാമപഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ, സ്ത്രീ പദവി പഠനം, മറ്റ് അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി കമ്മ്യൂണിറ്റി വിമൺ ഫെസിലിറ്റേറ്ററെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. MSW യോഗ്യതയോ തത്തുല്യമായ വിമൺ സ്റ്റഡീസ്, സൈക്കോളജി, സോഷ്യോളജി വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദ യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. കൂടിക്കാഴ്ച June 3 രാവിലെ 11 പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. താൽപര്യമുള്ളവർ ഈ മാസം 30 അജാനൂർ പഞ്ചായത്തിൽ അപേക്ഷകൾ സമർപ്പിക്കണം. ഫോൺ നമ്പർ 9207-11-26-66. ബന്തടുക്ക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HST ഇംഗ്ലീഷ്, ഫിസിക്കൽ സയൻസ്, LPST കന്നഡ തസ്തികയിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10 സ്കൂൾ ഓഫീസിൽ നടക്കും. ഉദുമ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച June 2 രാവിലെ 11 ഉദുമ FHCയിൽ നടത്തും. MBBS, TCMC രജിസ്ട്രേഷൻ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകണം. കണ്ണൂർ തളാപ്പിലെ ഹൃദയാരാം കമ്മ്യൂണിറ്റി കോളേജ് ഓഫ് കൌൺസിലിംഗ്, തൃക്കരിപ്പൂർ ഫാപ്പിൻസ് കമ്മ്യൂണിറ്റി കോളേജ് ഓഫ് ബിഹേവിയർ മാനേജ്മെന്റ് എന്നിവിടങ്ങളിൽ 2026-27 അധ്യയന വർഷത്തിൽ നടത്തുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ലേണിംഗ് ഡിസബിലിറ്റി കോഴ്സിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി July 7 വൈകുന്നേരം 5 കോഴ്സ് കാലാവധി 1 ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാല ബിരുദം നേടിയവർക്ക് അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്ക് ഫോൺ നമ്പർ 9447-27-00-1. കണ്ണൂർ തോട്ടട ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവേതനടിസ്ഥാനത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ഇംഗ്ലീഷ്, വൊക്കേഷണൽ ടീച്ചർ സിവിൽ കൺസ്ട്രക്ഷൻ ആന്റ് മെയിന്റനൻസ് എന്നീ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. യോഗ്യത NVT ഇംഗ്ലീഷ്, 60% മാർക്കോടെ MA ഇംഗ്ലീഷ്, BEd സെറ്റ്. സിവിൽ കൺസ്ട്രക്ഷൻ ആന്റ് മെയിന്റനൻസ് യോഗ്യത 60% മാർക്കോടെ സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം. അസൽ സർട്ടിഫിക്കറ്റുകളുമായി നാളെ രാവിലെ 11 സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകണം. ഫോൺ നമ്പർ 97-44-26-76-74. കോളേജ് ഓഫ് കോമേഴ്സ് സേവന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.
2: സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കോളേജ് ഓഫ് കൊമേഴ്സ്, നിയർ ഓൾഡ് ബസ് സ്റ്റാൻഡ്, കണ്ണൂർ. ഫോൺ 9567-32-37-40.
1: ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
3: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോത്ര സുരക്ഷാ ഫോറം പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന്. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്ത് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇംഗ്ലണ്ടിനെതിരായ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. IPL ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക ഗോവ കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ഇന്ന് കർണാടകയിലെ ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45-ാം വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിലും ദാവണഗേരയിലുള്ള യൂണിവേഴ്സിറ്റി BDT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും പങ്കെടുക്കും. നാളെ പനാജിയിൽ ഗോവയുടെ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തംഗഡിയിലുള്ള SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അദ്ദേഹം വൈകുന്നേരത്തോടെ കേരളത്തിൽ എത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് സ്ഥാപക വാർഷിക ആഘോഷങ്ങൾ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോത്ര സുരക്ഷാ ഫോറം പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഗോത്ര സമൂഹത്തോടുള്ള സുരക്ഷാ ഫോറത്തിന്റെ സമർപ്പണബോധം പ്രശംസനീയമാണെന്ന് ശ്രീ മോദി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. ഗോത്ര സമൂഹങ്ങളുടെ വികസനവും ശാക്തീകരണവും സംബന്ധിച്ച് വിവിധ ചർച്ചകൾ നടന്നതായും അദ്ദേഹം അറിയിച്ചു. 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഇന്ന് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം. June 1 മുതൽ 3 വരെ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച നടക്കും. ഈ മാസം 21-ന് ആരംഭിച്ച നിയമസഭാ സമ്മേളനത്തിൽ പുതിയ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയും സ്പീക്കർ തെരഞ്ഞെടുപ്പും പൂർത്തിയായിരുന്നു. അഹമ്മദാബാദിൽ നടക്കാനിരിക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന്റെ ഒരുക്കങ്ങൾ അവലോകനം ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു. ഇന്ത്യയിൽ ലോകോത്തര കായിക അടിസ്ഥാന സൌകര്യങ്ങളും അത്യാധുനിക പരിശീലന സൌകര്യങ്ങളും വർദ്ധിച്ചുവരുന്നതായി ശ്രീ ഷാ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. കായിക അടിസ്ഥാന സൌകര്യങ്ങളുടെയും അനുബന്ധ പദ്ധതികളുടെയും പുരോഗതിയെക്കുറിച്ച് യോഗം വിലയിരുത്തിയതായും അദ്ദേഹം അറിയിച്ചു. പരമ്പരാഗത തൊഴിലുകളിൽ ഏർപ്പെടുന്ന കരകൌശല വിദഗ്ധർക്കായി കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് PM വിശ്വകർമ്മ യോജന. പദ്ധതിയുടെ ഭാഗമായി കേന്ദ്ര MSME മന്ത്രാലയം സംഘടിപ്പിച്ച പ്രദർശന വിപണന മേളയിൽ പങ്കെടുത്ത അനുഭവം ആകാശവാണി വാർത്തകളോട് പങ്കുവയ്ക്കുകയാണ് പദ്ധതി ഗുണഭോക്താവായ കോഴിക്കോട് സ്വദേശി മധുസൂദനൻ വില്യാപ്പള്ളി.
4: ഞാൻ ഈ സ്കീമിൽ 1.5 വർഷത്തിന് മുമ്പാണ് ചേർന്നത്. ഇതിന് അപേക്ഷ കൊടുത്ത് അപ്പോൾ ഒരു 7 ദിവസത്തെ ട്രെയിനിങ് ക്യാമ്പിൽ പങ്കെടുത്ത് എങ്ങനെയൊക്കെ ഇത് വിപണനം ചെയ്യണം എന്നുള്ളതിനെ പറ്റി, ഓൺലൈൻ പ്ലാറ്റ്ഫോമിനെ പറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ട്രെയിനിങ്ങിലൂടെയാണ് അറിയാൻ പറ്റിയത്. ആ രീതിയിലുള്ളൊരു സ്റ്റാള് കേന്ദ്ര സർക്കാർ ഒരുക്കുന്നുണ്ടെന്നുള്ള അറിയിപ്പ് തരുകയും അതിനനുസരിച്ച് ഞങ്ങൾ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കി ഈ സ്റ്റാളിലെത്തിക്കുകയും ചെയ്തതാണ്. അങ്ങനെയാണ് ഇവിടെ വിപണനം നടത്തുന്നത്. ഇത് നാട്ടിലും വിപണനം നടത്തുന്നുണ്ട്.
3: സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഇന്ന് ഉന്നതതല യോഗം ചേരും. മന്ത്രി M. ലിജുവിന്റെ നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം നന്ദാവനത്തുള്ള എക്സൈസ് ആസ്ഥാനത്താണ് യോഗം നടക്കുന്നത്. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് കേന്ദ്ര സർക്കാർ 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്തു. രാജ്യത്തെ ജനങ്ങൾക്ക് അടച്ചുറപ്പില്ലാത്ത വീടുകളിൽ താമസിക്കേണ്ടി വരില്ലെന്ന് കേന്ദ്ര ഗ്രാമവികസന മന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വീഡിയോ കോൺഫറൻസിംഗിലൂടെ അറിയിച്ചു. 2024-25 വർഷങ്ങളിലെ ലക്ഷ്യം കൈവരിക്കാത്ത സംസ്ഥാനങ്ങൾ June 30-നകം പ്രക്രിയ പൂർത്തിയാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNewsTiruvananthapuram ഫേസ്ബുക്ക് പേജിലും AIR News_Tiruvananthapuram ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
3: തീവ്രവാദത്തിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ആഹ്വാനം ചെയ്ത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. തീവ്രവാദത്തെ നേരിടുന്നതിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. റഷ്യയിൽ നടന്ന അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പശ്ചിമേഷ്യയിലെ സാഹചര്യത്തെക്കുറിച്ച് പരാമർശിക്കവേ ഹോർമൂസ് കടലിടുക്കും ചെങ്കടലും ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര ജലപാതകളിലൂടെയുള്ള വ്യാപാരങ്ങൾ സുരക്ഷിതവും തടസ്സമില്ലാത്തതുമാണെന്ന് ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണെന്നും ശ്രീ ഡോവൽ വ്യക്തമാക്കി. തെക്കൻ ഇറാനിൽ ഉണ്ടായ US ആക്രമണത്തിന് പിന്നാലെ മേഖലയിലെ അമേരിക്കൻ വ്യോമത്താവളം ആക്രമിച്ചതായി ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അറിയിച്ചു. നേരത്തെ ഹോർമൂസ് കടലിടുക്കിന് മുകളിൽ ഇറാനിയൻ ഡ്രോണുകൾ അമേരിക്ക വെടിവെച്ചിടുകയും തെക്കൻ ഇറാനിലെ ബന്ദർ അബ്ബാസിൽ സൈനിക കേന്ദ്രം ആക്രമിക്കുകയും

0: ുകയും ചെയ്തിരുന്നു. മൂന്ന് ദിവസത്തിനുള്ളിൽ ഇത് രണ്ടാം തവണയാണ് ഇറാനെതിരെയുള്ള യു എസ് ആക്രമണം. സ്വയം പ്രതിരോധമായിരുന്നു തങ്ങൾ നടത്തിയതെന്ന് ഇറാൻ പ്രതികരിച്ചു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലിലേക്കുള്ള വിമാന സർവ്വീസുകളുടെ നിയന്ത്രണം എയർ ഇന്ത്യ ജൂലൈ അവസാനം വരെ നീട്ടി. ടെൽ അവീവ് ഡൽഹി റൂട്ടിലുള്ള സർവ്വീസുകൾ എയർ ഇന്ത്യ നേരത്തെ ജൂൺ അവസാനം വരെ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. എന്നാൽ മേഖലയിലെ നിലവിലെ സാഹചര്യം കണക്കിലെടുത്താണ് വിലക്ക് വീണ്ടും നീട്ടിയതെന്ന് എയർ ഇന്ത്യ വ്യക്തമാക്കി. വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലും ഇന്നു മുതൽ ഉഷ്ണതരംഗത്തിന്റെ തീവ്രത കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അടുത്ത മൂന്ന് ദിവസങ്ങളിൽ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, മധ്യപ്രദേശ് എന്നിവിടങ്ങളിലാണ് ഉഷ്ണതരംഗത്തിൽ കുറഞ്ഞ തീവ്രത രേഖപ്പെടുത്തുന്നതെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിലെ ശാസ്ത്രജ്ഞൻ ഡോക്ടർ അഖിൽ ശ്രീവാസ്തവ ആകാശവാണി വാർത്തകളോട് പറഞ്ഞു. അതേസമയം ദേശീയ തലസ്ഥാന മേഖലയിൽ ഇന്നലെ വൈകുന്നേരം ശക്തമായ മഴയും ഇടിമിന്നലും ഉണ്ടായതായും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ് എന്നിവിടങ്ങളിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരളത്തിൽ വ്യാപക മഴ തുടരുന്നു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട്. ഇന്ന് ആറ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: എറണാകുളം, കോട്ടയം, ആലപ്പുഴ, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം ജില്ലകളിലാണ് ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിക്കുന്ന മഞ്ഞ ജാഗ്രതയുള്ളത്. അതേസമയം സംസ്ഥാനത്ത് കാലവർഷം എത്തിയതായുള്ള സ്ഥിരീകരണം ഇനിയും ഉണ്ടായിട്ടില്ല. ഇന്ന് പുലർച്ചെ സംസ്ഥാനത്ത് പരക്കെ മഴ ലഭിച്ചിരുന്നു. രാത്രി 1 മണി മുതൽ കേരളത്തിൽ ബേക്കൽ മുതൽ കോവളം വരെയുള്ള നിരീക്ഷണ കേന്ദ്രങ്ങളിൽ 5 മില്ലിമീറ്ററും അതിലധികവും മഴ ലഭിക്കുന്നുണ്ട്. ലക്ഷദ്വീപിലും ഇതേ അവസ്ഥ തന്നെയാണ് ഉള്ളത്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിലേക്ക് ഇന്നുകൂടി ആശയങ്ങളും അഭിപ്രായങ്ങളും സമർപ്പിക്കാം. 1-800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പർ, നമോ ആപ്പ്, മൈ ജിഒവി ഓപ്പൺ ഫോറം എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ അറിയിക്കാവുന്നതാണ്. ഈ മാസം 31-നാണ് മൻ കി ബാത്തിന്റെ 134-ാം പതിവ്. ഇംഗ്ലണ്ടിനെതിരായ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഇന്നലെ ചെംസ്ഫോർഡിൽ നടന്ന മത്സരത്തിൽ ഇംഗ്ലണ്ടിനെ 38 റൺസിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. 3 കളികളുള്ള പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം നാളെ ബ്രിസ്റ്റോളിൽ നടക്കും. ഐപിഎൽ ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡിഗഡിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പ്രമുഖ താരങ്ങൾ ക്വാർട്ടർ ഫൈനലിൽ പ്രവേശിച്ചു. ഇന്ന് രാവിലെ നടക്കുന്ന വനിതാ സിംഗിൾസ് ക്വാർട്ടറിൽ പി വി സിന്ധു ദക്ഷിണ കൊറിയയുടെ എസ് വൈ ആനിനെ നേരിടും. ഇന്നലെ നടന്ന പുരുഷ സിംഗിൾസ് പ്രീ ക്വാർട്ടറിൽ തായ് താരത്തെ പരാജയപ്പെടുത്തിയാണ് ലക്ഷ്യസൻ ക്വാർട്ടർ ഫൈനലിൽ എത്തിയത്. പുരുഷ സിംഗിൾസിൽ സാത്വിക് സായിരാജ് രംഗറെഡ്ഡി ചിരാഗ് ഷെട്ടി സഖ്യവും മിക്സഡ് ഡബിൾസിൽ ധ്രുവ് കപില തനിഷ ക്രാസ്റ്റോ ജോഡിയും ക്വാർട്ടറിൽ സ്ഥാനമുറപ്പിച്ചു. സമാധാനത്തിനായി ജീവൻ ബലിയർപ്പിച്ചവരെ അനുസ്മരിക്കാൻ ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലക അന്താരാഷ്ട്ര ദിനം. സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഐക്യരാഷ്ട്രസഭയുടെ കീഴിൽ സേവനമനുഷ്ഠിച്ച സൈനിക, പോലീസ്, സിവിലിയൻ ഉദ്യോഗസ്ഥരുടെ ത്യാഗങ്ങളും ഈ ദിനത്തിൽ ഓർമ്മിക്കുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ രാജിവെച്ചു. ലോക്ഭവനിൽ ഗവർണറുടെ സെക്രട്ടറിക്ക് രാജിക്കത്ത് കൈമാറിയതായി അദ്ദേഹം മാധ്യമങ്ങളെ അറിയിച്ചു. കൂടാതെ ഡി കെ ശിവകുമാറിനെ മുഖ്യമന്ത്രി സ്ഥാനമേറ്റെടുക്കാൻ ക്ഷണിക്കണമെന്ന് ഗവർണറോട് അഭ്യർത്ഥിച്ചതായും ശ്രീ സിദ്ധരാമയ്യ അറിയിച്ചു. 2023 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് സിദ്ധരാമയ്യ 2-ാം തവണയും കർണാടക മുഖ്യമന്ത്രി ആവുകയായിരുന്നു. ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസിൽ നിന്ന് പുരുഷ വിഭാഗം ലോക 1-ാം നമ്പർ താരം യാനിക് സിന്നർ പുറത്തായി. ഇന്നലെ രാത്രി നടന്ന 2-ാം റൌണ്ട് മത്സരത്തിൽ അർജന്റീനയുടെ ജുവാൻ മാനുവൽ സെരുണ്ടോളയാണ് 4 ഗ്രാൻഡ്സ്ലാം കിരീടങ്ങൾ നേടിയിട്ടുള്ള സിന്നറെ അട്ടിമറിച്ചത്. അതേസമയം 24 ഗ്രാൻഡ്സ്ലാം കിരീടങ്ങൾ നേടിയിട്ടുള്ള പുരുഷ വിഭാഗം മുൻ ലോക 1-ാം നമ്പർ താരം നൊവാക് ജോകോവിച്ച് 3-ാം റൌണ്ടിൽ പ്രവേശിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരളം സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോത്രസുരക്ഷാ ഫോറം പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള 16-ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം ഇന്ന്. പ്രധാനമന്ത്രി ആവാസ് ഗ്രാമീൺ യോജനയുടെ ഭാഗമായി കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് 10,000 കോടി രൂപയിലധികം വിതരണം ചെയ്ത് കേന്ദ്ര സർക്കാർ. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഇംഗ്ലണ്ടിനെതിരായ വനിതാ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. ഐപിഎൽ ക്രിക്കറ്റ് 2-ാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
2: ആകാശവാണി കണ്ണൂർ. മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക് വികസനത്തിന്റെ പുതിയ പാതയിലേക്ക്.
3: വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ചുളിയാട് 16 പറമ്പിലെ ബാങ്ക് കെട്ടിടത്തിൽ നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് വിൽപ്പന കേന്ദ്രം ആരംഭിക്കുന്നു.
2: മെയ് 30 ശനിയാഴ്ച രാവിലെ 10 മണിക്ക് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനോയ് കുര്യൻ ഉദ്ഘാടനം ചെയ്യുന്നു.

0: ഉദ്ഘാടന പരിപാടിയിലും തുടർന്നും എല്ലാവരുടെയും സാന്നിധ്യവും സഹകരണവും അഭ്യർത്ഥിക്കുന്നു.
1: മലപ്പട്ടം സർവീസ് സഹകരണ ബാങ്ക്,
0: ഫോൺ 0460-223-5246, നീതി ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് 7501010167.
2: ആർമി, നേവി, എയർഫോഴ്സ്, കേന്ദ്ര പോലീസ് സേനാ വിഭാഗങ്ങളിൽ തൊഴിൽ ആഗ്രഹിക്കുന്ന 16-23 മധ്യേ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് എഴുത്തു പരീക്ഷയ്ക്കായുള്ള പരിശീലനം. അയൺ ക്ലാഡ് ഡിഫൻസ് അക്കാദമി, കോളേജ് ഓഫ് കോമേഴ്സ് ക്യാമ്പസ്, കണ്ണൂർ. ഫോൺ 7356052166.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
5: 7000+ വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
4: ട്യൂഷൻ ഇല്ലാതെ കുട്ടികൾക്ക് മികച്ച അധ്യയനം ലഭിക്കുന്നു.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മുഴുവൻ ക്ലാസുകളും ഡിജിറ്റൈസ് ചെയ്യുന്നു.
4: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെ കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
5: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
4: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
5: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
6: പാട്ടിൽ ഈ പാട്ടിൽ

കശ്മീരി ഗായകനും സംഗീത സംവിധായകനുമായ യാവർ അബ്ദൽ ഒരുക്കിയ ആൽബം മദനോ. അസദ് മീറിന്റെ കശ്മീരി കവിതയിലെയും മിർസ ഗാലിബിന്റെ ഉറുദു ഗസലിലെയും വരികൾ സംയോജിക്കുന്നു. വിരഹവും പ്രണയത്തിന്റെ വിവശതയും പ്രമേയമാകുന്ന ഈ ഗാനത്തിൽ

0: നിങ്ങൾക്കറിയാമോ, ഇന്ത്യയിലെ ആദ്യ ചലച്ചിത്ര പ്രദർശനം നടന്നത് എപ്പോഴാണ് എന്ന് നിങ്ങൾക്കറിയാമോ? 1896 ജൂലൈ 7 ഇന്ത്യയിലെ ആദ്യ ചലച്ചിത്ര പ്രദർശനം നടന്നത്. അറൈവൽ ഓഫ് എ ട്രെയിൻ, ലീവിംഗ് ദ ഫാക്ടറി എന്നീ ചിത്രങ്ങൾ ഉൾപ്പെടെ ല്യൂമിയർ സഹോദരങ്ങളുടെ 6 ഷോർട്ട് ഫിലിംസ് ആയിരുന്നു അന്ന് പ്രദർശിപ്പിച്ചത്.
1: നിയമദൃഷ്ടി. ഇന്ത്യൻ ഭരണഘടനയെയും നിയമങ്ങളെയും മുൻനിർത്തി സംസാരിക്കുന്നു അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
2: ഒരു വ്യക്തി തന്റെ സ്ഥാവര ജംഗമ വസ്തുവകകൾ തന്റെ കാലശേഷം എന്ത് ചെയ്യണം, ആർക്ക് ലഭിക്കണം എന്നാണ് തന്റെ നിശ്ചയം എന്ന് രേഖപ്പെടുത്തുന്ന രേഖയാണ് വിൽപത്രം അഥവാ വിൽ എന്ന് നമുക്കറിയാം. നമ്മുടെ കാലശേഷം നമ്മുടെ വസ്തുവകകൾ എന്ത് ചെയ്യണം, ആർക്ക് നൽകണം, ആർക്കൊക്കെയാണ് അവയന്മേൽ അവകാശമുണ്ടാകേണ്ടത് എന്നൊക്കെയുള്ള തീരുമാനം രേഖപ്പെടുത്തി എഴുതി വയ്ക്കുന്ന വിൽപത്രം രജിസ്റ്റർ ചെയ്ത് വയ്ക്കുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷേ അൺരജിസ്റ്റേർഡ് വിൽ, രജിസ്റ്റർ ചെയ്യാത്ത വിൽപത്രത്തിനും നിയമസാധുതയുണ്ട്. നമ്മുടെ രാജ്യത്തിൽ വിൽപത്രം എഴുതി വച്ചിരിക്കുന്നത് നിയമം അനുശാസിച്ചിരിക്കുന്ന വിധമുള്ള എല്ലാ വ്യവസ്ഥകൾക്കും വിധേയമായാണ് എങ്കിൽ. കൂടുതൽ വ്യക്തമായി പറഞ്ഞാൽ, ഒരു വ്യക്തി നിയമാനുസൃതമായി നിയമം അനുശാസിച്ചിരിക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി എഴുതി തയ്യാറാക്കി വച്ചിരിക്കുന്ന വിൽപത്രം രജിസ്റ്റർ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ അതൊരു രജിസ്റ്റേർഡ് വിൽപത്രമല്ല എന്ന ഒറ്റ കാരണത്താൽ അതിന്റെ സാധുത നിരാകരിക്കുവാൻ സാധിക്കില്ല. വിൽപത്രം രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്നത് പ്രസ്തുത വിൽപത്രത്തിന്റെ ജെനുവിൻനെസ് സംശയിക്കുവാനുള്ള ഒരു കാരണമായി കരുതുവാനോ സ്വീകരിക്കുവാനോ കഴിയുകയുമില്ല. കാരണം ഇന്ത്യൻ നിയമം വിൽപത്രം നിർബന്ധമായി രജിസ്റ്റർ ചെയ്തിരിക്കണം എന്ന് നിഷ്കർഷിക്കുന്നില്ല എന്നത് തന്നെ. കൃത്യമായ ഈ നിയമ നിലപാട് ഇന്ത്യയിലെ പരമോന്നത കോടതിയായ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആവർത്തിച്ച് വ്യക്തമാക്കി പാർവതി ആൻഡ് അതേഴ്സ് വേഴ്സസ് ലക്ഷ്മി ആൻഡ് അതേഴ്സ് എന്ന കേസിന്റെ വിധി പ്രഖ്യാപനത്തിൽ. നമ്മുടെ അവകാശത്തിലും കൈവശത്തിലുമുള്ള സ്ഥാവര ജംഗമ വസ്തുക്കൾ, ബാങ്ക് ഡിപ്പോസിറ്റ്സ് എന്നിവ നമ്മുടെ കാലശേഷം ആർക്ക് കൊടുക്കണം എന്നാണോ നമ്മുടെ തീരുമാനം, ആഗ്രഹം, അത് നിയമം അനുശാസിക്കും വിധം രേഖപ്പെടുത്തി വിൽപത്രം എഴുതി വയ്ക്കുന്നതാണ് ഉചിതം. നമ്മുടെ ബാങ്ക് ഡെപ്പോസിറ്റ്സിലൊക്കെ നോമിനിയായി വെച്ചതുകൊണ്ട് മാത്രം അവർക്ക് നമ്മുടെ മരണാനന്തരം ആ തുക ലഭിക്കുകയില്ല. നമ്മൾ സാധാരണക്കാരിൽ പലരും വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം, നമുക്കിപ്പോ ഒരു ബാങ്ക് ഡെപ്പോസിറ്റ് ആർക്കാണോ അത് കിട്ടേണ്ടത് അവരെയാണ് നമ്മൾ നോമിനിയായി വെക്കുക. അപ്പോ നമ്മുടെ കാലശേഷം ആരെയാണോ നമ്മൾ നോമിനി ആയിട്ട് വെച്ചിരിക്കുന്നത് അവർക്ക് ആ എമൗണ്ട് കിട്ടിക്കൊള്ളും എന്നാണ് നമ്മൾ സാധാരണക്കാരിൽ പലരും വിചാരിച്ചിരിക്കുന്ന ഒരു കാര്യം. പക്ഷെ അങ്ങനെയല്ല. ഉദാഹരണം പറഞ്ഞാല്, ഒരു മകനും മകളും ഉള്ള ഒരു വ്യക്തി, അദ്ദേഹത്തിന് 10 സെന്റ് സ്ഥലവും വീടും ഉണ്ടെന്നിരിക്കട്ടെ. മകളെ വിവാഹം കഴിപ്പിക്കാനായി 3 സെന്റ് സ്ഥലം വിറ്റു, വിവാഹം നടത്തി, 5 സെന്റ് സ്ഥലവും വീടും മകൾക്കും ബാക്കി 2 സെന്റ് സ്ഥലം മകനും തന്റെയും ഭാര്യയുടെയും കാലശേഷം നൽകാനാണ് തങ്ങളുടെ നിശ്ചയം എന്ന് വിൽപത്രം രജിസ്റ്റർ ചെയ്ത് വെച്ചുവെന്നിരിക്കട്ടെ. മകളുടെ വിവാഹ ആവശ്യത്തിന് 3 സെന്റ് വിറ്റു, അവൾക്ക് സ്വർണവും മറ്റും കൊടുത്തു, പിന്നെ 5 സെന്റ് സ്ഥലവും വീടും അഡീഷണൽ ആയിട്ട് കൊടുത്തു. എന്നാൽ മകനാകട്ടെ ആകെ 2 സെന്റ് സ്ഥലം മാത്രം. അതുകൊണ്ട് മേൽപ്പറഞ്ഞ വ്യക്തി സർവീസിൽ നിന്നും കിട്ടിയ പണം ബാങ്കിൽ നിക്ഷേപിച്ചപ്പോൾ അതിൽ മകനെ നോമിനിയാക്കി വെച്ചു. തന്റെ കാലശേഷം ആ അക്കൗണ്ടിൽ അവശേഷിക്കുന്ന മുഴുവൻ തുകയും മകന് ലഭിക്കണമെന്നതായിരുന്നു മകനെ നോമിനിയായി വച്ചതിന്റെ പിന്നിലുള്ള ഉദ്ദേശം. പക്ഷേ അങ്ങനെ നോമിനിയായി വയ്ക്കുന്നത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന്റെ ആ ഉദ്ദേശം നിയമത്തിന്റെ ദൃഷ്ടിയിൽ രേഖപ്പെടുത്തപ്പെടില്ല. അങ്ങനെ രേഖപ്പെടുത്തപ്പെടണമെങ്കിൽ അത് അദ്ദേഹം വിൽപത്രത്തിൽ കൃത്യമായി പരാമർശിച്ചിരിക്കണം. മകനെ നോമിനിയായി വയ്ക്കുക മാത്രം ചെയ്താൽ അദ്ദേഹത്തിന്റെ കാലശേഷം ബാങ്ക് മകനെ കോണ്ടാക്ട് ചെയ്ത് മരിച്ചുപോയ അച്ഛന്റെ നിയമാനുസൃത അവകാശികളുമായി എത്തി ഒപ്പിട്ട് പണം വാങ്ങി നിയമാനുസൃത അവകാശികൾക്ക് വീതിച്ചു നൽകുവാൻ ആവശ്യപ്പെടും. അതായത് ഇപ്പോൾ ഒരു ഹിന്ദു പുരുഷൻ ആണ് മരിക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന്റെ അമ്മ, അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ മക്കൾ അവരായിരിക്കും അദ്ദേഹത്തിന്റെ നിയമാനുസൃത അവകാശികൾ. അപ്പോ മകനെയാണ് നോമിനി വെച്ചിരിക്കുന്നതെങ്കിൽ ബാങ്ക് മകനെ കോണ്ടാക്ട് ചെയ്തിട്ട് ഇവരെല്ലാവരെയും വിളിച്ചിട്ട് ചെല്ലാൻ പറയും. അവരെല്ലാവരും അവിടെ ഒപ്പിട്ടതിന് ശേഷം ആ പണം നോമിനിയെ ഏൽപ്പിക്കും. പക്ഷെ ആ പണത്തിന്മേല് എല്ലാ നിയമാനുസൃത അവകാശികൾക്കും ഒരുപോലെ അവകാശമാണ്. അപ്പോൾ അതിന്റെ മകനുള്ള ഷെയർ മാത്രമേ മകന് ലഭിക്കുകയുള്ളൂ. അല്ലെങ്കിൽ സ്വമേധയാ മരിച്ചുപോയ വ്യക്തിയുടെ മറ്റ് നിയമാനുസൃത അവകാശികൾ അവരുടെ ഷെയറിലുള്ള പണവും കൂടി മകന് നൽകണം. പക്ഷെ അത്തരത്തിലുള്ള ഒരു കൺഫ്യൂഷനും ഇല്ലാതെ തന്റെ അക്കൗണ്ടിലുള്ള മുഴുവൻ പണവും തന്റെ മകന് ലഭിക്കണം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഉദ്ദേശമെങ്കിൽ അദ്ദേഹം ആ ഉദ്ദേശം വ്യക്തമാക്കി നിയമം അനുശാസിക്കും വിധം വിൽപത്രം തയ്യാറാക്കി വെക്കണം. രജിസ്റ്റർ ചെയ്ത് വെക്കുകയാണെങ്കിൽ കൂടുതൽ നല്ലത്. പക്ഷേ രജിസ്റ്റേർഡ് ബിൽ തന്നെ ആയിരിക്കണം. രജിസ്റ്റേർഡ് അല്ലാത്ത ബില്ലിന് നിയമസാധുതയില്ല എന്ന് ആർക്കും ഒരു കോടതിയിലും പറയാൻ സാധിക്കില്ല. ഇന്ത്യയിലെ ഒരു നീതിന്യായ കോടതിയും അത്തരമൊരു വാദം, അതായത് നിയമം അനുശാസിക്കും വിധം തയ്യാറാക്കിയ വിൽപ്പത്രം അത് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ആ വിൽപ്പത്രത്തിന് നിയമസാധുത ഇല്ലാത്തതാണ് എന്നോ ആ വിൽപ്പത്രത്തിന്റെ വിശ്വാസ്യതയിൽ സംശയമുണ്ടെന്നോ ഉള്ള ഒരു വാദം ഒരു നീതിന്യായ കോടതിക്കും സ്വീകരിക്കുവാൻ സാധിക്കുകയില്ല. കാരണം ഇന്ത്യയിൽ നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് വില്ല് ഒരു കമ്പൽസറിലി രജിസ്റ്ററബിൾ ഡോക്യുമെന്റ് അല്ല. നിർബന്ധമായും രജിസ്റ്റർ ചെയ്യേണ്ട ഡോക്യുമെന്റ്സ്, ആധാരങ്ങൾ, അങ്ങനെ ചില ആധാരങ്ങളുണ്ട്. കമ്പൽസറി രജിസ്റ്ററബിൾ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാല് ഇപ്പൊ വിലയാധാരം, ഭാഗാധാരം ഒക്കെ പോലെയുള്ള ആധാരങ്ങൾ നിർബന്ധമായും രജിസ്റ്റർ ചെയ്തിരിക്കേണ്ടതാണ്. അതായത് മറ്റൊരാളുടെ അവകാശത്തിലും കൈവശത്തിലുമുള്ള ഒരു വസ്തുവും വീടും നമ്മൾ വിലയ്ക്ക് വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നു എന്നിരിക്കട്ടെ. അവർ പറഞ്ഞ വില നമ്മൾ നൽകി, വസ്തുവിന്റെ കൈവശം ലഭിച്ചു, വീട്ടിൽ താമസവും തുടങ്ങി എന്നിരിക്കട്ടെ. പക്ഷേ നിയമത്തിന്റെ കണ്ണിൽ ആ ഒരു വിൽപ്പന രേഖപ്പെടുത്തപ്പെടണമെങ്കിൽ നമ്മൾ അവർ ആവശ്യപ്പെടുന്ന പണം നൽകുന്നതോടൊപ്പം വസ്തുവിന്റെയും വീടിന്റെയും എല്ലാ അവകാശങ്ങളും നമുക്ക് കൈമാറുന്നതായി രേഖപ്പെടുത്തി നിയമാനുസൃതമായി വിലയാധാരം രജിസ്റ്റർ ചെയ്യണം. അപ്പോൾ മാത്രമേ ആ വിൽപ്പനയ്ക്ക് നിയമസാധുതയുള്ളൂ. ഇപ്പൊ നമ്മൾ ആരുടെ അടുത്തുനിന്നെങ്കിലും ഒരു വസ്തു വാങ്ങുകയാണെങ്കിൽ ആ വ്യക്തി നമ്മുടെ പേരിൽ ആ വസ്തു കൈമാറ്റം ചെയ്തുകൊണ്ട് വിലയാധാരം വെറുതെ എഴുതി വെച്ചാൽ പോരാ, അത് നിയമം അനുശാസിക്കും വിധം സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയി രജിസ്റ്റർ ചെയ്യുകയും വേണം. ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ അങ്ങനെ നിർബന്ധപൂർവം രജിസ്റ്റർ ചെയ്യേണ്ടുന്ന ഒരു ഡോക്യുമെന്റാണ് വിലയാധാരം. പക്ഷെ വിൽപ്പത്രത്തിന്റെ കേസിൽ വിൽപ്പത്രം നിയമം അനുശാസിക്കും വിധം കൃത്യമായി എഴുതി വെച്ചാൽ മതി. പക്ഷെ നിയമം അനുശാസിക്കും വിധമായിരിക്കണം എഴുതി വെച്ചിരിക്കുന്നത്. അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അത് രജിസ്റ്റർ ചെയ്യണമെന്ന് നിർബന്ധമില്ല, പക്ഷേ രജിസ്റ്റർ ചെയ്ത് വെച്ചാലാണ് നല്ലത് എന്നതാണ് എന്റെ ഭാഗത്ത് നിന്നും പ്രിയപ്പെട്ട ശ്രോതാക്കളോട് എനിക്ക് പറയാനുള്ളത്. പക്ഷേ വിലയാധാരം പോലെയോ ഭാഗാധാരം പോലെയോ ഒന്നും നിർബന്ധമായി രജിസ്റ്റർ ചെയ്യേണ്ട ആധാരങ്ങളുടെ ലിസ്റ്റിൽ വിൽപ്പത്രം ഉൾപ്പെടുന്നില്ല എന്നതുകൊണ്ട് തന്നെ രജിസ്റ്റർ ചെയ്യണം എന്നത് നിർബന്ധം.

0: ബന്ധമല്ല വിൽപത്രം. ഈ ഒരു നിയമ നിലപാടാണ് 2026 May 21 വിധി പ്രഖ്യാപനത്തിലും ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആവർത്തിച്ചു വ്യക്തമാക്കിയത്. വീണ്ടും പറയട്ടെ, വിൽപത്രം ഒരു നിർബന്ധമായും രജിസ്റ്റർ ചെയ്തിരിക്കേണ്ട ഡോക്യുമെന്റ് ആയിട്ട് ഇന്ത്യൻ നിയമത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കൃത്യമായ സാക്ഷികൾ, സാക്ഷികളുടെ ഒപ്പ് തുടങ്ങി നിയമം അനുശാസിക്കുന്ന എല്ലാ വ്യവസ്ഥകൾക്കും അനുസൃതമായി തന്നെ എഴുതി തയ്യാറാക്കി വച്ചിരിക്കുന്ന വിൽപത്രമാണെങ്കിൽ അത് രജിസ്റ്റർ ചെയ്തിട്ടില്ല എന്ന ഒറ്റ കാരണത്താൽ അസാധുവാക്കില്ല ഇന്ത്യയിലെ ഒരു നീതിന്യായ കോടതിയും.
1: നിയമദൃഷ്ടിയിൽ ഇതുവരെ സംസാരിച്ചത് അഡ്വക്കേറ്റ് സൗമ്യ ബിജു.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
3: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ 1 മുതൽ 9 വരെ ക്ലാസുകളിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
4: ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഗുഡ് ഇംഗ്ലീഷ്.
5: സോഷ്യൽ മീഡിയ ചാറ്റുകളിൽ നമ്മളെ അസ്വസ്ഥതപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് ടംബിൾ വീഡ്. നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന മെസ്സേജുകൾക്ക് ആരിൽ നിന്നും ഒരു പ്രതികരണവുമില്ലാത്ത അസ്വസ്ഥത നിറഞ്ഞ മൗനം. അൻ അൺകംഫർട്ടബിൾ സൈലൻസ് വെൻ നോ വൺ ഇസ് ആൻസറിംഗ് എ ക്വസ്റ്റ്യൻ ഓർ ടേക്കിംഗ് പാർട്ട് ഇൻ എ കോൺവെർസേഷൻ. ടംബിൾ വീഡ്, TUMBLEWEED. ടംബിൾ വീഡ് ഓൺലൈൻ കമ്മ്യൂണിക്കേഷനിൽ വരുന്ന നിശബ്ദത മാത്രമല്ല, അല്ലാതെയുമുള്ള പ്രതികരണരഹിതമായ മൗനത്തിന് ടംബിൾ വീഡ് എന്ന് പറയാം. His joke was in such poor taste that it was met with a tumbleweed moment. അവന്റെ തമാശ അത്രയും അരോചകമായിരുന്നതിനാൽ അതിനെ സ്വീകരിച്ചത് അസ്വസ്ഥകരമായ നിശബ്ദതയായിരുന്നു. His joke was in such poor taste that it was met with a tumbleweed moment. I would rather be criticized than get tumbleweeds.
6: വിമർശിക്കപ്പെടുന്നതാണ് ആരും പ്രതികരിക്കാത്ത നിശബ്ദതയേക്കാൾ എനിക്ക് താൽപര്യം. I'd rather be criticized than get tumbleweeds. Desolation or inactivity. അതായത്, തീർത്തും ആളൊഴിഞ്ഞ പ്രവർത്തനരഹിതമായ അവസ്ഥയെയും tumbleweed എന്ന സ്ലാങ് ഉപയോഗിച്ച് പരാമർശിക്കാറുണ്ട്. On a Hartal day, this bustling street is a total tumbleweed scene. ഹർത്താൽ ദിവസം ഈ തിരക്കേറിയ തെരുവ് പൂർണമായും ഒരു tumbleweed രംഗമാണ്. അതായത്, ആളൊഴിഞ്ഞ് പരിപൂർണമായി നിശ്ചലമാണ്. On a Hartal day, this bustling street is a total tumbleweed scene. When I stepped into office on Sunday, I could feel tumbleweeds rolling across the entire floor. ഞായറാഴ്ച ഓഫീസിനകത്തേക്ക് കടന്നപ്പോൾ ആ മൊത്തം ഫ്ലോറിലൂടെയും tumbleweeds ഉരുണ്ടുപോകുന്നത് ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അതായത്, ഞായറാഴ്ച ഓഫീസിൽ ആരും ഉണ്ടായിരുന്നില്ല, പരിപൂർണ നിശബ്ദത തളം കെട്ടി നിന്നിരുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. ഈയൊരു കാര്യം രസകരമായി പറഞ്ഞു വെക്കുകയാണ് tumbleweed എന്ന പ്രയോഗത്തിലൂടെ. When I stepped into office on Sunday, I could feel tumbleweeds rolling across the entire floor. Catch you later. This is Smita Manikoth.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിച്ചത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ
7: 7000 വിദ്യാർത്ഥികൾ പഠിക്കുന്ന വിദ്യാലയം.
2: കേരളത്തിലെ വിദ്യാഭ്യാസ രംഗം ഡിജിറ്റൽ വിദ്യാഭ്യാസത്തെക്കുറിച്ച് ചിന്തിക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ ഡിജിറ്റൽ ഹൈടെക് വിദ്യാലയമായി മാറി.
7: ഇതാ ഇപ്പോൾ രാജ്യത്തിന് മാതൃകയായി മുഴുവൻ ക്ലാസ് മുറികളും ഡിജിറ്റൽ ഹൈടെക് ആക്കുന്നു.
2: കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ.
8: ആകാശവാണി കണ്ണൂർ.
9: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ. പ്രായോജകർ
10: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
9: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
11: നമസ്കാരം, ഞാൻ മഞ്ജു വാര്യർ. ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സിനൊപ്പം ഇനി ഞാനുമുണ്ട്. റീഗൽ ജ്വല്ലേഴ്സ്, ഒരു മാറ്റം.
12: അത് നല്ലതല്ലേ?

0: കോയമ്പത്തൂർ ജംഗ്ഷൻ എക്സ്പ്രസ് 1:05 വൈകിയോടുന്നു.
1: ഇതുവരെ കേട്ടത് റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ.
2: പ്രായോജകർ
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
3: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന, ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനൂസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
4: ആർമി, നേവി, എയർഫോഴ്സ്, കേന്ദ്ര പോലീസ് സേനാ വിഭാഗങ്ങളിൽ തൊഴിൽ ആഗ്രഹിക്കുന്ന 16-23 മധ്യേ പ്രായമുള്ള യുവതി യുവാക്കൾക്ക് എഴുത്തു പരീക്ഷയ്ക്കായുള്ള പരിശീലനം. അയൺ ക്ലാഡ് ഡിഫൻസ് അക്കാദമി, കോളേജ് ഓഫ് കോമേഴ്സ് ക്യാമ്പസ്, കണ്ണൂർ. ഫോൺ 7356052166.
5: എടാ, പ്ലസ് ടു കഴിഞ്ഞ് റിസൾട്ടും വന്നു, ഇനിയിപ്പോ എന്താ പ്ലാൻ? ജോലിയാണോ അതോ ഡിഗ്രിയോ?
6: രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടുമെങ്കിൽ അതല്ലേടാ ഹീറോയിസം. കണ്ണൂർ കോളേജ് ഓഫ് കൊമേഴ്സിൽ ഡിഗ്രിയോടൊപ്പം തന്നെ മികച്ച തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസവും നേടാം.
5: അതെങ്ങനെയാ?
6: അവിടെ BCOM, BBA, BCA, BA തുടങ്ങിയ ഡിഗ്രി പ്രോഗ്രാമുകൾക്കൊപ്പം കരിയർ വളർത്താൻ സഹായിക്കുന്ന സ്കിൽഡ് കോഴ്സുകളുമുണ്ട്. ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ, GST അക്കൗണ്ടിംഗ്, ബിൽഡിംഗ് ഡിസൈനിങ്, ഹോട്ടൽ മാനേജ്മെന്റ്, അങ്ങനെ നിനക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോടെ.
5: എടാ, സംഭവം കൊള്ളാലോ.
6: എടാ, അത് മാത്രമല്ല, ജർമ്മൻ, ജാപ്പനീസ് ഭാഷകൾ പഠിക്കാൻ അവസരമുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കരിയർ ഗ്യാരണ്ടിയാണ് മോനെ.
1: കോളേജ് ഓഫ് കോമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
3: മക്കളുടെ പഠന പിന്നോക്കാവസ്ഥയോ സ്വഭാവ മാറ്റങ്ങളോ നിങ്ങളെ അലട്ടുന്നുണ്ടോ? പരീക്ഷാ പേടി, ശ്രദ്ധക്കുറവ്, മൊബൈൽ, ലഹരി ഉപയോഗം എന്നിവയിൽ നിന്ന് അവരെ തിരികെ കൊണ്ടുവരാം. കാനങ്ങാട് ഗവൺമെന്റ് ഹോമിയോ ആശുപത്രിയുടെ സത്യമയ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനവും സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചറുടെയും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിന്റെയും സേവനം തികച്ചും സൗജന്യം. സത്യമയ ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കാനങ്ങാട്. ഫോൺ 0467220454.
7: സ്വപ്നങ്ങൾ മെഴുതുറക്കട്ടെ. ഒരു കുഞ്ഞു തന്നലായി വന്ധ്യതാ ചികിത്സയിൽ പുതിയ പ്രതീക്ഷയുമായി കാഞ്ഞങ്ങാട് ജില്ലാ ഹോമിയോ ആശുപത്രിയിലെ ജനനി. ആധുനിക ചികിത്സകൾ പരാജയപ്പെട്ടിടത്തും സർക്കാർ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായ ഹോമിയോപ്പതി ചികിത്സയിലൂടെ ഇതാ പരിഹാരം. 200-ലധികം ദമ്പതികൾക്ക് ഇതിനകം സാഫല്യം നൽകിയ ജനനി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഫോൺ 9400061911. ജനനി വന്ധ്യതാ ചികിത്സാ കേന്ദ്രം, ജില്ലാ ഹോമിയോ ആശുപത്രി, കാഞ്ഞങ്ങാട്.
1: മാറുന്ന ലോകം, പുതിയ തൊഴിൽ സാധ്യതകൾ, ഈ വെല്ലുവിളികളെ നേരിടാൻ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടത് കേവലം ഒരു ഡിഗ്രി മാത്രമല്ല, മികച്ച പരിശീലനവും ശരിയായ ദിശാബോധവുമാണ്.
8: കണ്ണൂർ യൂണിവേഴ്സിറ്റി അഫിലിയേഷനും AICTE അംഗീകാരവുമുള്ള മുട്ടന്നൂർ കോൺകോർഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ്. BCOM കോർപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, BBA, BCA, BA ഇംഗ്ലീഷ് തുടങ്ങിയ തൊഴിലധിഷ്ഠിത പ്രോഗ്രാമുകളിലേക്ക് 2026-27 അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചു.
1: അറിവ് പകർന്നു നൽകാൻ പരിചയസമ്പന്നരായ അധ്യാപകർ, അത്യാധുനിക ലാബ്, ലൈബ്രറി സൗകര്യങ്ങൾ,
8: പ്രകൃതി രമണീയമായ ക്യാമ്പസിൽ ചാരോടിൽ നിന്നും ബസ് സൗകര്യവും.
1: മക്കളുടെ ശോഭനമായ ഭാവി ഇന്ന് തന്നെ ഉറപ്പുവരുത്തു. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം, സുരക്ഷിതമായ ഭാവി.
8: കോൺകോർഡ് കോളേജ്, ഇരിക്കൂർ റോഡ്, മുട്ടന്നൂർ, ചാലോട്ട്. കോൺടാക്ട് നമ്പേഴ്സ് 0490-248-6633, 9847-484950, 8893-94958.
4: നേത്രപരിചരണ രംഗത്ത് 50 വർഷത്തെ സേവന മികവുമായി ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ ഇപ്പോൾ മട്ടന്നൂരിലും.
9: അത്യാധുനിക തിമിര ശസ്ത്രക്രിയാ വിഭാഗം, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഗ്ലോക്കോമ വിഭാഗങ്ങൾ,
4: കുട്ടികളുടെ പ്രത്യേക വിഭാഗം.
9: ഡോക്ടർ ബഡ്സ് നേത്രജ്യോതി ഹൈ ഹോസ്പിറ്റൽ, വായന്തോട്, മട്ടന്നൂർ.
4: ഫോൺ 8590460017.
9: ബ്രാഞ്ചസ് ചിറവക്ക്, തളിപ്രമ്പ, അശോക ഹോസ്പിറ്റൽ, കണ്ണൂർ.
0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ FM ഡയറി ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും നാളെ രാവിലെ 7 മണിക്ക്. ഇനി വാർത്തകൾ ഡൽഹിയിലെ.
10: आजकल भारत के गांव-गांव में छतों का रूप बदल गया है. जहां पहले छतों पर सिर्फ पापड़ और कपड़े सूखते थे, वहां पर अब बिजली बिल जीरो हो रहे हैं. गांव-गांव में लोग सोलर पैनल लगवा रहे हैं. आप भी लगवा लीजिए. 78,000 की सब्सिडी दे रही है भारत सरकार. 30 लाख से अधिक परिवार तो इसका लाभ उठा चुके हैं. PM सूर्य घर मुफ्त बिजली योजना से जुड़ने के लिए रजिस्टर करें PM सूर्य घर.gov.in पर.
11: हर घर सूर्य घर.
12: नमस्कार, आकाशवाणी से समाचार प्रभात के साथ मैं जागृति शर्मा. गृहमंत्री अमित शाह ने कहा कृत्रिम जनसांख्यिकीय बदलावों पर केंद्र की उच्च स्तरीय समिति इस मुद्दे से निपटने के लिए कानून की आवश्यकता का आकलन

0: the geopolitical situation in the region. In the wake of the West Asia conflict, airlines have been facing multiple headwinds, including costlier fuel and airspace curbs, which pushed up their operational costs. India Meteorological Department, IMD, has issued a red alert for thunderstorms and rainfall conditions today over parts of Delhi, Haryana and Chandigarh. According to the weather agency, Bihar, Haryana, Chandigarh, Delhi, Punjab, Rajasthan and Uttar Pradesh are likely to experience thunder squalls today with wind speed gusting to 80 km per hour. In the US, three people were killed in an explosion that engulfed a Dallas apartment building in a massive and deadly blaze. Dallas Fire Rescue spokesperson Jason Evans announced the fatalities at a news conference. In IPL cricket, Gujarat Titans and Rajasthan Royals will meet in the all-important qualifier 2 at the Maharaja Yadavendra Singh International Cricket Stadium, New Chandigarh, this evening. The match will start at 7:30 p.m. The winner will take on Royal Challengers Bengaluru in the final on Sunday at Narendra Modi Stadium in Ahmedabad. India took a 1-0 lead after beating England comfortably by 38 runs in the first of a three-match T20 International Cricket Series at County Cricket Ground, Chelmsford. After losing the toss, India made 188 runs for 7 wickets in their stipulated 20 overs. And now, for a look at today's newspapers, it's over to Renu Kataria.
1: Thank you, Sunil. The resignation of Siddaramaiah as Karnataka Chief Minister is the top news in many dailies. Siddaramaiah makes way for D.K. Shivakumar in Karnataka leadership shift, headlines Hindustan Times. Amid suspense on whether Chinese President Xi Jinping will attend the BRICS summit in India in September, the two nations held constructive talks on the LSE and border row, writes the Asian Age. To ensure foolproof conduct of the NEET UG again, the government is mulling to seek logistical support from the Indian Air Force to transport examination material, reports the Tribune. In its editorial piece titled Death Blow to Online Gaming, the Asian Age welcomes the Supreme Court's decision upholding GST on the full amount deposited by online gaming participants, seeing it as a strong step to curb betting and its damaging social consequences. The paper argues that the distinction between skill-based and chance-based betting is too blurred to be meaningful in practice and says the ruling could severely hit the industry. At the same time, it notes that retrospective taxation, though legally upheld, creates uncertainty for business. Dailies have paid tributes to poet Bashir Badr, who died yesterday. Bashir Badr, master Urdu poet of love and melancholy, passes away, headlines the Times of India. In the next 5 years, the Earth is likely to surge again and again past the international climate threshold set as safe, according to new United Nations climate projections, reports the Statesman. And finally, in a landmark development for wildlife conservation in Himachal Pradesh, forest officials in Chamba have captured the first ever video evidence of brown bear in Siabehi Wildlife Sanctuary, reports the Tribune. And with that, it's back to you, Sunil.
0: Thank you, Renu. And now, before we end the bulletin, the headlines once again. Home Minister Amit Shah says Centre's high-level committee on artificial demographic changes to also assess requirements of law to tackle the issue. National Security Advisor Ajit Doval calls for decisive action against terrorism, says there cannot be double standards in fight against the menace. BJP appoints party presidents Punjab, Haryana, Delhi and Tripura. Air India extends suspension of its flights to Israel till July end. Amid continued geopolitical uncertainties in West Asia and in IPL cricket, Rajasthan Royals to take on Gujarat Titans in all important qualifier 2 in New Chandigarh this evening. And with that, we end the morning news. Have a nice day.
2: Akashavani, Kannur, Samayam 8 mani kazhinju 30 minute.
3: ചേച്ചിമാരെ, നിങ്ങൾ പ്ലസ് ടു പഠനം നിർത്തിയതാണോ? എങ്കിലൊരു ഗുഡ് ന്യൂസ് ഉണ്ട്. പഠനത്തിൽ ബ്രേക്ക് വന്നവർക്കും പ്രായപരിധിയില്ലാതെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതാ ഒരു സുവർണ അവസരം. കോളേജ് ഓഫ് കൊമേഴ്സ് ട്യൂഷൻ ക്യാമ്പസ് വഴി SSLC നേരിട്ടും പ്ലസ് ടു വെറും 6 മാസം കൊണ്ടും പൂർത്തിയാക്കാം. NIOS വഴി എല്ലാ അംഗീകാരത്തോടും കൂടി. അടിപൊളിയല്ലേ? സ്കൂൾ കോളേജ് കുട്ടികൾക്കായി ഏറ്റവും മികച്ച ട്യൂഷൻ ഓൺലൈൻ സൗകര്യവും ഇവിടെയുണ്ട്. അഡ്മിഷൻ തുടരുന്നു.
4: ട്യൂഷൻ ക്യാമ്പസ്, കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
5: കുഞ്ഞുങ്ങളുടെ ശോഭനമായ ഭാവിക്ക് ശരിയായ ചുവടുവെപ്പുകൾ ഇന്ന് തന്നെയാവാം. പഠന വൈകല്യങ്ങൾക്കും പെരുമാറ്റ പ്രശ്നങ്ങൾക്കും പരിഹാരമായി കേരള സർക്കാർ ഹോമിയോപ്പതി വകുപ്പിന്റെ സദ്ഗമയ പദ്ധതി. സദ്ഗമയ നയിക്കാം നേർവഴിയിലേക്ക്, വാർത്തെടുക്കാം ഒരു പുതിയ തലമുറയെ. ഗവൺമെന്റ് ജില്ലാ ഹോമിയോ ആശുപത്രി, കക്കാട് റോഡ്, കണ്ണൂർ.
6: പുതിയ സ്കൂൾ, പുതിയ ഫ്രണ്ട്സ്, പുതിയ യൂണിഫോം, കൂടെ പുതിയ ലാപ്ടോപ്പ് ആയാലോ?
7: ലാപ്ടോപ്പോ?
6: അതെല്ലോ, കമ്പ്യൂട്ടർ കെയറിന്റെ സ്കൂൾ റീ ഓപ്പണിംഗ് മെഗാ സെയിൽ. ലാപ്ടോപ്പ്, സിസിടിവി, കമ്പ്യൂട്ടർ ഉൾപ്പെടെ എല്ലാം ഇപ്പൊ നല്ല ഓഫറിലും ബെസ്റ്റ് പ്രൈസിലും സ്വന്തമാക്കാം.
8: ഈ സ്കൂൾ സീസണിലെ സ്മാർട്ട് ചോയ്സ് കമ്പ്യൂട്ടർ കെയർ. കമ്പ്യൂട്ടർ എന്നാൽ കമ്പ്യൂട്ടർ കെയർ.
9: നാല് പതിറ്റാണ്ടിലേറെയായി കണ്ണൂരിന്റെ ഹൃദയത്തിൽ പതിഞ്ഞ നാമം
10: കൊയ്ലി ഹോസ്പിറ്റൽ കണ്ണൂർ. താങ്ങാൻ കഴിയാത്ത ചികിത്സാ ചെലവ് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒട്ടും വിഷമിക്കേണ്ട, മിതമായ നിരക്കിൽ മികച്ച ചികിത്സാ സൗകര്യങ്ങളുമായി
9: 42 വർഷത്തിലും കണ്ണൂരിനൊപ്പം. കൊയ്ലി ഹോസ്പിറ്റൽ തലാപ് കണ്ണൂർ, കണ്ണൂരിന്റെ ഹൃദയപക്ഷത്ത്.
11: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
2: ഇപ്പോൾ നാസർ മൈലാഞ്ചിയും സംഘവും പാടിയ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം. ആകാശഭൂമിതൻ അധിപനേ ഇലാഹി എന്നാരംഭിക്കുന്നു ആദ്യഗാനം.

0: സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡ്ഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
3: ആർത്തിരമ്പും കൽബിലെന്നും ആശ്വാസം നീ മാത്രം.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ. കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: പാരിതിലാശ്രയം ഇലാഹ നീ.

0: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: നാസർ മൈലാഞ്ചിയും സംഘവും പാടിയ മാപ്പിളപ്പാട്ടുകൾ തുടരുകയാണ്. സുരലോകവാതിൽ തുറന്നു എന്നാരംഭിക്കുന്ന ഗാനമാണ് അടുത്തത്.

0: നിങ്ങളുടെ വിദ്യാഭ്യാസ സ്വപ്നങ്ങൾക്ക് ചിറവ് നൽകാൻ ഉത്തര മലബാറിലെ ഏറ്റവും മികച്ച ക്യാമ്പസായ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലേക്ക് സ്വാഗതം.
1: കണ്ണൂർ യൂണിവേഴ്സിറ്റിക്ക് കീഴിലെ ഏക ഓട്ടോണമസ് കോളേജ്,
0: നാക് എ പ്ലസ് പ്ലസ് ഗ്രേഡുള്ള ഏക കോളേജ്, കെ ഐ ആർ എഫ് റാങ്കിംഗിൽ 14-ാം സ്ഥാനം.
1: മികച്ച കോഴ്സുകളും കരിയറും സ്വന്തമാക്കാൻ കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജ് ഓട്ടോണമസ്.
0: 11 എയ്ഡഡ് യു ജി കോഴ്സുകൾ, 8 അൺഎയ്ഡഡ് യു ജി കോഴ്സുകൾ,
1: 4 എയ്ഡഡ് പി ജി കോഴ്സുകൾ, 2 അൺഎയ്ഡഡ് പി ജി കോഴ്സുകൾ.
0: കാലത്തിനൊപ്പം സഞ്ചരിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക്
1: www.nirmalagirikollege.ac.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ
0: 7920-0064, 9446-26670.
2: മാപ്പിളപ്പാട്ടിന്റെ ഈരടിയിൽ മാനികരാകെയും മനം കുളിർത്ത്.

നാസർ മൈലാഞ്ചി പാടിയ മാപ്പിളപ്പാട്ടുകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. മുൻ പ്രധാനമന്ത്രി ചൌധരി ചരൺ സിംഗിന്റെ ചരമവാർഷിക ദിനത്തിൽ ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. കർഷകർക്കായി അക്ഷീണം പ്രവർത്തിച്ച ദീർഘവീക്ഷണത്തോടുകൂടിയ നേതാവായിരുന്നു ചരൺ സിംഗ് എന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. വി ഡി സതീശൻ ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപനം അല്പസമയത്തിനകം. 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് യു ഡി എഫ് ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗോത്ര സുരക്ഷാ ഫോറം പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. ഗോത്രസമൂഹത്തോട് സുരക്ഷാ ഫോറം പുലർത്തുന്ന സമർപ്പണബോധം പ്രശംസനീയമാണെന്ന് മോദി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. തീവ്രവാദത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. തീവ്രവാദത്തെ നേരിടുന്നതിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്ന് റഷ്യയിൽ അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തിൽ അദ്ദേഹം പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് മറ്റന്നാൾ. ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലോ വഴി ഇന്നുകൂടി സമർപ്പിക്കാം. അഹമ്മദാബാദിൽ കോമൺവെൽത്ത് ഗെയിംസിന്റെ ഒരുക്കങ്ങൾ അവലോകനം ചെയ്യാൻ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ പ്രത്യേക യോഗം ചേർന്നു. ഇന്ത്യയിലെ ലോകോത്തര കായികാടിസ്ഥാന സൌകര്യങ്ങളും അത്യാധുനിക പരിശീലന സൌകര്യങ്ങളും വർദ്ധിച്ചു വരുന്നതായി അദ്ദേഹം സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. പരസ്യ ചിത്രീകരണത്തിന് പെരുമ്പാവൂരിലെ മുടക്കുഴപ്പുഴയിൽ പാറമടയിലെത്തിയ യുവമോഡൽ മുങ്ങിമരിച്ചു. ഡൽഹി സ്വദേശി ദിയാൻഷു ജോഷിയാണ് ഇന്നലെ ഉച്ചകഴിഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ചത്. ഐപിഎൽ ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡിഗഡിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഗാനാമൃതം. യേശുദാസ് പാടിയ ഗാനമാണ് ആദ്യം. ചിത്രം മുത്തോട് മുത്ത്. വരികൾ ചുനക്കര രാമൻകുട്ടി, ഈണം ശ്യാം.

0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ജയചന്ദ്രൻ പാടിയ ഗാനം, ചിത്രം അവനോ അതോ അവളോ. ബിച്ചു തിരുമലയുടെ വരികളിൽ എം കെ അർജുനന്റെ സംഗീതം.

0: ഡോർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30. എം ജി ശ്രീകുമാർ പാടിയ ഗാനം, ചിത്രം നാടോടി. ONV യുടെ വരികളാണ് SP വെങ്കടേഷിന്റെ ഈണം.

0: പാർട്ടി വേണം.
1: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
0: ഐഡിയ, ഇവിടെ തന്നെയാവാം പാർട്ടി, പിസ്സ പാർട്ടി.
1: നിന്റെ കാർഡും പിന്നെന്താ?
2: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
1: ബൈ ഗേൾസ്.
0: എവിടെയാ പോകുന്നത്?
1: അപ്പോ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
0: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: ചിത്രം വേനൽ കിനാവുകൾ, യേശുദാസ് പാടിയത്. ഗാനശില്പികൾ ONV, L. വൈദ്യനാഥൻ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: യേശുദാസ് പാടിയ ഗാനമാണ് അടുത്തത്. ചിത്രം കരുമാടിക്കുട്ടൻ. യൂസഫലി കേച്ചേരിയുടെ വരികൾക്ക് ഈണം പകർന്നത് മോഹൻ സിതാരം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: യേശുദാസ് പാടിയ മറ്റൊരു ഗാനം, ചിത്രം കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബം, ഗാനരചന സംഗീതം കൈതപ്രം.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: ജിലേബി എന്ന ചിത്രത്തിലെ ഗാനം ജയചന്ദ്രൻ പാടിയത്. ഗാനരചന ഈസ്റ്റ് കോസ്റ്റ് വിജയൻ. ഈണം ബിജിബാൽ.

0: താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
2: ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാം ഈണം പകർന്ന് യേശുദാസ് പാടിയ ഗാനം, ചിത്രം കോട്ടയം കുഞ്ഞച്ചൻ.

0: പി ഭാസ്കരന്റെ വരികളും പുകഴന്തിയുടെ ഈണവും.
1: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: മലയാളമാണെന്റെ ദേശം.
1: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
2: കൃഷ്ണചന്ദ്രൻ പാടിയ ഗാനമാണ് ഇനി ചിത്രം ഈണ. ബിച്ചു തിരുമലയുടെ വരികളാണ് എ ടി ഉമ്മറിന്റെ സംഗീതം.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: അനിൽ പനച്ചൂരാന്റെ വരികൾക്ക് ബിജിപാൽ ഈണം പകർന്ന് ജയചന്ദ്രനും രാഖി ആർനാഥും ചേർന്നു പാടിയ ഗാനം. ചിത്രം ലൗഡ് സ്പീക്കർ.

ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. 16th കേരള നിയമസഭയുടെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം ആരംഭിച്ചു. പുതുയുഗ കേരളത്തിന് പരിശ്രമിക്കുമെന്നും സംസ്ഥാനത്തിന്റെ വളർച്ചയും സമത്വവും ഉറപ്പാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. അഴിമതിരഹിത ഭരണമാണ് ലക്ഷ്യമാക്കുന്നതെന്നും ഗവർണർ. മാനുഷികതയിലൂന്നിയ വികസന സമീപനത്തോടെ സമഗ്ര മേഖലയിലും വളർച്ചയുടെ പാത തുറക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക മേഖല കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നതെന്നും തൊഴിലില്ലായ്മ നിരക്കിൽ ആശങ്കയുണ്ടെന്നും രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സംസ്ഥാനത്തെ നിക്ഷേപ സൌഹൃദമാക്കുമെന്നും ക്ഷേമ പെൻഷനുകൾ 3000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നും ഗവർണർ പറഞ്ഞു. സംസ്ഥാനത്ത് ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിച്ച് മാഫിയകളെ പൂർണമായി ഇല്ലാതാക്കുമെന്നും ഗവർണർ. സ്കൂളുകളും കോളേജുകളും ലഹരി മുക്തമാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. പശ്ചിമേഷ്യയിൽ സംഘർഷം തുടരുന്ന സാഹചര്യത്തിൽ ഇസ്രായേലിലേക്ക് വിമാന സർവീസുകളുടെ നിയന്ത്രണം ജൂലൈ അവസാനം വരെ നീട്ടി എയർ ഇന്ത്യ. ടെലവീവ് ഡൽഹി റൂട്ടിൽ സർവീസുകൾ എയർ ഇന്ത്യ നേരത്തെ ജൂൺ അവസാനം വരെ താൽക്കാലികമായി നിർത്തിവച്ചിരുന്നു. തിരുവനന്തപുരത്ത് ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായ 13 സിപിഐഎം പ്രവർത്തകരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കേസിൽ ഇതുവരെ 19 പേരാണ് അറസ്റ്റിലായത്. സിംഗപ്പൂർ ഓപ്പൺ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യൻ താരങ്ങൾ ക്വാർട്ടർ ഫൈനലിൽ. വനിതാ സിംഗിൾസ് ക്വാർട്ടറിൽ ഇന്ന് ഇന്ത്യയുടെ പിവി സിന്ധു ദക്ഷിണ കൊറിയയുടെ SY ആനിനെ നേരിടും. ഇന്ത്യ ഇംഗ്ലണ്ട് വനിതാ 2020 3 മത്സര ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ജെയിംസ് ഫോർഡിൽ ഇന്ത്യയ്ക്ക് 38 റൺസിന്റെ ജയം. നാളെ ബ്രിസ്റ്റോളിലാണ് രണ്ടാം മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ അടുത്ത പരിപാടി. ആകാശവാണി ഇപ്പോൾ സ്പോൺസേർഡ് പരിപാടി റേഡിയോ ഹെൽത്ത്.

0: സുദീന സാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം എല്ലാ ശ്രോതാക്കൾക്കും, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. മെയ് 31 ഞായറാഴ്ച നോ ടൊബാക്കോ ഡേ അഥവാ ലോക പുകയില വിരുദ്ധ ദിനമായി നാം ആചരിക്കാൻ ഒരുങ്ങുകയാണ്. പുകയിലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും അത് മനുഷ്യന്റെ ശാരീരിക, സാമൂഹിക, സാമ്പത്തിക ഘടകങ്ങളിൽ എത്രത്തോളം ആഘാതം സൃഷ്ടിക്കുന്നുവെന്ന തിരിച്ചറിവ് പൊതുജനങ്ങളിൽ ഉണ്ടാക്കുന്നതിനും വേണ്ടിയാണ് ആഗോളതലത്തിൽ ഇത്തരത്തിലൊരു ദിനാചരണം നടത്തിവരുന്നത്. ഈ വർഷത്തെ ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയത്തെ ആസ്പദമാക്കി ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS ശ്രോതാക്കളോട് സംസാരിക്കുന്നു.
2: റേഡിയോ ഹെൽത്തിന്റെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ നമസ്കാരം. ആകർഷണത്തിന്റെ മുഖം മൂടി അനാവരണം ചെയ്യുക, നിക്കോട്ടിൻ പുകയില ആസക്തിയെ ചെറുക്കുക, ഇതാണ് ഇന്നത്തെ നമ്മുടെ വിഷയം. ഇത് 2026 ലോക പുകയില വിരുദ്ധ ദിനത്തിന്റെ ലോകാരോഗ്യ സംഘടന നൽകുന്ന സന്ദേശമാണ്.

0: എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ നേതൃത്വത്തിൽ ലോകമെമ്പാടും ഈ ദിനം ആചരിക്കുന്നു. പുകയിലയുടെ ദൂഷ്യങ്ങളെക്കുറിച്ചും ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ചും ജനങ്ങൾക്കിടയിൽ കൂടുതൽ അവബോധമുണ്ടാക്കുകയാണ് ഇതിന്റെ ഉദ്ദേശ്യം. 1989 മുതൽ എല്ലാ വർഷവും പുകയില വിരുദ്ധ ദിനം ആചരിച്ചു വരുന്നു. ഓരോ വർഷവും വെവ്വേറെ പ്രമേയങ്ങളും സന്ദേശങ്ങളുമാണ് ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വയ്ക്കുന്നത്. അതനുസരിച്ച് വിവിധ തരത്തിലുള്ള ബോധവൽക്കരണ പരിപാടികൾ എല്ലാ രാജ്യങ്ങളിലും സംഘടിപ്പിക്കുന്നു. കഴിഞ്ഞ വർഷത്തെ പ്രമേയം പുകയില കമ്പനികളുടെ കപട തന്ത്രങ്ങൾ തുറന്നു കാട്ടൽ എന്നതായിരുന്നു. അതിനു മുൻപുള്ള വർഷത്തെ പ്രമേയം പുകയിലയ്ക്കെതിരെ യുവാക്കൾ ശബ്ദിക്കട്ടെ എന്നതായിരുന്നു. അതിനു മുമ്പ് കാലഘട്ടത്തിൽ പുകയിലയല്ല ഭക്ഷ്യവസ്തുക്കളാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത് എന്നതും പുകയില പരിസ്ഥിതിക്ക് ദോഷമാണെന്നും പുകയില പുരോഗതിക്ക് തടസ്സമാണെന്നും ഉള്ള പ്രമേയങ്ങളും ലോകാരോഗ്യ സംഘടന അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ വർഷത്തെ പ്രമേയം ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ആകർഷണത്തിന്റെ മുഖം മൂടി അനാവരണം ചെയ്യുക, നിക്കോട്ടിൻ പുകയില ആസക്തിയെ ചെറുക്കുക എന്നതാണ്. കഴിഞ്ഞ 10 പുകയില ഉപയോഗം കുറയ്ക്കുന്നതിൽ നമ്മൾക്ക് വലിയ പുരോഗതി കൈവരിക്കാൻ സാധിച്ചു. എന്നാൽ ഈ പുരോഗതി തകിടം മറിക്കുന്നതിനുള്ള തന്ത്രങ്ങളാണ് പുകയില നിക്കോട്ടിൻ കമ്പനികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ യുവാക്കളും കുട്ടികളും സ്ത്രീകളും അറിഞ്ഞും അറിയാതെയും വീണുപോകുന്നു. അവർ പുകയിലയുടെയും നിക്കോട്ടിന്റെയും ലഹരിക്ക് അടിമകളാകുകയും പലതരത്തിലുള്ള രോഗങ്ങളാൽ കഷ്ടപ്പെടുകയും ചെയ്യും. മാത്രമല്ല അകാലത്തിൽ മരണപ്പെടുകയും ചെയ്യും. ഇതിന് ഒരു മാറ്റം അത്യാവശ്യമാണ് എന്ന കഠിനമായ യാഥാർത്ഥ്യത്തെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ വർഷത്തെ പ്രമേയം. ഇപ്പൊ പുകയില കമ്പനികൾ എങ്ങനെയാണ് പുകയില ഉൽപ്പന്നങ്ങൾ ആകർഷണീയത വരുത്തുന്നത് എന്ന് നോക്കാം. ഭൂരിപക്ഷം സ്ത്രീകളും കുട്ടികളും പുകയില ഉപയോഗിക്കാത്തവരാണല്ലോ. അറിവുള്ള യുവാക്കളും ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുന്നു. അതുകൊണ്ട് സ്ത്രീകൾ, കുട്ടികൾ, യുവാക്കൾ എന്നിവരെയാണ് കമ്പനികൾ ലക്ഷ്യം വയ്ക്കുന്നത്. അവരെ പുകയില വലയ്ക്കകത്താകാനുള്ള തന്ത്രങ്ങളാണ് അവർ ആസൂത്രണം ചെയ്യുന്നത്. പുകയില വസ്തുക്കളായ സിഗരറ്റ്, ബീഡി, പാൻ മസാലകൾ എന്നിവയ്ക്ക് ആകർഷണീയമായ മുഖം നൽകാൻ അവർ വിവിധ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നു. പ്രധാനമായും 7 ഞാൻ ഇന്ന് ഇതിനെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിൽ 1 ഫ്ലേവറിംഗും അഡിറ്റീവ്സും ചേർക്കുക. പുകയില രുചിയും മണവും ഇല്ലാത്തതും എന്നാൽ ചവർപ്പുള്ളതുമായ വസ്തുവാണ്. പുതിയ ഉപഭോക്താക്കളെ ആകർഷിക്കാനായി രുചിയും മണവും സിഗരറ്റിലും പാൻ മസാലകളിലും ചേർക്കുകയാണ് ഒരു തന്ത്രം. മെന്തോള്, ചോക്ലേറ്റ്, ഫ്രൂട്ട്, കാൻഡി എന്നിവയുടെ സുഗന്ധങ്ങൾ ചേർത്ത് പുകയിലയുടെ ചവർപ്പുള്ള രുചി മറയ്ക്കുന്നു. കുട്ടികളെ ആകർഷിക്കുന്ന നിറവും രുചിയും മണവുമുള്ള മധുരപദാർത്ഥങ്ങൾ, മിഠായികൾ, സോഡകൾ, മധുര ലായനികൾ എന്നിവയിൽ സുഗന്ധങ്ങൾ ചേർത്ത് നിക്കോട്ടിൻ കൂടി ചേർക്കുന്നു. ഇവ കുട്ടികളും യുവാക്കളും പതിവായി പോകുന്ന കടകളിൽ വിൽപ്പനയ്ക്കായി നിരത്തിവെക്കുന്നു. ഇതിൽ പുകയില ഉള്ള കാര്യം കുട്ടികളോ രക്ഷകർത്താക്കളോ അധ്യാപകരോ അറിയുന്നില്ല. കുട്ടികളും യുവാക്കളും ഇതൊക്കെ വാങ്ങിക്കഴിക്കുകയും പുകയിലയുടെയും നിക്കോട്ടിന്റെയും ലഹരിക്ക് അടിമയാകുകയും ചെയ്യും. ഇവർ പിന്നീട് സിഗരറ്റ്, ബീഡി, പാൻ മസാല എന്നിവയുടെ സ്ഥിര ഉപഭോക്താക്കളായി മാറുന്നു. 2 തന്ത്രം ആകർഷണീയവും വഞ്ചനാപരവുമായ ഡിസൈനുകളിൽ ഇത്തരം ഉൽപ്പന്നങ്ങൾ വിൽക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുട്ടികൾ ഇഷ്ടപ്പെടുന്ന മിഠായികളുടെയും കളിപ്പാട്ടങ്ങളുടെയും മാതൃകയിൽ പുകയില അടങ്ങിയ വസ്തുക്കൾ ഉണ്ടാക്കി വിൽക്കാൻ ശ്രമിക്കുന്നു. കാർട്ടൂൺ കഥാപാത്രങ്ങളുടെ രൂപത്തിലും ഉണ്ടാക്കുന്നു. ഇവയെല്ലാം കുട്ടികൾ കാണുന്ന സ്ഥലങ്ങളിൽ അവരുടെ പൊക്കത്തിനനുസരിച്ച് പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നതിനാൽ കുട്ടികൾ പെട്ടെന്ന് ഇതിൽ ആകർഷിക്കപ്പെടുന്നു. മിനുമിനുത്ത തിളക്കമുള്ള ആകർഷണീയമായ പാക്കറ്റുകളിൽ വരുന്ന സിഗരറ്റുകൾ, കനം കുറഞ്ഞ നീളം കൂടിയ സിഗരറ്റുകൾ, പെൻഡ്രൈവിന്റെ രൂപത്തിലുള്ള ഇലക്ട്രോണിക് സിഗരറ്റുകൾ എന്നിവ യുവതി യുവാക്കളെ മോഹിപ്പിക്കാനുള്ള തന്ത്രങ്ങളാണ്. ഈ രൂപകൽപ്പനകൾ മോഹിപ്പിക്കുകയും വാങ്ങി ഉപയോഗിക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യും. ഇത്തരം തന്ത്രങ്ങൾ ഉപയോഗിച്ച് തുടങ്ങാത്തവരെ ഉടൻ തന്നെ തുടങ്ങാൻ പ്രേരിപ്പിക്കുന്നു. മാത്രമല്ല ഉപയോഗിക്കുന്നവരെ നിർത്താതെ തുടർന്നും ഉപയോഗിക്കുന്നതിനും നിർത്തിയവരെ വീണ്ടും ഉപയോഗിച്ച് തുടങ്ങുന്നതിനും പ്രേരിപ്പിക്കുന്നു. അറിയാതെ ഇതിന്റെ എല്ലാം ഉപഭോക്താക്കളാവുകയും വഞ്ചിക്കപ്പെടുകയും ചെയ്യും. 3, വിദ്യാലയങ്ങളുടെ സമീപമുള്ള വിൽപ്പന. വിദ്യാലയങ്ങളുടെ സമീപത്ത് കുട്ടികൾ ഇഷ്ടപ്പെടുന്ന രൂപത്തിലും നിറത്തിലും രുചിയിലും മണത്തിലും പുകയില ഉൽപ്പന്നങ്ങൾ വിൽപ്പനയ്ക്ക് വയ്ക്കുന്നത് കമ്പനികളുടെ ഒരു തന്ത്രമാണ്. പുകയില അടങ്ങിയ മിഠായികളും മസാല പാക്കറ്റുകളും പൊതുവെ വാങ്ങുന്ന മിഠായികൾക്കിടയിലും ബിസ്ക്കറ്റുകൾക്കിടയിലും കളിപ്പാട്ടങ്ങൾക്കിടയിലും കാണുമ്പോൾ കുട്ടികൾ അതിൽ ആകർഷിക്കപ്പെടുന്നു. നാലാമത്തത്, പുതിയ പുകയില ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇറക്കുന്നു. ഇ സിഗരറ്റ്, നിക്കോട്ടിൻ പൗച്ചസ്, സിന്തറ്റിക് നിക്കോട്ടിൻ എന്നിവ ആകർഷണീയതയോടെ പരിചയപ്പെടുത്തുന്നു. നിക്കോട്ടിൻ പൗച്ച് എന്ന് പറയുമ്പോഴേക്കും അതിൽ നിക്കോട്ടിൻ മാത്രമേ ഉള്ളൂ. അതൊരു തുണിസഞ്ചിയിൽ പൊതിഞ്ഞു വയ്ക്കുന്നു. അത് നാക്കിനും ചുണ്ടിനും ഇടയിൽ വയ്ക്കുമ്പോഴേക്കും നിക്കോട്ടിൻ അലിഞ്ഞ് രക്തത്തിൽ കൂടി ശരീരത്തിൽ പ്രവേശിക്കുന്നു. നിക്കോട്ടിൻ സിന്തറ്റിക് നിക്കോട്ടിൻ എന്ന് പറയുമ്പോഴേക്കും നിക്കോട്ടിൻ ഗമ്മ്, ലോസഞ്ചസ്, പാച്ചസ്, ഇൻഹേലേഴ്സ് എന്നിവ. ഇവ പുകയില ഉൽപ്പന്നങ്ങളിൽ നിന്ന് മോചിതരാകാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വസ്തുക്കളാണ്. ഇതിലൊന്നും തന്നെ പുകയില ഇല്ല, നിക്കോട്ടിൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് പുകയിലയുടെ ദൂഷ്യങ്ങളൊന്നും ഉണ്ടാകില്ല, സുരക്ഷിതമായി ഇതെല്ലാം ഉപയോഗിക്കാം എന്ന തരത്തിലാണ് പ്രചാരണം. മാത്രമല്ല ഇതെല്ലാം പുകവലി നിർത്താൻ സഹായിക്കുന്നവയാണ് എന്നും പ്രചരിപ്പിക്കുന്നു. ഇതെല്ലാം അവരുടെ തന്ത്രങ്ങളാണ്, വിശ്വസിക്കാൻ പാടില്ല. നിക്കോട്ടിൻ ഉപയോഗിക്കുന്നത് കൊണ്ട് അഡിക്ഷൻ കൂടുകയേ ഉള്ളൂ, കുറയ്ക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ പുകവലി നിർത്താനും പറ്റില്ല, നിക്കോട്ടിൻ പദാർത്ഥങ്ങൾ തുടരേണ്ടിയും വരും. ഈ തന്ത്രങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അഞ്ചാമത്തത്, വശീകരിച്ച് ചതിയിൽപ്പെടുത്തുക എന്നുള്ളതാണ്. ഇത് പലതരത്തിലാണ്. ഇപ്പോൾ ഒന്നാമത്, വിദ്യാലയങ്ങളിലെ ആഘോഷ പരിപാടികൾക്ക്, ആനിവേഴ്സറി, കൾച്ചറൽ ഇവന്റ്സ് തുടങ്ങിയവയ്ക്ക് പണം നൽകാൻ കമ്പനിക്കാർ ശ്രമിക്കും. വിദ്യാലയങ്ങൾ പണം വാങ്ങിയാൽ പരിപാടി ദിവസം കമ്പനിയിലെ ആൾക്കാർ വരികയും പുകയിലെ വസ്തുക്കളുടെ പ്രദർശനവും പരസ്യവും സംഘടിപ്പിക്കുകയും ചെയ്യും. സിഗരറ്റും പാൻ മസാലയും വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി നൽകുകയും കുറഞ്ഞ വിലയ്ക്ക് നൽകുകയും ചെയ്യും. ഇത് ഉപയോഗിക്കുന്നവരിൽ ഒരു വിഭാഗം പിന്നീട് ഇത്തരം വസ്തുക്കൾ പണം കൊടുത്ത് വാങ്ങി ഉപയോഗിക്കുകയും ലഹരിക്ക് അടിമയാകുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അടുത്തത്, ഇതിന് സ്കോളർഷിപ്പ് നൽകി വശീകരിക്കുക, മത്സര വിജയികൾക്ക് സമ്മാനം നൽകി വശീകരിക്കുക എന്നിവയും അവരുടെ തന്ത്രങ്ങളാണ്. പുകയിലയുടെ ദൂഷ്യങ്ങളും ലഹരിയും പുറത്തറിയാതിരിക്കാൻ ഇക്കൂട്ടർ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യും. അടുത്ത വേറൊരെണ്ണം, കുട്ടികൾക്ക് സൗജന്യ സാമ്പിളുകളുടെ വിതരണവും ഇളവ് നിരക്കിൽ വിൽപ്പനയും നടത്തുന്നതും ഒരു തന്ത്രമാണ്. തെരുവുകൾ, ഷോപ്പിംഗ് മാളുകൾ, ഉത്സവ സ്ഥലങ്ങൾ, സംഗീത കച്ചേരികൾ തുടങ്ങിയ യുവാക്കൾ പതിവായി എത്തുന്ന സ്ഥലങ്ങളിൽ വിതരണം ചെയ്യുന്നു. ഒറ്റ സിഗരറ്റുകളുടെ വിൽപ്പനയാണ് മറ്റൊന്ന്. ഇത് കുട്ടികൾക്ക് ചെറിയ പൈസയ്ക്ക് വാങ്ങാൻ സാധിക്കും, അവർക്കത് അഫോർഡബിൾ ആയിരിക്കുകയും ചെയ്യും. ആറാമത്തെ ഒരു സാധാരണ ഒരു തന്ത്രം വശീകരിക്കുന്ന പരസ്യങ്ങളാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇത് തന്നെയാണ്. ഇപ്പോൾ പുകയില ഉൽപ്പന്നങ്ങളിൽ നിക്കോട്ടിൻ വളരെ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് ഇത് ലൈറ്റ് സിഗരറ്റാണ്, മൈൽഡ് സിഗരറ്റാണ്, ഇത് സ്ത്രീകൾക്കും കുട്ടികൾക്കും യോജിച്ചതാണ് എന്ന തരത്തിലുള്ള പരസ്യങ്ങൾ അവർ കാണിക്കുന്നുണ്ട്. ഇനി രണ്ട്, ഇ സിഗരറ്റ് ഒരു പുകവലി നിർത്താനായിട്ടുള്ള സുരക്ഷിതമായ ഒരു ആൾട്ടർനേറ്റീവ് ആണ് എന്നുള്ള തരത്തിൽ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ശരിയായ സത്യങ്ങളല്ല. ഇ സിഗരറ്റ് ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ പുകവലിയേക്കാൾ ദൂഷ്യമുള്ള സാധനമാണ്. സിഗരറ്റിലുള്ള ദൂഷ്യങ്ങളെക്കാൾ കൂടുതൽ മാരകമായിട്ടുള്ള ദൂഷ്യങ്ങളാണ് ഈ സിഗരറ്റിനകത്തുള്ള ലായനി ചൂടാകുമ്പോൾ പുറത്തേക്ക് വരുന്നത്. അത് ശ്വാസകോശത്തെ ഇല്ലാതാക്കുകയും ശ്വാസകോശത്തിൽ ക്യാൻസർ ഉണ്ടാക്കുകയും ശ്വാസമുട്ടലുകൾ ഉണ്ടാക്കുകയും ചെയ്യും. ഇനി അടുത്ത വേറൊന്ന്, അഡ്വർടൈസിംഗ് മെറ്റീരിയൽ കുട്ടികളുടെ കണ്ണിൻ്റെ ലെവലിൽ പ്രദർശിപ്പിക്കുക. അങ്ങനെ വരുമ്പോഴേക്കും കുട്ടികൾ പെട്ടെന്ന് കാണുകയും ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു. അത് ഇപ്പൊ പുതുതായിട്ട് കണ്ടുവരുന്ന വേറൊരു കാര്യം, സിനിമകളിലും ടെലിവിഷൻ മീഡിയകളിലും പുകവലിക്കുന്ന സീനുകൾ ധാരാളമായിട്ട് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ സിഗരറ്റിൻ്റെ ബ്രാൻഡ് നെയിം, അതേപോലെ സിഗരറ്റ് സ്റ്റൈലിഷ് ആയിട്ട് പ്രദർശിപ്പിക്കുക, സിഗരറ്റ് വലി സ്റ്റൈലിഷ് ആയിട്ട് പ്രദർശിപ്പിക്കുക എന്നിവയൊക്കെ കാണുമ്പോഴേക്കും കുട്ടികളും യുവാക്കളും അതിൽ ആകർഷിക്കപ്പെടുന്നു. ഇനി അടുത്ത് ഏഴാമത്തെ ഒരു തന്ത്രം എന്ന് പറഞ്ഞാൽ, സോഷ്യൽ മീഡിയയിലും ഇന്റർനെറ്റിലും കൂടിയുള്ള പരസ്യങ്ങളും വിൽപ്പനയുമാണ്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സ്വാധീനം ചെലുത്തുന്ന സെലിബ്രിറ്റികളെയും ഇൻഫ്ലുവൻസർമാരെയും ബ്രാൻഡ് അംബാസഡർമാരായി ഉപയോഗിച്ച് പരസ്യം ചെയ്യുകയാണ് അതൊരു അവരുടെ വേറൊരു തന്ത്രം. ഇവരുടെ അംഗീകാരങ്ങൾ ഉണ്ടെന്ന് വരുത്തി തീർക്കുക, പരസ്യങ്ങളും വിൽപ്പനയും സോഷ്യൽ മീഡിയയിലും ഇന്റർനെറ്റിലും ആകുമ്പോൾ യുവതീ യുവാക്കൾ പെട്ടെന്ന് കാണുന്നതിനും ആകർഷിക്കപ്പെടുന്നതിനും ഇടയാക്കുന്നു. അവർ ഉപയോഗിച്ചു നോക്കുന്നു, നിക്കോട്ടിന്റെ ലഹരിക്ക് അടിമയാകുന്നു, പ്രത്യേകിച്ച് ഇ സിഗരറ്റുകളുടെ ഉപയോഗം. ഇ സിഗരറ്റുകളുടെ പരസ്യവും വിൽപ്പനയും പല രാജ്യങ്ങളും നിരോധിച്ചിട്ടുണ്ട്. എങ്കിലും ഡിജിറ്റൽ മീഡിയയിലുള്ള പരസ്യങ്ങളും വിൽപ്പനയും ഇപ്പോഴും പല രാജ്യങ്ങളിലും കണ്ടുവരുന്നുണ്ട്. ആകർഷണത്തിന്റെ മുഖം മൂടി എങ്ങനെ അനാവരണം ചെയ്യാം എന്നതാണ് നമുക്ക് ഇന്ന് ആലോചിക്കേണ്ട ഒരു കാര്യം. അതുപോലെ നിക്കോട്ടിൻ പുകയില ആസക്തിയെ നമുക്ക് എങ്ങനെ ചെറുക്കാൻ സാധിക്കും, അതിനൊരു 3-4 തന്ത്രങ്ങളാണ് നമുക്ക് കൗണ്ടർ ആക്ഷൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നുള്ളത്. ഒന്ന്, യുവതി യുവാക്കളുടെ ഇടയിൽ ശക്തമായ ബോധവൽക്കരണം നടത്തുക അത്യാവശ്യമാണ്. പുകയില ലഹരിക്ക് അടിമയാക്കുമെന്നും തുടങ്ങിയാൽ നിർത്താൻ പറ്റാതെ ജീവിതകാലം മുഴുവൻ ഉപയോഗിക്കേണ്ടി വരുമെന്നും മുന്നറിയിപ്പുകൾ നൽകണം. പുകയില കമ്പനികളുടെ കള്ളത്തരങ്ങളിൽ വിശ്വസിക്കരുതെന്നും തന്ത്രങ്ങളിൽ വീഴരുതെന്നും ബോധ്യപ്പെടുത്തുക. രണ്ടാമത്, പുകയിലയുടെ ഉപയോഗം കുറയ്ക്കുന്നതിനായി പുകയില ക്യാൻസർ ഉണ്ടാക്കുമെന്നും ശ്വാസകോശ രോഗങ്ങൾക്ക് കാരണമാകുമെന്നുമുള്ള മെസ്സേജുകൾ ജനങ്ങളിൽ എത്തിക്കണം. മൂന്നാമത്, പുകയില ഉപയോഗം നിർത്താനുള്ള കൗൺസിലിംഗും മരുന്നുകളും നൽകണം. ഇത് ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ സ്ഥാപനങ്ങളും ഏറ്റെടുക്കേണ്ട കാര്യമാണ്. അവസാനമായിട്ട് എനിക്ക് പറയാനുള്ളത്, പുകയിലയ്ക്കെതിരെയുള്ള നിയമങ്ങൾ ശക്തമായി നടപ്പിലാക്കുക. പൊതുസ്ഥലങ്ങളിലെ പുകവലി, പുകയില ഉൽപ്പന്നങ്ങളുടെ പരസ്യങ്ങൾ, വിദ്യാലയങ്ങൾക്ക് ചുറ്റുമുള്ള പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന, 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കുള്ള വിൽപ്പന എന്നിവ ഇന്ത്യ ഉൾപ്പെടെയുള്ള 120-ലധികം രാജ്യങ്ങളിൽ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട്. ഇവയെല്ലാം ശക്തമായി നടപ്പിലാക്കിയാൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ പുകയിലയുടെ ദോഷങ്ങളിൽ നിന്ന് പൊതുജനങ്ങളെ ഒരു പരിധിവരെ രക്ഷിക്കാൻ സാധിക്കും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.
1: ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പുകയിലയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ശ്രോതാക്കളോട് ഇതുവരെ സംസാരിച്ചത് ആരോഗ്യവകുപ്പ് മുൻ അഡീഷണൽ ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ AS.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങൾ. കസൂർ എന്ന ചിത്രത്തിലെ ഗാനമാണ് ആദ്യം കുമാർ സാനു, അൽക്ക യാഗ്നിക് എന്നിവർ പാടിയത്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: കുമാർ സാനുവും അൽക്ക യാഗ്നിക്കും പാടിയത് ചിത്രം ഏ ഹേ മുംബൈ മേരി ജാൻ.

0: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: ലതാ മങ്കേഷ്കർ, അഭിജിത്ത് ഭട്ടാചാര്യ, ഉദിത് നാരായൺ എന്നിവർ. ചിത്രം ഏതില്ലക്കി.

0: கடலூர் டாக்கீஸ் சஞ்சரிக்காம் சினிமைக்கப்போம். ஞாயிற்றுகளில் கிருத்யம் 4 மணிக்ക്.
1: നിങ്ങളൊരു യഥാർത്ഥ സിനിമ ആസ്വാദകനാണോ?
0: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
1: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
0: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
1: ഏറ്റവും പുതിയ റിലീസുകൾ,
0: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
1: നമുക്ക് ആസ്വദിക്കാം
0: കണ്ണൂർ ടാക്കീസിലൂടെ. കണ്ണൂർ ടാക്കീസ് സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
1: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30. കുമാർ സാനു പാടിയത് ചിത്രം അജ്നബി.

0: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
1: അലീഷ ചിനായ് പാടിയത് ചിത്രം ഡാൻസ് ഡാൻസ്.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് നിങ്ങൾ കേട്ടത്. ആകാശവാണി കണ്ണൂർ. FM പ്രധാന വാർത്തകൾ. KSRTCയിലെ സൌജന്യ യാത്ര ഉൾപ്പെടെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കുമെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. അഴിമതിയും അധിക ചെലവും ഇല്ലാതാക്കി ഉദ്യോഗസ്ഥ തലം കാര്യക്ഷമമാക്കുമെന്നും ഭരണത്തിന് സുതാര്യതയും വേഗവും ഉറപ്പുവരുത്തുമെന്നും ഗവർണർ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി വിനയത്തോടെ സ്വീകരിക്കുന്നതായി അറിയിച്ച ഗവർണർ, കേന്ദ്ര ഗവൺമെന്റുമായി സഹകരിച്ച് മുന്നോട്ടു പോകുന്ന ഗവൺമെന്റായിരിക്കും ഇതെന്നും വ്യക്തമാക്കി. ഭരണത്തിന് സുതാര്യതയും വേഗവും ഉറപ്പുവരുത്തുമെന്നും ഗവർണർ അറിയിച്ചു. കേരളത്തെ തുറമുഖ ഹബാക്കി മാറ്റുമെന്നും നെല്ല്, റബ്ബർ, നാളികേര കർഷകർക്ക് അർഹമായ പരിഗണന നൽകുമെന്നും നയപ്രഖ്യാപന പ്രസംഗം വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ കാർഷിക വരുമാനം ഉയർത്തുക, വനിതാ കർഷക കൺസോർഷ്യം സ്ഥാപിക്കുക, യുവാക്കൾക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ നൽകുക തുടങ്ങിയവയും ഉദ്ദേശിക്കുന്നതായും രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ പറഞ്ഞു. സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത ചർച്ചകൾ ഈ വർഷം അവസാനത്തോടെ പൂർത്തീകരിക്കാൻ ഇന്ത്യയും കാനഡയും തീരുമാനിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലും കനേഡിയൻ അന്താരാഷ്ട്ര വ്യാപാര മന്ത്രി മനീന്ദർ സിദ്ധുവും ഇത് സംബന്ധിച്ച് സംയുക്ത കരാറിൽ ഒപ്പുവച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134 പതിപ്പ് മറ്റന്നാൾ. ആശയങ്ങളും അഭിപ്രായങ്ങളും 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഇന്നുകൂടി സമർപ്പിക്കാം. ഇന്ന് ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലക അന്താരാഷ്ട്ര ദിനം. സമാധാനത്തിന് ജീവൻ ബലിയർപ്പിച്ചവരെ അനുസ്മരിക്കുന്ന ദിനാചരണത്തിൽ സമാധാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. പാലക്കാട് ജില്ലയിലെ ജലക്ഷാമത്തിന് അടിയന്തര പരിഹാരം കാണാൻ ഭൂജല വകുപ്പിന്റെ കുടൽ കിണർ നിർമ്മാണ യൂണിറ്റ് ഉടൻ പ്രവർത്തനമാരംഭിക്കും. ജില്ലയിലെ ചെറുകിട കർഷകർക്ക് സബ്സിഡി നിരക്കിലായിരിക്കും കുഴൽ കിണറുകൾ നിർമ്മിച്ചു നൽകുക. ഐപിഎൽ ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. ന്യൂ ചണ്ഡിഗഡിലെ മഹാരാജ യാദവീന്ദ്ര സിംഗ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 മത്സരം. FM പ്രധാന വാർത്തകളാണ് നിങ്ങൾ കേട്ടത്.

ഈ പരിപാടിയിൽ ഇന്ന് ആദ്യം കേൾക്കാം ലീല ജോസഫ് പാടിയ ഗാനം. ചിത്രം അം ആ. വരികൾ നിതീഷ് നടേരി. സംഗീതം ഗോപി സുന്ദർ.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: പുതുവസന്തത്തിൽ അടുത്തതായി പി ടി ബിനുവിന്റെ വരികൾക്ക് അരുൾദേവ് ഈണം പകർന്ന് ശ്വേത മോഹനും നിഖിൽ മാത്യുവും ചേർന്ന് പാടിയത്. ചിത്രം അമ്പലമുകളിലെ വിശേഷങ്ങൾ.

അടുത്തതായി ബി കെ ഹരിനാരായണന്റെ വരികൾക്ക് മണികണ്ഠൻ അയ്യപ്പ സംഗീതം പകർന്ന് വിജയ് യേശുദാസ് പാടിയത്. ചിത്രം ധീരം.

ജ്യോതിഷ് ടികാശിയുടെ വരികൾ ഗിരീഷ് നാരായണൻ ചിട്ടപ്പെടുത്തി, അമൃത ജയകുമാർ, മൃദുല വാര്യർ എന്നിവർ പാടിയത്. ചിത്രം ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള.

പുതുവസന്തത്തിലെ അടുത്ത ഗാനം കെ എസ് ഹരിശങ്കറും നിത്യ മാമേനും ചേർന്ന് പാടിയതാണ്. ചിത്രം മധുര കണക്ക്. വരികളെഴുതിയത് സന്തോഷ് വർമ്മ, ഈണം പകർന്നത് പ്രകാശ് അലക്സ്.

പുതുവസന്തത്തിൽ ഒരു ഗാനം കൂടി കേൾക്കൂ. ചിത്രം മീനാക്ഷി, പാടിയത് ശ്രീനാഥ് ശിവശങ്കരൻ, കീർത്തന. ബി കെ ഹരിനാരായണന്റെ വരികളാണ്. സംഗീത സംവിധാനം രാജേഷ് ബാബു, ശൂരനാട്.

ഈ ഗാനത്തോടെ പുതുവസന്തം സമാപിക്കുന്നു. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇനി വളപ്പൊട്ടുകൾ കേൾക്കാം. മലയാള സിനിമകളിൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയ ഗാനങ്ങൾ. ആദ്യ ഗാനം യേശുദാസ് പാടിയത്, ചിത്രം വർഷങ്ങളിൽ പോയതറിയാതെ.

വളപ്പൊട്ടുകളിൽ അടുത്തതായി യൂസഫ് അലി കേച്ചേരിയുടെ വരികൾക്ക് മോഹൻ സിതാര ഈണം പകർന്ന് ചിത്രപാടിയത്. ചിത്രം ദാദാ സാഹിബ്.

വളപ്പൊട്ടുകൾ തുടരുന്നു. അടുത്തതായി ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഭാവനയ്ക്ക് വിദ്യാസാഗറിന്റെ ഈണം. ചിത്രം ഇന്ദ്രപ്രസ്ഥം. ഗായകൻ യേശുദാസ്.

എസ് രമേശൻ നായരും ഔസേപ്പച്ചനും ചേർന്നൊരുക്കിയ പാട്ടാണ് അടുത്തത്. ചിത്രം കയ്യെത്തും ദൂരത്ത്, ഗായകൻ യേശുദാസ്.

ചിത്രം ഫോർട്ട് കൊച്ചി, പാടിയത് എം ജി ശ്രീകുമാർ. ബെന്നി പി തോമസിന്റെ വരികളാണ്, സംഗീത സംവിധാനം ജയൻ.

എസ് രമേശൻ നായരും മോഹൻ സിതാരയും ചേർന്നൊരുക്കിയ പാട്ട്. ചിത്രം രാക്ഷസ രാജാവ്. എം ജി ശ്രീകുമാറിന്റെ ആലാപനം.

0: സിജു തുറവൂരിൻ്റെ വരികൾക്ക് രാമൻ ഗൂഗിൾ ഈണം പകർന്ന് ജാസി ഗിഫ്റ്റും ഷീല മണിയും ചേർന്ന് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം യോഗ. വളപ്പൊട്ടുകൾ സമാപിച്ചു.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20.

12:40 ആരോഗ്യദീപ്തി. ലോക ദഹനാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ നമിത സംസാരിക്കുന്നു. ഇന്ന് 12:40 ആരോഗ്യദീപ്തിയിൽ

0: The normal rail traffic to and from Jammu will be fully restored from May the 31st. After more than 9 months, with the completion of restoration work on Railway Bridge No. 17, located between Kathua and Madhopur rail section, which was severely damaged last year due to flash floods. Our correspondent reports that Jammu Railway Division has also decided to add additional coaches to the Jammu Tawi New Delhi Rajdhani Express and Sri Mata Vaishno Devi Katra New Delhi Express in view of the extra rush of passengers and rising waiting list during the summer holidays. Benchmark domestic equity indices were displaying a mixed trend in the forenoon session today. The Sensex rose 36 points to 75,904, while the Nifty 50 dipped 25 points to 23,882 when reports last came in. On the sectoral front, IT pack, realty and media were leading the gains, while weakness was observed across oil and gas, metal and energy stocks. The Indian Meteorological Department, IMD, has predicted below normal rainfall over the country during the southwest monsoon season between June and September. Briefing the media on the second stage long-range forecast for monsoon season 2026 in New Delhi today, Secretary of the Ministry of Earth Sciences, Dr. M. Ravichandran, said the southwest monsoon seasonal rainfall over the country is likely to be 90% of the long period on average, with a model error of plus minus 4%. He informed that during the season, rainfall is most likely to be normal over northeast India and below normal over central, southern peninsula and northwest India. And with that, we end this news bulletin.
1: Akashavani, Kannur. Ippol Sevana Vartakal Kelkam. Iriyanni Government Vocational Higher Secondary School. High School Vibhagathil HST Physical Science, Ganitam, ഇംഗ്ലീഷ് മലയാളം ഡ്രോയിംഗ് തസ്തികകളിലും യു പി എസ് ടി മലയാളം തസ്തികയിലും നിയമനത്തിനുള്ള കൂടിക്കാഴ്ച നാളെ രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 94 95 09 38 14. കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ ഡയാലിസിസ് ടെക്നീഷ്യൻ നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച അടുത്ത മാസം 4 രാവിലെ 10:30 സൂപ്രണ്ടിന്റെ ചേംബറിൽ നടക്കും. യോഗ്യത: ഡയാലിസിസ് ടെക്നീഷ്യൻ ബിരുദം, ഡിപ്ലോമ, കേരള പാരാമെഡിക്കൽ കൌൺസിൽ രജിസ്ട്രേഷൻ. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0499 2300080. ചെറുവത്തൂർ ഗവൺമെന്റ് ഫിഷറീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ HST ഇംഗ്ലീഷ് ഹിന്ദി വിഷയങ്ങളിൽ അധ്യാപക തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനുള്ള കൂടിക്കാഴ്ച നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക് നടക്കും. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0467 2261 470. കണ്ണൂർ സർക്കാർ ആയുർവേദ ആശുപത്രി കോളേജിലെ സ്വസ്ഥ വൃത്ത വകുപ്പിൽ ഓണററി യോഗ ഇൻസ്ട്രക്ടറുടെ ഒഴിവിലേക്ക് നിയമനം നടക്കും. യോഗ്യത: ബി എൻ വൈ എസ് അല്ലെങ്കിൽ ബി എ എം എസ് വിത്ത് പി ജി ഡിപ്ലോമ ഇൻ യോഗ, എം എസ് സി യോഗ. പ്രായപരിധി 45 വയസ്സ്. ജനനത്തീയതി, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്ന അസൽ സർട്ടിഫിക്കറ്റുകളും പകർപ്പുകളും സഹിതം അടുത്ത മാസം 8 രാവിലെ 11 മണിക്ക് അഭിമുഖത്തിന് എത്തണം. അഴീക്കൽ ഗവൺമെന്റ് റീജിയണൽ ഫിഷറീസ് ടെക്നിക്കൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ VHSE വിഭാഗത്തിൽ ദിവസവേതന വ്യവസ്ഥയിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ജൂനിയർ ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെന്റ് തസ്തികയിൽ ഒഴിവുണ്ട്. മാസ്റ്റർ ബിരുദത്തോടൊപ്പം BEd സെറ്റ് യോഗ്യതയുള്ളവർ അസൽ സർട്ടിഫിക്കറ്റുകളുമായി അടുത്ത മാസം 2 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് എത്തണം. കണ്ണൂർ തോട്ടര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ ഇംഗ്ലീഷ്, വൊക്കേഷണൽ ടീച്ചർ സിവിൽ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് എന്നീ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. യോഗ്യത: NVT ഇംഗ്ലീഷ്

20% മാർക്കോടെ എം എ ഇംഗ്ലീഷ് ബി എഡ് സെറ്റ്. സിവിൽ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് 60% മാർക്കോടെ സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം. അസൽ സർട്ടിഫിക്കറ്റുകളുമായി നാളെ രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാക്കണം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 97744-26-76-74. കണ്ണൂർ തളാപ്പിലെ ഹൃദയാരാം കമ്മ്യൂണിറ്റി കോളേജ് ഓഫ് കൌൺസിലിംഗ്, തൃക്കരിപ്പൂർ ഹാപ്പൻസ് കമ്മ്യൂണിറ്റി കോളേജ് ഓഫ് ബിഹേവിയർ മാനേജ്മെന്റ് എന്നിവിടങ്ങളിൽ 2026-27 അധ്യയന വർഷത്തിൽ നടത്തുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ലേണിംഗ് ഡിസബിലിറ്റി കോഴ്സിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ജൂലൈ 7 വൈകുന്നേരം 5 മണി. കോഴ്സ് കാലാവധി 1 വർഷം. ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാല ബിരുദം നേടിയവർക്ക് അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9447-27801. സേവന വാർത്തകൾ കഴിഞ്ഞു.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ മാപ്പിളപ്പാട്ടുകൾ കേൾക്കാം. ഫാറൂഖ് വി കടലായി പാടിയത് അഞ്ചിലും ആറിലും നീ ചരിക്കേ.

0: ഫാറൂഖ് വി കടലായി പാടിയ മാപ്പിളപ്പാട്ടുകളാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ. ഇനി 12:30 പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ശ്രീജി പൂവത്തിങ്കൽ. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്തിന്റെ വളർച്ചയും വികസനവും ഉറപ്പാക്കുമെന്ന് യു ഡി എഫ് ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ. യു ഡി എഫ് ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനത്തിൽ കണ്ടത് നയരാഹിത്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. രാജ്യത്ത് ബിസിനസ് അന്തരീക്ഷവും ആഗോള നിക്ഷേപകർക്ക് മികച്ച അവസരങ്ങളും കൈവന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ രാജ്യത്ത് സാധാരണയിലും താഴെയായിരിക്കും മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഐ പി എൽ ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വാർത്തകൾ വിശദമായി. പുതിയ യു ഡി എഫ് ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗം നിയമസഭയിൽ പൂർത്തിയായി. പുതിയുഗ കേരളത്തിന് പരിശ്രമിക്കുമെന്നും സംസ്ഥാനത്തിന്റെ വളർച്ചയും വികസനവും ഉറപ്പാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ പറഞ്ഞു. അഴിമതിരഹിത ഭരണമാണ് ലക്ഷ്യമാക്കുന്നത്. മാനുഷികതയിലൂന്നിയ വികസന സമീപനത്തോടെ സമഗ്ര മേഖലയിലും വളർച്ചയുടെ പാത തുറക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സംസ്ഥാനത്തെ സാമ്പത്തിക മേഖല കടുത്ത വെല്ലുവിളിയാണ് നേരിടുന്നതെന്നും തൊഴിലില്ലായ്മ നിരക്കിൽ ആശങ്കയുണ്ടെന്നും ഗവർണർ അറിയിച്ചു. സംസ്ഥാനത്തെ നിക്ഷേപ സൗഹൃദമാക്കുമെന്നും ക്ഷേമ പെൻഷനുകൾ 3,000 രൂപയാക്കി വർദ്ധിപ്പിക്കുമെന്നും നയപ്രഖ്യാപനം പറയുന്നു. ടെസ്റ്റ് റിപ്പോർട്ട്.
2: കെഎസ്ആർടിസിയിലെ സൌജന്യ യാത്ര ഉൾപ്പെടെ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറഞ്ഞ കാര്യങ്ങൾ നടപ്പിലാക്കുമെന്ന് ഗവർണർ അറിയിച്ചു. അഴിമതിയും അധിക ചെലവും ഇല്ലാതാക്കി ഉദ്യോഗസ്ഥതലം കാര്യക്ഷമമാക്കും. ഭരണത്തിന് സുതാര്യതയും വേഗവും ഉറപ്പുവരുത്തും. ജനവിധി വിനയത്തോടെ സ്വീകരിച്ച് കേന്ദ്ര ഗവൺമെന്റുമായി സഹകരിച്ച് മുന്നോട്ടു പോകുന്ന ഗവൺമെന്റായിരിക്കും യു ഡി എഫിന്റേതെന്നും അദ്ദേഹം ഉറപ്പു നൽകി. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റും. നെല്ല്, റബ്ബർ, നാളികേര കർഷകർക്ക് അർഹമായ പരിഗണന നൽകുമെന്നും നയപ്രഖ്യാപന പ്രസംഗം വ്യക്തമാക്കി. സംസ്ഥാനത്തിന്റെ കാർഷിക വരുമാനം ഉയർത്തും. വനിതാ കർഷക കൺസോർഷ്യം സ്ഥാപിക്കാനും യുവാക്കൾക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ നൽകാനും ഉദ്ദേശിക്കുന്നതായും ഗവർണർ പറഞ്ഞു. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1,000 രൂപ ധനസഹായം നൽകും. സഹകരണ മേഖല ശക്തമാക്കും. ഗതാഗത മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മേഖലയെ ഒന്നിപ്പിക്കും. സംസ്ഥാനത്തെ മനുഷ്യ വന്യമൃഗ സംഘർഷം പരിഹരിക്കാൻ പദ്ധതികൾ ആവിഷ്കരിക്കും. സമഗ്ര സിനിമാ നയം രൂപീകരിച്ച് കേരളത്തെ സിനിമാ ഷൂട്ടിംഗിന്റെ കേന്ദ്രമാക്കി മാറ്റുമെന്നും തിയേറ്ററുകൾക്ക് സാമ്പത്തിക സഹായം ലഭ്യമാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ അറിയിച്ചു. മലയാള സിനിമയെ ആഗോളതലത്തിലേക്ക് ഉയർത്താനാണ് സംസ്ഥാന ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു. ചലച്ചിത്രമേളകൾ എല്ലാ ജില്ലകളിലേക്കും വ്യാപിപ്പിക്കുമെന്നും ഗവർണർ അറിയിച്ചു. സംസ്ഥാനത്ത് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. ക്ഷേത്രങ്ങളെ ബന്ധപ്പെടുത്തി ആഗോള തീർത്ഥാടന ടൂറിസം വ്യാപിപ്പിക്കുമെന്നും സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കുമെന്നും സഹകരണ സംഘങ്ങളിൽ ഉടൻ തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും ഗവർണർ അറിയിച്ചു. എല്ലാ ജില്ലകളിലും +1 സീറ്റുകൾ വർദ്ധിപ്പിക്കും. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ പരിഷ്കരണത്തിന് ഗവൺമെന്റ് നയങ്ങൾ ആവിഷ്കരിക്കുമെന്നും AI അധിഷ്ഠിത മീഡിയ സിറ്റി സംസ്ഥാനത്ത് സ്ഥാപിക്കുമെന്നും രാജേന്ദ്ര വിശ്വനാഥ് ആർലിക്കർ പറഞ്ഞു. ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കും. എക്സൈസ് വകുപ്പുകളിൽ സമഗ്ര പരിഷ്കാരം കൊണ്ടുവരുമെന്നും ഗവർണർ നയപ്രഖ്യാപന

0: പ്രസംഗത്തിൽ പറഞ്ഞു. ഇന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം പിരിയുന്ന സഭ പിന്നീട് ജൂൺ 1, 2, 3 തീയതികളിൽ നന്ദി പ്രമേയം ചർച്ച ചെയ്യും. ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പ് ജൂൺ 1 നടത്തും.
1: വഖഫ് ബോർഡ് നവീകരണം, ഭൂനിയമ പരിഷ്കരണം, സഹകരണ മേഖല ശാക്തീകരണം, ലഹരി വ്യാപനം തടയാൻ ഓപ്പറേഷൻ തൂഫാൻ, നാലുവരിപ്പാതകളുടെ എണ്ണവും വികസനവും ഉൾപ്പെടെ നയങ്ങൾ നടപ്പാക്കും. UDF ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനത്തിൽ കണ്ടത് നയരാഹിത്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളിൽ നിന്ന് ഒളിച്ചുപോകുന്നതാണ് നയപ്രഖ്യാപനമെന്നും പിണറായി തിരുവനന്തപുരത്ത് കുറ്റപ്പെടുത്തി. കേന്ദ്രത്തിൽ നിന്ന് ചോദിച്ചു വാങ്ങേണ്ട കാര്യങ്ങളിൽ നയപ്രഖ്യാപനം മൌനം പാലിക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു. കിഫ്ബി, കുടുംബശ്രീ എന്നിവയെപ്പറ്റി ഒരു പരാമർശവുമില്ല. പുതിയുഗയാത്രയെന്ന UDFന്റെ അവകാശം ലക്ഷ്യത്തിലെത്തിക്കുന്ന റൂട്ട്മാപ്പ് നയപ്രഖ്യാപനത്തിൽ നിന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ എക്സൈസ് വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ വൈകിട്ട് ഉന്നതതല യോഗം ചേരും. മന്ത്രി എം ലിജുവിന്റെ നേതൃത്വത്തിൽ നന്ദാവനത്തെ എക്സൈസ് ആസ്ഥാനത്താണ് യോഗം. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണന്റെ 3 ദിവസത്തെ കർണാടക, ഗോവ, കേരള സന്ദർശനത്തിന് ഇന്ന് തുടക്കമാകും. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45th വാർഷികാഘോഷത്തിൽ ഉപരാഷ്ട്രപതി ഇന്ന് പങ്കെടുക്കും. ദാവൻകരയിലെ BDT കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിൽ അദ്ദേഹം പങ്കെടുക്കും. നാളെ പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷങ്ങളിൽ പങ്കെടുക്കുന്ന ഉപരാഷ്ട്രപതി ഗോവയിലെ CSIR നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യനോഗ്രഫി സന്ദർശിക്കും. മറ്റന്നാൾ വൈകിട്ട് കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്തെ ദീപിക ദിനപത്രത്തിന്റെ 140th സ്ഥാപക വാർഷികാഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്യും. കേരളം ഉൾപ്പെടെ 12 സംസ്ഥാനങ്ങൾക്ക് പ്രധാനമന്ത്രി ആവാസ് യോജന ഗ്രാമീൺ പരിപാടിയിൽ 10,000 കോടിയിലേറെ രൂപ കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ വീഡിയോ കോൺഫറൻസിലൂടെ കൈമാറി. കേരളത്തിന് പുറമെ തമിഴ്നാട്, കർണാടക, UP, ഗുജറാത്ത്, ഹരിയാന എന്നിവയടക്കം സംസ്ഥാനങ്ങൾക്കാണ് തുക അനുവദിച്ചത്. ഇന്ത്യയിലേക്ക് പെട്രോളിയവുമായി ഒരു എണ്ണ ടാങ്കർ കപ്പൽ ഹോർമൂസ് കടലിടുക്ക് കടന്നതായി അധികൃതർ അറിയിച്ചു. അടുത്ത മാസം 3 കപ്പൽ വിശാഖപട്ടണത്ത് എത്തും. May 21 കപ്പൽ ഷാർജയിൽ നിന്നും പുറപ്പെട്ടത്. 24 മണിക്കൂറിനുള്ളിൽ 23 വാണിജ്യ കപ്പലുകൾക്ക് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ് ഹോർമൂസ് കടലിടുക്കിലൂടെ പോകാൻ അനുമതി നൽകിയതായി ഇറാൻ വാർത്താ ഏജൻസി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ബിസിനസ് അന്തരീക്ഷവും ആഗോള നിക്ഷേപകർക്ക് മികച്ച അവസരങ്ങളും കൈവന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. ഇന്ത്യ അമേരിക്ക സ്ട്രാറ്റജിക് പാർട്ണർഷിപ്പ് ഫോറവുമായി സഹകരിച്ച് ന്യൂയോർക്കിൽ ഇന്ത്യൻ കോൺസുലേറ്റ് സംഘടിപ്പിച്ച റൌണ്ട് ടേബിൾ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു പീയൂഷ് ഗോയൽ. മുൻ പ്രധാനമന്ത്രി ചൌധരി ചരൺ സിംഗിന്റെ ചരമവാർഷിക ദിനത്തിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. കർഷകർക്കായി അക്ഷീണം പ്രവർത്തിച്ച ദീർഘവീക്ഷണത്തോടുകൂടിയ നേതാവായിരുന്നു ചരൺ സിംഗ് എന്ന് ഉപരാഷ്ട്രപതി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. കർണാടകയിൽ പുതിയ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കുന്ന നടപടിയിൽ ചർച്ച ഡൽഹിയിൽ പുരോഗമിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച സിദ്ധരാമയ്യയും ഉപമുഖ്യമന്ത്രി DK ശിവകുമാറും കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ ആവശ്യപ്രകാരം ന്യൂഡൽഹിയിലെത്തി. നേതൃത്വവുമായി ചർച്ചയ്ക്ക് ശേഷം മന്ത്രിസഭ പുനഃസംഘടന ഉണ്ടായേക്കും. ഇന്നലെയാണ് ഗവർണറുടെ ഓഫീസിലെത്തി സിദ്ധരാമയ്യ രാജിക്കത്ത് സമർപ്പിച്ചത്. ഗവർണർ യാത്രയിൽ ആയതിനാൽ അദ്ദേഹം മടങ്ങിയെത്തിയ ശേഷമായിരിക്കും അന്തിമ തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 134th പതിപ്പ് മറ്റന്നാൾ. ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-1700 എന്ന ടോൾ ഫ്രീ നമ്പറിലോ നമോ ആപ്പിലോ മൈ GOV ഓപ്പൺ ഫോറത്തിലോ ഇന്നുകൂടി സമർപ്പിക്കാം. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ രാജ്യത്ത് സാധാരണയിലും താഴെയായിരിക്കും മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ ശരാശരി മഴ 90% ഭൗമശാസ്ത്ര മന്ത്രാലയ സെക്രട്ടറി എം രവിചന്ദ്രനും കേന്ദ്ര കാലാവസ്ഥാ ഡയറക്ടർ ജനറൽ ഡോ മൃത്യുഞ്ജയ് മഹാപത്രയും ന്യൂഡൽഹിയിൽ പറഞ്ഞു. സംസ്ഥാനത്ത് തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 6 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. പിണറായി വിജയന്റെ വീട്ടിലെ റെയ്ഡിലുണ്ടായ ആക്രമണത്തെ മുൻമന്ത്രി വി ശിവൻകുട്ടി ന്യായീകരിച്ചു. ശക്തമായ പ്രതിഷേധം വകവയ്ക്കാതെ 2 വാഹനങ്ങൾ ജനക്കൂട്ടത്തിനു നേരെ കൊണ്ടുവന്നതാണ് സംഘർഷത്തിന് കാരണമായത്. നിയമപരമായ നടപടികൾ കോടതി തീരുമാനിക്കട്ടെയെന്നും ശിവൻകുട്ടി പറഞ്ഞു. കേരളത്തിന്റെ വിദ്യാഭ്യാസ പദ്ധതി കാലഹരണപ്പെട്ടെന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന നിർഭാഗ്യകരമാണ്. ശാസ്ത്രീയ പാഠ്യപദ്ധതി പരിഷ്കരണത്തെ മുഖ്യമന്ത്രി അധിക്ഷേപിക്കുന്നത് ഗുണകരമായ കാര്യമല്ലെന്നും എന്തടിസ്ഥാനത്തിലാണ് അങ്ങനെ പറഞ്ഞതെന്ന് അദ്ദേഹം വ്യക്തമാക്കണമെന്നും ശിവൻകുട്ടി പറഞ്ഞു. പാലക്കാട് ജില്ലയിലെ ജലക്ഷാമത്തിന് അടിയന്തര പരിഹാരം കാണുന്നതിന് ഭൂജല വകുപ്പിന്റെ കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ് ഉടൻ പ്രവർത്തനം ആരംഭിക്കും. ജില്ലയിലെ ചെറുകിട കർഷകർക്ക് സബ്സിഡി നിരക്കിലായിരിക്കും കുഴൽക്കിണറുകൾ നിർമ്മിച്ചു നൽകുക. IPL ക്രിക്കറ്റ് 2nd ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. ന്യൂ

0: ചണ്ഡീഗഡിൽ വൈകിട്ട് 7:30 മത്സരം. കഴിഞ്ഞ ദിവസം എലിമിനേറ്റർ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ പരാജയപ്പെടുത്തിയാണ് രാജസ്ഥാൻ രണ്ടാം ക്വാളിഫയറിലേക്ക് യോഗ്യത നേടിയത്. ഇന്ന് വിജയിക്കുന്ന ടീം മറ്റന്നാൾ അഹമ്മദാബാദിലെ ഫൈനൽ പോരാട്ടത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുമായി ഏറ്റുമുട്ടും. ജൂൺ 6 കണ്ണൂരിൽ ആരംഭിക്കുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളിബോൾ ടൂർണമെന്റിന്റെ ഭാഗമായി മെഡൽ ലോഞ്ചിംഗ് കണ്ണൂർ പ്രസ് ക്ലബ്ബ് ഹാളിൽ പി സന്തോഷ് കുമാർ എം പി ഉദ്ഘാടനം ചെയ്തു. കായിക വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ടി അനീഷ് ഏറ്റുവാങ്ങി. കണ്ണൂർ വി കെ കൃഷ്ണമേനോൻ സ്മാരക ഗവൺമെന്റ് വനിതാ കോളേജ് ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് മത്സരം. കണ്ണൂർ ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ജില്ലാ ചാമ്പ്യൻഷിപ്പ് നാളെയും മറ്റന്നാളും കണ്ണൂർ മുണ്ടയാട് ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടത്തും. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ വിഭാഗങ്ങളിലായി 500+ പേർ പങ്കെടുക്കും. ശബരിമല സന്നിധാനത്തും പമ്പയിലും നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സ് ഉച്ചയ്ക്ക് ശേഷം മോക് ഡ്രിൽ നടത്തും. അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിൽ അടുത്തിടെയുണ്ടായ സുരക്ഷാ വീഴ്ചകളുടെ പശ്ചാത്തലത്തിലാണ് ഭീകരാക്രമണം നേരിടാൻ മോക് ഡ്രിൽ സംഘടിപ്പിച്ചിരിക്കുന്നത്. കൊൽക്കത്തയിൽ നിന്നെത്തുന്ന 60 NSG കമാൻഡോകളാണ് പമ്പയിലും സന്നിധാനത്തും മോക് ഡ്രിൽ നടത്തുക. സംസ്ഥാനത്തിന്റെ വളർച്ചയും വികസനവും ഉറപ്പാക്കുമെന്ന UDF ഗവൺമെന്റിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. UDF ഗവൺമെന്റിന്റെ നയപ്രഖ്യാപനത്തിൽ കണ്ടത് നയരാഹിത്യമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. രാജ്യത്ത് ബിസിനസ് അന്തരീക്ഷവും ആഗോള നിക്ഷേപകർക്ക് മികച്ച അവസരങ്ങളും കൈവന്നതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ രാജ്യത്ത് സാധാരണയിലും താഴെയായിരിക്കും മഴയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് രാജസ്ഥാൻ റോയൽസ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.
1: ആകാശവാണി കണ്ണൂർ.
2: ആരോഗ്യദീപ്തി. എല്ലാ വർഷവും മെയ് 29 ലോക ദഹനാരോഗ്യ ദിനമായി ആചരിച്ചു വരുന്നു. ഇതോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ നമിത സംസാരിക്കുന്നു.
3: എല്ലാവർക്കും നമസ്കാരം. ലോകമെമ്പാടും ഇന്ന് ലോക ദഹനാരോഗ്യ ദിനം അഥവാ വേൾഡ് ഡൈജസ്റ്റീവ് ഹെൽത്ത് ഡേ ആചരിക്കുകയാണ്. നമ്മൾ പലരും ഹൃദയാരോഗ്യത്തെക്കുറിച്ചും വൃക്കകളുടെ ആരോഗ്യത്തെക്കുറിച്ചുമൊക്കെ വളരെ ബോധവാന്മാരാണ്. എന്നാൽ നമ്മുടെ ശരീരത്തിന്റെ ഊർജ കേന്ദ്രമായ ഡൈജസ്റ്റീവ് സിസ്റ്റം അഥവാ ദഹനവ്യവസ്ഥയെ പലപ്പോഴും നമ്മൾ അത്ര ഗൗരവത്തോടെ കാണാറില്ല. അതുകൊണ്ട് തന്നെ ആരോഗ്യമുള്ള ഒരു ശരീരം തുടങ്ങുന്നത് ആരോഗ്യമുള്ള ഒരു ദഹനവ്യവസ്ഥയിൽ നിന്നാണെന്ന ശാസ്ത്ര സത്യം ഓർത്തുകൊണ്ട് ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്ക് കൂടുതൽ അറിയാൻ ശ്രമിക്കാം. ഈ വർഷത്തെ ലോക ദഹനാരോഗ്യ ദിനത്തിന്റെ പ്രധാന സന്ദേശം ക്രോണിക് ഡയറിയ ഡോണ്ട് ഫ്ലഷ് ദ സയൻസ് എവേ എന്നതാണ്. അതായത്, ദീർഘനാൾ നീണ്ടു നിൽക്കുന്ന വയറിളക്കം പോലുള്ള അസ്വസ്ഥതകളെ നിസാരമായി കണ്ട് തള്ളിക്കളയരുത്. പകരം ശരീരം തരുന്ന ആ ലക്ഷണങ്ങളെ കൃത്യമായി മനസ്സിലാക്കി ചികിത്സിക്കണം. ഇത്തരം ദഹന സംബന്ധമായ പ്രശ്നങ്ങൾ പലരും ഡോക്ടറോട് തുറന്നു പറയാൻ മടിക്കുന്ന വിഷയങ്ങളാണ്. ഈ വിമുഖത കാരണം പല ഗുരുതര രോഗങ്ങളും പ്രാരംഭദശയിൽ കണ്ടെത്താതെ പോകുന്നുണ്ട്. അതെല്ലാം മാറ്റിവെച്ചുകൊണ്ട് ശരീരത്തിന്റെ ലക്ഷണങ്ങളെ അതാത് സമയത്ത് തന്നെ മനസ്സിലാക്കി ചികിത്സിക്കേണ്ടത് വളരെ പ്രധാനമാണ്. ഇനി എന്താണ് ക്രോണിക് ഡയറിയ എന്ന് നോക്കാം. നമുക്കറിയാം, സാധാരണയായി ഉണ്ടാകുന്ന വയറിളക്കം അഥവാ അക്യൂട്ട് ഡയറിയ മലിനമായ ആഹാരത്തിലൂടെയോ വെള്ളത്തിലൂടെയോ വരുന്ന ഇൻഫെക്ഷൻ കാരണം ഉണ്ടാകുന്നതാണ്. അത് 1-2 ദിവസത്തെ വിശ്രമത്തിലൂടെ ORS ലായനി കുടിക്കുന്നതിലൂടെ അല്ലെങ്കിൽ മരുന്നുകളിലൂടെ മാറി വരാറുണ്ട്. എന്നാൽ 4 ആഴ്ചയിൽ കൂടുതൽ, അതായത് 1 മാസത്തിലധികം നീണ്ടു നിൽക്കുന്ന രീതിയിൽ ദിവസവും പലതവണ അയഞ്ഞു മലം പോകുന്ന അവസ്ഥയോ വിട്ടുമാറാത്ത വയറിളക്കമോ ഉണ്ടായാൽ അതിനെയാണ് നമ്മൾ ക്രോണിക് ഡയറിയ എന്ന് വിളിക്കുന്നത്. ഇതിലൂടെ നമ്മുടെ കുടലിനകത്ത് എന്തോ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്നതിന്റെ ശക്തമായ സൂചനയാണ് ശരീരം തരുന്നത്. ഇനി ശരീരം തരുന്ന മറ്റ് അപായ സൂചനകൾ അഥവാ റെഡ് ഫ്ലാഗ് സൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വിട്ടുമാറാത്ത വയറിളക്കത്തോടൊപ്പം പറയുന്ന ലക്ഷണങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഉടനെ

നമ്മുടെ കുടലിനകത്ത് എന്തോ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട് എന്നതിന്റെ ശക്തമായ സൂചനയാണ് ശരീരം തരുന്നത്. ഇനി ശരീരം തരുന്ന മറ്റ് അപായ സൂചനകൾ അഥവാ റെഡ് ഫ്ലാഗ് സൈൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വിട്ടുമാറാത്ത വയറിളക്കത്തോടൊപ്പം പറയുന്ന ലക്ഷണങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ ഉടനെ

0: ലെവലിലാണ്. അതുകൊണ്ട് നമ്മുടെ മാനസിക സങ്കടങ്ങളും സ്ട്രെസ്സും നേരിട്ട് ദഹനത്തെ ബാധിച്ചേക്കാം. ഇത് പലരിലും വയറിളക്കത്തിനും മലബന്ധത്തിനും കാരണമാകാറുണ്ട്. ഇതിനെയാണ് നമ്മൾ IBS ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം എന്ന് വിളിക്കുന്നത്. ഇതൊരു മാരക രോഗമല്ലെങ്കിലും വ്യക്തികളുടെ ദൈനംദിന ജീവിതത്തെ ഇത് സാരമായി തന്നെ ബാധിച്ചേക്കാം. കൃത്യമായ കൗൺസിലിംഗ്, ആഹാരരീതി, സ്ട്രെസ് മാനേജ്മെന്റ് എന്നിവയിലൂടെ മാത്രമേ ഇതിനെ നിയന്ത്രിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി കുടലിലെ നല്ല ബാക്ടീരിയകളെ കുറിച്ച് നോക്കാം. നമ്മുടെ കുടലിനുള്ളിൽ കോടിക്കണക്കിന് സൂക്ഷ്മാണുക്കൾ ജീവിക്കുന്നുണ്ട്. ഇവയെ ഗട്ട് മൈക്രോബയോം എന്ന് പറയും. ഇവയിൽ ഭൂരിഭാഗവും നമുക്ക് ഉപകാരികളായ നല്ല ബാക്ടീരിയകളാണ്. നമ്മൾ കഴിക്കുന്ന ആഹാരം ദഹിപ്പിക്കാനും വിറ്റാമിൻ കെ, വിറ്റാമിൻ ബി എന്നിവ നിർമ്മിക്കാനും ശരീരത്തിന്റെ മൊത്തത്തിലുള്ള രോഗപ്രതിരോധ ശേഷി നിലനിർത്താനും ഇവ അത്യാവശ്യമാണ്. എന്നാൽ ഇന്നത്തെ നമ്മുടെ ഫാസ്റ്റ് ഫുഡ് സംസ്കാരം, പ്രിസർവേറ്റീവുകൾ ചേർത്ത ആഹാരങ്ങൾ, കൃത്രിമ മധുരങ്ങൾ, അമിതമായ മൈദയുടെയും പഞ്ചസാരയുടെയും ഉപയോഗം എന്നിവ ഈ നല്ല ബാക്ടീരിയകളെ നശിപ്പിക്കുകയും ചീത്ത ബാക്ടീരിയകൾ വളരാൻ കാരണമാവുകയും ചെയ്യുന്നു. കൂടാതെ മറ്റൊരു പ്രധാന വില്ലനാണ് ദുരുപയോഗം ചെയ്യപ്പെടുന്ന ആന്റിബയോട്ടിക്കുകൾ. ചെറിയൊരു പനിയോ ജലദോഷമോ വരുമ്പോഴേക്കും ഡോക്ടറുടെ കുറിപ്പടിയില്ലാതെ സ്വയം മെഡിക്കൽ സ്റ്റോറിൽ പോയി വാങ്ങി കഴിക്കുന്ന ആന്റിബയോട്ടിക്കുകൾ ശരീരത്തിലെ ചീത്ത ബാക്ടീരിയകളെ കൊല്ലുന്നതിനൊപ്പം കുടലിലെ നല്ല ബാക്ടീരിയകളെയും പൂർണ്ണമായും തുടച്ചു നീക്കും. ഇത് പിന്നീട് വിട്ടുമാറാത്ത ദഹനക്കേടിലേക്കും മറ്റ് ആമാശയ രോഗങ്ങളിലേക്കും വഴിമാറുന്നു. അതുകൊണ്ട് ആന്റിബയോട്ടിക്കുകൾ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം കൃത്യമായ അളവിൽ കഴിക്കുക. ഇനി ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട ചില ജീവിതശൈലി രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഫാറ്റി ലിവർ, പ്രമേഹം, അസിഡിറ്റി എന്നിവ വളരെ വ്യാപകമാണ്. വ്യായാമമില്ലായ്മയും കൊഴുപ്പേറിയ ഭക്ഷണ രീതിയും കാരണം കരളിൽ അമിതമായി കൊഴുപ്പടിഞ്ഞുകൂടുന്ന അവസ്ഥയാണ് ഫാറ്റി ലിവർ. ഇത് തുടക്കത്തിൽ ലക്ഷണങ്ങൾ കാണിക്കില്ലെങ്കിലും പിന്നീട് ലിവർ സിറോസിസ് പോലുള്ള ഗുരുതരമായ അവസ്ഥയിലേക്ക് നയിക്കാം. അതുപോലെ തന്നെയാണ് അസിഡിറ്റിയും നെഞ്ചിരിച്ചിലും. ഭക്ഷണം കഴിച്ചയുടൻ കിടന്നുറങ്ങുന്ന ശീലം, അമിതമായ ചായ, കാപ്പികുടി, പുകവലി, മദ്യപാനം എന്നിവയെല്ലാം വയറ്റിലെ ആസിഡ് തിരിച്ച് തൊണ്ടയിലേക്ക് കയറുന്ന അവസ്ഥയ്ക്ക് കാരണമാകുന്നു. ജീവിതശൈലിയിൽ മാറ്റം വരുത്താതെ കേവലം അന്റാസിഡ് ഗുളികകൾ മാത്രം കഴിച്ച് ഇതിനെ മാറ്റാൻ കഴിയില്ല. ഇനി ദഹനാരോഗ്യം സംരക്ഷിക്കാൻ നമ്മൾ ചെയ്യേണ്ട പ്രായോഗിക കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മുടെ കുടലിനെയും വയറിനെയും ആരോഗ്യത്തോടെ സൂക്ഷിക്കാൻ വലിയ പണച്ചെലവുള്ള കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. ദൈനംദിന ജീവിതത്തിൽ ചില ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ഒന്ന്, നാരുകൾ അടങ്ങിയ ഭക്ഷണം. ചക്ക, ഏത്തപ്പഴം, തവിടു കളയാത്ത ധാന്യങ്ങൾ, പച്ചക്കറികൾ, ഇലക്കറികൾ എന്നിവ ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തുക. നാരുകൾ കുടലിലെ നല്ല ബാക്ടീരിയകളുടെ പ്രധാന ഭക്ഷണമാണ്. ഇവ മലബന്ധം പൂർണ്ണമായി തടയും. രണ്ട്, ധാരാളം വെള്ളം കുടിക്കുക. ദിവസവും കുറഞ്ഞത് 2.5 മുതൽ 3 ലിറ്റർ വരെ ശുദ്ധമായ വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുക. ഇത് ദഹനരസങ്ങളുടെ ഉൽപ്പാദനത്തിനും ശരീരത്തിലെ ടോക്സിനുകൾ പുറന്തള്ളാനും സഹായിക്കും. 3, പ്രോബയോട്ടിക്സ്. നമ്മുടെ വീട്ടിൽ തന്നെയുള്ള തൈര്, മോര് എന്നിവ പ്രോബയോട്ടിക്സ് ആണ്. ദിവസവും ഉച്ചഭക്ഷണത്തോടൊപ്പം 1 ഗ്ലാസ് മോര് കുടിക്കുന്നത് കുടലിന്റെ ആരോഗ്യം ഇരട്ടിയാക്കും. 4, ആഹാരം കഴിക്കുന്ന രീതി. എടുത്തുചാടി ഭക്ഷണം വിഴുങ്ങാതെ നന്നായി ചവച്ചരച്ച് കഴിക്കുക. കാരണം ദഹനത്തിന്റെ ആദ്യഘട്ടം നടക്കുന്നത് വായ്ക്കുള്ളിലാണ്. TVയോ മൊബൈലോ നോക്കി ഭക്ഷണം കഴിക്കുന്ന ശീലം ഒഴിവാക്കുക. ഇത് നമ്മൾ എത്രത്തോളം കഴിക്കുന്നു എന്നതിന്റെ അളവ് തെറ്റിക്കും. 5, കൃത്യസമയത്തുള്ള ഭക്ഷണം. രാത്രി ഭക്ഷണം 8 മണിക്ക് മുൻപെങ്കിലും കഴിക്കാൻ ശ്രദ്ധിക്കുക. കഴിച്ച ഉടൻ കിടക്കാതെ കുറഞ്ഞത് 2 മണിക്കൂർ കഴിഞ്ഞ് മാത്രം ഉറങ്ങാൻ പോവുക. 6, പതിവായ വ്യായാമം. ദിവസവും 30 മിനിറ്റെങ്കിലും വേഗത്തിൽ നടക്കുകയോ വ്യായാമം ചെയ്യുകയോ വേണം. ശാരീരിക അധ്വാനം കുടലിന്റെ ചലനശേഷി വർദ്ധിപ്പിക്കുകയും ഗ്യാസ് ട്രബിൾ കുറയ്ക്കുകയും ചെയ്യും. ദഹന സംബന്ധമായ അസ്വസ്ഥതകൾ വെറുമൊരു അസൗകര്യം മാത്രമല്ല, ശരീരം ഉള്ളിൽ നിന്ന് തരുന്ന അപായ സൂചനകളാണ്. അതിനാൽ കൃത്യമായ സമയത്ത് ഡോക്ടറുടെ സഹായം തേടുക. കൃത്യമായ പരിശോധനകൾ നടത്തുക. നല്ല ആഹാരശീലങ്ങളിലൂടെയും സമാധാനപരമായ മാനസികാവസ്ഥയിലൂടെയും ആരോഗ്യകരമായ ജീവിതശൈലിയിലൂടെയും നമുക്ക് നമ്മുടെ ദഹന വ്യവസ്ഥയെ കാത്തുസൂക്ഷിക്കാം.
1: ലോക ദഹനാരോഗ്യ ദിനാചരണത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ആശുപത്രിയിലെ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ നമിത സംസാരിച്ചതാണ് ഇതുവരെ കേട്ടത്. ആരോഗ്യദീപ്തി തിങ്കൾ മുതൽ ശനി വരെ ഉച്ചയ്ക്ക്

0: 12:40. ആകാശവാണി കണ്ണൂർ. അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. സുതാര്യ ഭരണം ഉറപ്പു നൽകി 16th കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണ നിർവഹണം വേഗമേറിയതാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രധാന പദ്ധതികളെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പരാമർശമുണ്ടായില്ലെന്ന് വിമർശനം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിലെത്തും. തെക്കുപടിഞ്ഞാറൻ മൺസൂണിൽ രാജ്യത്ത് ഇക്കുറി മഴ സാധാരണയേക്കാൾ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എബോള വ്യാപനവുമായി ബന്ധപ്പെട്ട് കോംഗോയിൽ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണെന്ന് ലോകാരോഗ്യ സംഘടന. ഐപിഎൽ ക്രിക്കറ്റ് 2nd ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ വിശദമായി. സുതാര്യ ഭരണവും കരുണാർദ്ര സമീപനവും ഉറപ്പു നൽകി 16th കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ജനജീവിതത്തെ സ്പർശിക്കുന്ന വിധത്തിൽ സംസ്ഥാനത്ത് വികസനം നടപ്പാക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. ഭരണ നിർവഹണം ലളിതവും വേഗമേറിയതുമാക്കും. മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കും. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി കൃത്യമായ ധാരണ നൽകാൻ ധവളപത്രം പുറപ്പെടുവിക്കും. സർക്കാർ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് ഉറപ്പി നൽകിക്കൊണ്ടായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം. കൃഷി സർക്കാരിന്റെ മുൻഗണന ആയിരിക്കുമെന്നും കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുമെന്നും ഗവർണർ വ്യക്തമാക്കി.
2: Agriculture remains a key priority of my government. My government believes that public institutions become strong only when they enjoy the trust of the people. My government will leverage modern technology to boost production and productivity, reduce cultivation costs, promote mechanization and encourage secondary agriculture.
1: പെൺകുട്ടികൾക്ക് മാസത്തിൽ 3 ദിവസം ആർത്തവ അവധി നൽകുന്നത് പരിഗണനയിലുണ്ടെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പറഞ്ഞു. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റും. സമഗ്ര സിനിമാ നയം രൂപീകരിക്കും. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കും. ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കും. എക്സൈസ് വകുപ്പിൽ സമഗ്ര പരിഷ്കാരം കൊണ്ടുവരും. റേഷൻ കടകളുടെയും മാവേലി സ്റ്റോറുകളുടെയും എണ്ണം കൂട്ടുന്നതിലൂടെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കും. എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കും. പോലീസിൽ സമഗ്ര പരിഷ്കരണം കൊണ്ടുവരും. സർക്കാർ ആശുപത്രികളിലെ സേവനം മെച്ചപ്പെടുത്തുമെന്നും 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലതെന്ന ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ നയപ്രഖ്യാപനത്തിൽ ഗവർണർ ഉദ്ധരിച്ചു. നയപ്രഖ്യാപന പ്രസംഗത്തിനായി സഭയിലെത്തിയ ഗവർണറെ മുഖ്യമന്ത്രി വി ഡി സതീശനും സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫും ചേർന്നാണ് സ്വീകരിച്ചത്. വന്ദേമാതരവും തുടർന്ന് ദേശീയഗാനവും ആലപിച്ച ശേഷമായിരുന്നു ഗവർണറുടെ പ്രസംഗം. ഗവർണറുടെ നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രതീക്ഷയ്ക്കൊത്ത നയപ്രഖ്യാപനമായിരുന്നില്ല ഗവർണറുടേതെന്നും പ്രധാന പദ്ധതികളെക്കുറിച്ച് പരാമർശമുണ്ടായില്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഖജനാവിലെ നീക്കിയിരിപ്പിനെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പ്രതിപാദിച്ചിട്ടില്ലെന്നും കൃത്യമായ കാഴ്ചപ്പാടില്ലാതെയുള്ള പ്രഖ്യാപനമാണ് നടന്നതെന്നും ശ്രീ പിണറായി വിജയൻ പറഞ്ഞു. കേന്ദ്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പരാമർശമുണ്ടായില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ബംഗളൂരുവിലെത്തിയ ഉപരാഷ്ട്രപതിയെ ഗവർണർ ഉൾപ്പെടെയുള്ള പ്രമുഖർ ചേർന്ന് സ്വീകരിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45th വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തു. ദാവൺകരയിൽ യൂണിവേഴ്സിറ്റി ബി ടി ഡി കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിലും അദ്ദേഹം ഇന്ന് പങ്കെടുക്കും. ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ നാളെ പനാജിയിൽ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച കർണാടകയിലെ ബെൽത്തംഗഡിയിൽ SIRI വ്യവസായ പാർക്ക് ഉദ്ഘാടനം ചെയ്ത ശേഷം വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ശ്രീ സി പി രാധാകൃഷ്ണൻ കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. ഇന്ത്യയും കാനഡയും തമ്മിലുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ സംബന്ധിച്ച ചർച്ചകൾ ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാക്കാൻ ധാരണ. പരസ്പരം പ്രയോജനകരമായ വിധത്തിലായിരിക്കും കരാറെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും കനേഡിയൻ വ്യാപാരമന്ത്രി മനീന്ദർ സിന്ധുവും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു. ഉഭയകക്ഷി വ്യാപാരം ശക്തമാക്കാനും ഇന്ത്യ കാനഡ വ്യാപാര നിക്ഷേപ ഫോറത്തിൽ ധാരണയായി. ഭീകരതയ്ക്കെതിരെ കാര്യക്ഷമമായ നടപടി സ്വീകരിക്കണമെന്നും ഇക്കാര്യത്തിൽ ഇരട്ടത്താപ്പ് പാടില്ലെന്നും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ. ഇക്കാര്യത്തിൽ രാഷ്ട്രങ്ങൾ സ്വന്തം നിലപാടുകൾ വിലയിരുത്തണമെന്നും റഷ്യയിൽ അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു.
3: Terrorism constitutes as one of the most serious threats to international security, and he felt that this is something for which all international security experts must address this threat. It is an antithesis of everything that humanity stands for. India has been a victim of state-sponsored terrorism.
1: മോസ്കോയിൽ നടന്ന അന്താരാഷ്ട്ര സുരക്ഷാ ഫോറത്തിലും സുരക്ഷാ കാര്യങ്ങൾക്കായുള്ള ഉന്നത പ്രതിനിധികളുടെ യോഗത്തിലും ശ്രീ അജിത് ഡോവൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
4: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AERNews_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AERNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഗുജറാത്ത് സന്ദർശനം പുരോഗമിക്കുന്നു. കച്ചിലെ അതിർത്തി പ്രദേശങ്ങൾ സന്ദർശിക്കുന്ന അദ്ദേഹം BSF ബോർഡർ ഔട്ട്പോസ്റ്റിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. ഭുജിലെ BSF ആസ്ഥാനത്ത് നടക്കുന്ന ഉന്നതതല യോഗത്തിൽ അദ്ദേഹം അധ്യക്ഷത വഹിക്കും. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലയളവിൽ രാജ്യത്ത് ഇക്കുറി സാധാരണയേക്കാൾ കുറഞ്ഞ തോതിലുള്ള മഴ മാത്രമായിരിക്കും ലഭിക്കുകയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ശരാശരി 90% മഴ ലഭിക്കാനാണ് സാധ്യത. കാലവർഷത്തിനിടയിൽ എൽനിനോ പ്രതിഭാസം രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നും ഭൗമശാസ്ത്ര മന്ത്രാലയം സെക്രട്ടറി ഡോക്ടർ എം രവിചന്ദ്രൻ ന്യൂഡൽഹിയിൽ പറഞ്ഞു.
5: 2026 ഋതു ജൂൺ സെ സെപ്റ്റംബർ കെ ദൌറാൻ പൂരെ ദേശ് മേ സാമാന്യ സേ കം ബാരിഷ് ഹോനെ കാ സബ്സേ ജ്യാദാ സംഭാവന ഹേ. ദക്ഷിൺ പശ്ചിമ മൺസൂൺ ഋതു ജൂൺ സെ സെപ്റ്റംബർ 2026 മേ ഉത്തർ പൂർവ് ഭാരത് മേ സാമാന്യ വർഷാ ഹോനെ കാ സംഭാവന ഹേ. സാമാന്യ കാ അർത്ഥ ഹേ കി ലോങ് പീരിയഡ് എവറേജ് കാ 94-106%.
1: ജൂൺ മാസത്തിൽ രാജ്യത്ത് പൊതുവെ മഴ കുറവായിരിക്കുമെന്ന് IMD ഡയറക്ടർ ജനറൽ ഡോക്ടർ മൃത്യുഞ്ജയ് മൊഹാപാത്ര പറഞ്ഞു. ജൂണിൽ ഉത്തർപ്രദേശ്, ഹരിയാന, പഞ്ചാബ്, ബീഹാർ, ഒഡീഷ, ഛത്തീസ്ഗഡ്, ഗുജറാത്ത് സംസ്ഥാനങ്ങളിൽ ശക്തമായ ഉഷ്ണതരംഗത്തിനും സാധ്യതയുണ്ട്. കേന്ദ്ര സർവകലാശാലകളിലെ വിവിധ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശനത്തിനായി കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് ടെസ്റ്റ്, അണ്ടർ ഗ്രാജുവേറ്റ് പരീക്ഷകളുടെ പുതുക്കിയ തീയതികളും അഡ്മിറ്റ് കാർഡുകളും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പുറത്തിറക്കി. ഈ മാസം 31, അടുത്ത മാസം 6-7 തീയതികളിലാണ് പരീക്ഷകൾ നടത്തുക. ഞായറാഴ്ച പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡുകൾ CUET.NTA.NIC.IN എന്ന ഔദ്യോഗിക വെബ്സൈറ്റിൽ നിന്ന് ഡൌൺലോഡ് ചെയ്യാമെന്ന് NTA അറിയിച്ചു. ഇന്ന് UN സമാധാന പാലക അന്താരാഷ്ട്ര ദിനം. ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പാലന ദൌത്യങ്ങൾക്കായി ജീവൻ ബലിയർപ്പിച്ചവരെ അനുസ്മരിക്കുന്നതിനായാണ് എല്ലാ May 29 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ലോകമെമ്പാടും പ്രവർത്തിക്കുന്ന UN സമാധാന പാലകർക്ക് വിദേശകാര്യമന്ത്രി SJ ശങ്കർ ആദരമർപ്പിച്ചു. എബോള വ്യാപനവുമായി ബന്ധപ്പെട്ട് കോംഗോയിലെ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണെന്നും ലോകാരോഗ്യ സംഘടന കൃത്യമായ ഇടപെടലാണ് നടത്തുന്നതെന്നും WHO മേധാവി ടെഡ്രോസ് അദാനം ഗബ്രിയോസിസ്. കോംഗോ തലസ്ഥാനമായ കിൻഷാസയിൽ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ലോകാരോഗ്യ സംഘടന ഒപ്പമുണ്ടെന്ന സന്ദേശം ജനങ്ങൾക്ക് നൽകുന്നതിനാണ് കോംഗോയിലെത്തിയതെന്നും അദ്ദേഹം പറഞ്ഞു. 238 മരണങ്ങളും 1000-ലധികം എബോള കേസുകളുമാണ് ഇതുവരെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡിഗഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും.

0: പശ്ചിമേഷ്യൻ സംഘർഷം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇസ്രായേലിലേക്കുള്ള വിമാന സർവീസുകളുടെ നിയന്ത്രണം എയർ ഇന്ത്യ ജൂലൈ അവസാനം വരെ നീട്ടി. ജൂൺ അവസാനം വരെയായിരുന്നു സർവീസുകൾ എയർ ഇന്ത്യ മുൻപ് നിർത്തിവച്ചിരുന്നത്. ഇന്ത്യയിലേക്കുള്ള എണ്ണ ടാങ്കറായ സിസോസ്കൊറോസ് ഹോർമൂസ് കടലെടുക്ക് കടന്നു. ജൂൺ 3 കപ്പൽ വിശാഖപട്ടണത്ത് എത്തിച്ചേരും. പ്രധാന വാർത്തകൾ വീണ്ടും. സുതാര്യ ഭരണം ഉറപ്പു നൽകി 16 കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണനിർവഹണം വേഗമേറിയതാക്കാനും മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നയപ്രഖ്യാപനത്തിനെ വിമർശിച്ച് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രധാന പദ്ധതികളെക്കുറിച്ച് നയപ്രഖ്യാപനത്തിൽ പരാമർശമുണ്ടായില്ലെന്ന് വിമർശനം. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ കർണാടക സന്ദർശനത്തിന് തുടക്കമായി. ഉപരാഷ്ട്രപതി മറ്റന്നാൾ കേരളത്തിലെത്തും. തെക്കു പടിഞ്ഞാറൻ മൺസൂണിൽ രാജ്യത്തേക്കുറി മഴ സാധാരണയേക്കാൾ കുറയുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എബോളോ വ്യാപനവുമായി ബന്ധപ്പെട്ട് കോംഗോയിൽ സ്ഥിതിഗതികൾ അതീവ സങ്കീർണമാണെന്ന് ലോകാരോഗ്യ സംഘടന. ഐപിഎൽ ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസിനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ മില്ലേനിയം മെലഡീസ്. ആദ്യഗാനം ശ്രേയ ഘോഷാൽ പാടിയത്, ചിത്രം ബനാറസ്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളാണ്. സംഗീതം നൽകിയത് എം ജയചന്ദ്രൻ.

0: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
1: കണ്ണൂർ പാക്കേജ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
2: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
2: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
2: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
1: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
2: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
3: മില്ലേനിയം മെലഡീസിലെ അടുത്ത പാട്ട് കല്യാണി മേനോൻ പാടിയത്, ചിത്രം ലാപ്ടോപ്പ്, വരികൾ റഫീഖ് അഹമ്മദ്, ഈണം ശ്രീവത്സൻ ജെ മേനോൻ.

0: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.
1: ശനിയാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ദിവസവും രാവിലെ 7 മണിക്ക് ജാലകം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കതിരൂർ സർവീസ് സഹകരണ ബാങ്ക്. ജനവിശ്വാസമർപ്പിച്ച് ജനങ്ങളുടെ സ്വന്തം ബാങ്ക്. ഇനി നിങ്ങളുടെ നിക്ഷേപവും കതിരൂർ ബാങ്കിലാവട്ടെ.
2: ചിത്രം എന്ന നിന്റെ മൊയ്തീൻ, പാടിയത് വിജയ് യേശുദാസും ശ്രേയാ ഘോഷാലും ചേർന്ന്. ഗാനശില്പികൾ റഫീഖ് അഹമ്മദ്, എം ജയചന്ദ്രൻ.

0: നേത്ര പരിചരണ രംഗത്ത് പതിറ്റാണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്ര പരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്, ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40 വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
2: മില്ലേനിയം മെലഡീസ് തുടരുന്നു. അടുത്തതായി AARM ഈ പടത്തിലെ ഗാനമാണ് KS ഹരിശങ്കറും അനില രാജീവും പാടിയത്. ഗാനശില്പികൾ മനു മഞ്ചത്ത്, ദിബു നൈനാൻ തോമസ്.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: മുരുകൻ കാട്ടാക്കടയുടെ വരികൾക്ക് എം ജയചന്ദ്രൻ ഈണം പകർന്ന് യേശുദാസും കൂടെ ശ്രേയ ഘോഷാലും ചേർന്ന് പാടിയത്. ചിത്രം മല്ലു സിംഗ്.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: റീഗൽ ജ്വല്ലേഴ്സ്, ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ്, താവക്കര. റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
3: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
4: ഈ ഗാനം നിഖിൽ മാത്യു പാടിയത്. ചിത്രം അയാളും ഞാനും തമ്മിൽ. ശരത് വയലാറിന്റെ വരികളാണ്. സംഗീത സംവിധാനം ഔസേപ്പച്ചൻ.

ചിത്രം ഇവൻ മേഘരൂപൻ, പാടിയത് യേശുദാസ്, ഗാനരചന ONB, സംഗീതം ശരത്.

ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് വിദ്യാസാഗർ ഈണം പകർന്ന യേശുദാസ് പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ചിത്രം ചന്ദ്രോത്സവം. അടുത്തതായി യേശുദാസും ചിത്രയും ചേർന്ന് പാടിയത് ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. വരികൾ എസ് രമേശൻ നായർ, ഈണം ഔസിപ്പച്ചൻ.

നമസ്കാരം. FM പ്രധാന വാർത്തകൾ. ആഗോള സമാധാനത്തിനും ആന്തരിക സൌഖ്യത്തിനും ഭക്തിയും ധ്യാനവും അങ്ങേയറ്റം ഉപകരിക്കുമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ബംഗളൂരുവിലെ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷനിൽ 45th വാർഷിക ആഘോഷത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഓപ്പറേഷൻ സിന്ധു അഭൂതപൂർവ്വ വിജയമായിരുന്നുവെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. 4 ദിവസം കൊണ്ട്

0: protection for deserving students. PM Surya Ghar scheme achieves major milestone as 40 lakh households embrace rooftop solar. IMD predicts below normal monsoon rainfall in the country and above normal heatwave conditions in several states during June. And Indian sprinter Neepam wins bronze in women's 100 meter at Under 20 Asian Athletics Championships in Hong Kong. With that, we end the midday news.
1: ആകാശവാണി ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 32-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, അനന്തപുരം രവി. സംവിധാനം പി എ ബിജു.
2: എല്ലാവർക്കും അവരവരുടെ ചെയ്തികളെ ന്യായീകരിക്കുന്ന വാദഗതികളുണ്ട്. മഹത്തായ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി അസാധാരണ മനുഷ്യർക്ക് ഏതു നിയമവും ലംഘിക്കാമെന്നാണ് രണ്ട് സ്ത്രീകളെ കൊന്ന റസ്കോൾനിക്കോവിന്റെ പക്ഷം. നിക്കോവിന്റെ പെങ്ങൾ ഡോണിയയെ വിവാഹിതനും പ്രായം ചെന്നവനുമായ സ്വിഡ്രികയിലോക സ്വന്തമാക്കാൻ ആഗ്രഹിക്കുമ്പോൾ അയാൾക്കുമുണ്ട് ചില ന്യായങ്ങൾ. ഡോണിയയെ വിവാഹം ചെയ്യാൻ ഉറച്ചിരിക്കുന്ന പണക്കാരൻ ലൂഷിനും തന്റേതായ വാദമുഖങ്ങളുണ്ട്. മകളുടെ ശരീരം വിറ്റ പണം പോലും മദ്യപിക്കാൻ ഉപയോഗിച്ച മർമ്മലുടോവാകട്ടെ സ്വന്തം ശരികളുടെ മുനയൊടിഞ്ഞ് ആത്മഹത്യ ചെയ്തു. മറുവശത്ത് മരിച്ച മർമ്മലുടോവിന്റെ മകൾ സോണിയയെപ്പോലെ, നിക്കോവിന്റെ അമ്മയെപ്പോലെ, പെങ്ങൾ ഡോണിയയെപ്പോലെ സഹനപുഷ്പം ചൂടിയ നിസ്സഹായരുടെ നിരയുമുണ്ട് കഥയിൽ. റഷ്യൻ വിപ്ലവത്തിന്റെ വിത്തു വീണ നാളുകളിൽ നവലോകം സ്വപ്നം കണ്ട് പലിശക്കാരി വൃദ്ധയെ കൊന്ന നിക്കോവിപ്പോൾ രഹസ്യ പോലീസ് പെട്രോവിച്ചിന്റെ ചോദ്യശരങ്ങൾക്ക് മുന്നിൽ വിയർക്കുകയാണ്. അതേ നിക്കോവിനു മുന്നിൽ വിഷയലംബടനായ സുഡ്രികയിലോകും വിയർക്കുന്നു. നിക്കോവും സുഡ്രികയിലോകുമാണ് രംഗത്ത്.
3: ഒരു കാര്യം നിക്കോവ് നിങ്ങൾ മനസ്സിലാക്കണം, ഞാനും ഒരു മനുഷ്യജീവിയാണ്. മറച്ചു വെക്കാതെ പറയാമല്ലോ, സ്ത്രീകൾ എനിക്കൊരു ദൗർബല്യമാണ്. ദൗർബല്യമല്ല, വേഗത്തിൽ അവരുമായി പ്രണയത്തിലാകും. അത് നമ്മുടെ നിയന്ത്രണത്തിലല്ലോ. തെറ്റിദ്ധരിക്കരുത് സഹോദര, ഞാൻ അവളെ ഇഷ്ടപ്പെട്ടു.
4: എന്നിട്ട് ഉദ്ദേശിച്ചത് എന്തായിരുന്നു ഭാവി പരിപാടി?
3: അമേരിക്കയിലേക്കോ സ്വിറ്റ്സർലൻഡിലേക്കോ ഒളിച്ചോടി പോകാൻ ഞാനാണ് പ്ലാനിട്ടത്. അവളോടുള്ള ആദരവുണ്ട്, സ്നേഹം കൊണ്ട് ഞങ്ങളുടെ രണ്ടുപേരുടെയും ആനന്ദത്തെ മാത്രം ലക്ഷ്യമാക്കിയുള്ള തീരുമാനം.
4: ഓഹോ, എന്നിട്ട്?
3: വികാരത്തിന് അടിമയായതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഒരുപക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ദോഷം ഏറ്റവും അധികം ഉണ്ടാവുക എനിക്കാണ്. എന്റെ നഷ്ടങ്ങൾ ഞാൻ വകവയ്ക്കുന്നില്ല.
4: എന്നാൽ അതല്ല പ്രശ്നം. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് നിങ്ങളെ ഇഷ്ടമല്ല. നിങ്ങളുമായി ഞങ്ങൾക്ക് ഒരു ഇടപാടുമില്ല. ഞാൻ നിങ്ങൾക്ക് പോകാനുള്ള വാതിൽ കാണിച്ചു തരുന്നു. ഇവിടെ നിന്ന് കടന്നു പോ.
3: കൊള്ളാം കൊള്ളാം. ഇതാണ് നിഷ്കളങ്കമായ വഞ്ചന. എന്നാൽ നിങ്ങൾ കാര്യങ്ങൾ മുഴുവൻ കേൾക്കണം. അതിനിടയിൽ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാൻ പറഞ്ഞാൽ തോട്ടത്തിൽ വച്ചുണ്ടായ അനിഷ്ടമായ ആ സംഭവം ഒഴിച്ച് മാർമാ പെട്രോവിന എന്റെ ഭാര്യ
4: അവരെ നിങ്ങൾ കൊന്നു എന്നാണല്ലേ ഇപ്പോൾ ആളുകൾ പറയുന്നത്?
3: അപ്പോൾ നിങ്ങളും അത് കേട്ടു കഴിഞ്ഞു. അങ്ങനെ തന്നെ ഉറച്ചു വിശ്വസിച്ചുകൊള്ളൂ. എല്ലാം നേരായ മാർഗത്തിലൂടെയാണ് നടന്നത്. സ്വാഭാവികമായ മരണം. അത്താഴം കഴിച്ച് ഉടനെ കുളിച്ചത് നിമിത്തം തലച്ചോറിലെ സിരകൾക്ക് ക്ഷതമേറ്റായിരുന്നു ആ മരണം.

0: എന്ന് വൈദ്യപരിശോധനയിൽ തെളിഞ്ഞു. തീർച്ചയായും മറ്റൊന്ന് തെളിയിക്കാനായിട്ടില്ല. എന്നാലും എനിക്ക് വിഷമമുണ്ട്.
1: അതോർത്ത് ഇപ്പോൾ നിങ്ങൾ വിഷമിക്കുന്നത് എന്തിന്? അതേക്കുറിച്ച് ഇപ്പോൾ എന്തിനു ചിന്തിക്കണം? കഷ്ടം.
0: നിങ്ങൾ പരിഹസിച്ചിരിക്കുകയാണോ? ഞാൻ അവളെ ചാട്ടവാറുകൊണ്ട് രണ്ടു പ്രാവശ്യം അടിച്ചു, അത് സത്യമാണ്. എന്നാൽ അത് ശക്തിയിലൊന്നും ആയിരുന്നില്ല, അതിന് ഒരു അടയാളം പോലും ഉണ്ടായില്ല. ദയവായി എന്നെ ഒരു ദുഷ്ടനായി കാണരുതേ.
1: ഞാൻ നിങ്ങളെ ഒന്നുമായി കാണുന്നില്ല. ദേവി ഇത് ഇവിടെ നിന്ന് ഇറങ്ങിത്തരാമോ?
0: ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കൂ. എന്റെ ഭാര്യ എനിക്ക് പ്രിയപ്പെട്ടവളായിരുന്നു. എന്നാൽ നിങ്ങളുടെ അനുജത്തിയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ നാട്ടിൽ മുഴുവൻ നടന്ന് പാട്ടാക്കിയത് അവളാണ്. ഞാൻ ധോണിയാക്കി എഴുതിയ കത്തുമായി അവൾ എന്നെ നാറ്റിച്ചു. എന്റെ പ്രിയ ഭാര്യ 7 വർഷത്തിനുള്ളിൽ ആകെ 2 തവണയേ ഞാൻ അവളെ അടിച്ചിട്ടുള്ളൂ. ഞാനൊരു പിന്തിരിപ്പനാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? സ്ത്രീവിരുദ്ധനാണെന്ന്?
1: ഞാൻ അങ്ങനെ തന്നെയാണ് നിങ്ങളെ കാണുന്നത്. അതിലെന്താണ് ഇത്ര സംശയം?
0: ഞാനൊരു കാര്യം ചോദിക്കട്ടെ. കുറച്ചു കാലം മുമ്പ് നടന്ന ഒരു സംഭവം. തീവണ്ടി യാത്രക്കിടയിൽ ഒരു ജർമ്മൻകാരിയെ ചാട്ടവാറുകൊണ്ട് അടിച്ചു. അപമാനകരമായ ഈ വാർത്ത എല്ലാ പത്രങ്ങളിലും വന്നതല്ലേ? നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഈ കാലഘട്ടത്തിലെ ഏറ്റവും നിന്ദ്യമായ പ്രവൃത്തിയായി ഞാൻ അതിനെ കരുതുന്നു. അയാൾക്ക് മാപ്പ് കൊടുക്കാൻ സാധിക്കില്ല. ആ മാന്യനോട് ഒരു സഹാനുഭൂതിയും എനിക്കില്ല. നിങ്ങൾ കുറേ നാളായി ആരോടും സംസാരിക്കാതെ കഴിയുകയായിരുന്നു അല്ലേ?
1: നിങ്ങളുടെ ഊഹം ശരിയാണ്. ഞാൻ ഒതുങ്ങിക്കഴിയുകയാണ്. എല്ലാവരോടും പൊരുത്തപ്പെടാൻ എങ്ങനെ കഴിയുമെന്ന് നിങ്ങളും വിചാരിക്കുന്നില്ലേ?
0: ഇല്ല, നിങ്ങൾ എത്ര ഭംഗിയായി പൊരുത്തപ്പെട്ടു പോകുന്നു. നിങ്ങൾക്കറിയാമോ, എനിക്ക് ഒരു കാര്യത്തിനും ഇപ്പോൾ താല്പര്യമില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ എനിക്കൊന്നും ചെയ്യാനുമില്ല. ഞാൻ എന്തെങ്കിലും ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നിങ്ങളെ കാണാൻ വന്നതെന്ന് നിങ്ങൾ സംശയിച്ചേക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട്. പ്രത്യേകിച്ചും ചില കാര്യങ്ങൾക്കായി നിങ്ങളുടെ അനുജത്തി ഡോണിയയെ എനിക്ക് കാണണമെന്ന് പറഞ്ഞ നിലയ്ക്ക്.
1: എല്ലാം പറഞ്ഞു കഴിഞ്ഞോ?
0: നിങ്ങൾ എന്താണ് വെറും ഒരു അപരിചിതനോട് എന്ന പോലെ എന്നോട് പെരുമാറുന്നത്? നിങ്ങളുടെ മനസ്സിലുള്ളത് തുറന്നു പറയൂ. നിങ്ങൾക്കെന്തോ കുഴപ്പമുണ്ട്. എന്താ നിങ്ങൾ എന്നെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നത്? ഇങ്ങനെ കോപത്തോടെ നോക്കല്ലേ. നിങ്ങൾ കരുതുന്നത് പോലെ വൃത്തികെട്ടവനല്ല ഞാൻ.
1: നിങ്ങൾ അങ്ങനെയുള്ളവനല്ലായിരിക്കാം. അവസരോചിതമായി പെരുമാറാൻ നിങ്ങൾക്കറിയാം.
0: ഈ നാട്ടിൽ ദുർനടത്തക്കാരാണ് കൂടുതലും. അവരുടെ ഇടയിൽ വല്ലപ്പോഴും സംസ്കാരശൂന്യനാകുന്നതിൽ വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല. നമ്മുടെ കാലാവസ്ഥയ്ക്കും സംസ്കാരശൂന്യത സൗകര്യമായൊരു മേലങ്കിയാണല്ലോ.
1: നിങ്ങൾക്കിവിടെ ഒരുപാട് സുഹൃത്തുക്കൾ ഉണ്ടെന്നാണല്ലോ കേൾവി. പലതരത്തിലുള്ള ബന്ധങ്ങൾ. പിന്നെ പ്രത്യേക ഉദ്ദേശമില്ലാതെ എന്നെ കാണാൻ വരില്ലല്ലോ.
0: അതാണ് ആദ്യമേ ഞാൻ പറഞ്ഞത്, ഡോണിയയെ കാണണം. ഞാൻ കഴിഞ്ഞ 3 ദിവസമായി നഗരത്തിലുണ്ടായിരുന്നു. ആരെയും കണ്ടില്ല. പഴയ ലോഹ്യം പുതുക്കാൻ എനിക്കൊരു താല്പര്യവുമില്ല. പിന്നെ ഈ ക്ലബുകളും നൃത്തശാലകളും ഞാനില്ലെങ്കിലും മുന്നോട്ട് വയ്ക്കോളും. ആർക്ക് വേണം ചീട്ടുകൊണ്ടുള്ള ചൂതാട്ടം?
1: അപ്പോൾ നിങ്ങളൊരു ചീട്ടുകളിക്കാരനായിരുന്നു?
0: അതെ, 8 വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ഒരു സംഘം ആളുകൾ ഉണ്ടായിരുന്നു. എല്ലാവരും സമൂഹത്തിലെ ഉന്നതരായ വ്യക്തികൾ. നാട്ടുമ്പുറത്തുകാരനായ ഞാൻ റഷ്യൻ സമൂഹത്തിലെ ഉന്നതരുമായി ചങ്ങാത്തത്തിലായിരുന്നു. ചൂതാട്ടുകാരനായ ഒരു ഗ്രീക്കുകാരന്റെ കടം വീട്ടാൻ കഴിയാതെ ഞാൻ ജയിലിലടയ്ക്കപ്പെട്ടിട്ടുണ്ട്. 70,000 കടം. അപ്പോൾ എന്റെ കാമുകി മാർഫ പെട്രോവിന എത്തി വിലപേശി അത് 30,000 രൂപളാക്കി കുറച്ചു. പിന്നെ ഞങ്ങൾ നിയമാനുസൃതം വിവാഹിതരായി. ഒരു നിധി പോലെ അവൾ എന്നെയാണ് കാത്തത്. എന്നേക്കാൾ 5 വയസ്സിന് മൂപ്പുണ്ടവർക്ക്. ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ അവളെ എതിർത്തിരുന്നെങ്കിൽ അവൾ എന്നെ കിടിയിൽപ്പെടുത്തിയത്. എന്നോട് എത്രമാത്രം പ്രേമമുണ്ടായിരുന്നെങ്കിലും അവൾ അത് ചെയ്തേനെ. പൊതുവേ സ്ത്രീകൾ അതിലൊന്നും തെറ്റുകാണാത്തവരാണ് കെണിയൊരുക്കുന്നതിൽ.
1: ആ ഒരു ഭയമില്ലായിരുന്നെങ്കിൽ നിങ്ങൾ അവളെ ഉപേക്ഷിക്കുമായിരുന്നു അല്ലേ?
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 32-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റസ്കോൾനിക്കോവ്, നരിയാപുരം വേണുഗോപാൽ, സ്വിഡ്രിഗെയ്ലോഗ്, അനന്തപുരം രവി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം, സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു. നാടകത്തിന്റെ തുടർന്നുള്ള ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15.

വൈകുന്നേരം 5 മണിക്ക് ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 ഒപ്പനപ്പാട്ട്, ലതാ നമ്പൂതിരിയും സംഘവും അവതരിപ്പിച്ചത്. 5:45 ലളിതഗാനങ്ങൾ, 5:58 FM പ്രധാന വാർത്തകൾ.

6:10 തിരുവനന്തപുരം ജില്ലാ വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 നല്ല വാർത്ത. 6:50 ഹരിതവീഥി. തില്ലങ്കേരി കാഞ്ഞിരാട്ടെ എൻ ഷിംജിത്തിന്റെ കാർഷിക അനുഭവങ്ങൾ കേൾക്കാം. ഏഴ് 7:20 കമ്പോള വില നിലവാരം. 7:35 ചലച്ചിത്ര ഗാനങ്ങൾ. 8:00 സാഹിത്യരംഗം.

എട്ട് മണിക്ക് സാഹിത്യരംഗം. ഇതിൽ പുതിയോത്ര വത്സൻ അഞ്ചാം പീടിക അവതരിപ്പിക്കുന്ന ചെറുകഥ, ദിവാകരൻ വിഷ്ണുമംഗലത്തിന്റെ കവിതകൾ, പൂക്കൾ പച്ച നിറത്തിൽ അശ്വിൻ ചന്ദ്രൻ അവതരിപ്പിക്കുന്ന ചെറുകഥ എന്നിവ കേൾക്കാം ഇന്ന് രാത്രി എട്ട് മണിക്ക് സാഹിത്യരംഗത്തിൽ. എട്ട് മുപ്പതിന് സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30

അതിന് ചലച്ചിത്രഗാനങ്ങൾ, 10 മണിക്ക് നാടകം, തുടർന്ന് ഭൂപീന്ദർ സിംഗ്, മിതാലി സിംഗ് എന്നിവർ പാടിയ ഗസലുകൾ കേൾക്കാം. 11 മണിക്ക് ചലച്ചിത്രഗാനങ്ങൾ.

0: ആകാശവാണി കണ്ണൂർ.
1: കണ്ണൂർ ടോക്കീസ്. സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.

0: നമസ്കാരം സിനിമാ പ്രേമികളെ,
1: സിനിമയുടെ മാസ്മരിക ലോകത്തേക്ക് സ്വാഗതം. ഇതാ വന്നിരിക്കുന്നു കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം.
0: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
1: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
0: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
1: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
0: തീർന്നില്ല, ഒട്ടേറെ വിശേഷങ്ങൾ ഈ പരിപാടിയിൽ നിങ്ങൾക്കായി ഇനിയുമുണ്ട്.
1: പിന്നണിയുടെ പിന്നാമ്പുറങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട സിനിമാ പ്രവർത്തകർ രസകരമായ അവരുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു.
0: ഏറ്റവും പുതിയ റിലീസുകൾ,
1: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
0: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.

പ്രിയപ്പെട്ട സിനിമാ പ്രേമികളെ, കണ്ണൂർ ടാക്കീസിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു ചലച്ചിത്ര സംവിധായകന്റെ മനസ്സിൽ വിരിയുന്ന സ്വപ്നങ്ങൾക്ക് ജീവനും ഭാവവും നൽകുന്ന മാന്ത്രിക കലയാണ് ഛായാഗ്രഹണം അല്ലെങ്കിൽ സിനിമാറ്റോഗ്രാഫി. കഥാപാത്രങ്ങളുടെ ആത്മസംഘർഷങ്ങളും പ്രകൃതിയുടെ വന്യതയും പ്രണയത്തിന്റെ ആർദ്രതയുമെല്ലാം വെറുമൊരു കാഴ്ചയ്ക്കപ്പുറം നമ്മുടെ ഹൃദയത്തിലേക്ക് പകർന്നു നൽകുന്നത് ഈ ക്യാമറ കണ്ണുകളാണ്. വെളിച്ചത്തിന്റെ വിന്യാസവും ഫ്രെയിമുകളുടെ ഘടനയും നിശ്ചലതയും ചലനവും ചേർന്ന ദൃശ്യഭാഷയിലൂടെ വാക്കുകൾക്കതീതമായ ഒരു ലോകം സൃഷ്ടിക്കുന്നു. ഒരു പുലർക്കാലത്തിന്റെ തണുപ്പും കത്തുന്ന വെയിലിന്റെ വന്യതയും വിരഹത്തിന്റെ നൊമ്പരവുമെല്ലാം തിയേറ്ററിന്റെ ഇരുളിലിരിക്കുന്ന പ്രേക്ഷകൻ സ്വന്തം നെഞ്ചിലേറ്റുന്നത് ഈ ദൃശ്യഭംഗിയിലൂടെയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമ്മൾ കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യത്തിലേക്ക് പോവുകയാണ്. ചോദ്യം ഇതായിരുന്നു.

0: നിങ്ങളിപ്പോൾ കേട്ട ഈ ഗാനം ഏത് സിനിമയിലേതാണ് എന്നതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ ചോദ്യം. ഈ ചോദ്യത്തിന് ആരാണ് ആദ്യം ശരി ഉത്തരം അയച്ചത് എന്ന് നമുക്ക് നോക്കാം.
1: ഹലോ.
2: ഹലോ,
1: ഇത് കണ്ണൂർ ആകാശവാണിയിൽ നിന്നാണ്, കണ്ണൂർ ടാക്കീസിൽ നിന്ന്
2: കേൾക്കാറുണ്ട് പരിപാടി.
1: റീത്ത റെൻസി അങ്ങനെയല്ലേ പേര്?
2: റീത്ത റെൻസി,
3: നല്ല പേരാണല്ലോ, അധികം കേൾക്കാത്തൊരു
2: പേരാണ്.
3: ഓ, ഭർത്താവിന്റെ പേരാണല്ലേ.
1: എന്തിനാ വിളിച്ചെന്ന് മനസ്സിലായോ?
2: കണ്ണൂർ ടാക്കീസിലെ പരിപാടിയിൽ ഞാൻ പങ്കെടുത്തായിരുന്നു. പിന്നെ
1: വിജയാണ്
2: പാട്ട് വെച്ചിട്ട് അതിലെ സിനിമ ഏതാണെന്ന് പറയാൻ വേണ്ടി.
1: ആദ്യത്തെ മെസ്സേജ് കിട്ടിയത് നമുക്ക് റീത്തയുടേതാണ്. ഏതായിരുന്നു ആ സിനിമ?
2: അത് സാഗര സംഗമം.
1: സാഗര സംഗമത്തിലെ പാട്ടായിരുന്നു അല്ലേ?
3: സിനിമ കണ്ടതായിരുന്നു?
2: സിനിമ കണ്ടിട്ടില്ല, പക്ഷെ പാട്ട് ഞാൻ എപ്പോഴും റേഡിയോയിൽ കേൾക്കാറുണ്ട്. പാട്ട് കേൾക്കൽ ഭയങ്കര എന്റെ ഹോബിയാണ്.
1: ആ പാട്ട് ആരാ പാടിയതെന്നറിയോ?
2: അത് എസ് ജാനകി അല്ലേ?
3: അതെ അതെ.

0: അടിപൊളി, എന്ത് രസായിട്ടാ പാടിയത്.
1: ഞങ്ങൾ ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല.
2: ഞാൻ ഈ പള്ളിയില് കൊയറിനെല്ലാം പങ്കെടുക്കുന്നുണ്ട്.
0: ഓ അത് ശരി.
1: എവിടെയായിരുന്നു വീട്?
2: വീട് ഇവിടെ ചെവിടിച്ചാൽ പറഞ്ഞ സ്ഥലത്താണ്,
0: പഴയങ്ങാടി.
2: കുറച്ചെടുത്തില്ല.
1: ആരൊക്കെയുള്ളത്
2: വീട്ടില്? വീട്ടില് അമ്മയുണ്ട്, അച്ഛനുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്, മക്കളുണ്ട്.
1: എത്ര മക്കളാ?
2: മക്കള് മൂന്നാളുണ്ട്.
1: ആഹാ, എന്താ ചെയ്യുന്ന അവരൊക്കെ?
2: അവര് മകള് പിന്നെ മിംസ് ഹോസ്പിറ്റലിൽ നേഴ്സ്, പിന്നെ ഒരു മകൻ ഇവിടെ നമ്മുടെ കൂടെ ഉണ്ട്, അവന് ടൈൽസിന്റെ പണിയെടുക്കുന്നു. മൂന്നാമത്തെ ആള് അബുദാബിയിലോ, അവൻ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സ് എല്ലാം ചെയ്തിട്ട് അബുദാബിയിൽ വർക്ക് ചെയ്യുന്നു.
0: പക്ഷെ ശബ്ദം കേട്ടാ തോന്നൂല കേട്ടാ, ഇത്ര വലിയ മക്കളുണ്ട്.
1: ഞാനും വിചാരിച്ചു ചെറിയ ആളാണ്.
0: പിന്നെ ഈ സാഗര സംഗമം പിക്ചർ കണ്ടിരുന്നോ?
2: ചെറുതിലാണ് കണ്ടത്, ഒരു ഓർമ്മയില്ല.
1: 1983 ഫിലിമാണ്
0: അത്. കമലഹാസനും ജയപ്രദയും അഭിനയിച്ച സിനിമയായിരുന്നു. നല്ലൊരു നൃത്തപ്രധാനമായ സിനിമയാണ്. കൂടാതെ ഒത്തിരി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് അതിന്.
1: കെ വിശ്വനാഥ് സംവിധാനം ചെയ്ത സിനിമ. തെലുങ്കിൽ നിന്ന് ഡബ് ചെയ്തൊരു സിനിമയാണിത്.
2: പാട്ട് ഭയങ്കരം
0: ഹിറ്റായ പാട്ടായിരുന്നു.
1: നമുക്ക് എപ്പോഴും മറക്കാൻ പറ്റാത്തൊരു പാട്ടാണ് അല്ലേ?
2: പ്രത്യേകിച്ച് ജാനകി അമ്മേന്റെ ശബ്ദം.
0: അതെ, മൗനം പോലും മധുരം, അതൊന്ന് രണ്ടുവരി ഒന്ന് പാടാൻ പറ്റുമോ?

0: എന്തൊരു ശബ്ദാന്ന് റീത്ത,
1: മൗനമേലനോയി അങ്ങനെ തുടങ്ങുന്നൊരു പാട്ടായിരുന്നു. അതെ, അതായിരുന്നു തെലുങ്കിലിത് ഈ പാട്ട്. അതുപോലെ തമിഴില് സിലങ്കയോലി എന്ന ആയിരുന്നു ആ ചിത്രത്തിന്റെ പേര്. തമിഴിലേക്കും ഇത് റീമേക്ക് ചെയ്തിട്ടുണ്ട്. അതില് മൗനമാന നേരം,
2: അതൊന്നും റേഡിയോ ഇങ്ങനെ ഇത്, പക്ഷെ റേഡിയോയിൽ തന്നെ ആകാശവാണിയിൽ തന്നെ ഈ തമിഴ് പാട്ട് അങ്ങനെ ഓരോരോ ഇത് അല്ലെങ്കിൽ കേൾക്കാറുണ്ട്. തമിഴില്ല സമയമെല്ലാം റേഡിയോ തന്നെ കേൾക്കാം.
0: നമ്മുടെ ഏതൊക്കെ പരിപാടികളാണ് കേൾക്കല്? എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്.
2: എല്ലാ പരിപാടി രാവിലെ ഞാൻ എഴുന്നേറ്റ് 5:50 റേഡിയോ തുറന്നു വെച്ചാൽ ഞാൻ പണിക്ക് പോകുന്നവര് റേഡിയോ കേൾക്കും. പിന്നെ വന്നിട്ട് 12 വാർത്ത എല്ലാ പരിപാടിയും കേൾക്കും രാത്രി വരെ. അച്ഛനും അതേപോലെ റേഡിയോന്റെ ഭയങ്കര ശ്രോതാവാണ്.
1: കണ്ണുട്ടാക്കീസ് കേൾക്കാറുണ്ടോ?
2: ആ കണ്ണൂട്ടാക്കീസും കേട്ട്, അതുകൊണ്ടല്ലേ ഞാൻ ഇല്ല സമയം കേൾക്കാറുണ്ട്. കഴിഞ്ഞ ആഴ്ച വീട്ടിലുണ്ടായതുകൊണ്ട് അത് കേട്ട്.
0: ചുരുക്കത്തിൽ സമയം ഉള്ളപ്പോൾ വീട്ടിലുള്ളപ്പോഴൊക്കെ റീത്ത റേഡിയോ കേൾക്കാറുണ്ട്.
2: മനസ്സിലായി.
0: സിനിമയൊക്കെ കാണാറുണ്ടോ? എങ്ങനെയാണ്
2: സിനിമ? ടാക്കീസിലൊന്നും കാണാൻ പോവാറേ ഇല്ല.
0: പിന്നെ ടിവിയിൽ നിന്നാണോ കാണലല്ലേ?
2: ടിവിയിലും യൂട്യൂബിലെല്ലാം അങ്ങനെ കാണുന്നത്.
0: ഫോണിൽ നിന്ന് കാണലുണ്ട്?
2: ഫോണിൽ കാണൽ.
0: എങ്ങനെയുള്ള സിനിമയാണ് ഇഷ്ടം റീത്ത? കോമഡി സിനിമയാണോ അല്ല കുടുംബ ചിത്രമാണോ?
2: മോഹൻലാലിന്റെ പഴയ സിനിമ കാണാൻ ഭയങ്കര
0: ഇഷ്ടമാണ്. അത് ശരി. അപ്പൊ മോഹൻലാൽ ഫാനാണ് അല്ലേ?
2: മോഹൻലാൽ ഫാനാണ്. പഴയ സിനിമ ഭയങ്കര ഇഷ്ടമാണ്. താളവട്ടം മറ്റേ അങ്ങനെ കൊറേ ചിത്രങ്ങളില്ലേ,
0: മോഹൻലാലിന്റെ പറഞ്ഞാൽ തീരില്ല സിനിമകളല്ലേ നമുക്കിപ്പോ പറഞ്ഞാലേ. എല്ലാം നല്ല സിനിമ, ഏതെടുത്താലും ഒന്നിനൊന്ന് മികച്ചതായിട്ട് നമുക്ക് തോന്നും അല്ലേ?
2: അതെ, ആ പഴയ സിനിമ ആണ് ഭയങ്കര ഇഷ്ടം.
1: ഇപ്പൊ അവസാനമായിട്ട് ഏത് സിനിമയാ കണ്ടത്?
2: അവസാനമായിട്ട്
1: മോഹൻലാലിന്റെ തന്നെയാണോ?
2: ടാക്കീസിൽ പോയിട്ട് കണ്ടിട്ടില്ലേ? ആ മോഹൻലാലിന്റെ സിനിമ തന്നെ അവസാനമായിട്ട് കണ്ടത്.
1: അത് ശരി. അപ്പം Drishyam 3 ഇപ്പൊ റിലീസ് ആയിട്ടുണ്ടല്ലോ, കാണണം എന്ന് ആഗ്രഹം ഉണ്ടോ? അത്
2: കാണണം എന്ന് ആഗ്രഹമല്ലോ ഉണ്ട്. ടാക്കീസിൽ പോകാത്ത കൊറേ വർഷങ്ങളായി ടാക്കീസിൽ പോയി സിനിമ കാണാത്തത്.
1: എന്നാ പിന്നെ ഒരു ദിവസം അതിനായിട്ട് പുറപ്പെട്ട് ഇറങ്ങുക അല്ലേ? മക്കളോട് പറയാ ഒക്കെ സിനിമ കാണാൻ പോണെന്ന്, എല്ലാവരെയും കൂട്ടുക, ഒരു ദിവസം അതിനായിട്ട് പുറപ്പെടുക.
0: പിന്നെ നമ്മുടെ ആകാശവാണിയിൽ ഏതെങ്കിലും പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ടോ? എങ്ങനെയാണ്?
2: ആ പങ്കെടുത്തിട്ടുണ്ട്. പല്ലവി അനുപല്ലവിയില് ഞങ്ങൾ അവിടെ വന്നായിരുന്നു പരിപാടിയിൽ പങ്കെടുക്കാൻ.
0: ഓ അത് ശരി.
1: ഇപ്പൊ ഈ അടുത്ത ദിവസങ്ങളിലാണോ?
2: ആ ഈ കഴിഞ്ഞ മാസം.
1: കഴിഞ്ഞ
2: അതിനുശേഷം പിന്നെ അവിടെ വന്നിട്ടില്ല പരിപാടിയിൽ. ഇപ്പൊ ഫോണിൻ പരിപാടിയല്ലേ? അത് ലാസ്റ്റ് നമ്മളായിരുന്നു പങ്കെടുത്തത്.
1: എങ്ങനെയുണ്ടായിരുന്നു?
2: നല്ലൊരു അനുഭവം തന്നെ. ആദ്യമായിട്ടാണ് ആകാശവാണി കാണുന്നതും അവിടുത്തെ ആൾക്കാരെ പരിചയപ്പെടുന്നതെല്ലാം, അത് ഭയങ്കര ഒരു അനുഭവമായി.
0: ഇതൊക്കെ വലിയൊരു സന്തോഷമായിട്ട് തോന്നിയല്ലേ?
2: ആ ഭയങ്കര സന്തോഷം. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഒരു അതിശയം പോലെ നമ്മള് ആകാശവാണി പോകുന്നു പറഞ്ഞു.
1: അപ്പൊ നല്ലൊരു അഭിമാന മുഹൂർത്തമായിരുന്നു അല്ലേ? അത്
2: അഭിമാനം തന്നെ. ഡാൻസ് കളിക്കാരും ഭയങ്കര എല്ലാവർക്കും ഭയങ്കര ഒരു അത്ഭുതം.
0: ഏതായാലും നമുക്ക് റീത്തയെ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ ഒത്തിരി സന്തോഷം. വീണ്ടും ഞങ്ങളുടെ പരിപാടിയൊക്കെ കേൾക്കുക.
2: സമയം കിട്ടുമ്പോഴെല്ലാം കേൾക്കാറുണ്ട്.
1: അപ്പൊ വിജയ് ആയതിലുള്ള അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്.
3: സിനിമ ക്ലിപ്പ് ചാലഞ്ച്.
4: നമസ്കാരം.
5: നമസ്കാരം.
4: പേരെന്താ?
5: ഗോകുൽ.
4: ഗോകുൽ എവിടെയാ? സ്ഥലം എവിടെയാ?
5: ഞാൻ തളിപ്പറമ്പാണ്.
4: ഇവിടെ ഐഡി കാർഡ് ഇതൊക്കെ കാണുന്നുണ്ടല്ലോ, എന്താ ഷോപ്പ്? എന്താണ്?
5: ജീസോൺ ഡിസൈനേഴ്സ് ആണ് ഷോപ്പിന്റെ പേര്. നമ്മുടെ സ്കൂളിന്റെ ഐ ഡി കാർഡ് ഒക്കെ ചെയ്യുന്ന ഒരു ബിസിനസ് ആണ്. മൊമെന്റോസും നമ്മള് ചെയ്യുന്നുണ്ട്.
4: മൊമെന്റോസ് ചെയ്യുന്നുണ്ട്. കുറെ വർഷമായോ ഇതിലേക്ക് വന്നത്?
5: നമ്മൾ ഏകദേശം ഒരു 8 വർഷത്തോളം ഈ ഫീൽഡില്.
4: അതെല്ലേ. ഈ ഐ ഡി കാർഡ് ഇപ്പൊ നമുക്ക് സീസൺ അല്ലേ, തിരക്കായിരിക്കും അല്ലേ?
5: അത്യാവശ്യം വർക്കുകളുണ്ട്.
4: സ്കൂളുകൾ നിങ്ങൾ പോയിട്ട് കാൻവാസ് ചെയ്യോ? എങ്ങനെയാണ് ചെയ്യുന്നത്?
5: നമ്മുടെ അടുത്ത് നിലവിൽ ആദ്യം നമ്മൾ കാൻവാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നിലവിൽ ഇപ്പൊ നമുക്ക് റെഗുലർ ആയിട്ടുള്ള കസ്റ്റമേഴ്സ് ഉണ്ട്.
4: ഓൾറെഡി വന്ന് കിട്ടിയതും അല്ലായിട്ട് പിന്നെ അവർ വഴി അറിഞ്ഞിട്ട് വന്നത്
5: അങ്ങനെയല്ലേ?
4: അപ്പൊ ഇപ്പൊ നല്ല രീതിയിൽ പോകുന്നുണ്ട്.
5: അത്യാവശ്യം നല്ല രീതിയിൽ പോകുന്നുണ്ട്.
4: കുറെ സ്റ്റാഫ് ഉണ്ടോ ഇവിടെ?
5: നമ്മള് അത്യാവശ്യം 4-5 പേരുണ്ട്.
4: 5 പേരുണ്ട്. ഓക്കെ. ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് പറഞ്ഞ പ്രോഗ്രാം എന്നാണ്. ആകാശവാണി റേഡിയോ അതെല്ലാം കേൾക്കുന്ന ആളാണോ എങ്ങനെയാണ്?
5: അത്യാവശ്യം പറഞ്ഞാൽ കേൾക്കുന്ന ആളാണ്.
4: ഇതില് കണ്ണൂർ ടാക്കീസ് പറഞ്ഞ ഒരു സിനിമ ബേസ്ഡ് എന്റർടൈൻമെന്റ് പ്രോഗ്രാം ആണ്. അതിലെ സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം, അതിന് ഉത്തരം പറയാൻ പറ്റുമോ നോക്കണം.
5: ശ്രമിച്ചു.
4: സിനിമ കാണുന്ന ആളാണോ? എങ്ങനെയാണ്?
5: അത്യാവശ്യം കാണാറുണ്ട്.
4: ഇപ്പം ലേറ്റസ്റ്റ് Drishyam 3 ഒക്കെ കണ്ടോ?
5: Drishyam 3 കണ്ടിട്ടില്ല, 1 and 2 ഒക്കെ കണ്ടിട്ടില്ല.
4: അപ്പോ Drishyam 3 കാണണമെന്നുള്ള ആഗ്രഹത്തിൽ നിൽക്കണ്ടോ? എങ്ങനെയാണ്?
5: കാണണം എന്ന് ആഗ്രഹം. ഇന്നിപ്പോ ഒരു സിനിമ പോകുന്നുണ്ട്.
4: ഇന്ന് ഏതാ പോകുന്നത്?
5: കറുപ്പ്.
4: ഓക്കെ, തമിഴ് സിനിമ അല്ലേ? തമിഴ് സിനിമയാണോ അല്ല മലയാള സിനിമ?
5: അങ്ങനെയൊന്നുമില്ല, മലയാളമാണ് കൂടുതൽ
4: കാണുന്നത്. ഓക്കെ, ഏതിലോടാ താല്പര്യം ഉണ്ടാകുന്നത്? ഫാമിലി മൂവീസ് ആണോ അല്ല അടിപ്പടാന്നോ? അങ്ങനെ
5: അങ്ങനെ കാറ്റഗറി ആയിട്ടൊന്നുമില്ല, നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമ കാണും.
4: അത്രയല്ലേ ഇഷ്ടപ്പെട്ട നടന്മാർ? അങ്ങനെയാണ്,
5: എല്ലാവരും
4: ഇഷ്ടമാണ്. ഇപ്പൊ പുതിയ സിനിമകൾ എന്ന് പറയുമ്പോ ഇപ്പൊ വാഴാറ്റു പോലെ പുതിയ സിനിമകൾ കാണുമ്പോൾ അല്ലെങ്കിൽ ഇപ്പൊ ഇറങ്ങിയ സിനിമകൾ കാണുമ്പോൾ എന്താണ് തോന്നുന്നത്?
5: പഴയ സിനിമയും പുതിയ സിനിമയും കുറിച്ച് പറയുകയാണെങ്കിൽ, പുതിയ സിനിമ പുതിയ കാലത്തിന്റെ കുട്ടികളുടെ അങ്ങനത്തെ ടോപ്പിക്കാണ് വരുന്നത്. പഴയത് വെച്ചാല് കുറച്ചും കൂടി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഫാമിലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള കഥകളാണ് വരുന്നത്.
4: വീട്ടിലാരൊക്കെ അത് പറഞ്ഞില്ലല്ലോ?
5: വീട്ടിലെ അച്ഛൻ, അമ്മ, ഭാര്യ, രണ്ടു കുട്ടികൾ.
4: ഓക്കെ, കുട്ടികൾ പഠിക്കുന്നതാ?
5: പഠിക്കുന്ന.
4: ഓക്കെ, ശരി. അപ്പൊ ഇതിൽ നമുക്ക് സിനിമയുടെ ഒരു ബീജം കേൾപ്പിക്കാം. ഞാൻ ഏത് സിനിമയാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. ബീജം പോരെ, പാട്ട് വേണോ അല്ല സിനിമ സീൻ വേണോ?
5: എങ്ങനെയാണെങ്കിലും ശ്രമിച്ചു നോക്കാം.
4: ശ്രമിച്ചാ മതി.

0: ബിജിഎം പ്ലേ ചെയ്യുമ്പോ തന്നെ ഒരു ചിരി വരുന്നുണ്ട്. അപ്പം അത് ഓക്കെയാണെന്ന് തോന്നുന്നല്ലേ? ഏതായിരുന്നു സിനിമ?
1: നരസിംഹം.
0: കറക്റ്റ്, ലാലേട്ടന്റെ സിനിമയാണ് ആ ഒരു ബിജിഎം. സിനിമയുടെ ഹൈലൈറ്റ് മാത്രമല്ല, നമുക്ക് എപ്പോ കേൾക്കുമ്പോഴും ആ സിനിമ ഓടി വരുന്ന ബിജിഎം. ഏതായാലും ഗൂഗിൾ ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗൂഗിൾ പരിചയപ്പെടാൻ കഴിഞ്ഞതിൽ വലിയ സന്തോഷം. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ.
1: ആയിക്കോട്ടെ, സന്തോഷം.
0: അപ്പോ സഞ്ചരിക്കാം,
1: സിനിമയ്ക്കൊപ്പം.
2: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
0: ഹലോ, നമസ്കാരം.
3: നമസ്കാരം.
0: പേര്?
3: പേര് രാജി.
0: രാജി, എവിടെ താമസം? എവിടെയാ?
3: പടപ്പേങ്ങാട്.
0: വർക്ക്ഷോപ്പാ?
3: സ്പെയർ പാർട്സും വർക്ക്ഷോപ്പും.
0: വർക്ക്ഷോപ്പും. ഓക്കെ. ഇലക്ട്രിക്കൽ സാധനങ്ങളെല്ലാം റിപ്പയർ ചെയ്യുന്നുണ്ടോ? രാജി ഇവിടെ തനിച്ചാണോ അല്ല?
3: ഹസ്ബൻഡ് ഉണ്ട്, വേറൊരു സ്റ്റാഫുണ്ട്.
0: റിപ്പയറിംഗിൽ സഹായിക്കാൻ പറ്റുമോ? എങ്ങനെ പഠിച്ചാൽ
3: സഹായിക്കും.
0: അപ്പൊ ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസിന്റെ പ്രോഗ്രാം എന്നാണ്. ആകാശവാണി പരിപാടികൾ കേൾക്കാറുണ്ടോ?
3: കേൾക്കാറുണ്ട്.
0: കണ്ണൂർ ടാക്കീസ് ഒരു സിനിമേന്റെ പ്രോഗ്രാമാണ്. അപ്പൊ സിനിമ കാണുന്ന ആളാണോ? എങ്ങനെയാ?
3: സിനിമ കാണും.
0: എങ്ങനത്തെ സിനിമകളാ ഇഷ്ടം?
3: എല്ലാ ടൈപ്പും കാണും.
0: പുതിയ സിനിമ

0: ഇപ്പം തിയേറ്ററിൽ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫസ്റ്റ് പോയി കാണാൻ അങ്ങനെ താല്പര്യമില്ല,
1: അങ്ങനെയൊന്നുമില്ല,
0: അങ്ങനെയൊന്നുമില്ല. സമയെടുത്ത് പതിയെ കാണുള്ളൂ. ടാക്കീസ് തന്നെയാണോ കാണാറുള്ളത് പൊതുവേ?
1: ടാക്കീസ് വീട്ടിൽ നിന്ന് കാണും.
0: ഇപ്പൊ രാവിലെ എത്ര മണിക്കാ ഇത് തുറക്കാറ്? ഷോപ്പ് തുറക്കാറുള്ളത്
1: രാവിലെ 9:30, വൈകുന്നേരം 6:30 വരെ ഉണ്ടാവും.
0: വീട്ടിലാരൊക്കെ ഉള്ളത്?
1: വീട്ടിലിപ്പം ഞാനും എന്റെ ഹസ്ബൻഡും മാത്രമേ ഉള്ളൂ. രണ്ടു കുട്ടികളുണ്ട്, അവരെല്ലാം പഠിക്കാൻ പുറത്താണ്.
0: അത് ശരിയല്ല. സിനിമയുടെ ക്ലിപ്പ് വേണോ, പാട്ട് വേണോ, ബിജിഎം വേണോ, എന്താ വേണ്ടത്?
1: ക്ലിപ്പ്,
0: സിനിമയുടെ ക്ലിപ്പ് മതി.
1: ഓക്കെ,
0: അപ്പൊ നമുക്കൊന്ന് നോക്കാം കിട്ടുമെന്നുള്ളതേ.
2: എന്റെ കൂട്ടുകാരനാ ഓ, തൽക്കാലം ജോലിക്കാരനായിട്ട് നിന്ന ആധാരം എവിടെ ഉണ്ടെന്ന് അന്വേഷിക്കാം.
0: മനസ്സിലായി, സിനിമ മനസ്സിലായി?
1: സിനിമ മനസ്സിലായി.
0: ഏതാണ്?
1: പാണ്ടിപ്പട.
0: കറക്റ്റ്. വളരെ ലാഘവത്തോടു കൂടിയാന്നല്ല പറയുന്നത്.
1: ഇത് ഒരുപാട് പ്രാവശ്യം കണ്ടിട്ടുണ്ട്.
0: അതെ അല്ലേ? ആദ്യം ഞാൻ സിനിമയുടെ ഒരു ക്ലിപ്പ് കേൾപ്പിക്കുന്ന് പറഞ്ഞപ്പോ ഒരു ആശങ്ക ഉണ്ടായിരുന്നു അല്ലേ, കിട്ടോ ഇല്ലയോ എന്നൊരു സംശയം ഉണ്ടായി. അയ്യോ മോശമായി പോകുന്ന. പാണ്ടിപ്പട കേട്ടപ്പോ ഒരു ആശ്വാസമായി
1: അല്ലേ?
0: ഓക്കെ, ഏതായാലും ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
1: സിനിമയ്ക്കൊപ്പം.
3: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
0: നമസ്കാരം.
4: നമസ്കാരം.
0: പേര്?
4: സിറാജ് ഡി.
0: സി ഡി ഷോപ്പ്. ഇപ്പം സി ഡി എങ്ങനെ പോകുന്നുണ്ടോ? എങ്ങനെയാണ്?
4: സി ഡി പോകുന്നില്ല, വരുന്നില്ല.
0: അതെല്ലേ?
4: പുതുതായിട്ടൊന്നും വരുന്നില്ല. അത്യാവശ്യം പ്ലെയറിലവർ കൊണ്ടുപോകും.
0: ആദ്യം ഈ സി ഡി ഷോപ്പാണോ തുടങ്ങിയിട്ടുള്ളത്?
4: അല്ല, ഓഡിയോ കാസറ്റ് ഫസ്റ്റ്, പിന്നെ സി ഡിയിലേക്ക് പോയി. സി ഡി
0: ഇപ്പോ കൂൾ ഡ്രിങ്ക്സിന്റെതും ഇതിന്റെ സൈഡായിട്ട് കാണുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്.
4: കൂൾ ഡ്രിങ്ക്സ് നമുക്ക് പണി ഇത് കുറഞ്ഞോണ്ട് അതിലേക്ക് പോയി.
0: അതിലേക്ക് പോയതാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സി ഡി
4: ഒരുപാട് സി ഡി ഒരുപാട് കൊണ്ടുപോയിട്ടുണ്ട്. ഒരുപാട് നൃത്തത്തിന്റെ എല്ലാം സി ഡി വരെ കൊണ്ടുപോയിട്ടുണ്ട്, ഭരതനാട്യം അങ്ങനെയെല്ലാം. പിന്നെ ഫിലിം
0: ഒന്ന്
4: രണ്ടാള് ഇവിടുന്ന് പോയാളുണ്ട്, സിനിമ കയറിയാളുണ്ട്.
0: അത് ശരി. എങ്ങനെ ഇവിടുന്ന് വന്നിട്ട് സിനിമ
4: പോയിട്ടുണ്ട്? ഒന്നാമതെല്ലാം കിട്ടിയിട്ട് അങ്ങനെ.
0: അതായത് ഡാൻസിന്റെ എല്ലാം വീഡിയോ എടുത്തോണ്ട്? ഓക്കെ.
4: വീഡിയോ ഓഡിയോ അന്നേരം ആദ്യം ഓഡിയോ ഉണ്ട്, പിന്നെ അത് വീഡിയോ
0: വന്നത്.
4: നാടോടി നൃത്തം അങ്ങനെയല്ല.
0: അത് ശരി. അതുപോലെ ഇതിനകത്ത് പണ്ട് കാസറ്റ്സ് അല്ലേ, ആ സമയത്തും ഉണ്ടായിരുന്നോ ഈ ഷോപ്പ്? അല്ല, സി ഡി ആയതിനു
4: അല്ല അല്ല അല്ല, നമ്മള് ഫസ്റ്റ് തന്നെ ഉണ്ട്, കാസറ്റ് ഉള്ള സമയത്ത് തന്നെയാണ് ഫസ്റ്റ് തന്നെ.
0: ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും?
4: ഒരു 35 ആയിട്ടുണ്ട്.
0: ആ ഒരു സമയം തന്നത് സിനിമകളൊന്നും കിട്ടാത്ത അല്ലേ?
4: ഇല്ല, ഓഡിയോ കേൾക്കൽ മാത്രം. അങ്ങനത്തെ ഒരുപാട് ശബ്ദരേഖ ഒരുപാട് പെട്ടെന്ന് മെയിൻ ആയിട്ട്.
0: ഇപ്പൊ നിങ്ങൾ തന്നെ ഇതിട്ട് കാണുമോ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോ? എങ്ങനെയാ
4: ഇപ്പൊ നമ്മൾ ഇട്ട് കാണാന്ന് വെച്ചാല്? പ്ലെയറെല്ലാം ഇല്ല, ഇപ്പൊ യു എസ് ബി ആണ്. അതുകൊണ്ട്
0: ഇപ്പൊ ഈ സി ഡി സാറ നിങ്ങൾ യു എസ് ബിയിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ടോ?
4: ഇല്ല, അത് നമ്മളൊന്നും ചെയ്യുന്നില്ല. നമ്മള് പുതിയ സെയിൽ മാത്രം. ആദ്യം കാസറ്റ് ഓഡിയോ കാസറ്റ് റെക്കോർഡിംഗ് ഉണ്ടായി, പിന്നെ സി ഡി വന്നപ്പോ സെയിൽ മാത്രം.
0: സെയിൽ മാത്രം നിങ്ങൾ
4: റെന്റ് ഇല്ല, നമ്മളിതുവരെ റെന്റ് തുടങ്ങിയില്ല.
0: ഇപ്പൊ മാത്രമേ ഉള്ളൂ അല്ലെ? ഞാൻ വിചാരിച്ചു വാടക കൊടുക്കും.
4: ഇതുവരെ
0: തുടക്കത്തിലും കൊടുത്തിട്ടില്ല.
4: ഇല്ല, സി ഡി നമുക്ക് കിട്ടിയത് പിന്നെ ഒരു വലിയ കാസറ്റ് ഉണ്ടായില്ല, ഫസ്റ്റ് വാടക. അത് നമ്മളുണ്ടായില്ല.
0: ഓ, അത് ശരി.
4: ഒന്നും പോകുന്നില്ല, വരുന്നില്ല, ഇറക്കുന്നില്ലല്ലോ.
0: കാരണം ഇപ്പം യൂട്യൂബിൽ അവൈലബിൾ ആയിട്ട്
4: കിട്ടുന്നുണ്ടല്ലോ. ഫോണിലാന്ന് എല്ലാരും പരിപാടി.
0: അതെ, അപ്പൊ അതുകൊണ്ട് വലിയൊരു വിഷമം അല്ലേ? ഇതിങ്ങനെ സി ഡി കാണുമ്പോ ഞാൻ
4: ബാക്കിയതാണ് നാടോടി എടുത്തല്ലോ. അതവിടെ
0: സിനിമ കാണുന്ന ആളാണോ പറയാം?
4: സിനിമ കാണലുണ്ട്, പക്ഷേ ഓർമ്മ കുറവില്ല.
0: പുതിയ പുതിയ സിനിമകളെല്ലാം പാക്കേജിൽ വരുന്നിട്ട് കാണുമോ?
4: അല്ല, നമുക്ക് അന്നേരം സി ഡി വരുന്നുണ്ട്, അത് കാണാനും സി ഡി വരാതെ കാണാനും.
0: അത് ശരി.
4: പ്ലെയർ പോയി പിന്നെ നമ്മൾ മൂലക്കായി.
0: അതായത്
4: പാട്ട് വെക്കുന്നു. പാട്ട് വെക്കും.
0: പാട്ട്
4: വെക്കും.
0: പാട്ടുകൾ ഇഷ്ടമാണോ? ആകാശവാണിയായിട്ട് എങ്ങനെയാ കണക്ട് ചെയ്തത്? ആകാശവാണി കേൾക്കാറുണ്ടോ? എങ്ങനെയാണ്?
4: ആദ്യകാലം നമ്മളെല്ലാം കിട്ടുന്നു. ഇപ്പൊ എനിക്ക് സെറ്റ് ഉണ്ട്, വീട്ടിലുണ്ട്.
0: എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്.
4: അല്ല,
0: പറ്റുന്ന സമയം
4: പൊതുവെ എഫ് എം പാട്ട് കാണുന്നത്. പിന്നെ കൊറോണ സമയത്തല്ലല്ലോ
0: കേട്ടില്ലേ? വീട്ടിൽ തന്നെ ഉണ്ടായ സമയത്ത്. ഇവിടെ 10 മണിക്ക് നിങ്ങൾ തുറക്കാറുള്ളത്?
4: 9 മണിയാകുമ്പോൾ തുറക്കും. ഒരു ഏകദേശം 6 മണി 7 മണിയാകുമ്പോൾ
0: അടക്കും. ഈ സി ഡി ഒഴിവാക്കി ഇപ്പം കൂൾ ഡ്രിങ്ക്സിന്റെ കാര്യത്തിലേക്ക് വന്നല്ലോ, തൊട്ടടുത്ത് മുട്ടിട്ട് തന്നെ കൂൾ ഡ്രിങ്ക്സ് എടുത്തല്ലോ. കൂൾ ഡ്രിങ്ക്സ് ഇപ്പൊ എങ്ങനെ പോകുന്നു? നല്ല രീതിയിൽ
4: പോകുന്നുണ്ട്.
0: വേനൽക്കാലത്ത് നല്ല സീസൺ സമയം അല്ലേ? അപ്പൊ ഇത് ഞാൻ സിനിമ ബേസ്ഡ് ഒരു പ്രോഗ്രാമാണ്. സിനിമന്റെ ഒരു ക്ലിപ്പ് അല്ലെങ്കിൽ മ്യൂസിക് അല്ലെങ്കിൽ ഒരു പാട്ട്, അത് ഏതാ സിനിമ കണ്ടെത്താൻ പറ്റുമോ നോക്കിയാൽ മതി, അത്രേ ഉള്ളൂ.
4: അപ്പൊ
0: സിനിമയുടെ പേര് പറയണം. ഓക്കെ, സിനിമയുടെ പാട്ട് വേഗം മനസ്സിലാവുന്നുണ്ടല്ലേ?

0: ചിലത് പെട്ടെന്ന് മനസ്സിലാവും
1: മനസ്സിലാവും. പാട്ട് പാടുവോ?
0: പാടും.
1: ഓക്കെ, ശരി. ഏതായാലും ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
0: സിനിമയ്ക്കൊപ്പം.
2: സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
1: ഹലോ, നമസ്കാരം.
3: ഹലോ, നമസ്കാരം.
1: പേര്?
3: ഗായത്രി.
1: ഗായത്രി ചേച്ചി എവിടെയാ താമസം? എവിടെയാ?
3: പാലവളങ്ങര.
1: ഇവിടെ സ്പെയർ പാർട്സിന്റെ ഷോപ്പാണോ? എന്താ ഇത്?
3: ഇത് ഹാർഡ്വെയർ ഷോപ്പാണ്.
1: ഹാർഡ്വെയർ ഷോപ്പാണ്. എത്ര വർഷമായി ഇവിടെ വർക്ക് ചെയ്യുന്നു?
3: ഞാനിപ്പോ പിന്നെ സ്വന്തമായിട്ട് തുടങ്ങിയതാണ്, മൂന്നാമത്തെ വർഷത്തിലേക്ക് കടന്നു.
1: അത് ശരി. മുന്നേ അത് ചെയ്തോ?
3: ഞാൻ 22 വർഷത്തോളം ഇതിനടുത്തുള്ള ഒരു ഷോപ്പിൽ ഞാൻ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഓണർ അത് മതിയാക്കി പോയ സമയത്ത് ഞാൻ അവരെ സാധനമൊക്കെ എടുത്തിട്ട് ഞാൻ ഇവിടെ ചെറിയ രീതിയിൽ തുടങ്ങിയതാണ്.
1: അത് ശരി. അപ്പൊ ഇതിനെ കുറിച്ചുള്ള നല്ല ധാരണയാണ്.
3: 22 വർഷത്തോളം ഷോപ്പിലേക്ക്.
1: പുതിയ പുതിയ ആൾക്കാരുടെ ആവശ്യങ്ങൾ അതെല്ലാം മനസ്സിലാക്കി ചെയ്യാൻ പറ്റുന്നുണ്ട്? എങ്ങനെയാ?
3: അത് കുറെയെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾക്ക് പുതിയ പുതിയ സാധനങ്ങൾ ഓരോന്ന് വരുമ്പോൾ അത് അവര് കമ്പനിക്കാർ നേരിട്ട് വന്നിട്ട് നമ്മളോട് പറയും.
1: ഇങ്ങനെ വന്നിട്ടുണ്ട്
3: ഇങ്ങനെ ഓരോ പുതിയ. അതായത് ഇപ്പൊ നമ്മളിപ്പോ ആദ്യം ആസ്ബറ്റോ ഷീറ്റിനൊക്കെ ബോൾട്ടിനെട്ടു ആയിരുന്നു ടൈറ്റ് ചെയ്യല്. അതിപ്പോ മാറി ഓൾറെഡി നല്ല ചിലവർ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇപ്പൊ മാറിയിട്ട് സെൽഫ് സ്ക്രൂ ഡ്രിൽ ചെയ്തിട്ട് ഫിറ്റ് ചെയ്യലാണ്.
1: അത് ശരി. നേരത്തെ പറഞ്ഞതാണെങ്കിൽ ഈ ആസ്ബറ്റോ ഷീറ്റ് കുറച്ച് കഴിയുമ്പോൾ മഴവെള്ളം മുറ്റിയിട്ട്
3: കാർ വാഷർ അങ്ങനെയുള്ളതെല്ലാം ഇട്ട് ഇപ്പൊ ചില സ്ക്രൂ ചെയ്യലാണ്.
1: അത് ശരി. അത് കുറച്ചും കൂടി സേഫ് ആണ്.
3: സേഫ് ആന്ന് പറയുന്നത് പക്ഷെ നമുക്കറിയില്ല.
1: നല്ല കസ്റ്റമർ ഉണ്ടോ? എങ്ങനെയാണ് ബിസിനസ്?
3: നമുക്ക് മുംബൈയുള്ള കസ്റ്റമർ വരുന്നുണ്ട്.
1: അതായത് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ വരുമായിരിക്കും.
3: ഇപ്പൊ കൂടുതൽ ഞാൻ മെയിൻ ആയിട്ട് ചെയ്യുന്നത് വീലാണ്, ട്രോളി വീല്. അതായത് ബേക്കറി കൗണ്ടർ, മറ്റേ പിന്നെ നമ്മുടെ വെയിറ്റുള്ള മേശ.
1: അത് ഞാൻ കണ്ടു. ഈ വീല് ഞാൻ ഇങ്ങനെ കണ്ടപ്പോ ഞാനിങ്ങനെ വിചാരിച്ചു
3: ശരിക്കും ടേബിൾ, വെയിറ്റുള്ള ടേബിൾ.
1: മനസ്സിലായി.
3: ഇപ്പൊ ചിലവര് കട്ടിലിന്റെ അടിയിലും കൂടി ഇപ്പൊ വലിയ വെയിറ്റുള്ള കട്ടിലല്ലേ,
1: ഇത് മാറ്റാൻ വേണ്ടി എളുപ്പത്തില്ലേ.
3: പിന്നെ ഉള്ളത് ബോൾട്ടിനട്ട് ഐറ്റംസ് ആണ്. അപ്പുറത്തെ റൂമിൽ ബോൾട്ടിനട്ട് ഐറ്റം, പിന്നെ അതിന്റെ ഇടയിൽ സ്ക്രൂ അങ്ങനെയുള്ള കാര്യങ്ങൾ, വിജാഗിരി, ലോക്ക് അങ്ങനെയല്ല, വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം ഡോറിന്റെ ലോക്ക്, വിജാഗിരി അങ്ങനെയുള്ള
1: സാധനങ്ങളുണ്ട്. വീട്ടിൽ ആരൊക്കെ ഉള്ളത്?
3: വീട്ടില് എനിക്ക് രണ്ടാൺകുട്ടികളാണ്, ഞാനും എന്റെ മക്കളും. അവർ രണ്ടാളും പുറത്താണ്, പിന്നെ അമ്മയുണ്ട് എന്റെ.
1: ഓക്കെ, ശരി. ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം എന്നാണ്. ആകാശവാണിയെ കുറിച്ച് ഓർക്കുമ്പോൾ പറയുമ്പോൾ എന്താ പറയാനുണ്ടാവുക?
3: നമുക്ക് ഫസ്റ്റ് വരുന്ന ആകാശവാണി എന്നില്ല, നമ്മളെ പിന്നെ പണ്ട് റേഡിയോ ഓൺ ചെയ്ത നമ്മുടെ ആകാശവാണി തിരുവനന്തപുരം വരുന്നില്ല, അതാണ് എനിക്ക് എപ്പോഴും ഓർമ്മ
1: വരുന്നത്.
3: കണ്ണൂര് ഉള്ളതുകൊണ്ട് പിന്നെ കണ്ണൂര്
1: ഒരു ഫീലാണ് ആകാശവാണി എന്ന് പറയുമ്പോ തന്നെ.
3: പിന്നെ അതുപോലെ വന്ദേ മാതരം ഫസ്റ്റ് ഓപ്പൺ ആക്കിയതാണ് വന്ദേ മാതരം.
1: അത് കഴിഞ്ഞ് സുഭാഷിതം.
3: സുഭാഷിതം.
1: കണ്ണൂർ ടാക്കീസ് എന്ന് പറയുന്നത് ഒരു സിനിമ ബേസ്ഡ് പ്രോഗ്രാമാണ്. സിനിമയായിട്ട് ബന്ധപ്പെട്ടുള്ള ചോദ്യം ചോദിക്കുക ചെയ്യാം.
3: സിനിമ ഞാൻ കാണുന്നത് വല്ലപ്പോഴും അങ്ങനെ കാണല്ലോ, അങ്ങനെ ഒരു റെഗുലർ ആയിട്ട് അങ്ങനെ ഒരു സിനിമ പ്രേമിയൊന്നുമല്ല ഞാൻ.
1: കാണുന്നുണ്ടെങ്കിൽ എത്തരത്തിലുള്ള പടങ്ങളാണ് കാണാറ്?
3: എനിക്ക് അധികം കോമഡി ഉള്ള പടം
1: ഇഷ്ടം.
3: എന്ന് വെച്ചാൽ എനിക്ക് ഈ അടിപിടി അതൊന്നും ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ നമുക്ക് അത് ടെൻഷൻ ഉണ്ടാക്കും. കോമഡി ആകുമ്പോൾ നമ്മുടെ മനസ്സിലൊരു സന്തോഷം വരുമല്ലോ, അങ്ങനെയുള്ള അതുകൊണ്ടാണ്.
1: അപ്പോ ഇപ്പോ കാണണം എന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന പടം ഉണ്ടോ എന്തെങ്കിലും പുതിയത് ഇറങ്ങിയില്?
3: ഇപ്പം പുതിയത് ഇറങ്ങിയില്ല, ദൃശ്യം 3. അത് കാണണം എന്ന് വെച്ചാൽ ഇത് കാണണം എന്നില്ല, ഞാൻ രണ്ടും കണ്ടിട്ടുണ്ട് അതിനായിരുന്നു. പിന്നെ അതുകൊണ്ട് ഇതും കൂടി കാണണം എന്നില്ല ആഗ്രഹമുണ്ട്.
1: ഓക്കെ. തിയേറ്ററിൽ പോയിട്ട് കാണുന്ന സിനിമ?
3: തിയേറ്ററിൽ പോയിട്ട് കാണലുണ്ട്, പിന്നെ വീട്ടിൽ നിന്ന് മറ്റേ ഒടിടി റിലീസ് ആകുമ്പോൾ ടിവിയിൽ അങ്ങനെ
1: കാണലുണ്ട്.
3: വാഴ 2, പിന്നെ ഇപ്പം വന്ന മോഹിനിയാട്ടം, ഭരതനാട്യം, അതെല്ലാം ഞാൻ
1: കണ്ടത് ഒടിടി റിലീസായ ശേഷമാണ് കണ്ടത്. ഓക്കെ. അപ്പൊ ഇതിൽ നമുക്ക് ഒരു സിനിമയുടെ ഒരു ക്ലിപ്പ് കേൾപ്പിക്കാം, വന്നിട്ട് കിട്ടോ നോക്കാം. ഓക്കെ.
4: വിപരീതമതം എല്ലാവരും പഠിച്ചു വന്നുണ്ടല്ലോ. രാത്രി പകൽ. ഓ, എന്തൊരു ഓർമ്മ
5: ശക്തിയാ.
4: എന്റെ അമ്മേ, ഒന്ന് പതുക്കെ പറ. ശരി, അവസാനിപ്പിക്കാം. അവസാനിപ്പിക്കാന്ന് എന്നാ തുടങ്ങിക്കോ? ഒന്ന് നിർത്തോ? എഴുതിട്ടിരിക്കണ അവിടെ.
1: ഏകദേശം ഐഡിയ കിട്ടിയാ? സിനിമ ഇന്നസെന്റിന്റെ സിനിമയാണ്. ഭയങ്കര കോമഡി ആയിട്ടുള്ള സീനായിരുന്നു. അതിനുശേഷമുള്ള ഒരു സ്കൂളിന്റെ ഒരു അന്തരീക്ഷത്തിലുള്ള ഒരു സീനാണത്. അതേപോലെ തന്നെ മറ്റൊരു സീനും കൂടി ഇതിനകത്ത് ഉണ്ടായിരുന്നു, കേട്ടെഴുത്ത് പറയുന്നത് ഇതേപോലെ ഒരു കോമഡി ആയിട്ടില്ലേ. അല്ല,
3: പിന്നെ
1: ആമിന ടൈലേഴ്സ് എന്ന് പറഞ്ഞ സിനിമയാണ്, കണ്ടിട്ടില്ല? ആമിന ടൈലേഴ്സ് എന്ന് പറഞ്ഞ സിനിമയിലെ ഒരു സീനാണ് ഇപ്പൊ ഞാൻ കേൾപ്പിച്ചത്. ഓക്കെ, ഏതായാലും ഉത്തരം പറഞ്ഞെങ്കിൽ കുഴപ്പമൊന്നുമില്ല, പങ്കെടുത്തല്ലോ. വലിയ സന്തോഷം പരിചയപ്പെടാൻ കഴിഞ്ഞതില്. അപ്പോ സഞ്ചരിക്കാം
2: സിനിമയ്ക്കൊപ്പം. സിനിമാ ക്ലിപ്പ് ചാലഞ്ച്.
1: ഹായ്, നമസ്കാരം.

0: ഹലോ, നമസ്കാരം.
1: പേരെന്താ?
0: എന്റെ പേര് ജിജി.
1: ജിജി എവിടെ സ്ഥലം? എവിടെയാ
0: സ്ഥലം? ശ്രീകണ്ഠപുരം.
1: എന്താ ചെയ്യണേ?
0: ഞാൻ ഇപ്പൊ HDFC AS ആയിട്ട് വർക്ക് ചെയ്യുന്നു.
1: ഇൻഷുറൻസ് അഡ്വൈസർ?
0: അഡ്വൈസർ അല്ല, ഞാൻ അസിസ്റ്റന്റ് സെയിൽസ് മാനേജർ ആയിട്ട് വർക്ക്
1: ചെയ്യുന്നു. ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു? നല്ല
0: ബിസിനസ്, കുറച്ച് ടൈറ്റ് ആണ്. ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞതിന് ശേഷം വന്ന പുതിയൊരു ഫിനാൻഷ്യൽ ഇയർ അല്ലേ, അപ്പോ ഏപ്രിൽ മെയ് മാസങ്ങളിലെല്ലാം നമുക്ക് കുറച്ചൊരു ടഫ് സീസൺ അല്ല.
1: പക്ഷേ മാർച്ച് വരെ മാക്സിമം ശ്രമിച്ചിട്ടുണ്ടാവും അല്ലേ?
0: ആ, നമുക്ക് മാർച്ച് ഫിനാൻഷ്യൽ ഇയർ എൻഡിങ്ങിന്റെ സമയത്ത് നമ്മൾ മാക്സിമം ഓടുന്ന ഒരു ടൈമാണല്ലോ. അപ്പൊ നമുക്ക് മന്ദഗതിയിലെ സമയമാണ് ഏപ്രിൽ മെയ് ജൂൺ എന്ന് പറയുന്നത്. കുറച്ച് ഡൗൺ ആയിട്ടുള്ള ഒരു സമയമാണ്. പിന്നെ നമുക്ക് ഈ NRIs എല്ലാം വരുന്ന ടൈം ആകുമ്പോഴത്തേക്കും വീണ്ടും ഒരു പീക്ക് ലെവലിലോട്ടുണ്ടാവും.
1: എത്ര വർഷമായി ഫീൽഡിൽ?
0: ഞാനിപ്പം 1 ഇയർ കഴിഞ്ഞിട്ടേ ഉള്ളൂ. അതിന് മുമ്പ് ഞാൻ അബ്രോഡ് ആയിരുന്നു, അബ്രോഡ് വർക്ക്
1: ചെയ്തിട്ടുണ്ടായിരുന്നു.
0: ഞാൻ അവിടെ കെമിസ്റ്റ് ആയിരുന്നു, കെമിസ്റ്റ് ആയിട്ട് വർക്ക്
1: ചെയ്തിട്ടുണ്ടായി.
0: ആ, നാട്ടിലിപ്പം വന്നിട്ട് ഇവിടെ ജോയിൻ ചെയ്തു.
1: വീട്ടിലാരൊക്കെയുള്ളത്?
0: വീട്ടിൽ ഹസ്ബൻഡും 2 കുട്ടികളും അമ്മയും ഹസ്ബൻഡും അമ്മയും ഉണ്ട്. മക്കള് മൂത്തയാള് സെക്കൻഡ് സ്റ്റാൻഡേർഡിലോട്ട്, ഇളയാൾക്ക് 3 വയസ്സ്.
1: ചെറിയ ആളാണ്?
0: ചെറിയ ആളാണ്.
1: അപ്പൊ ഞാൻ വരുന്നത് കണ്ണൂർ ആകാശവാണിയുടെ കണ്ണൂർ ടാക്കീസ് എന്ന പ്രോഗ്രാം എന്നാണ്. ആകാശവാണി പരിപാടികൾ കേൾക്കാറുണ്ടോ? എങ്ങനെയാണ്
0: ആകാശവാണി എന്ന് പറയുന്നത്? പിന്നെ മുമ്പ് നമ്മള് ഈ 90s കിഡ്സിനെല്ലാം ആകാശവാണി എന്ന് പറയുന്നത് ഒരു നഷ്ടം ആണല്ലോ. ബഹുജന ഹിതായ ബഹുജന സുഖായ എന്ന് പറയുന്നല്ലേ എന്റെ മോട്ടോ. അപ്പോ ആകാശവാണി നമ്മൾ പ്രത്യേകിച്ചും നമ്മളുടെ ആ ഒരു ഇപ്പം ജെൻസ് ജി പിള്ളേർക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല,
1: പക്ഷെ നമുക്കെല്ലാം
0: ഫീലിംഗ് മനസ്സിലാവില്ല. നമുക്കെല്ലാം വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ടെലിവിഷൻ ഭയങ്കര വ്യാപകമായിട്ട് വരുന്നതിന് മുന്നേ ഉള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ശബ്ദത്തിലൂടെ നമ്മള് കേൾക്കുക, ശബ്ദത്തിലൂടെ നമ്മൾ നാടകങ്ങൾ കേൾക്കുക,
1: ശബ്ദത്തിലൂടെ ഒരാളുടെ രൂപം
0: ഇന്നതായിരിക്കും നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും. അപ്പൊ അവർ നേരിട്ട് കാണുമ്പോൾ ഈ ആക്ച്വലി ഇതായിരുന്നു അവരെന്ന് വരിക. കാരണം ആ ശബ്ദമാണ് നമ്മൾ ഇഷ്ടപ്പെടുന്നത്. കൂടുതലും അങ്ങനെയല്ലേ ഉണ്ടാവുക.
1: അപ്പോ ആകാശവാണിനെ അങ്ങനെ നെഞ്ചേറ്റി കൊണ്ടുപോകുന്ന ആളാണ് അല്ലെ?
0: ആകാശവാണി എന്ന് പറഞ്ഞാല് നമ്മള് ഈ പണ്ട് ദൂരദർശനുള്ള സമയത്ത് ചിത്രഗീതം പരിപാടിയെല്ലാം നമ്മള് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കും. ചിത്രഗീതം ആ വെള്ളിയാഴ്ച വരുന്ന സമയം നോക്കിയിട്ട് നമ്മൾ ഇരിക്കും ആ പാട്ട് കേൾക്കാൻ വേണ്ടിട്ട്.
1: അതുപോലെ തന്നെയാണ് വൈകുന്നേരം സിനിമ,
0: വൈകുന്നേരം 4 മണിയുടെ ഞായറാഴ്ച വൈകുന്നേരം 4 മണി. അന്ന് ക്രിക്കറ്റ് ഉണ്ടെങ്കിൽ ക്രിക്കറ്റിന് പ്രാഗം നമ്മള്, കാരണം വെച്ചാല് സിനിമ നഷ്ടപ്പെട്ടു. ആകപ്പാടുള്ള ഒരു എൻജോയ്മെന്റ് ആ വൈകുന്നേരം വരുന്ന ഒരു സിനിമ മാത്രമാണ്. അതുപോലെ തന്നെ ദൂരദർശനായിരുന്നാലും ആകാശവാണിയിലും രണ്ടും ഒരു പക്ഷിയുടെ 2 തൂവലുകൾ എന്ന പോലെയാണ്. അതെല്ലാം നമ്മുടെ മനസ്സിൽ എപ്പോഴും നൊസ്റ്റായിട്ട് തങ്ങി നിൽക്കുക. അത് നമുക്ക് മാത്രം, നമ്മൾ എല്ലാത്തിലും ഉണ്ട്. ഈ 90s kids എന്ന് പറഞ്ഞാല് എല്ലാ സംഭവങ്ങളും പുതുതായിട്ട് എൻജോയ് ചെയ്ത ആൾക്കാരാണ്. അത് നമുക്ക് ഒരിക്കലും ഈ ശക്തിമാനെല്ലാം കാണാൻ വേണ്ടി നമ്മൾ ഇരിക്കും. ജയ് ഹനുമാനും ശക്തിമാനെല്ലാം കാണാൻ വേണ്ടി നമ്മളിങ്ങനെ ഇരിക്കും. ഓഹ്, അത് സമയം എത്തുമ്പോഴത്തേക്കും ആ പാട്ട് ശക്തിമാൻ ആ പാട്ട് കേൾക്കുമ്പോൾ ഓടി വന്നിട്ട് നമ്മൾ ഇരിക്കുന്ന അതെല്ലാം നമുക്ക് മൗലിന്റെ ചിത്തിരിക്കും ചിന്നിത്തിളമ്പും ചിത്തിരപ്പൂവേ അതന്നെ. അപ്പൊ
1: അതെല്ലാം നഷ്ടപ്പെട്ടു പോയ ഒരു ഓർമ്മ.
0: അത് സത്യം, നമുക്ക് മാത്രം അത് ആസ്വദിക്കാനുള്ള ഭാഗ്യം
1: കിട്ടിയിട്ടുള്ളൂ.
0: അതാണ് അതിന്റെ ഒരു കാര്യം എന്ന് വെച്ചാല്, കാരണം വെച്ചാല് ഇനിയുള്ള കുട്ടികൾക്കൊന്നും അതൊരു ആസ്വാദനമായിട്ട് ചിലപ്പോൾ തോന്നില്ല. കാരണം വെച്ചാൽ അവർക്ക് ടെലിവിഷൻ എന്ന് പറയുന്നത് ഇപ്പം അത്ര അവർ ഉപയോഗിക്കുന്നില്ല. കൂടുതൽ പേരും മൊബൈൽ ഫോൺ,
1: മൊബൈൽ നമ്മുടെ റീൽസ് എന്ന് പറഞ്ഞില്ലേ 3 മിനിറ്റ് 4 മിനിറ്റ് റീൽസ്, അതുപോലെ തന്നെ അവരുടെ ചിന്തകളും ആ റീൽസിലെല്ലാം അങ്ങ് പോയി. 3 മിനിറ്റ് കഴിയുമ്പോൾ ആ ഒരു സെക്കൻഡ്സിൽ മാത്രമേ അവർക്ക് അത് ഉള്ളൂ.
0: നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലും നമ്മൾ കളിച്ചും കളികളിലൂടെ നമ്മൾ പലതും എക്സ്പീരിയൻസ് ചെയ്ത് വളർന്ന ഒരു തലമുറയാണ് നമ്മുടെ തലമുറ. അതൊരിക്കലും ഇന്നത്തെ പിള്ളേർക്ക് ഇനി അത് കിട്ടുമെന്ന് തന്നെ അറിയില്ല. നമ്മൾ പോയിട്ട് അപ്പുറത്തെ പറമ്പത്ത് കയറിയിട്ട് മാങ്ങ പറിച്ചിട്ട് മാങ്ങ നമ്മളിങ്ങനെ എന്താ പറയണ്ടേ കൊത്തി എരിഞ്ഞ് അതിന്റെ അകത്ത് വെളിച്ചെണ്ണയും ഉപ്പുമുളകും എല്ലാം ഇട്ടിട്ട് ഞെരടി തിന്ന അതൊന്നും ഇന്നത്തെ കുട്ടികൾക്ക് നമുക്ക് കിട്ടാത്ത ഒരു സംഭവമാണ്. അവർക്ക് അപ്പുറത്ത് പറയുമ്പോൾ മാങ്ങയുണ്ട്, ആർക്ക് വേണം മാങ്ങ, അവർക്ക് കുറച്ച് സാൻഡ്വിച്ചോ പിന്നെ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പിസയോ പിസയോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അവർക്ക് വേണ്ടിയിരുള്ളൂ.
1: സിനിമ കാണുന്ന ആളാണോ? സിനിമ ആസ്വദിക്കും?
0: ആ, സിനിമ ഞാൻ ആസ്വാദകയാണ്. സിനിമയെക്കാളും കൂടുതൽ എനിക്ക് പാട്ടുകളോട് കുറച്ച് ഇഷ്ടമാണ്.
1: പാട്ട് പാടുമോ?
0: പാട്ട് ഞാൻ കുറച്ച് പഠിച്ചിട്ടുണ്ട്. പാട്ട്
1: രണ്ടുപേരും
0: ആദ്യം പാട്ട് പാടാൻ പറഞ്ഞാൽ പെട്ടെന്ന് ഇത് പറഞ്ഞു. ഞാനൊരു സിത്താര ഒരു ചായപ്പാട്ടുണ്ട്, അത് പാടാം.

0: മുന്നൊരുങ്ങിയ ചന്ദ്രികി ശയ്യയിൽ പൂത്തു നിന്നൊരു അമിനി. അത് നല്ല പാട്ടാണ്. അതിലെ തന്നെ പിന്നെയും പിന്നെയും മാറൂക്കിനാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വനം, പിന്നെയും പിന്നെയും മാറൂക്കിനാവിന്റെ പടികടന്നെത്തുന്ന പദനിസ്വനം. ബാക്കി എങ്ങനെ പോകും?
1: അപ്പൊ ഏതായാലും ജിജി ഉത്തരം കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൃഷ്ണകുടിയിൽ ഒരു പ്രണയ കാലത്ത് ആകാശവാണിയുടെ പ്രത്യേക അഭിനന്ദനങ്ങൾ. സഞ്ചരിക്കാം
0: സിനിമയ്ക്കൊപ്പം.
2: വെള്ളിത്തിരക്ക് പിന്നിൽ.

തൃശൂരിന്റെ മണ്ണിൽ നിന്ന് സിത്താര എന്ന സംഗീത കൂട്ടായ്മയിലൂടെ വന്ന് 1 മുതൽ 0 വരെ എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയുടെ ഹൃദയ താളമായി മാറിയ, മഴത്തുള്ളികൾ പോലെ കുളിർമയുള്ള, താരാട്ടുപാട്ടുകൾ പോലെ സാന്ത്വനമേകുന്ന ഈണങ്ങളുടെ ശില്പി ശ്രീ മോഹൻ സിത്താര.

എന്റെ വീട് തൃശൂർ ജില്ലയിലെ പെരുവല്ലൂർ എന്ന ഗ്രാമപ്രദേശത്താണ്. 1977 ഞാൻ തിരുവനന്തപുരത്ത് യേശുദാസ് സാറിന്റെ സംഗീത വിദ്യാലയത്തിലെ തരംഗ മിസൈൽ സ്കൂൾ ഓഫ് മ്യൂസിക് അവിടെ സംഗീതം പഠിക്കാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഞാൻ സംഗീതം പഠിക്കുന്നതിനിടെ അവിടെ ആകാശവാണിയില് കോയർ ഗ്രൂപ്പിനായിട്ട് ഞാൻ പോകുമായിരുന്നു തിരുവനന്തപുരം ആകാശവാണിയിൽ. അപ്പോൾ അന്ന് കോറസ് ഒക്കെ പാടാൻ വേണ്ടി വരുന്നത് ഇന്നത്തെ ഏറ്റവും വലിയ നമ്മുടെ ഇഷ്ടഗായിക അല്ലെങ്കിൽ വാനമ്പാടി നമ്മുടെ ചിത്ര, അതുപോലെ എം ജി ശ്രീകുമാർ, അതുപോലെ ഒരു അരുന്ധതി. അന്നത്തെ കാലത്ത് തിരുവനന്തപുരത്തെ ഏറ്റവും നല്ല സിംഗറായിരുന്നു അരുന്ധതി. അതുപോലെ ചിത്രയുടെ ഒരു ചേച്ചിയുണ്ട് ദീന, അതും ദീനയും അന്നത്തെ തിരുവനന്തപുരത്തെ ഏറ്റവും നല്ല ഗായികയായിരുന്നു. അതുപോലെ ഒരു ഇന്ത്യാസ്, അങ്ങനെ ഒരുപാട് 10-15 പേരുണ്ടായിരുന്നു അന്ന് ആ ഗ്രൂപ്പില് പാടാൻ. അന്ന് ഞാൻ വയലും വായിക്കാൻ ആണ് ഞാൻ അവിടെ ചെല്ലുന്നത് ആകാശവാണിയില്. അന്നത്തെ മ്യൂസിക് ഡയറക്ടർ എം ജി രാധാകൃഷ്ണേട്ടൻ റേഡിയോ സ്റ്റേഷനിലെ മ്യൂസിക് ഡയറക്ടറാണ്. അതുപോലെ ഉദയഭാനു ചേട്ടൻ, ഒരു പഴയ സിംഗർ ഉണ്ടല്ലോ ഉദയഭാനു ചേട്ടൻ, അദ്ദേഹം അവിടുത്തെ റേഡിയോ സ്റ്റേഷനിലെ സംഗീത സംവിധായകനായിരുന്നു. അപ്പൊ ഇവരുടെ എല്ലാം പാട്ടുകൾക്ക്, ആകാശവാണിയുടെ പാട്ടുകൾക്ക് ഞാനാണ് അന്ന് ഓർക്കസ്ട്ര ചെയ്യാറ്. അതിനോടൊപ്പം വയലും വായിക്കുകയും ചെയ്യും. നമ്മുടെ ചിത്ര ആയാലും എൻ ഡി ശ്രീകുമാർ ആയാലും ജി വേണുഗോപാലായാലും അരുന്ധതി ആയാലും ഈ പറഞ്ഞതുപോലെ അന്നത്തെ കൂട്ടുകെട്ടാണ്. അന്ന് ഞങ്ങളാരും സിനിമയിലേക്ക് വരുമെന്ന് ഒരിക്കലും വിചാരിച്ചതല്ല. അതിനിടയ്ക്ക് യേശുദാസ് സാറ് തരംഗണി സ്റ്റുഡിയോ തുടങ്ങി തിരുവനന്തപുരത്ത്. അന്ന് ചിത്രയും എം ബി ശ്രീകുമാറും അവിടുത്തെ ട്രാക്ക് സിംഗേഴ്സ് ആയിരുന്നു. ജാനകി അമ്മയ്ക്ക്, സുശീലമ്മയ്ക്ക് അങ്ങനെയുള്ള സിംഗേഴ്സിനൊക്കെ

ഇത്ര ചാക്കുപാടും യേശുദാസ് സാറ്, പിന്നെ നമ്മുടെ ജയേട്ടൻ, അങ്ങനെയുള്ള ആളുകൾക്ക് എം ജി സുകുമാറും ചാക്കുപാടും, അങ്ങനെ ഒരുപാട് ട്രാക്ക് പാടിയിട്ടാണ് അവര് എം ജി സുകുമാറും വലിയ സിംഗേഴ്സായി മാറിയത്. അതുപോലെ ഞാൻ ഇതെല്ലാം ഓർക്കസ്ട്ര എല്ലാം കണ്ടക്ട് ചെയ്യുന്നത് എൻ്റെ ഒരു ഫ്രണ്ട് രാജീവ് കുമാർ ഉണ്ട്, ടി കെ രാജീവ് കുമാർ. ഇന്ന് അദ്ദേഹം വലിയ ഡയറക്ടറാണ്. അദ്ദേഹം എന്നെ അമ്മയെ ശ്രദ്ധിച്ചിരുന്നു. അങ്ങനെ അദ്ദേഹം നവോദയയിൽ ചെന്നപ്പെടുകയും അങ്ങനെ നവോദയ എന്നെ കുറിച്ച് നവോദയക്കാരോട് പറയുകയും അങ്ങനെ ഞാൻ എറണാകുളത്ത് അവരുടെ ഓഫീസിലേക്ക് പോവുകയും അങ്ങനെ അവര് എന്നോട് ലലബി ഉണ്ടാക്കാൻ പറ്റുമെന്നൊക്കെ ചോദിച്ചു. അന്നത്തെ കാലത്ത് എനിക്ക് ഓർഗനൈസേഷൻ കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്യുമ്പോ അന്നത്തെ അരങ്ങനെ സ്റ്റുഡിയോ തുടങ്ങിയ കാലത്ത് മദ്രാസ് എന്ന ദക്ഷിണമൂർത്തി സ്വാമി, രാഘവ മാഷ്, ശ്യാം സാറ് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഞാൻ ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്തിരുന്നു. ആ കാര്യം ഞാൻ നവോദയക്കാരോട് പറയുകയും അങ്ങനെ എന്നോട് ഒരു ലലബി ഉണ്ടാക്കാൻ പറയുകയും അങ്ങനെ ഒരു തപ്പി പിടിച്ച് ഒരു ട്യൂൺ ഉണ്ടാക്കി. അത് ഞാൻ അവർക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ വേറെ ഒരെണ്ണം കൂടെ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ചെയ്തതാണ് ദാരി ദാരിടം എന്ന പാട്ട്. ഇതിടയ്ക്ക് ഞാൻ ആദ്യം ട്യൂൺ ചെയ്തു, അത് ഈ പാട്ടാണ്, താരോലം താനിട്ടും തൂങ്കാറ്റും തായുറങ്ങുമ്പോൾ. ഈ പാട്ട് ആദ്യം ട്യൂണാണ് ഞാൻ അവർക്ക് നവോദയക്കാർക്ക് കേൾപ്പിച്ചത്. അങ്ങനെ അത് അവർക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും വേറെ ട്യൂൺ ഉണ്ടാക്കാൻ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഡാരി ഡാരി ഉണ്ടാക്കിയത്. പിന്നെ ഈ താലോലം എന്ന ഈ പാട്ട്, ഈ ട്യൂണ് നമ്മുടെ സത്യൻ അന്തിക്കാടിന്റെ പിന്നെ കുടുംബ പുരാണം എന്ന സിനിമയ്ക്ക് വേണ്ടി ഞാൻ കൊടുത്തു. കൈതപ്പുറത്തിന്റെ രണ്ടാമത്തെ സിനിമയാണ് ഞാൻ ഈ പറഞ്ഞ കുടുംബ പുരാണം. എന്റെയും രണ്ടാമത്തെ സിനിമയാണ് കുടുംബ പുരാണം.

ഞാൻ തിരുവനന്തപുരത്ത് ചെന്ന സമയത്ത് ഞാനും എന്റെ ചേട്ടനും കൂടെ മലയ്ക്ക് പോവുക പതിവാണ്. അപ്പോ തിരുവനന്തപുരത്ത് എടപ്പഴഞ്ഞി എന്ന സ്ഥലത്തെ അമ്പലത്തിലെ പൂജാരിയായിരുന്നു നമ്മുടെ കൈതപ്പുറം. അപ്പൊ ആ കൈതപ്പുറമാണ് ഞങ്ങൾക്ക് കെട്ടു നിറച്ച് തരാറ്. അങ്ങനെ അന്നേ കാലത്തുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ് കൈതപ്പുറം. കൈതപ്പുറം ആകാശവാണിയിലെ ഞങ്ങളുടെ കൂടെ ചിത്രയും എന്റെ ചുമ്മലിന്റെ കൂടെ കോർത്ത് പാടം വന്നിരുന്ന ഒരാളും കൂടിയായിരുന്നു. അങ്ങനെയാണ് ഞാൻ സിനിമയിലെത്തുന്നത്.

എൻ്റെ ആദ്യത്തെ പാട്ട് എഴുതിയത് ഓ എൻ വി സാറാണ്. നവോദയക്കാർ അങ്ങനെ ഓ എൻ വി സാറിനെ വിളിക്കാനുണ്ടായ കാരണം ഞാൻ ഒരു പുതിയ ആളാണ്. അപ്പോ ഒരു ഫേമസ് ലിറിസിസ്റ്റ് അല്ലെങ്കിൽ ഓ എൻ വി സാറിനെ പോലൊരാള് ആയാൽ അത് വളരെ ഗുണം ചെയ്യും എന്ന് കരുതിയിട്ടാണ് അവർ ഓ എൻ വി സാറിനെ വിളിക്കുന്നത്. ഓ എൻ വി സാറ് എന്താ പറയുക, ഒരു സീനിയർ ആള് എന്നുള്ള രീതിയിലൊന്നും അന്ന് എന്നോട് പെരുമാറിയിരുന്നില്ല. വളരെ സ്നേഹത്തോട് ഒരു അനിയനെ പോലെയായിരുന്നു ഓ എൻ വി സാർ എന്നോട് പെരുമാറിയിരുന്നത്. ഞാൻ അദ്ദേഹത്തിന് ആ ട്യൂൺ പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹം ആ ട്യൂണിന്

അനുസരിച്ചുള്ള വരികൾ എഴുതുകയും താഴെ നോക്കുന്ന സമയത്ത് ചിലപ്പോ ചില വാക്കുകളൊക്കെ ചിലപ്പോ അടിക്കും. അപ്പോ ആ അടിക്കുന്ന പോർഷൻ ഞാൻ പറയും, സാർ ഇതൊന്നും മാറ്റിയാൽ നന്നായിരിക്കുന്നു പറയും. അപ്പൊ ഉടനെ തന്നെ അദ്ദേഹം മാറ്റിത്തരും. അങ്ങനെ വളരെ മനോഹരമായ വരികൾ കൊണ്ട് കൂടിയാണ് ആ രാരീരാരീരം എന്ന പാട്ട് ഇത്രയും നന്നാവാൻ കാരണം. പിന്നെ ഒഎൻവി സാറിന്റെ വരികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരുപാട് വർക്കുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്റെ മനസ്സിലേക്ക് അങ്ങനെ എന്താ ആഴത്തിൽ ഇറങ്ങിച്ചെന്ന ഒരു പാട്ടാണ് നീർമിഴിപ്പീലിയിൽ നീർമണി തുളുമ്പി എന്ന ഒരു ഗാനം. വചനം എന്ന സിനിമയിലാണ് ആ പാട്ട്. വചനത്തിന്റെ ഡയറക്ടർ നമ്മുടെ ലെനിൻ രാജേന്ദ്രൻ ആയിരുന്നു. അപ്പോ ലെനിൻ ജേട്ടനും ഒഎൻവി സാറും നമ്മളെ ഈ പാട്ട് കമ്പോസ് ചെയ്യുന്ന സമയത്ത് എന്റെ അടുത്തുണ്ടായിരുന്നു. അപ്പൊ ലെനിൻ ജേട്ടൻ എന്നോട് സബ്ജക്ട് എല്ലാം പറഞ്ഞ് ഇന്ന സ്ഥലത്താണ് നമ്മളൊരു പാട്ട് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഒഎൻവി സാർ ഓൾറെഡി ലിറിക്സ് എഴുതി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ എന്നോട് പറഞ്ഞു, മോഹൻ ഞാൻ എഴുതി കൊണ്ടുവന്നിട്ടില്ല, അപ്പൊ നമുക്ക് നോക്കാം അല്ലേ എന്ന് പറഞ്ഞു. ശരി എന്നും പറഞ്ഞു ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം നീർമിഴിപ്പീലി എന്നുള്ള ആ ലിറിക്സ് ഫുള്ളായിട്ട് വായിച്ചു നോക്കി അത് ഏത് മീറ്ററാണ് കിടക്കുന്നതെന്ന് ഞാൻ കണ്ടെത്തി. അങ്ങനെ നമ്മുടെ തബല വായിക്കാൻ എന്റെ കൂടെ ഗണേഷ് എന്ന് പറഞ്ഞ ഒരാളും ഗിറ്റാർ വായിക്കാൻ എഡ്യു എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു. അവരോട് ഒരു നട വായിക്കാൻ പറഞ്ഞു. അങ്ങനെ നട വായിച്ചു. 5 മിനിറ്റോ മാക്സിമം 10 മിനിറ്റോ കൊണ്ട് ഉണ്ടാക്കിയ പാട്ടാണ് നീർമിഴി തീലിയിൽ എന്ന പാട്ട്. ആ പാട്ട് നമുക്ക് അങ്ങനെ കമ്പോസ് ചെയ്യാൻ ഒരു എന്തൊരു പ്രണയിക്കുന്ന ഒരാള് തുറന്നു പറയാൻ പറ്റാതെ അയാളെ ഉള്ളിൽ കിടന്ന് വിങ്ങുന്ന ഒരു ഫീല്, അത് കറക്റ്റായിട്ട് ഒഎൻവി സാർ അത് എഴുതിയിട്ടുണ്ട്. ആ വരികൾക്കനുസരിച്ച് എനിക്ക് ആ പാട്ട് കമ്പോസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ലിറിക്സ് കമ്പോസ് ചെയ്യാൻ എനിക്ക് പറ്റി. ആ നീർമിഴിപ്പീലി എന്നുള്ള ഈ പാട്ടാണ് എനിക്ക് ഒഎൻവി സാറിന്റെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു പാട്ട്.

കൈതപ്പുറത്തിന് എനിക്ക് എന്താ പറയാ, എന്റെ ഇന്റിമേറ്റ് ഫ്രണ്ടാണ് കൈതപ്പുറം. ഞങ്ങൾ സിനിമയിൽ വരുന്നതിന് മുന്നേയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പാണ്. അപ്പോ നമ്മള് സാന്ത്വനം എന്ന സിനിമയ്ക്ക് കമ്പോസിംഗ് ടൈമില് നമ്മുടെ സിനിമയിലും അതിന്റെ പ്രൊഡ്യൂസറുണ്ട്, അദ്ദേഹം അവസരപ്പെട്ട എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഞങ്ങൾ കഥകളെല്ലാം പറഞ്ഞ് പിന്നെ സിബി വീട്ടിലേക്ക് പോയി, അങ്ങനെ ഞാൻ കൈതപ്പുറം അത് എങ്ങനെ വേണം എന്നൊക്കെ ഇങ്ങനെ ഒരു അങ്ങനെ സംസാരിച്ചതിന് ശേഷം ഞാൻ ഒരു വളരെ പഴമ തീലയുന്ന ഒരു ട്യൂൺ മൂടി അപ്പൊ കൈതപ്പുറം പറഞ്ഞു, മോഹൻ ഇത് നന്നായിട്ടുണ്ട്, നല്ല നല്ല ഫീലുണ്ട്, നമുക്ക് ഇതിലെ നമുക്ക് പിടിക്കാന്ന് പറഞ്ഞു. അങ്ങനെയാണ് കൈതപ്പുറം വളരെ സിമ്പിൾ വാക്ക് ഉണ്ണി വാവാണ്ണി വാവാഹോ എല്ലാ മാതാപിതാക്കൾക്കും അപ്പൂപ്പൻ അമ്മൂമ്മ കൊച്ചു മക്കൾ അവർക്കൊക്കെ പാടാൻ പറ്റുന്ന വരികൾ അതിമനോഹരമായി അദ്ദേഹം അത് എഴുതി. പിന്നെ അപ്പോഴും സിബി ഒന്ന് ഞങ്ങൾ പാട്ട് അദ്ദേഹത്തെ കേൾപ്പിച്ചു, അദ്ദേഹത്തിന് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെയാണ് ആ പാട്ടിന്റെ ജനനം. ശരിക്ക് എന്താ പറയാ, കൈതപ്പുറം മറ്റൊരു വാക്കുകളായിരുന്നു അതിനകത്ത് ആദ്യം ഉപയോഗിച്ചത്. പക്ഷെ അത് കുറച്ചൊരു എന്താ പറയാ, ആൾ എപ്പോഴും നമ്മള് ആളുകളുടെ മനസ്സിലേക്ക് ഇറങ്ങി ചെല്ലുന്ന വരികളായിരിക്കണം ഒരു പല്ലവിയുടെ ബിഗിനിങ്. എന്നാൽ ആ പാട്ട് കേറി ഹിറ്റുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഫസ്റ്റ് ലൈൻ നല്ല ട്യൂണായിരിക്കണം, ഒരു കാച്ചിങ് ട്യൂണായിരിക്കണം. എന്നാൽ ഈ പറഞ്ഞതുപോലെ

ആളുകൾ പെട്ടെന്ന് അത് ഇഷ്ടപ്പെടും. അത് അപൂർവമൊക്കെ ചിലപ്പോ അങ്ങനെ സംഭവിക്കാറുള്ളൂ. ഇപ്പൊ ഞാനും കൈതപ്പുറം ചെയ്യുന്ന പാട്ടുകൾക്കൊക്കെ ദൈവം സഹായിച്ച് മിക്ക പാട്ടുകളും അങ്ങനെയാണ്, പെട്ടെന്ന് കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടുന്ന പാട്ടുകളാണ്, അത് ആളുകളുടെ മനസ്സിൽ എന്നേക്കുമായി നിൽക്കുന്ന പാട്ടുകളാണ്. അപ്പോ അങ്ങനെ ആ ഉണ്ണിവാവോ എന്ന പാട്ട് എല്ലാ അച്ഛനും അമ്മയും മക്കളും കൊച്ചുമക്കളും എല്ലാവരും പാടി നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു.

0: न्यू रिलीज।
1: നമ്മുടെ സ്റ്റോക്ക് എവിടെ?
2: അത് തേർഡ് ഫ്ലോറിൽ നമ്മുടെ ജനറൽ മെഡിസിൻ അടുത്തുള്ള സ്റ്റോറിലാണ്.
3: സിജു വിൽസൺ നായകനാകുന്ന പുതിയ മെഡിക്കൽ ത്രില്ലർ ചിത്രമായ ഡോസ് മെയ് 22 തിയേറ്ററുകളിലെത്തി. മലയാളികൾ കാത്തിരിക്കുന്ന ചിത്രമായ ദൃശ്യം 3 തൊട്ടു പിന്നാലെ മറ്റൊരു സിനിമ കൂടി തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. മെയ് 22 തിയേറ്ററിലെത്തിയ ഡോസിന്റെ ടീസർ പ്രേക്ഷകർക്കിടയിൽ ശ്രദ്ധ നേടുന്നുണ്ട്. ചിത്രത്തിന്റേതായി നേരത്തെ പുറത്തിറങ്ങിയ ഗോപിസുന്ദർ ഈണം നൽകിയ പാട്ടുകളും ഹിറ്റ് ചാർട്ടുകളിൽ ഇടം നേടിയിരുന്നു. 2 മുൻപ് പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ ട്രെയിലർ യൂട്യൂബിൽ ഇതിനകം തന്നെ 1 മില്യണിൽ അധികം കാഴ്ചക്കാരുമായി മുന്നേറുകയാണ്. മെഡിക്കൽ ത്രില്ലർ ഗണത്തിൽപ്പെടുന്ന ചിത്രത്തിന്റെ രചനയും സംവിധാനവും നിർവഹിച്ചിരിക്കുന്നത് അഭിലാഷ് ആർ നായരാണ്. എ സിനിമാറ്റിക് പിക്ചേഴ്സിന്റെ ബാനറിൽ വണ്ടർ മൂഡ്സ് പ്രൊഡക്ഷനോടൊപ്പം ഷാൻഡോ തോമസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. ജഗദീഷ്, അശ്വിൻകുമാർ, കൃഷ്ണശങ്കർ, ദൃശ്യ രഘുനാഥ്, കൃഷ കുറുപ്പ്, മധുപാൽ, റോണി ഡേവിസ് രാജ്, സഞ്ജു സനിച്ചൻ എന്നിവരും മറ്റ് പ്രധാന വേഷങ്ങളിൽ എത്തുന്നുണ്ട്. ഒരു ആശുപത്രിയുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ക്രൈമും അതിനെ ചുറ്റിപ്പറ്റിയുള്ള അന്വേഷണങ്ങളും നിഗൂഢതകളുമാണ് ഡോസ് കൈകാര്യം ചെയ്യുന്നത്. ലോകമെമ്പാടുമുള്ള മെഡിക്കൽ ക്രൈമുകളിൽ നിന്നും കണ്ടെത്തിയ സംഭവങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടാണ് ഡോസ് ഒരുക്കിയിട്ടുള്ളത്. അങ്കിത് ത്രിവേദിയാണ് ഡോസിന്റെ കോ പ്രൊഡ്യൂസർ. മസ്കറ്റ് മൂവി മേക്കേഴ്സ്, സിനിമ നെറ്റ്വർക്ക്, വിൽസൺ പിക്ചേഴ്സ്, കുര്യൻ സി മാത്യു എന്നിവരാണ് എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർമാർ. സംഗീതം ഗോപിസുന്ദർ, ഛായാഗ്രഹണം വിഷ്ണുപ്രസാദ്, എഡിറ്റിംഗ് ശ്യാം ശശിധരൻ, ലിറിക്സ് റഫീഖ് അഹമ്മദ്, നിതിൻ കെ ചെറിയ.
4: ഇരട്ടിൽ മറിഞ്ഞിരിക്കാൻ പാടില്ല. Darkness has ruled long enough. Now it's time for justice.

0: അവൻ എവിടുന്ന് വന്നവനാണ്ട?
1: അവനെ കണ്ടാൽ തന്നെ ഒരു കള്ള ലക്ഷണമുണ്ട്.
0: വലിയ ബിൽഡപ്പ് ഒന്നും ഇല്ലാതെ ആദ്യം ഈ കഥ ഒന്ന് ചുരുക്കി പറ. ഗൗലവാണെന്ന് നോക്കാലോ അല്ലേ.
2: ഈസ്റ്റ് കോസ്റ്റ് വിജയന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ധ്യാൻ ശ്രീനിവാസൻ വിഷ്ണു ഉണ്ണികൃഷ്ണൻ ചിത്രം ഭീഷ്മർ മെയ് 22 മുതൽ OTT-യിൽ.
3: ഉസ്താദിന്റെ മണമടിച്ച അപ്പവന് ഛർദ്ദിക്കാൻ
4: വരും.
2: തിയേറ്ററിൽ പ്രേക്ഷക പ്രീതി നേടിയ ചിത്രം 30-ഓളം ദിവസത്തെ വിജയകരമായ പ്രദർശനത്തിന് ശേഷമാണ് OTT-യിൽ എത്തുന്നത്. ഭീഷ്മറിലെ എല്ലാ ഗാനങ്ങളും മ്യൂസിക് പ്ലാറ്റ്ഫോമുകളിലും സോഷ്യൽ മീഡിയയിലും ഇപ്പോഴും തരംഗമാണ്. ഒരു മ്യൂസിക്കൽ റൊമാന്റിക് ഫാമിലി ഫൺ ഫിൽഡ് ത്രില്ലറാണ് ഭീഷ്മർ. സൂപ്പർ ഹിറ്റായ കള്ളനും ഭഗവതിയും എന്ന ചിത്രത്തിന് ശേഷം ഈസ്റ്റ് കോസ്റ്റ് ദിവ്യ പിള്ള, അമ്മേര എന്നിവർ നായികമാരാകുന്ന ചിത്രത്തിൽ വലിയൊരു താരനിര തന്നെയുണ്ട്. ഇന്ദ്രൻസ്, ഉണ്ണിലാലു, ഷാജു ശ്രീധർ, അഖിൽ കവലയൂർ, സെന്തിൽ കൃഷ്ണ, ജിബിൻ ഗോപിനാഥ്, വിനീത് തട്ടിൽ, സന്തോഷ് കീഴാറ്റൂർ, ബിനു തൃക്കാക്കര, മണികണ്ഠനാചാരി, അപ്പു സലീം, ജയൻ ചേർത്തല, സോഹൻ സീനുലാൽ, വിഷ്ണു ഗ്രൂവി, ശ്രീരാജ്, ഷൈനി വിജയൻ, സ്മൃതി പാണ്ഡെ തുടങ്ങിയവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ഈസ്റ്റ് കോസ്റ്റ് കമ്മ്യൂണിക്കേഷൻസിന്റെ ബാനറിൽ നിർമ്മിക്കുന്ന 8-ാമത്തെ ചിത്രമാണ് ഇത്. അൻസാജ് ഗോപിയുടേതാണ് കഥ. രതീഷ് റാം ഛായാഗ്രഹണവും ജോൺകുട്ടി എഡിറ്റിംഗും നിർവഹിക്കുന്നു.
3: ഈ സമയത്ത് നിന്നെ രക്ഷിക്കാൻ ഈ ലോകത്ത് ഒരേ ഒരാളെ കൊണ്ടേ പറ്റൂ. അയാൾക്ക് ആര്? ഭീഷ്മർ.

0: അതെ, നമ്മളൊരാളെ കൊടയിൽ കയറ്റുമ്പോഴേ നമ്മളും കുറച്ചൊക്കെ
1: നനയണം.
2: നമ്മളൊരാളെ കൊടയിൽ കയറ്റുമ്പോ നമ്മൾ കുറച്ചൊക്കെ നനയണം എന്നാണല്ലോ.
3: അതൊക്കെ ഓക്കെ, ഇപ്പൊ നീങ്ങി കയറിയെന്നേ.
4: കടകൻ എന്ന സിനിമയ്ക്ക് ശേഷം സജിൽ മമ്പാട് സംവിധാനം ചെയ്ത ചിത്രമാണ് ദർബി. പ്രകമ്പനം, വാഴാറ്റു തുടങ്ങിയ ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ യുവതാരം അൽ അമീൻ, പണി സിനിമയിലൂടെ ശ്രദ്ധേയനായ സാഗർ സൂര്യ, ഓസ്ലർ സിനിമയിൽ വില്ലൻ വേഷം കൈകാര്യം ചെയ്ത ശിവരാജ്, ആലപ്പുഴ ജിംഖാനയും തണ്ണീർമത്തൻ ദിനങ്ങളും ഉൾപ്പെടെയുള്ള ചിത്രങ്ങളിലൂടെ ശ്രദ്ധേയനായ ഫ്രാങ്കോ ഫ്രാൻസിസ് എന്നിവർക്കൊപ്പം സോഷ്യൽ മീഡിയ താരങ്ങളായ ഹിഫ്രാസ്, ഹാഫിസ് ബിൻ റിഫാഹി, ഹബീബ് ഷാജഹാൻ, മനൂപ് ഏലാമ്പ്ര, പ്രവീൺ എന്നിവരും ഈ ചിത്രത്തിൽ അണിനിരക്കുന്നു.
5: കേറിങ് കൂടുന്നുണ്ടോ എന്നൊരു സംശയം.
6: എന്നെ നോക്ക്, എന്നെ നോക്ക്, അഭിയുടിക്കും.
7: ഏ അർജുൻ റെഡ്ഡി പോലെ ഇരുന്ന കോളേജാണ്, ഇപ്പൊ ഒരുമാതിരി ഹാപ്പി ഡേയ്സ് പോലെ.
4: ക്യാമ്പസ് എന്റർടൈനറായി ഒരുക്കിയ ചിത്രം ഒരു മുഴുനീള ആക്ഷൻ സിനിമയാണ്. ചിത്രം ഇപ്പോഴിതാ ഒ ടി ടിയിലേക്കും എത്തിയിരിക്കുകയാണ്. ഡിമാൻസ് ഫിലിം ഫാക്ടറിയുടെ ബാനറിൽ മൻസൂർ അബ്ദുൽ റസാഖാണ് ദർബിയുടെ നിർമ്മാണം നിർവഹിക്കുന്നത്. ഗംഭീര പ്രകടനമാണ് ദർബിയിൽ ഓരോ യുവതാരങ്ങളും സമ്മാനിച്ചത്. ആദം സാബിക്, സാഗർ സൂര്യ, അമീൻ, ഹരി ശിവറാം, റിഷ് എൻ കെ, അനു, ജസ്നിയ ജയദീഷ്, ശിവരാജ്, പ്രവീൺ, ആൻ മെർലറ്റ്, ഫ്രാങ്കോ ഫ്രാൻസിസ്, ഹിഫ്രാസ്, സൂപർണ എസ്, ജോണി ആന്റണി, അബു സലീം, ശബരീഷ് വർമ്മ, ദിവ്യായം നായർ, സന്തോഷ് കീഴാറ്റൂർ, പ്രദീപ് ബാലൻ, കൊല്ലം ഷാഫി, സിനോജ് വർഗീസ്, ആർ ജെ അനന്തു തുടങ്ങിയവരാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. ക്യാമ്പസ് പശ്ചാത്തലത്തിൽ ഇറങ്ങിയ ഡർബി ഇന്നത്തെ യുവത്വത്തിന്റെ തുടിപ്പും പ്രസരിപ്പും, പ്രണയം, ആക്ഷൻ, ഇമോഷൻ, ഫൺ എന്നിവ ചേർത്ത് അവതരിപ്പിക്കുന്ന ഒരു കളർഫുൾ കംപ്ലീറ്റ് എന്റർടൈനറായാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. ഗോപി സുന്ദറാണ് സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. സ്ട്രേറ്റ് ലൈൻ സിനിമാസാണ് ചിത്രം കേരളത്തിലെ തിയേറ്ററുകളിൽ വിതരണം ചെയ്തിരിക്കുന്നത്.
8: പുതിയ ടീമൊക്കെ ഇട്ട് ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പോകുന്നിട്ട് കളിക്കാൻ നിക്കണ്ട മോനെ, ഇത് ലീഗ് വേറെയാ.
9: ടീം ഏതായാലും ഇട്ടുപോലെ ഏട്ടാ, ഇനി വാക്കോട് പ്രതീക്ഷിക്കണ്ട.

0: സോങ് ഓഫ് ദ വീക്ക്.
1: ഈ ഗാനം ദൃശ്യം 3 എന്ന ചിത്രത്തിനു വേണ്ടി എവുജിൻ ഇമാനുവൽ പാടിയത്. വിനായക് ശശികുമാറിന്റെ വരികൾ, അനിൽ ജോൺസന്റെ സംഗീതം.

0: സിനിമയെ തൊട്ടറിയാൻ,
1: സിനിമയുടെ രഹസ്യങ്ങൾ അറിയാൻ,
0: പുതിയ തരംഗങ്ങൾ ആസ്വദിക്കാൻ
1: കാത്തിരിക്കാം അടുത്ത ഞായറാഴ്ച കൃത്യം 4 മണി വരെ.

നിർവഹണം വിനോദ് ബാബു എച്ച്, സാങ്കേതിക സഹായം ശശി കാപ്പാട്, നിർവഹണ സഹായം ബേബിസ്മിത, കെ ശ്രീജ, ഷേനി രഞ്ജിത്, ബാബുരാജ് പെരിയാർ.

0: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
1: ഹലോ പ്രിയ ഗീതം.
2: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. ഇതോടെ ഈ പ്രക്ഷേപണം സമാപിക്കുന്നു. ഞങ്ങളുടെ അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

ആകാശവാണി കണ്ണൂർ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എഫ് എം ബാൻഡിൽ 101.5 മെഗാഹെർട്സിൽ ഞങ്ങളുടെ സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. സമയം 5 മണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം വിധു പ്രതാപും ജ്യോത്സ്നയും ചേർന്ന് പാടിയ ഗാനം, ചിത്രം നമ്മൾ. കൈതപ്രത്തിൻ്റെ വരികൾക്ക് മോഹൻ സിതാരയുടെ സംഗീതം.

വിധു പ്രതാപും സുജാതയും ചേർന്ന് പാടിയ ഗാനമാണിപ്പോൾ കേട്ടത്. ചിത്രം നക്ഷത്രക്കണ്ണുള്ള രാജകുമാരൻ. എസ് രമേശൻ നായരുടെ വരികൾക്ക് ഈണം പകർന്നത് ബെന്നി കണ്ണൻ. ഇനി യേശുദാസും സുജാതയും ചേർന്ന് പാടിയ ഗാനം കേൾക്കാം. ചിത്രം നമ്മൾ തമ്മിൽ. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, എം ജയചന്ദ്രൻ്റെ സംഗീതം.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ലതാ നമ്പൂതിരിയും സംഘവും അവതരിപ്പിച്ച ഒപ്പന പാട്ട് കേൾക്കാം.

0: ലതാ നമ്പൂതിരിയും സംഘവും അവതരിപ്പിച്ച ഒപ്പനപ്പാട്ടാണ് ഇതുവരെ കേട്ടത്. ആകാശവാണി കണ്ണൂർ.
1: എല്ലാ ഞായറാഴ്ചകളിലും ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ.
2: നേത്രപരിചരണ രംഗത്ത് 10 ആണ്ടിന്റെ അനുഭവ സമ്പത്തുമായി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ കണ്ണൂർ ചെട്ടിപ്പീടികയ്ക്ക് പുറമെ തലശ്ശേരിയിലും രെറ്റിന ലാസിക് ഉൾപ്പെടെയുള്ള ലോകോത്തര ശസ്ത്രക്രിയകളും അതിനൂതന തിമിര ശസ്ത്രക്രിയയും ഉൾപ്പെടെ ഏറ്റവും മികച്ച നേത്രപരിചരണം ഉത്തര മലബാറിൽ NABH പരിപൂർണ അംഗീകാരമുള്ള ഏക കണ്ണാശുപത്രി ഡോക്ടർ പിനോസ് സൺറൈസ് ഐ കെയർ ആൻഡ് ലാസിക് സെന്റർ ചെട്ടിപ്പീടിക കണ്ണൂർ ചുങ്കം തലശ്ശേരി.
3: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസേർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
4: റീഗൽ ജ്വല്ലേഴ്സ് ന്യൂ ബസ് സ്റ്റാൻഡ് റോഡ് താവക്കര റെയിൽവേ അറിയിപ്പുകൾ എന്നും രാവിലെ 7:55.
5: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം. റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോടൻ, കണ്ണൂർ.
6: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
7: നിങ്ങളൊരു യഥാർത്ഥ സിനിമാ ആസ്വാദകനാണോ?
6: വെറും ഒരു ക്ലിപ്പ് കേട്ടാൽ സിനിമ ഏതാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ?
7: എങ്കിൽ തയ്യാറായിക്കൊള്ളൂ,
6: ഞങ്ങൾ വരുന്നു നിങ്ങളുടെ അരികിലേക്ക്.
7: ഏറ്റവും പുതിയ റിലീസുകൾ,
6: തരംഗം സൃഷ്ടിച്ച ഗാനങ്ങൾ
7: നമുക്ക് ആസ്വദിക്കാം കണ്ണൂർ ടാക്കീസിലൂടെ.
6: കണ്ണൂർ ടാക്കീസ്, സഞ്ചരിക്കാം സിനിമയ്ക്കൊപ്പം. ഞായറാഴ്ചകളിൽ കൃത്യം 4 മണിക്ക്.
7: പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ചകളിൽ 2:30.
8: ദിവസവും രാവിലെ 7:35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ FM ഡയറി. നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, രാജ്യത്തിന് അഭിമാനമായ വിദ്യാഭ്യാസ സ്ഥാപനം.
9: സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ എല്ലാ ദിവസങ്ങളിലും രാവിലെ 6:30. സെഞ്ചുറി വെഡിംഗ് സെന്റർ, ഉത്തര കേരളത്തിന്റെ വസ്ത്രവിസ്മയം.

0: കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:20. സേവന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കോളേജ് ഓഫ് കൊമേഴ്സ്, പഴയ ബസ് സ്റ്റാൻഡിന് സമീപം, കണ്ണൂർ.
1: ഓരോ സ്വപ്നത്തിനും ഒരു തുടക്കമുണ്ട്. ഓരോ വിജയത്തിനും പിന്നിൽ ഒരു കഥയുണ്ട്. റെഡിയാണോ സ്പോർട്സ് ലോകത്തിന്റെ റിയൽ സ്റ്റോറികൾക്ക്? സ്പോർട്സ് ടൈം. ഇവിടെ ഹീറോസ് സിനിമയിലല്ല, കളിക്കളങ്ങളിലാണ് പിറക്കുന്നത്. ആ കഥകൾ കേൾക്കാൻ, അറിയാൻ സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40. വിവിധ സ്പോർട്സ് താരങ്ങളുമായുള്ള എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾ, വൈവിധ്യമാർന്ന കായിക ഇനങ്ങളുടെ പരിചയം, കായിക ലോകത്തെ അറിയാം, പ്രചോദനം നേടാം, സ്വപ്നങ്ങൾക്ക് ദിശ നൽകാം. കേൾക്കാൻ മറക്കരുത് സ്പോർട്സ് ടൈം എല്ലാ ശനിയാഴ്ചയും രാവിലെ 7:40.
2: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
3: ഐഡിയ ഇവിടെ തന്നെയാവാം പാർട്ടി, പിസ്സ പാർട്ടി.
2: നിന്റെ കാർഡും പിന്നെന്താ?
3: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
2: ബൈ ഗേൾസ്.
3: എവിടെയാ പോകുന്നത്?
2: അപ്പോ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
3: RBI പറയുന്നു അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: ഇപ്പോൾ ലളിത ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പൂവുകളെ എന്നാരംഭിക്കുന്നു, ഗായത്രി ശ്രീകൃഷ്ണൻ പാടിയത്.

ലളിതഗാനങ്ങൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ FM പ്രധാന വാർത്തകൾ. മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കാൻ വിട്ടുവീഴ്ചയില്ലാത്ത നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. വ്യവസായ മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് ലാൻഡ് ബാങ്ക് രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വീട്ടിൽ ഉൾപ്പെടെ നടന്ന ED റെയ്ഡ് കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസിന്റെ ഭാഗമാണെന്ന് മുഖ്യമന്ത്രി. അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ഗുരുതര കുറ്റകൃത്യമാണെന്നും VD സതീശൻ. വൻകിട ലഹരി വിതരണക്കാരെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് എക്സൈസ് മന്ത്രി എം ലിജു. 100 ദിവസത്തിനുള്ളിൽ എക്സൈസ് വകുപ്പിന്റെ ഇടപെടൽ സമൂഹത്തിന് വ്യക്തമാകുന്ന തരത്തിൽ ശക്തമായ പ്രവർത്തനങ്ങൾ ആരംഭിക്കണമെന്നും മന്ത്രിയുടെ നിർദ്ദേശം. കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന് കീഴിലുള്ള മൈഭാരത് സംസ്ഥാന ഡയറക്ടർ എം അനിൽകുമാർ നാളെ വിരമിക്കുന്നു. 34 വർഷത്തെ സ്തുത്യർഹമായ സേവനം പൂർത്തിയാക്കിയ ശേഷമാണ് വിരമിക്കൽ. മഴക്കാലമെത്തുന്ന സാഹചര്യത്തിൽ എലിപ്പനി, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ. മൺസൂൺ കാലയളവിൽ അനധികൃത മത്സ്യബന്ധന രീതികൾക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഫിഷറീസ് വകുപ്പ്. തെക്കുപടിഞ്ഞാറൻ കാലവർഷത്തിന്റെ തുടക്കത്തിൽ പ്രജനനത്തിന് എത്തുന്ന മത്സ്യങ്ങളെ പിടിക്കുന്ന അനധികൃത മത്സ്യബന്ധന രീതിയായ ഊത്തപ്പിടുത്തം സർക്കാർ നിയമപരമായി നിരോധിച്ചതാണെന്നും ഫിഷറീസ് വകുപ്പ്. സംസ്ഥാനത്ത് June 2 വരെ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ജപ്പാനിൽ ഇന്ന് നടന്ന U18 ഏഷ്യാകപ്പ് പുരുഷ ഹോക്കിയിൽ കസാഖിസ്ഥാനെ എതിരില്ലാത്ത 13 ഗോളിന് പരാജയപ്പെടുത്തി ഇന്ത്യ. FM പ്രധാന വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. S. ജാനകി പാടിയ ഗാനം, ചിത്രം പൊൻതൂവൽ.

0: petrol purposes. The government has said that there is sufficient stock of petrol, diesel and LPG in the country and all the refineries are operating at the optimum level. Addressing an interministerial media briefing in New Delhi, Joint Secretary in the Ministry of Petroleum and Natural Gas Sujata Sharma said that LPG production is all-time high, which is around 92,000 metric tons per day.
1: LPG ka production, it also depends on the optimization activity which is taken up within the refinery, and that impacts the production, and that's why we have slight up and down. One thing. Second is we are also giving the part of the pool for C3, C4 molecules. Third important thing is some of the refineries have come back to operations, and other than that we are getting more, you know, LPG because of the optimization from some of the refiners.
0: Ms. Sharma also informed that no dry out has been reported at any LPG distributorship. Speaking about retail outlets, 150 districts have reported 30% growth in petrol, while 156 districts reported more than 30%. She said that the government is reviewing the situation. The Supreme Court today directed all high courts across the country to pronounce judgments within 3 months of reserving them. The Apex Court also noted that delays in the delivery of judgments can cause irreparable harm to litigants, emphasizing that faster decisions are required in cases of personal liberty. A bench comprising Chief Justice Suryakant and Justice Joy Mallya Bagchi said that orders in bail applications should be pronounced the same day, and if they are reserved, they must be pronounced and uploaded the next day. Issuing a slew of directions, the top court said that order of bail or sentence suspension should be communicated to the jail authorities as soon as it is pronounced, and the under trial convict should be released preferably the same day or at the most the next day. The Supreme Court today stressed accountability for the lapses in the NEET paper leak case. A bench of Justices P.S. Narasimha and Alok Aradhe was hearing pleas on the matter, including one seeking a direction to replace or restructure the National Testing Agency with a robust and autonomous body to conduct the medical entrance examination. The bench asked the centre to file an affidavit and posted the matter for hearing in the second week of July. Solicitor General Tushar Mehta told the bench that the government is concerned about the youth and is committed to ensuring there are no lacunes. Benchmark domestic equity indices shed around 1.5% today after sell-off across most sectors intensified in the final hour of the trade. The BSE Sensex plunged 1,092 points to close at 74,776. The NSE Nifty fell 359 points to settle at 23,548. In IPL cricket, Gujarat Titans will clash with Rajasthan Royals in qualifier 2 match in New Chandigarh this evening. The match will start at 7:30 p.m. And that is the end of this news bulletin.
2: Akashavani. Jilla Vrtanta. ഇന്ന് തിരുവനന്തപുരം ജില്ലാ വിശേഷങ്ങളുമായി ആകാശവാണി പ്രതിനിധി രജു കോലിയക്കോട്.
3: ഇന്ത്യൻ സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90th വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റിന്റെ സഹകരണത്തോടെ സംഗീത കച്ചേരി സംഘടിപ്പിച്ചു. പന്തളം എസ് നവീൻ കേരള വാഗേയകാരന്മാരുടെ കൃതികൾ പാടി. കച്ചേരിക്ക് മുൻപ് നടന്ന സമ്മേളനം ആകാശവാണി തിരുവനന്തപുരം റീജിയണൽ ചാനൽ മാനേജർ ഡോക്ടർ എ ജി ബൈജു ഉദ്ഘാടനം ചെയ്തു. ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രോഗ്രാം മേധാവി പി എ ബിജു ആമുഖ പ്രഭാഷണം നടത്തി. ശ്രീവരാഹം ശ്രീ ചെമ്പൈ മെമ്മോറിയൽ ട്രസ്റ്റ് ചെയർമാൻ ശ്രീ വാഞ്ചീശ്വരയ്യർ അധ്യക്ഷനായ ചടങ്ങിന് ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റിയും മൃദംഗ കലാകാരനുമായ പ്രൊഫസർ വൈക്കം വേണുഗോപാൽ ആശംസയും ആകാശവാണി തിരുവനന്തപുരം നിലയം കർണാടക സംഗീത വിഭാഗം പ്രോഗ്രാം എക്സിക്യൂട്ടീവ് മനീഷ് എം പി സ്വാഗതവും ആശംസിച്ചു. കേരള കളരിപ്പയറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ 68th തിരുവനന്തപുരം ജില്ലാ കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് മത്സരങ്ങൾ സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്നു. മന്ത്രി സി പി ജോൺ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു. സീനിയർ ജൂനിയർ സബ് ജൂനിയർ വിഭാഗത്തിലെ 400 കുട്ടികൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തു. കളരിപ്പയറ്റിലെ മെയ്ത്താരി മുതൽ അങ്കത്താരി വരെയുള്ള 13 ഇനങ്ങളിലായിരുന്നു മത്സരങ്ങൾ. ഇന്ത്യൻ ബ്രോഡ്കാസ്റ്റിംഗ് സർവീസ് ഓൾ ഇന്ത്യ റേഡിയോ എന്ന പേര് സ്വീകരിച്ചതിന്റെ 90 വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി തിരുവനന്തപുരം നിലയം സൈക്ലത്തോൺ സംഘടിപ്പിച്ചു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ സൈക്ലത്തോൺ ഫ്ളാഗ് ഓഫ് ചെയ്തു. തിരുവനന്തപുരം ആകാശവാണി റീജിയണൽ ചാനൽ മാനേജർ ഡോക്ടർ എ ജി ബൈജു, പ്രോഗ്രാം മേധാവി പി എ ബിജു, വാർത്താവിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ സ്മിതി എം പള്ളുരുത്തി, സെയിൽസ് സെന്റർ മേധാവി ജെറോം ജെ എം എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. മാനവീയം വീഥി പാളയം ബേക്കർ ജംഗ്ഷൻ വഴി വഴുതക്കാട് ആകാശവാണി വരെ സഞ്ചരിച്ച സൈക്ലത്തോണിൽ ആകാശവാണി ജീവനക്കാരും പൊതുജനങ്ങളും ഉൾപ്പെടെ 100 പേർ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം കെ പി സി സി ആസ്ഥാനത്ത് പുഷ്പാർച്ചന നടത്തി. മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, ബിന്ദു കൃഷ്ണ, കോൺഗ്രസ് നേതാക്കൾ, പാർട്ടി പ്രവർത്തകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വലിയ പെരുന്നാളിനോടനുബന്ധിച്ച് തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഈദ്ഗാഹുകളിൽ പെരുന്നാൾ നമസ്കാരം നടന്നു. പാളയത്ത് നടന്ന പെരുന്നാൾ നമസ്കാര ചടങ്ങുകൾക്ക് പാളയം ഇമാം ഡോക്ടർ വി പി സുഹൈബ് മൗലവി നേതൃത്വം നൽകി. ആറ്റിങ്ങലിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് ആറ്റിങ്ങൽ സലഫി ജുമാ മസ്ജിദ് മുഖ്യ ഇമാം മാഹിൻ മൗലവി നേതൃത്വം നൽകി. കല്ലമ്പലത്ത് നടന്ന ഈദ് പ്രാർത്ഥനകൾക്ക് ഇമാം ഹാഫിൽ ഷാക്കിർ ഹുസൈൻ മൗലവി നേതൃത്വം നൽകി. നൂറുകണക്കിന് വിശ്വാസികൾ ജില്ലയിലെ വിവിധ ഈദ്ഗാഹുകളിൽ നടന്ന പെരുന്നാൾ നമസ്കാരങ്ങളിൽ പങ്കെടുത്തു. മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 62 ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി നിയമസഭാ സമുച്ചയത്തിൽ സ്ഥാപിച്ചിട്ടുള്ള ജവഹർലാൽ നെഹ്റുവിന്റെ പ്രതിമയിൽ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പുഷ്പാർച്ചന നടത്തി. നിയമസഭാ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥരും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിന്റെ സംസ്ഥാനതല ക്യാമ്പായ ഐക്യ 2026 തിരുവനന്തപുരത്ത് നടന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. വെങ്ങാനൂർ വി പി എസ് മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് നടന്നത്. 6 നീണ്ട ക്യാമ്പ് പരേഡോടെയാണ് സമാപിച്ചത്. മന്ത്രി രമേശ് ചെന്നിത്തല പരേഡിന് അഭിവാദ്യം സ്വീകരിച്ചു. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്നുള്ള 939 കേഡറ്റുകൾ ക്യാമ്പിൽ പങ്കെടുത്തു.
2: ജില്ലാ വൃത്താന്തം സമാപിച്ചു. ആകാശവാണി കണ്ണൂർ. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ. ആദ്യം ഇന്നത്തെ പരിപാടികൾ. 6:40 വാർത്താ വീക്ഷണം, 6:50 ഹരിതവീഥി. തില്ലങ്കേരി കാഞ്ഞിരാട് എന്ന പ്രദേശത്തെ എൻ ഷിംജിത്തിന്റെ കാർഷികാനുഭവങ്ങൾ. 7:20 കമ്പോള വിലനിലവാരം, 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8:00 സാഹിത്യരംഗം. ഇന്നത്തെ സാഹിത്യരംഗത്തിൽ പുതിയോത്ര വത്സൻ അഞ്ചാംപീടിക അവതരിപ്പിക്കുന്ന ചെറുകഥ, ദിവാകരൻ വിഷ്ണുമംഗലത്തിന്റെ കവിതകൾ, പൂക്കൾ പച്ച നിറത്തിൽ അശ്വിൻ ചന്ദ്രൻ അവതരിപ്പിക്കുന്ന ചെറുകഥ എന്നിവ കേൾക്കാം. 8:30 സേവന വാർത്തകൾ, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 നാടകം വിതയ്ക്കുന്നവന്റെ ഉപമ, 11:00 ചലച്ചിത്ര ഗാനങ്ങൾ. ഇനി നാളത്തെ പരിപാടികൾ. രാവിലെ 5:55 സുഭാഷിതം, തയ്യാറാക്കി അവതരിപ്പിച്ചത് സുരേഷ് ബാബു നമ്പൂതിരി. 6:00 എഫ് എം പ്രധാന വാർത്തകൾ അറിയിപ്പുകൾ. 6:10 കാവ്യാഞ്ജലി, എന്റെ സരസ്വതി, വി ടി കുമാറിന്റെ കവിത കേൾക്കാം, ആലാപനം വി ടി മുരളി. 6:15 അർച്ചന, 6:30 സെഞ്ചുറി വെഡിംഗ് സെന്റർ തദ്ദേശ വാർത്തകൾ, 7:00 ട്രെയിൻ സമയം, തുടർന്ന് എഫ് എം ഡയറിയിൽ കതിരൂർ സർവീസ് സഹകരണ ബാങ്ക് ജാലകം. ഈ യജ്ഞം അശ്വമേധത്തിന് തുല്യം. പോലീസ് സബ് ഇൻസ്പെക്ടറായി വിരമിച്ച ശേഷം കിണർ നിർമ്മിതിയിലേർപ്പെടുന്ന പയ്യന്നൂർ മാവിശ്ശേരിയിലെ ബാബു അക്കരക്കാരനുമായുള്ള അഭിമുഖം കേൾക്കാം. 7:20 കോളേജ് ഓഫ് കൊമേഴ്സ് സേവന വാർത്തകൾ.

35 കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂൾ എഫ് എം ഡയറി. അപൂർവ ഗാനം നിങ്ങൾക്കറിയാമോ? സ്പോർട്സ് ടൈം. മുൻ ഇന്ത്യൻ വോളിബോൾ ക്യാപ്റ്റൻ ജോബി ജോസഫ് പങ്കെടുക്കുന്നു. 7:55 റീഗൽ ജ്വല്ലേഴ്സ് റെയിൽവേ അറിയിപ്പുകൾ. 8:30 സംഗീതമാതിരി ലളിത ഗാനങ്ങൾ കേൾക്കാം. 9:00 പ്രിയം പ്രിയതരം. ആകാശവാണി കോഴിക്കോട് നിലയം പ്രോഗ്രാം മേധാവി അസിസ്റ്റന്റ് ഡയറക്ടർ. ആകാശവാണി കോഴിക്കോട് നിലയം പ്രോഗ്രാം വിഭാഗം അസിസ്റ്റന്റ് ഡയറക്ടർ കെ വി ശരത്ചന്ദ്രൻ അവതരിപ്പിക്കുന്ന ഇഷ്ടഗാനങ്ങൾ കേൾക്കാം. 9:58 10:58 എഫ് എം പ്രധാന വാർത്തകൾ. 10:00 നേർവഴി കാഴ്ച പരിമിതി നേരിടുന്നവർക്കായുള്ള പരിപാടി. 10:15 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 11:00 ആൽബം ഗാനങ്ങൾ. 12:10 അറിയിപ്പുകൾ സേവന വാർത്തകൾ. 12:15 അയ്യപ്പൻ പാട്ട് എ വേലായുധനും സംഘവും അവതരിപ്പിച്ചത്. 12:40 ആരോഗ്യദീപ്തി. 31 ലോക പുകയില വിരുദ്ധ ദിനം. ഇതോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലാ ടിബി സെന്ററിലെ ശ്വാസകോശ രോഗവിദഗ്ധ ഡോക്ടർ രജന ശ്രീധരനുമായുള്ള അഭിമുഖം 1 ഉച്ചയ്ക്ക് 1 ഓർമ്മയിൽ ഒരു ഗാനം. 1:58 എഫ് എം പ്രധാന വാർത്തകൾ. 2:15 തുടർനാടകം. 2:30 നാട്ടുവഴിയിൽ ഇണങ്ങൾ. വൈകുന്നേരം 5:00 സംസ്കൃത പാഠം. 5:15 കേളിക്കോട്ട് കെ വി രാമചന്ദ്രനും സംഘവും അവതരിപ്പിച്ചത്. 5:30 ചലച്ചിത്ര ഗാനങ്ങൾ. 5:45 ലളിത ഗാനങ്ങൾ. 5:58 എഫ് എം പ്രധാന വാർത്തകൾ. 6:10 ലക്ഷദ്വീപ് വൃത്താന്തം. 6:15 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. 6:40 നല്ല വാർത്ത. 6:50 കിസാൻ വാണി. തില്ലങ്കേരി കാഞ്ഞിരാട്ടെ എൻ ഷിംജിത്തിന്റെ കാർഷികാനുഭവങ്ങൾ. 7:20 കമ്പോള വില നിലവാരം. 7:35 യുവവാണി. തളിപ്പറമ്പ് ടാഗോർ വിദ്യാനികേതൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് ടു വിദ്യാർത്ഥിനിയും വളർന്നുവരുന്ന എഴുത്തുകാരിയുമായ മെസ്ന കെ വി അതിഥിയായി പങ്കെടുക്കുന്നു. 8:00 ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 സേവന വാർത്തകൾ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ. 9:15 കായിക ലോകം. 9:30 സാറ്റർഡേ നൈറ്റ് ഫീവർ. 10:00 ദേശീയ സംഗീത പരിപാടി. 11:00 സ്പോട്ട് ലൈറ്റ്. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇതുവരെ കേട്ടത്.

0: 18 മണിക്കുള്ള സാഹിത്യരംഗത്തിൽ പുതിയോത്ര വത്സൻ അഞ്ചാം പീടികയുടെ ചെറുകഥ, ദിവാകരൻ വിഷ്ണുമംഗലത്തിന്റെ കവിതകൾ, അശ്വിൻ ചന്ദ്രന്റെ ചെറുകഥ പൂക്കൾ പച്ച നിറത്തിൽ എന്നിവ കേൾക്കാം 18 മണിക്കുള്ള സാഹിത്യരംഗത്തിൽ. ഇന്ന് രാത്രി 10 മണിക്ക് നാടകം വിതയ്ക്കുന്നവന്റെ ഉപമ, ഇന്ന് 10 മണിക്ക് ആകാശവാണി കണ്ണൂർ. ഇനി 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ ഡൽഹിറലെ.
1: ഇയം ആകാശവാണി സംപ്രതി വാർത്താഹ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഹ. സർവോച്ച ന്യായാലയേന സർവേഭ്യഃ ഉച്ചന്യായാലയേഭ്യഃ ത്രിഷു മാസേഷു ഏവ രക്ഷിതാഹ ആദേശാഹ ഘോഷയിതും നിർദ്ദിഷ്ടം. ശിക്ഷാമന്ത്രിണാ ധർമ്മേന്ദ്രപ്രധാനേന പരീക്ഷാപരാധവിരുദ്ധം കഠോരകാര്യാചരണായ യോഗ്യഛാത്രാണാം രക്ഷണായ ച ആശ്വാസിതം. പിഎം സൂര്യാഘര യോജനയാ പ്രമുഖം ലക്ഷ്യം പ്രാപ്തം. അസ്മിൻ പ്രായഃ 40 ലക്ഷാണി ഗൃഹാണി റൂഫ് ടോപ് സോളർ ഇത്യേതം അംഗീകൃതവന്തഃ. ഭാരത ഋതുവിഭാഗേന ദേശെ ജൂണ മാസെ സാമാന്യാത് ന്യൂനം പ്രാവൃട് വൃഷ്ടേഹ്. അനേകേഷു രാജ്യേഷു സാമാന്യാത് അധികം യാവത് ഉഷ്ണതരംഗസ്യ സ്ഥിതേഹ ച സംഭാവന പ്രകടിത. അപി ച ഐപിഎൽ ക്രിക്കറ്റ് ക്രീഡായാം അദ്യ സായങ്കാലേ മഹാരാജ യാദവീന്ദ്ര സിംഹ അന്താരാഷ്ട്രീയ ക്രിക്കറ്റ് ക്രീഡാംഗണേ ന്യൂ ചണ്ഡീഗഢ് നഗരെ മഹത്വപൂർണ്ണ ക്വാളിഫയർ ദ്വിതീയ സ്പർദ്ധായാം ഗുജറാത്ത് ടൈറ്റൻസ് ദലം രാജസ്ഥാൻ റോയൽസ് ദലം സമ്മുഖീകരിഷ്യതി. അദ്യ സർവോച്ച ന്യായാലയേന സമ്പൂർണ്ണ ദേശെ സർവേഷാം ഉച്ചന്യായാലയാനാം കൃതെ നിർദ്ദേശഃ പ്രദത്തഃ യത് ആരക്ഷിത നിർണയാഃ ത്രിമാസാഭ്യന്തരേ ഏവ പ്രദാതവ്യം. സർവോച്ച ന്യായാലയേന ഉക്തം യത് നിർണയ ഘോഷണായാം വിലംബഃ വാദിനാം കൃതെ അപരിവ

0: സമയം 6 മണി കഴിഞ്ഞ 30 മിനിറ്റ്. ഇനി പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
2: സ്കൂള് തുറക്കാറായി.
3: ബാഗ് അത് തന്നെ മതിയാവില്ലേ? യൂണിഫോമും ഷൂവും ഈ വർഷം കൂടി യൂസ് ചെയ്തൂടെ?
2: പക്ഷെ അവനെല്ലാം പുതിയത് തന്നെ വേണമെന്നാ പറയുന്നത്.
3: ഒപ്പം ഫീസും ബുക്സും എല്ലാം വേണ്ടേ?
4: കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും വേണ്ട. മണപ്പുറം ഫിനാൻസ് നൽകുന്നു വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി സ്പെഷ്യൽ ഗോൾഡ് ലോൺ. ഉടൻ വിളിക്കൂ 1-800-420-2233.
5: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് മഹേഷ് ദിവാകരൻ. പ്രധാന വാർത്തകൾ. ജനജീവിതത്തെ സ്പർശിക്കും വിധം സംസ്ഥാനത്ത് വികസനം നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകി 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. കേരളത്തെ തുറമുഖ കേന്ദ്രമാക്കി മാറ്റുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. സർക്കാരിന്റെ നയങ്ങളാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നും മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിന്റെ

0: മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി എ കൗശികൻ നിയമിതനായി. എക്സൈസ് നവീകരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി എം ലിജു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ജനജീവിതത്തെ സ്പർശിക്കുന്ന വിധത്തിൽ സംസ്ഥാനത്ത് വികസനം നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകി 16 കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം. ഭരണനിർവഹണം ലളിതവും വേഗമേറിയതാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സർക്കാർ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ഹാർലേക്കർ നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെപ്പറ്റി കൃത്യമായ ധാരണ നൽകാൻ ധവളപത്രം പുറപ്പെടുവിക്കും. സർക്കാർ പ്രഖ്യാപിച്ച ഇന്ദിരാ ഗ്യാരണ്ടികൾ ജനങ്ങൾക്ക് ഉറപ്പു നൽകിക്കൊണ്ടായിരുന്നു ഗവർണറുടെ നയപ്രഖ്യാപനം. വിശദാംശങ്ങളിലേക്ക്.
1: കൃഷി സർക്കാരിന്റെ മുൻഗണനയായിരിക്കുമെന്നും കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുമെന്നും ഗവർണർ നയപ്രഖ്യാപനത്തിൽ വ്യക്തമാക്കി. കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റുന്നതിനു പുറമെ വ്യോമയാന മേഖലയിൽ സമഗ്ര വികസനം ഉറപ്പുവരുത്തും. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മാസത്തിൽ 3 ദിവസം ആർത്തവ അവധി നൽകും. അസംഘടിത മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾക്ക് 6 മാസത്തെ പ്രസവാവധി അനുവദിക്കും. സംസ്ഥാനത്തെ എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കും. സമഗ്ര സിനിമാ നയം രൂപീകരിക്കുന്നതിനൊപ്പം മീഡിയ സിറ്റി, ക്രിയേറ്റീവ് ഇൻഡസ്ട്രി ഹബ് എന്നിവ വികസിപ്പിക്കും. സഹകരണ മേഖലയുടെ വിശ്വാസ്യത തിരിച്ചുപിടിക്കും. ക്ഷേത്രങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് മലബാർ തീർത്ഥാടന പദ്ധതി ആവിഷ്കരിക്കും. ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായി എക്സൈസ് വകുപ്പിൽ സമഗ്ര പരിഷ്കാരം കൊണ്ടുവരും. റേഷൻ കടകളുടെയും മാവേലി സ്റ്റോറുകളുടെയും എണ്ണം കൂട്ടുന്നതിലൂടെ ജനങ്ങൾക്ക് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കും. പോലീസിലും സമഗ്ര പരിഷ്കരണം നടപ്പാക്കും. സർക്കാർ ആശുപത്രികളിലെ സേവനം മെച്ചപ്പെടുത്തുമെന്നും 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പുതിയ സർക്കാരിന്റെ നയങ്ങളാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നടപ്പിലാക്കുമെന്നും മുഖ്യമന്ത്രി BD സതീശൻ. ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പിലാക്കുമെന്നും കേരളത്തെ തുറമുഖ നഗരമാക്കി മാറ്റുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
2: കേരളത്തിൽ സമഗ്രമായ മാറ്റം അടിസ്ഥാന സൌകര്യ മേഖലയിലും വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ പദ്ധതിയാണ് ഗവൺമെന്റ് ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിലൂടെ പ്രഖ്യാപിച്ചിരിക്കുന്നത്. 5 ഇന്ദിരാ ഗ്യാരണ്ടികളും പ്രഖ്യാപിച്ച് നടപ്പാക്കും. ഇതിനനുബന്ധമായി ബജറ്റ് പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും.
0: കിഫ്ബിയുടെ കാര്യത്തിൽ സർക്കാർ പഠിച്ച ശേഷം തീരുമാനമെടുക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ ഭാവിക്കും സമഗ്ര വികസനത്തിനും സഹായകമായ നിർദ്ദേശങ്ങൾ നയപ്രഖ്യാപനത്തിൽ ഉണ്ടായിരുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. കേന്ദ്ര സർക്കാരിൽ നിന്നും ചോദിച്ചു വാങ്ങേണ്ട കാര്യങ്ങളെക്കുറിച്ച് നയപ്രഖ്യാപനം മൌനം പാലിച്ചതായും അദ്ദേഹം വിമർശിച്ചു. പശ്ചിമേഷ്യൻ സാഹചര്യം കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്നതിനെ സംബന്ധിച്ച് പരാമർശമുണ്ടായില്ലെന്നും അദ്ദേഹം പറഞ്ഞു. നയപ്രഖ്യാപനത്തിൽ സർക്കാർ പറയുന്ന കാര്യങ്ങൾ ആത്മാർത്ഥമായി നടപ്പിലാക്കണമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ MLA. ലക്ഷ്യങ്ങൾ നടപ്പിലാക്കാനായി നിയമസഭയിൽ ശക്തമായി സമ്മർദ്ദം ചെലുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ മറ്റന്നാൾ കേരളത്തിലെത്തും. കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം അദ്ദേഹം നിർവഹിക്കും. കർണാടക സന്ദർശനം തുടരുന്ന ഉപരാഷ്ട്രപതി ഇന്ന് ബംഗളൂരുവിലും ദാവൻഖരയിലും വിവിധ പരിപാടികളിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിലെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി എ കൌശികൻ നിയമിതനായി. 2009 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനാണ്. ഡോക്ടർ രക്തൻ യു ഖേൽക്കർ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറിയായി നിയമിതനായതോടെയാണ് പുതിയ നിയമനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസമുണ്ടായ ED റെയ്ഡ് സംസ്ഥാന സർക്കാരിനെ അറിയിച്ചിരുന്നില്ലെന്ന് മുഖ്യമന്ത്രി BD സതീശൻ. റെയ്ഡ് കേന്ദ്ര ഏജൻസിയുടെ നടപടിയാണെന്നും സംസ്ഥാന സർക്കാരിന് റെയ്ഡിൽ പങ്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. റെയ്ഡിനെ തുടർന്നുണ്ടായ സംഘർഷം ലഘൂകരിക്കാൻ പോലീസിന് സാധിച്ചതായും ക്രമസമാധാനം തകർക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. എക്സൈസ് നവീകരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി M. ലിജു. കാലാനുസൃതമായ മാറ്റങ്ങൾ വകുപ്പിൽ ഉണ്ടാകേണ്ടത് അനിവാര്യമാണെന്നും തിരുവനന്തപുരത്ത് നടന്ന എക്സൈസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ അദ്ദേഹം പറഞ്ഞു. മയക്കുമരുന്ന് വെല്ലുവിളിയെ നേരിടാൻ ഉദ്യോഗസ്ഥർക്ക് കൂടുതൽ സംവിധാനങ്ങൾ ആവശ്യമുണ്ടെന്ന് പറഞ്ഞ മന്ത്രി വകുപ്പിൽ അഴിമതി അനുവദിക്കില്ലെന്നും വ്യക്തമാക്കി. സംസ്ഥാനത്ത് സ്കൂൾ പ്രവേശനോത്സവം June 1. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി V.D. സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
4: ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങുകൾ പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കും. വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും. മന്ത്രിമാരായ കെ മുരളീധരൻ, C.P. ജോൺ, തിരുവനന്തപുരം നഗരസഭാ മേയർ V.V. രാജേഷ്, ജനപ്രതിനിധികൾ ഉൾപ്പെടെ നിരവധി പേർ ചടങ്ങിൽ പങ്കെടുക്കും. പ്രവേശനോത്സവത്തിന്റെ മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ അവസാനഘട്ടത്തിലാണെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ അറിയിച്ചു. ഈ വർഷത്തെ പ്രവേശനോത്സവ ഗാനം മന്ത്രി എൻ ശംസുദ്ദീൻ പുറത്തിറക്കി.
0: തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടതായി സംസ്ഥാന പോലീസ് മേധാവി സർക്കാരിന് നൽകിയ റിപ്പോർട്ടിൽ പറയുന്ന വൈരനാമവും വിളക്കും ശ്രീകോവിലിൽ സുരക്ഷിതമാണെന്ന് ക്ഷേത്രം എക്സിക്യൂട്ടീവ് ഓഫീസർ. സുരക്ഷാ പരിശോധനയില്ലാതെ ചിലർ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിക്കുന്നതായി റിപ്പോർട്ടിലെ പരാമർശം തെറ്റാണെന്നും എക്സിക്യൂട്ടീവ് ഓഫീസർ അറിയിച്ചു. വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് തയ്യാറാക്കിയ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിക്കായി സംസ്ഥാന സർക്കാരിനെ സമീപിക്കാൻ ഇന്ന് ചേർന്ന ക്ഷേത്രം ഭരണസമിതി യോഗത്തിൽ തീരുമാനമായി. ശബരിമല സന്നിധാനത്തും പമ്പയിലും നാഷണൽ സെക്യൂരിറ്റി ഗാർഡിന്റെ മോക്ഡ്രിൽ തുടരുന്നു. അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിൽ ഭീകരാക്രമണം ഉണ്ടായാൽ നേരിടേണ്ട രീതികൾ ഉൾപ്പെടുത്തിയുള്ള മോക്ഡ്രില്ലിൽ 160 NSG കമാൻഡോകളാണ് പങ്കെടുക്കുന്നത്. പോലീസ് സേന, ആരോഗ്യ പ്രവർത്തകർ, അഗ്നിരക്ഷാസേന തുടങ്ങിയ വിവിധ വകുപ്പുകളും മോക്ഡ്രില്ലിന്റെ ഭാഗമാകുന്നുണ്ട്. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലയളവിൽ രാജ്യത്ത് ഇക്കുറി സാധാരണയേക്കാൾ കുറഞ്ഞ തോതിലുള്ള മഴയായിരിക്കും ലഭിക്കുക എന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജൂൺ മാസത്തിൽ രാജ്യത്ത് പൊതുവെ മഴ കുറവായിരിക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ വരും ദിവസങ്ങളിലും തുടരും. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളും മലപ്പുറവും വയനാടും ഉൾപ്പെടെ 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. അറബിക്കടലിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും കൂടുതൽ ഭാഗങ്ങളിലും ലക്ഷദ്വീപ് പ്രദേശത്തും കാലവർഷം മുന്നേറുന്നതിന് അനുകൂല സാഹചര്യങ്ങൾ നിലനിൽക്കുകയാണ്. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ന്യൂ ചണ്ഡീഗഡ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വൈകുന്നേരം 7:30 മത്സരം. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 31 രാവിലെ 11 ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. മൻ കി ബാത്തിന്റെ 134 പതിപ്പാണ് ഇത്. മഴക്കാലമെത്തുന്ന സാഹചര്യത്തിൽ എലിപ്പനി, ഡെങ്കിപ്പനി തുടങ്ങിയ പകർച്ചവ്യാധികൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ മെഡിക്കൽ ഓഫീസർ. ജനജീവിതത്തെ സ്പർശിക്കും വിധം സംസ്ഥാനത്ത് വികസനം നടപ്പിലാക്കുമെന്ന് ഉറപ്പു നൽകി 16 കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. കേരളത്തെ തുറമുഖ കേന്ദ്രമായി മാറ്റുമെന്ന് ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേക്കർ. സർക്കാരിന്റെ നയങ്ങളാണ് ഗവർണർ പ്രഖ്യാപിച്ചതെന്നും ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ നിറവേറ്റുമെന്നും മുഖ്യമന്ത്രി V.D. സതീശൻ. കേരളത്തിന്റെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറായി A. കൌശികൻ നിയമിതനായി. എക്സൈസ് നവീകരണത്തിന് സമഗ്ര പദ്ധതി തയ്യാറാക്കുമെന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും മന്ത്രി M. ലിജു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരും. 9 ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. IPL ക്രിക്കറ്റ് 2 ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
5: ആകാശവാണി. നിയമസഭയിൽ ഇന്ന് പുതുയുഗ കേരളത്തിന് ജനകീയ നയങ്ങളുമായി 16 നിയമസഭാ സമ്മേളനം. തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി ലേഖകൻ, തിരുവനന്തപുരം. അവതരണം ആമിന നജുമ. വനിതകളെയും യുവാക്കളെയും വയോജനങ്ങളെയും ചേർത്ത് നിർത്തുന്ന നയങ്ങളുമായി V.D. സതീശൻ സർക്കാരിന്റെ 1 നയപ്രഖ്യാപനം നടത്തി ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരള നിയമസഭയിൽ ആദ്യമായി വന്ദേമാതര ഗാനം ആലപിച്ചു എന്ന പ്രത്യേകതയും 16 സമ്മേളനത്തിന് സ്വന്തം. നമസ്കാരം മലയാളത്തിൽ പറഞ്ഞുകൊണ്ടാണ് നയപ്രഖ്യാപനത്തിലേക്ക് ഗവർണർ കടന്നത്. ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലത്. പൊതുനന്മയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന ഭാരതത്തിന്റെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകളോടെയാണ് V.D. സതീശൻ സർക്കാരിന്റെ നയം പ്രഖ്യാപിച്ചു തുടങ്ങിയത്. മാനുഷിക സഹാനുഭൂതിയോടുകൂടിയ സാങ്കേതിക പുരോഗതിയും അവസര സമത്വവും സമന്വയിപ്പിക്കുന്ന ഒരു പുതിയ കാലഘട്ടത്തിലെ പുതുയുഗ കേരളം സൃഷ്ടിക്കുന്നതിന് വിഭാവനം ചെയ്യുന്നവയാണ് പുതിയ നയങ്ങളെന്ന് നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് മാസത്തിൽ 3 ദിവസം വരെ ആർത്തവാവധിക്കൊപ്പം അവർ പഠനത്തിൽ പിന്നിലാകാതിരിക്കാൻ വാരാന്ത്യത്തിൽ ക്യാച്ചപ്പ് ക്ലാസുകളും പ്രഖ്യാപിച്ചു. മെൻസ്ട്രൽ ഡിഗ്നിറ്റി പദ്ധതിയിലൂടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൊതുസ്ഥലങ്ങളും പെൺകുട്ടികൾക്കും സ്ത്രീകൾക്കും സൌഹൃദപരമായ രീതിയിലാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. അസംഘടിത മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾക്ക് 6 മാസത്തെ പ്രസവാവധിയും പ്രത്യേക ആനുകൂല്യങ്ങളുമുണ്ട്. തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് തുല്യവേതനം നടപ്പാക്കും. എല്ലാ പ്രധാന പട്ടണങ്ങളിലും പൊതുവിശ്രമമുറികൾ ഒരുക്കും. സ്ത്രീകൾക്ക് സാനിറ്ററി നാപ്കിനുകൾ, പാദരക്ഷകൾ, മറ്റവശ്യ സാധനങ്ങൾ എന്നിവ ലഭ്യമാക്കും. ഓരോ പഞ്ചായത്തിലും വനിതാ കർഷകരെ കണ്ടെത്തി പ്രോത്സാഹനം നൽകാൻ വനിതാ കർഷക കൺസോർഷ്യം ആരംഭിക്കും. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് നയപ്രഖ്യാപന പ്രസംഗങ്ങളിൽ കേന്ദ്ര സർക്കാരിനെ വിമർശിച്ചിരുന്നുവെങ്കിൽ ഇക്കുറി കേന്ദ്ര വിമർശനം ഒഴിവാക്കി. ഫെഡറലിസത്തിന്റെ ചട്ടക്കൂടിനുള്ളിലെ കേരളത്തിന്റെ അവകാശങ്ങൾ രാജ്യത്തിന്റെ ഭരണഘടനയിലെ നെടും തൂണുകളിന്മേൽ സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും കേന്ദ്ര സർക്കാരിൽ നിന്നും അവകാശപ്പെട്ട സാമ്പത്തിക വിഹിതവും ന്യായവും നീതിയുക്തവുമായ പരിഗണനയും ഉറപ്പാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുമെന്നും കേന്ദ്ര സർക്കാരുമായുള്ള ക്രിയാത്മക ഇടപെടലുകൾ നടത്തുമെന്നും നയപ്രഖ്യാപനത്തിൽ പറഞ്ഞു. സംസ്ഥാനം ഗുരുതരമായ സാമ്പത്തിക വെല്ലുവിളികൾ നേരിടുകയാണെന്നും നിലവിലെ ബാധ്യതകളും സാമ്പത്തിക ഞെരുക്കങ്ങളും പൊതുധനകാര്യത്തിൽ കടുത്ത സമ്മർദ്ദം സൃഷ്ടിച്ചിട്ടുണ്ടെന്നും സൂചിപ്പിച്ച് മുൻ സർക്കാരിനെ പരോക്ഷമായി വിമർശിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ജനങ്ങൾക്ക് പൂർണ്ണ വ്യക്തത വരുത്തുന്നതിനായി ധവളപത്രം പുറത്തിറക്കും. ഇന്ദിരാ ഗ്യാരന്റികളിലെ നയവും വ്യക്തമാക്കി. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം വിദ്യാഭ്യാസ സഹായം നൽകും. ക്ഷേമ പെൻഷൻ പ്രതിമാസം 3000 രൂപയായി ഉയർത്തും. കേരളത്തിലെ ഓരോ കുടുംബത്തിനും പ്രതിവർഷം 25 ലക്ഷം രൂപയുടെ സൌജന്യ ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ നൽകും. സംരംഭകരാകാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് 5 ലക്ഷം രൂപ പലിശരഹിത വായ്പ നൽകും. കേരളത്തിന്റെ വ്യോമയാന മേഖലയെ സമഗ്രമായി വികസിപ്പിക്കും. ദക്ഷിണേന്ത്യയെ സിവിൽ വ്യോമയാനത്തിന്റെ പ്രധാന കേന്ദ്രമാക്കി മാറ്റും. സംസ്ഥാനത്തെ സംയോജിത തുറമുഖ കേന്ദ്രമാക്കി മാറ്റുകയാണ് ലക്ഷ്യം. കർഷകരുടെ കാർഷിക വരുമാനവും വിളകളുടെ സംഭരണ സംവിധാനവും മെച്ചപ്പെടുത്തും. തറവില പുതുക്കുന്നതിനൊപ്പം നെല്ല്, റബ്ബർ, തേങ്ങ തുടങ്ങിയവയ്ക്ക് ന്യായവില ഉറപ്പാക്കും. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾ കുറയ്ക്കും. നഷ്ടപരിഹാര സംവിധാനവും പ്രതിരോധ സംവിധാനവും ശക്തിപ്പെടുത്തും. സമഗ്ര മണ്ണ് പരിശോധനാ നയം തയ്യാറാക്കും. പിന്നാക്ക വിഭാഗത്തിൽ ഡോക്ടറൽ ഗവേഷകർക്കുള്ള പിന്തുണ ശക്തിപ്പെടുത്തും. സഹകരണ നിക്ഷേപകർക്ക് സംരക്ഷണം ഒരുക്കും. അഴിമതിരഹിതവും സുതാര്യവുമാക്കി സഹകരണ വകുപ്പുകളെ മാറ്റും. നിക്ഷേപ ഗ്യാരന്റി നൽകി നിക്ഷേപ സംരക്ഷണം ഉറപ്പാക്കും. കേരളത്തെ ഷൂട്ടിംഗ് കേന്ദ്രമാക്കി മാറ്റും. മീഡിയ സിറ്റിയും ക്രിയേറ്റീവ് ഇൻഡസ്ട്രീസ് ഹബും വികസിപ്പിക്കും. 60 വയസ്സിന് മുകളിലുള്ള സാംസ്കാരിക പ്രവർത്തകർക്ക് പെൻഷനും ആരോഗ്യ ഇൻഷുറൻസും ഏർപ്പെടുത്തും. ക്ഷേത്രങ്ങളെ ഏകീകൃത തീർത്ഥാടന സർക്യൂട്ടുമായി ബന്ധിപ്പിക്കുന്ന മലബാർ ടെമ്പിൾ പിൽഗ്രിം പദ്ധതി നടപ്പാക്കും. എല്ലാ ജില്ലകളിലും +2 സീറ്റുകളുടെ എണ്ണം ആവശ്യകതയുടെ അടിസ്ഥാനത്തിൽ വർദ്ധിപ്പിക്കും. തിരഞ്ഞെടുത്ത സപ്ലൈകോ സൂപ്പർ മാർക്കറ്റുകൾ ആധുനികവൽക്കരിക്കും. സഞ്ചരിക്കുന്ന മാവേലി റേഷൻ കടകളുടെ എണ്ണം വർദ്ധിപ്പിക്കും. ലഹരി വ്യാപനം തടയാൻ പ്രത്യേക സ്റ്റേറ്റ് നാർക്കോട്ടിക് എൻഫോഴ്സ്മെന്റ് ബ്യൂറോ സ്ഥാപിക്കും. ഐടി വകുപ്പിനെ കേരള ടെക് എന്ന പുതിയ ബ്രാൻഡോടുകൂടി ഐടി ഫ്യൂച്ചർ ടെക്നോളജീസ് ആന്റ് സ്റ്റാർട്ടപ്പ് വകുപ്പ് എന്ന് പുനർനാമകരണം ചെയ്യും. കേരള ഐടി മിഷനെ ഡിജിറ്റൽ ട്രാൻസ്ഫർമേഷൻ മിഷൻ എന്ന് മാറ്റും. സംസ്ഥാനത്തെ എല്ലാ റോഡുകളും BMBC റോഡുകളാക്കി ഉയർത്തും. ഗുണമേന്മയുള്ളതും ചെലവ് കുറഞ്ഞതുമായ ആരോഗ്യ സേവനങ്ങൾ ഉറപ്പാക്കും. പൊതുജനാരോഗ്യരംഗത്ത് ആധുനികവൽക്കരണം ദ്രുതവേഗത്തിലാക്കും. ഹജ്ജ് തീർത്ഥാടനം സുഗമമാക്കും. വഖഫ് ആസ്തി സംരക്ഷണത്തിനും പരിപാലനത്തിനും വഖഫ് ബോർഡിന്റെ ആധുനികവൽക്കരണത്തിനും പ്രഥമ പരിഗണന നൽകും. സോളാർ, കാറ്റ് എന്നിവയിൽ നിന്നും വൈദ്യുതി ഉൽപാദനം പ്രോത്സാഹിപ്പിക്കും. വൈദ്യുതി ശേഖരണത്തിന് സംവിധാനമൊരുക്കും. ഭൂമി സംബന്ധമായ എല്ലാ നിയമങ്ങളും പുനഃപരിഷ്കരിക്കാൻ കമ്മീഷൻ രൂപീകരിക്കും. റവന്യൂ വകുപ്പിനെ സമ്പൂർണ്ണ ഡിജിറ്റൽ പൌരകേന്ദ്രീകൃത സംവിധാനമാക്കും. പട്ടികവർഗ ഭൂമി കൈമാറ്റ നിയന്ത്രണവും പുനരവകാശ ആക്ടും നടപ്പിലാക്കി ഗോത്രവർഗ ഭൂമിയിലെ കൈയേറ്റങ്ങൾ കർശനമായ ശിക്ഷാവ്യവസ്ഥകൾക്ക് ബാധകമാക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഓരോ വീട്ടിലും വികസനമെത്തിക്കുന്ന ഒരു കേരളം സൃഷ്ടിക്കാമെന്നും ജനങ്ങൾക്ക് വിശ്വാസമുണ്ടാകുമ്പോഴാണ് ഒരു സർക്കാർ ഏറ്റവും നന്നായി പ്രവർത്തിക്കുന്നത് എന്നുള്ള നെഹ്റുവിന്റെ വാക്കുകളോടെയാണ് നയപ്രഖ്യാപന പ്രസംഗം അവസാനിച്ചത്. നയപ്രഖ്യാപനത്തിനായി നിയമസഭയിലെത്തിയ ഗവർണറെ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, മുഖ്യമന്ത്രി VD സതീശൻ, പാർലമെന്ററി കാര്യമന്ത്രി സണ്ണി ജോസഫ്, നിയമസഭാ സെക്രട്ടറി ഷാജി സി ബേബി എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. നയപ്രഖ്യാപനം തുടങ്ങിയപ്പോഴും അവസാനിപ്പിച്ചപ്പോഴും വന്ദേമാതരവും തുടർന്ന് ദേശീയഗാനവും പോലീസ് ബാൻഡ് അവതരിപ്പിച്ചു. കേരള ചരിത്രത്തിൽ ആദ്യമായാണ് നിയമസഭയിൽ വന്ദേമാതരഗാനം ഉയരുന്നത്. ഇനി ജൂൺ 2-നാണ് നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പ്രമേയത്തിന്മേലുള്ള ചർച്ച ആരംഭിക്കുന്നത്. നിങ്ങൾ കേട്ടത് നിയമസഭയിൽ ഇന്ന്. പുതുയുഗ കേരളത്തിന് ജനകീയ നയങ്ങളുമായി 16-ാം നിയമസഭാ സമ്മേളനം. തയ്യാറാക്കിയത് അനീഷ് ഐലം, ജന്മഭൂമി ലേഖകൻ തിരുവനന്തപുരം. അവതരണം ആമിന നജുമ.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 7:35 കേൾക്കാം.
1: ആകാശവാണി കണ്ണൂർ ഹരിതവീഥി. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഹരിതവീഥിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിയ ശ്രോതാക്കളെ, തില്ലങ്കേരി കാഞ്ഞിരാട് എന്ന പ്രദേശത്തെ ശ്രീ എൻ ഷിംജിത്തിന്റെ കാർഷികാനുഭവങ്ങളാണ് ഇന്ന് ഹരിതവീഥിയിൽ. നമസ്കാരം ഷിംജിത്ത്.
2: നമസ്കാരം.
1: ഇവിടെ ഔഷധ സസ്യങ്ങളുടെ ഒരു വിഭാഗം വേറെ, പച്ചക്കറികളുടെ വിഭാഗം വേറെ, വാഴ അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ സുലഭമാണ്. അലോവേരയുടെ വലിയൊരു കളക്ഷന്റെ നടുവിലാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. ഓരോന്നിനെ പറ്റി ഒന്ന് വിവരിക്കാമോ?
2: പറയാം, പറഞ്ഞുതരാം. കറ്റാർ വാഴ 14 ടൈപ്പ് കറ്റാർ വാഴകളാണ് ഇടയിലത്. ഇതാണ് ചെങ്കുമരി എന്ന് പറയും, അങ്ങനെ പറയുന്ന ഒരു അലോവേരയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇത് പൊട്ടിച്ചു കഴിഞ്ഞാൽ 5 മിനിറ്റ് കഴിഞ്ഞാൽ ചോര എങ്ങനെ വരുന്നത് അതേപോലെ വരും, ബ്ലഡ് വരുന്ന പോലെ വരും. ഇത് ചില രോഗങ്ങൾക്കെല്ലാം ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിന്റെ വില എന്ന് പറഞ്ഞാൽ 1 കിലോ ലീഫിന് ഏകദേശം 3000 രൂപയോളം ഇതിന് കിട്ടുന്നുണ്ട്. ഒരു ലീഫ് 800 ഗ്രാമിൽ മുകളിൽ തൂക്കം വരും, 60 കിലോ വരെ വരുന്നുണ്ട് ഒരു പ്ലാന്റ്. ഇതിന്റെ ചെറിയ തൈക്ക് 1000 രൂപ 6 ഐറ്റില് വരും. ഇതാണ് ആ തൈകള് ഇവിടെ കാണുന്നത്.
1: നിങ്ങൾ എങ്ങനെയാണ് ഇത് കൊടുക്കുന്നത്? എങ്ങനെയാണ്?
2: തൈകൾ ഓൺലൈനിൽ അയച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ വന്നിട്ട് ആവശ്യക്കാർ മേടിച്ചു കൊണ്ടുപോകുന്നുണ്ട്.
1: അല്ലാതെ
2: അങ്ങനെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ കട്ട് ചെയ്തിട്ടാണ് കൊടുക്കുന്നത്.
1: എവിടേക്കാണ്
2: ഇത് എന്ന് പറഞ്ഞാല്, നമ്മുടെ നാട്ടിൽ തന്നെ കണ്ണൂർ ജില്ലയിൽ നിന്നും പുറത്തുനിന്നുള്ള ആയിട്ട് ആൾക്കാർ വരുന്നില്ല. അല്ലാണ്ട് ബോംബെ, ബാംഗ്ലൂര് അങ്ങനെ ലെവലിലാണ് കൊണ്ടുവന്നത്.
1: ഇവിടെ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദിവസം?
2: ഇത് അടുത്തെടുക്കുക. അടുത്തെടുത്ത് കഴിഞ്ഞാൽ, കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ ജെല്ല് പോയി.

0: അതെ,
1: അടർത്തി അടർത്തി എടുക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്ന പറഞ്ഞാല് അത് പിന്നെ രണ്ടാഴ്ച വരെ കെടുകൂടാണ്ട് വെക്കും. ഇല്ലയില് ഏറ്റവും വില കൂടിയ കറ്റാർവായാണ് ഇത്, സിന്ദൂര കറ്റാർവായെന്ന് പറയും. സ്വർണത്തിന്റെ അംശമില്ലതാണ്. ചില കഷായങ്ങൾക്ക് ഇതിന്റെ തണ്ടാണ് ചേർക്കുക. ഇതിന്റെ ഒരു തൈക്ക് തന്നെ 2000 രൂപയോളം വില വരുന്നുണ്ട്. ഇതാണ് വള്ളിക്കറ്റാർവായ എന്ന്
0: പറയും.
1: ഇതിന്റെ എന്താണെന്നാല് തണ്ടുകളാണ് ഉപയോഗിക്കുക, ഇലകൾ ഉപയോഗിക്കൽ കുറവാണ്. ഇതിന്റെ തണ്ടാണ് കഷായത്തിനും ചില ആവശ്യങ്ങൾക്കെല്ലാം
0: ഉപയോഗിക്കുന്നത്.
1: ഇതിന്റെ തണ്ട് എന്ന് പറയുന്നത് ഈ അലവര നിൽക്കുന്ന ഒരു ഇതുണ്ടാവില്ലേ, അതാണ് ഉപയോഗിക്കുന്നത്.
0: ഇല ഉപയോഗിക്കുന്നില്ല,
1: ഇല ഉപയോഗിക്കൽ കുറവാണ്. അതിന്റെ സ്വർണത്തിന്റെ അംശം ഉണ്ട് എന്നാ പറയുന്നത്, അതിൽ
0: ജെല്ലില്,
1: ജെല്ലിലല്ല അതിന്റെ തണ്ടിൽ, അങ്ങനെയാണ് അങ്ങനെയാണ് പറയപ്പെടുന്നത്. പിന്നെ ഇതിന്റെ തൈകൾ ഇങ്ങനെ ഓരോരുത്തരും വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്നുണ്ട്.
0: ഇതിന്റെ പേരെന്താ പറഞ്ഞത്?
1: സിന്ദൂര കറ്റാർവായ, സ്വർണത്തിന്റെ അംശം ഇല്ലത്
0: സിന്ദൂര കറ്റാർവായ. ഓക്കെ,
1: ഇത് വള്ളി കറ്റാർവായ, വെള്ളിയായിട്ട് വന്ന അലവരയാണ്.
0: ഇത് പടർന്നിട്ടാണ്,
1: പടർന്നിട്ട് ഇതാണ് ചെന്നി നായകല്ലേ, കാലം പടം മറിഞ്ഞാൽ ഒരു ഗുളിക കിട്ടും, അതിന് ഉപയോഗിക്കുന്ന സാധനമാണ് ഇത്.
0: മുള്ളില്ല,
1: മുള്ളുണ്ട്, ഒരു ചെറിയ തരത്തിലുള്ള മുള്ളുണ്ട്. പക്ഷേ ഇത് വെള്ളിയായിട്ട് വന്നതാണ്.
0: ഇത് എങ്ങനെയാണ്, എന്താണ് ഇതിന്റെ?
1: ഇതിന്റെ ജെല്ലെടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇനി ജെല്ല് കുറവായിരിക്കും,
0: നേരിയലയാണ്.
1: നേരിയലയാണ്.
0: അപ്പൊ ഇത് ഇത് നിങ്ങൾ എങ്ങനെയാ കൊടുക്കുന്നത്?
1: ഇതിന്റെ എല്ലാം തൈകൾ കൊടുക്കുന്നുണ്ട്,
0: തൈകൾ
1: മാത്രമേ കൊടുക്കുന്നില്ല. അതിന്റെ ഇതിന്റെ ലീഫിൽ ഇതെല്ലാം തൈകൾ ഓരോരുത്തർ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിട്ട് ഇതെല്ലാം വില കുറവാണ്. 50 രൂപ 100 രൂപ ആ റേറ്റ് വരുന്നില്ല. ഇത് ഫാൻസിയിൽ വരുന്ന ചില തട്ട് തട്ടായിട്ട് വരുന്ന ഒരു ടൈപ്പാണ്. ഇത് മരുന്നിനൊന്നും കൂടുതൽ മരുന്നിനൊന്നും ഉപയോഗിക്കുന്നില്ല.
0: ഇത് ചുമ്മാ ഒരു
1: ഷോന്, അതുപോലെ അതും അങ്ങനെ.
0: അത് നാട്ടിലൊക്കെ കാണാം.
1: അതും ഒരു ഒന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലായിട്ട് വരുന്ന ഒരു ടൈപ്പാണ്.
0: ഇതിന്റെ പേരെന്താണ്?
1: ഇതിന്റെ ഫാൻസി എന്ന് പറഞ്ഞിട്ടാണ്
0: ഇത്.
1: അതും ഫാൻസിയിൽ വരുന്നതാണ്. ഇതല്ലേ ചെങ്കുമരി, അല്ല ചെങ്കുമരി നമ്മളെ അവിടെ കാണിച്ചു തന്നില്ലേ, അതിന്റെ ഇതാണ്
0: ഫസ്റ്റ്.
1: പൂണ്ടാവും ഇതെന്ന് പറഞ്ഞാൽ ഒരു കൊല്ലം കഴിയുമ്പോ തന്നെ പൂത്തു തുടങ്ങും. പൂത്ത് കഴിഞ്ഞാലാണ് കൂടുതൽ ഔഷധ ഗുണമെന്നാണ് പറയപ്പെടുന്നത്.
0: ശരി, ഒരു കൊല്ലം എടുക്കും പൂക്കാൻ. കായ് ഉണ്ടാവും ഇതിന് മേലെ?
1: ഇല്ല, ഒരു പൂവ് ഉണ്ടാവും. പൂവ് പൂവ് പല
0: ചെങ്കുമരി,
1: ചെങ്കുമരി,
0: ചെങ്കുമരി.
1: ഇതാണ് സലാഡിന് ഉപയോഗിക്കുന്ന അറ്റാർവായ. സലാഡിന് കയ്പ്പ് കുറവായിരിക്കും. ഇനി അങ്ങനെയല്ല, ജ്യൂസ് എല്ലാം അടിച്ച് കുടിക്കാനെല്ലാം പറ്റുന്ന ഒരു സാധനം കൂടിയാണ്.
0: അത് ശരി. അപ്പൊ ഇത് ഇതിന്റെ ജെല്ലാണോ യൂസ് ചെയ്യുന്നത്?
1: ജെല്ല് ഇത് മുറിച്ചിട്ട് തന്നെ ഉപയോഗിക്കാം. സലാഡ് തന്നെ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാം.
0: കൈ എണ്ണ എടുത്തിട്ട് തറച്ചിട്ട്
1: തറച്ചിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അലവരയാണ്.
0: എന്തതിന്റെ പേര്?
1: ഇത് സലാഡിന് ഉപയോഗിക്കുന്ന അറിഞ്ഞിട്ട് തന്നെയാണ്.
0: പ്രത്യേകമായിട്ട് പേരൊന്നും
1: അല്ല, ഇത് നോർമലി വരുന്ന സാധാരണ
0: എല്ലാ
1: വീട്ടിലും ഉണ്ടാകുന്ന ഒരു ടൈപ്പാണ്.
0: അതെന്തിനാ നിങ്ങള്?
1: അത് ഇതിന് നമ്മള് എണ്ണ കാച്ചാൻ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ സോപ്പ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നുണ്ട്. നമ്മള് ഇവിടെ തന്നെ സോപ്പുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്, അലവരന്റെ എല്ലാം സോപ്പുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അത് ഭാര്യ ചെയ്യുന്നുണ്ട്.
0: മെഷീൻസ് ഒക്കെ ഇവിടെ
1: ഇല്ല, ഇല്ല, നമ്മള് കൈകൊണ്ടുള്ള പരിപാടിയാണ് അതെല്ലാം. കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് ആൾക്കാർ വന്ന് ഒരു 20 ആളാ പഠിപ്പിച്ചു
0: കൊടുത്തിട്ടുണ്ട്.
1: അങ്ങനെ ചെയ്തിട്ട് ഇപ്പൊ ഒരു സോപ്പ് ഉണ്ടാക്കി വില്പന നടത്തുന്നുണ്ട്. ചെണ്ടുമല്ലിയിൽ നിന്ന് സോപ്പ് ഉണ്ടാക്കിയിരുന്നു, അതുപോലെ ഇപ്പൊ അലവേര കസ്തൂരി മഞ്ഞൾ ഇതിന്റെ എല്ലാം സോപ്പുകള്, കരിമഞ്ഞള് ഇതിന്റെ എല്ലാം സോപ്പുകൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്.
0: പിന്നെ
1: ഇത് സാധാരണ അലവേര തന്നെ. ഇതാ ഈ കാണുന്നത്, ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ചില ആള് പറയും അലവേര മേടിച്ചിട്ട് അത് വണ്ണം വെക്കുന്നില്ല എന്ന് പറയും. അത് ഈ ടൈപ്പിലേ വരും ഈ സാധനം.
0: അത് ശരി.
1: ഇത് കണ്ടില്ലേ, ഇതിന്റെ എന്ന് പറഞ്ഞാല് ഇഷ്ടമായി തൈ പൊട്ടിക്കൊണ്ടേയിരിക്കും. അതിലെ വീടുകളിലെല്ലാം പല ആൾക്കാരും പരാതി പറയുന്നത് എന്താ പറഞ്ഞാല് അത് മേടിച്ചിട്ട് വണ്ണം വെക്കുന്നില്ല, അത് ചെറിയ
0: അങ്ങനെ
1: തന്നെയാണ്. ഇതിന്റെ അകത്ത് കണ്ടില്ല ഇഷ്ടമായി തൈ പൊട്ടി ഒട്ടാകെ ഒരു എന്താ പറയണ്ടേ ഒരു പ്ലാന്റ് തന്നെ ഒരു 100 ഗ്രാം വരെ തൂക്കം ഉണ്ടാവില്ല.
0: അത് ശരി. അപ്പൊ ഇതിന്റെ പേര്?
1: ഇത് പേര് അറിയില്ല, ഇത് സാധാരണ അലവേര തന്നെ. ഇതാണ് ഇല്ലയിൽ ഏറ്റവും കയപ്പുള്ളതാണ് ഇത്.
0: അതിന്റെ പേര് പറയും?
1: ഇത് കയപ്പൻ കറ്റാർവായ എന്നാണ് അറിയപ്പെടുന്നത്. അങ്ങനെ തന്നെയാണ് പേരും. അത് തൊട്ട് കഴിഞ്ഞാൽ ഭയങ്കര കയപ്പായിരിക്കും, അതിന് മുള്ളു കൂടുതലാണ്.
0: ഓഹോ, നിറയെ മുള്ളുണ്ടല്ലേ?
1: നിറയെ മുള്ളില്ല.
0: അപ്പൊ അതെന്തിനാണ് യൂസ് ചെയ്യുന്നത്?
1: ഇത് ചെന്നിനായം പോലുള്ള ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാന്ന പറയുന്ന കേട്ടെ, അതിന്റെ കൂടുതൽ ഉപയോഗം അറിയില്ല.
0: അറിയില്ല. ഓക്കെ.
1: ഇതും വള്ളിയായിട്ട് പോകുന്ന ഒരു
0: ഇത്
1: കറ്റാർവായ വർഗത്തിൽപ്പെടുന്ന ഒരു ഇതാണ്. വള്ളി കറ്റാർവായ എന്നാണ് അറിയപ്പെടുന്നത്.
0: അപ്പൊ എത്ര തരം കറ്റാർവായ?
1: 14 ടൈപ്പുണ്ടല്ലേ.
0: തൈകൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വാങ്ങാം. എങ്ങനെയാണ് ഇവിടെ
1: വന്ന് മേടിക്കാം? അതുപോലെ എന്ന് പറഞ്ഞാല് നമ്മള് വേണ്ടിക്കല് അയച്ചു കൊടുക്കലുണ്ട്, പുറത്തെല്ലാം അയച്ചു കൊടുക്കലാണ്. അടുത്തില്ല ഇവിടെ വന്ന് മേടിക്കും, കണ്ടു മേടിക്കുന്നതാണ് ഏറ്റവും നല്ലത്.
0: ഓക്കെ ഓക്കെ ഓക്കെ. അല്ല, അതിന് എങ്ങനെയാണ് അതിന്റെ? നിങ്ങളെ നമ്പർ പറഞ്ഞാല് വിളിച്ചാൽ
1: അയച്ചു കൊടുക്കും.
0: അന്ന് നമ്പർ പറഞ്ഞോളൂ.

0: ഷിംജിത്ത്.
1: എന്റെ നമ്പർ 94 47 361 535.
0: ഓക്കെ ഓക്കെ.
1: ഔഷധ സസ്യങ്ങളെല്ലാം അയച്ചു കൊടുക്കുന്നുണ്ട്.
0: അതെയാ, ആവശ്യമുള്ളവർക്ക് ഈ നമ്പറിൽ ഷിംജിത്തിനെ ബന്ധപ്പെടാം.
1: അതെ അതെ.
0: ഓക്കെ, പിന്നെ ഇതെന്താണ്?
1: ഇത് മലര് എന്ന് പറയും. മലര് എന്ന് പറയുന്ന ഒരു ചെടിയാണ്. ചിലർക്ക് ബാലൻസ് ഇടുന്ന പ്രശ്നമുണ്ട്, ഇയർ ബാലൻസ്. അതിന് ഉപയോഗിക്കുന്ന ഒരു അതല്ല, ഇതൊന്നും നമ്മള് വൈദ്യന്മാർ വന്നു കഴിഞ്ഞാൽ അവരെ നിർദ്ദേശപ്രകാരം വന്നു കഴിഞ്ഞാൽ ഇത് കൊടുക്കും. അല്ലാണ്ട് മരുന്നൊന്നും നമ്മൾ ഇടുന്ന ചെയ്യുന്ന ഒരുപാട് കേരളത്തിൽ അകത്തും പുറത്തുമില്ല ഒരുപാട് വൈദ്യന്മാർ നമ്മളെ അടുത്ത് വരുന്നുണ്ട്. അവര് പറഞ്ഞ അറിവ് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നു മാത്രമേയല്ലോ. ആൾക്കാർ വന്നു കഴിഞ്ഞാൽ, സാധനത്തിന് വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കും. ഇത് സർപ്പപ്പോള പടം മടക്കി എന്ന് പറയുന്ന ചെടിയാണ്. അതിന്റെ അതിന്റെ പല വെറൈറ്റികളാണ് കാണുന്നത്.
0: ഇതൊന്നും കറ്റാർ വാഴയിൽ പെടുന്നില്ല. ഇത് ബ്രഹ്മിയാണോ?
1: ഇതാണ്, ഈ കാണുന്നതാണ് ബ്രഹ്മി.
0: ചെറുത്?
1: ആ, ചെറുത്. വെള്ളത്തിലും കരയിലും വളരും.
0: ഇതെന്തിനാ നിങ്ങള്?
1: ഓർമ്മശക്തി വർദ്ധ കുട്ടികൾക്ക് പണ്ട് തേനും വയമ്പും ബ്രഹ്മിയും കൊടുക്കും. തേനിലിട്ട് വെച്ചിട്ട് അത് തയച്ചിട്ട്
0: കൊടുക്കും.
1: സ്വർണം കൂടി?
0: അല്ല
1: അല്ല, വയമ്പിന്റെ കിഴങ്ങ്, അതുപോലെ തേന്, സ്വർണം, ഇത് നാലും കൂടി ആണ് കുട്ടികൾക്ക് നാവില് വെച്ചുകൊടുക്കും. ഔഷധ സസ്യങ്ങളിൽ പുഷ്കര മൂലം എന്ന് പറയുന്ന ഔഷധ ചെടിയാണ് ഇത്. ഇത് ചില കഷായങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതാണ് ഒലീവ്. ഒലീവ് നമ്മുടെ കാലാവസ്ഥ, അതെ അതെ അതെ, അതിന്റെ ചെടിയാണ്. പക്ഷേ എന്നാലും നമ്മളെ കാലാവസ്ഥയായിട്ട് അത്ര നല്ല വെയിലുള്ള സ്ഥലങ്ങളിൽ മാത്രമേ ഒലീവ്, ഇത് അത്ര വളർച്ചയില്ല ഇടാം. ഇതാണ് ആവാരം പൂ.
0: ഒരുപാട്
1: നല്ല മഞ്ഞ കളർ പൂ ഉണ്ടായാലുണ്ട് ഇപ്പം പൂവിന്റെ സീസണില. ഇത് കാട്ടിൽ ഉണ്ടാകുന്ന കറിവേപ്പാണ്. നമ്മുടെ കറിവേപ്പിനെ കാട്ടിയും നല്ല മണമായിരിക്കും ഇതിന്, സർവ്വസുഗന്ധി പോലെ. ഇത് ചെങ്ങലാമ്പഴ. പണ്ട് കാലത്ത് ശബരിമലക്ക് പോകുന്ന ആൾ ഇതിനെ കൊണ്ട് സമ്മന്തി അരച്ചു കൊണ്ടുപോകും. എന്തിനെന്ന് പറഞ്ഞാൽ മല കയറുമ്പോൾ ഒരു തരത്തിലുള്ള വേദനകളും വരാണ്ടിരിക്കാൻ. ഇത് തമിഴ്നാട്ടിലെല്ലാം, കേരളം കഴിഞ്ഞാൽ ഇത് നമ്മള് മത്സ്യക്കറിയെല്ലാം വെക്കും പോലെ തേങ്ങ അരച്ച് കറി വെക്കാൻ പറ്റുന്ന ഒരു ഇത് കൂടിയാണ്. ഇതൊന്ന് ചൂടായിട്ടില്ലേത് ഇത് ചൊറിയും, അതാണ് ഇതിന്റെ പ്രത്യേകത. പരണ്ടകൾ നാല്, അതിന്റെ അകത്ത് ചെങ്ങലാമ്പരണ്ട എന്ന് പറഞ്ഞ നാല് കോണ്. ഇത് ഒറ്റ പരണ്ട, ഒറ്റ കോണേ ഉണ്ടാവും. ഇത് ഇത് ഇത് ഒറ്റ കോണ് വരും, റൗണ്ടിൽ ഒറ്റ ഇതായിട്ട്. ഇത് മുപ്പരണ്ട മൂന്ന് കോണ്, ഇത് മുപ്പരണ്ട മൂന്ന് കോണ് വരും. കണ്ട മൂന്ന് കോണ്.
0: ഈ കണ്ടത് ഈ ഒരു
1: ഇത് മുപ്പരണ്ട. ഇതാണ് കത്തിപ്പരണ്ട എന്ന് പറയും. ഇത് കത്തി മോഡലായിരിക്കും, രണ്ട് കോണ്, അപ്പുറം രണ്ട് കോണ്. അങ്ങനെ പരണ്ടകൾ നാല് ടൈപ്പിലെ പരണ്ടകളാണ്.
0: ഇതിന് മൂന്നെണ്ണമുണ്ടോ?
1: ഇത് മൂന്ന് പേരും ഇതാ കാണുന്നില്ല ഇപ്പൊ. ഒന്ന്, രണ്ട്, മൂന്ന്, അതാണ് പരണ്ടകൾ നാല്. നാല് ടൈപ്പിന് എന്ന് പറഞ്ഞാൽ, പക്ഷെ ചെങ്ങലാമ്പരണ്ടയാണ് മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത്. എല്ല് സംബന്ധമായ ഇതിനാണ് ഒരുപാട് എണ്ണകള് ഉണ്ടാക്കുന്നുണ്ട് ഓരോ വൈദ്യന്മാരും.
0: അപ്പൊ ഇതെങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്?
1: ഇതിന്റെ ഉള്ള തൈകൾ നമ്മൾ എണ്ണ ഉണ്ടാക്കുന്നല്ല, ഇതിന്റെ തൈകൾ കൊടുക്കുന്നുണ്ട്.
0: തൈകൾ മാത്രമേ വിൽപ്പന?
1: അതെ അതെ. എന്നാന്ന് പറഞ്ഞാല് ചില നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, ചില സിദ്ധ വൈദ്യത്തിൽ അവരെല്ലാം ഇതിന്റെ എണ്ണയെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്.
0: നിങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടോ?
1: നമ്മള് ഉണ്ട്. നല്ല ഇതാണ്. ഞാൻ ഒരുപാട് ആൾക്കാർക്ക് മേടിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മളിവിടെ നിന്ന് ഉണ്ടാക്കുന്നില്ല എന്നാലും അതിനെല്ലാം ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ നമ്പർ കൊടുക്കാം അവരെല്ലാം.
0: അത് ശരി. ഓക്കെ ഓക്കെ.
1: ഇത് കൊടുവേലിയില് വെള്ളക്കൊടുവേലി, വെള്ളക്കൊടുവേലി. ഇത് മരുന്നിന് ഉപയോഗിക്കുന്നുണ്ട്, ചില മരുന്നുകൾക്ക് ഉപയോഗിക്കും ഇതിന്റെ. ഇതാണ് ചോന്ന കൊടുവേലി അഥവാ ചെത്തി കൊടുവേലി എന്ന് പറയും. ഇത് കൊടുവേലിയിൽ മൂന്ന് തരം കൊടുവേലി, വെള്ളക്കൊടുവേലി, നീലക്കൊടുവേലി, ചെത്തിക്കൊടുവേലി. ചെത്തിക്കൊടുവേലിയാണ് ഇപ്പം ഫേമസ് ആയിട്ട് പോകുന്നത്. ഇതിന്റെ കിഴങ്ങാണ് കാട്ട് പന്നി വരുന്നതിന് സൈഡ് ബോർഡർ ആയിട്ട് വെക്കും.
0: അത് ശരി.
1: പന്നികളെ തുരത്താൻ വേണ്ടിട്ട് പന്നികൾ ഇതിന്റെ അടുത്ത് പോയിട്ട് ഇത് കുത്തി ഇതാക്കുമ്പോ എന്ന് പറഞ്ഞാൽ ഇതിന്റെ കിഴങ്ങ് തട്ടിക്കഴിഞ്ഞാൽ പൊള്ളും, പിന്നെ ആ പ്രദേശത്ത് പന്നി വരില്ല. ഇത് വെത്തിലയില് ജീരക വെത്തില, വെത്തിലയില് എട്ട് ടൈപ്പ് വെത്തിലയാണ്, ജീരക വെത്തില. ഇത് കർപ്പൂര വെത്തില, ഇത് സേലം വെത്തില.
0: ഇതൊക്കെ എന്താണ് ഇതിനൊക്കെ?
1: വെത്തിലെല്ലാം വെത്തിലന്റെ എല്ലാത്തിന്റെ ടേസ്റ്റുകൾ മാറ്റായിരിക്കും അതിന്റെ അകത്ത്. ഇതാണ് നാഗ വെത്തില എന്ന് പറയുന്ന വെത്തില. വെത്തിലന്റെ ഇപ്പം ചവച്ചു കഴിഞ്ഞാൽ വെത്തിലന്റെ ടേസ്റ്റ് തന്നെ ആയിരിക്കും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, പണ്ട് കാലത്ത് പാമ്പ് കടിച്ചാൽ വൈദ്യന്മാരുടെ അടുത്ത് പോയാൽ ഈ വെത്തില കൊടുക്കും, എന്നിട്ട് ചോദിക്കും എന്നാ ടേസ്റ്റ് എന്ന്. പിന്നെ ഓരോ പാമ്പിനെയും തിരിച്ചറിഞ്ഞ ടേസ്റ്റിനനുസരിച്ച് എന്താണ്. പണ്ട് കാലത്ത് പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ
0: ടേസ്റ്റ് അനുസരിച്ചിട്ടാണ് ഏത് പാമ്പാണ് കടിച്ചതെന്ന് മനസ്സിലാക്കുന്നത്.
1: അതെ അതെ, അങ്ങനെ അങ്ങനെയുള്ള ഒരു വെത്തിലയാണ് ഇത്, നാഗവെത്തില എന്ന് പറയുന്ന ഈ വെത്തില.
0: ഇതൊന്നും നമ്മൾ ചവക്കാൻ
1: ചവക്കാൻ ഉപയോഗിക്കും, പക്ഷെ എല്ലാം പറഞ്ഞാൽ അതിന്റെ എല്ലാം ടേസ്റ്റുകൾ മാറ്റായിരിക്കും. അതിന്റെ എല്ലാം പറഞ്ഞാലും വെത്തിൽ നമ്മളെ ഇത് തന്നെ, പക്ഷെ ഒരു ചെറിയൊരു ടേസ്റ്റ്. അതാത് സേലം,
0: സേലം
1: വെത്തില, നാടൻ വെത്തില, അങ്ങനെ കാട്ടു വെത്തില, അങ്ങനെ വെത്തിലെ തന്നെ ഒരുപാട് ഐറ്റംസ് വരുന്നുണ്ട്. ഇതെല്ലാം കുറിഞ്ഞിന്റെ പല ടൈപ്പ് കുറിഞ്ഞുകളാണ്. നീലക്കുറിഞ്ഞി നമ്മളടുത്ത് നടക്കുന്നില്ല, അത് നോക്കി നോക്കി. നീലക്കുറിഞ്ഞിയാണ് 12 കൊല്ലത്തിൽ ഒരുക്ക പൂക്കുന്ന നീലക്കുറിഞ്ഞിയാണ്. ഇത് കുറിഞ്ഞിന്റെ എന്ന് പറഞ്ഞാൽ ഇത്

0: കുറിഞ്ഞി വിഭാഗത്തിൽ
1: അതെ അതെ, ഇത് കാട്ടുകുറിഞ്ഞി, കാട്ടുകുറിഞ്ഞിണ്ട്, കരിങ്കുറിഞ്ഞിണ്ട്, വെള്ളക്കുറിഞ്ഞിണ്ട്, അതുപോലെ ചതുരക്കുറിഞ്ഞി. ഇതാണ് ചതുരക്കുറിഞ്ഞി. ഇതിന്റെ തണ്ട് ചെങ്ങലാമ്പലത്തിന്റെ തണ്ട് പോലെ ഉണ്ടാവും, ചതുരായിട്ട്.
0: ഇതാണ് ചതുരക്കുറിഞ്ഞി. ഇതിന് എന്താ ഫ്ലവർ ഉണ്ടാവുന്നത്?
1: ഇതും അതുപോലെ.

0: അങ്ങനെ മുറിച്ച് കടത്താനും പറ്റൂല, അങ്ങനെയല്ലേ ഒരു ഇതിൽ പെടുന്നതാണ്.
1: ഇതാണ് അതിന്റെ തടി.
0: അതാ തടി ഇതാണ്. ഇത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ മുകളിൽ ഒരു കായ് ഉണ്ടാവും, പൂത്തിനേനും പൂത്ത് കഴിഞ്ഞാൽ ഒരു കായ ഉണ്ടാവും, ആ കായാണ് വിത്തായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന്റെ തണ്ടിന്റെ കളർ തന്നെ ഉള്ളി മഞ്ഞ കളറായിരിക്കും, ഉള്ളു പൊളിച്ചു കഴിഞ്ഞാല് മഞ്ഞ ഇതായിട്ട് വരും.
1: അപ്പൊ ഈ തണ്ട് ഇങ്ങനെ വള്ളി പോലെ,
0: വള്ളി പോലെ വലിയ ഇതായിട്ട് പോകും. ഇതിന്റെ ഇലേന്റെ അടിയെ തന്നെ ഒരു ആണെന്നില്ലേ,
1: ഇതെന്താണ്
0: ഒരു വെള്ള കളറില് ഇതാണ് വരിക. ഇത് സാധാരണ മുറികൊടി. മുറികൊടി തന്നെ ഒരുപാട് ടൈപ്പ് മുറികൊടികൾ വരുന്നുണ്ട്. ഇതിനിപ്പോ അന്താരാഷ്ട്ര മാർക്കറ്റില് 1 mg 6000 രൂപ വിലയുണ്ട് ഇപ്പം ഇതിന്റെ നീരിന്. ഇപ്പൊ അടുത്ത് പത്രങ്ങളിലും ഇത് കുറച്ച് ഡിമാൻഡ് ആയുള്ള ഒരു സാധനം കൂടിയാണ്. ഇപ്പൊ പണ്ട് കാലത്തെ നമ്മൾ
1: പണ്ട് കാലത്തെല്ലാം
0: മുറിഞ്ഞ് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ ഈ ഇതും ഒരു മുറികൊടിയാണ്, മർമ്മഗന്ധി എന്ന് പറയുന്ന മുറികൊടിയാണ്. എന്നെ ഔഷധ കൃഷിയിലേക്ക് എത്തിച്ചത് ഈ മുറികൊടിയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇത് കട്ട് ചെയ്യാം. ഇത് കട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക എന്ന് പറഞ്ഞാല് ഇതേ ഞരവിൽ ഈ സാധനം വെക്കുക. ഇതേ ഞരവിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് അതുപോലെ കൂടി നിൽക്കും, അതേപോലെ തന്നെ വെക്കും, ഉണ്ടല്ലേ, മുറിച്ച് വെച്ച പോലെ തന്നെ. ഇതാണ് എന്നെ അത്ഭുതപ്പെടുത്തി ഈ ഔഷധ സസ്യങ്ങൾ. ഇത് 1500 ഔഷധ സസ്യങ്ങൾ ഇതിന്റെ ഇതാണ് എന്നെ തുടക്കം കുറിച്ചത്.
1: ഇത്
0: എനിക്ക് എന്ന് പറഞ്ഞാല് ആലപ്പുഴ ഒരു അവാർഡ് മേടിക്കാൻ പോയിരുന്നു. ആലപ്പുഴ ഒരു 2017 ശ്രീനിവാസന്റെ അടുത്ത് ഒരു ജൈവ കർഷകനുള്ള ഒരു പ്രോത്സാഹന അവാർഡ് ആദ്യമായിട്ട് ആലപ്പുഴ മേടിക്കാൻ പോയി. അന്നേരം ആടന്ന് കിട്ടിയതാണ്. ഒരു കർഷകൻ ഒരാള് തന്നു. അങ്ങനെ അത് തന്നെ ഒരു എന്താ പറയണ്ടേ, അതിനൊക്കെ ഒരു പ്രത്യേക എന്റെ മനസ്സിലാതെ ഇലം മുറിച്ചു വെച്ചൊരു ഇതായി. അതങ്ങനെ പിന്നെയാണ് ഇങ്ങനെയുള്ള ഒരുപാട് ഔഷധങ്ങൾ ഉണ്ട് എന്ന് പറയുന്നത്. പിന്നെ കലക്ട് ചെയ്തിട്ട് അങ്ങനെയാണ് ഞാൻ ഇത് 8 കൊല്ലം കൊണ്ട് വെച്ച് പിടിപ്പിച്ചതാണ് ഈ കാണുന്നതെല്ലാം.
1: ഷിംജിത്ത് വേറെ എന്തെങ്കിലും ജോലി ചെയ്തിരുന്നു?
0: ഇല്ല, കൃഷി തന്നെ. കൃഷി ഫീൽഡിലായിട്ട്
1: സാധാരണ കൃഷി ഉണ്ടായിരുന്നു.
0: സാധാരണ കൃഷി ഉണ്ടായിരുന്നു, ഔഷധ കൃഷിയായിട്ട് ബന്ധപ്പെട്ടിട്ട്. ഔഷധ കൃഷികള് ഇത് കിട്ടിയതിന്റെ ശേഷമാണ്. ഇതാണ് വെള്ള മുസ്ലി. മുസ്ലിം പാറസ്ട്രാ എന്നെല്ലാം പറഞ്ഞ അതിന്റെ ഇതിന്റെ കിഴങ്ങാണ് മുസ്ലി എന്ന് പറയുന്നത്. അതുപോലെ നിലപ്പനക്കും മുസ്ലി എന്ന് പറയും. ഇത് ചോന്ന മുസ്ലി. അങ്ങനെ മുസ്ലി
1: ഇതിന് വെള്ളപ്പൂ വേണ്ടാവുന്നല്ലേ?
0: ഇത് വെള്ളപ്പൂ. ഇതിന്റെ കിഴങ്ങാണ് ഉപയോഗിക്കാം. ഇതാണ് കർപ്പൂരത്തിന്റെ മരം.
1: കർപ്പൂരം,
0: കർപ്പൂരം നമ്മൾ കത്തിക്കാനല്ല ഉപയോഗിക്കുന്ന കർപ്പൂരം. ഇതിന്റെ ഇലയും തണ്ടും വാറ്റിയിട്ടാണ് കർപ്പൂരം ഉണ്ടാക്കുന്നത്. അത് വാറ്റി ഇല ഭയങ്കര മണമായിരിക്കും. ഇത് കാട്ടുള്ളി. കാട്ടുള്ളി തൈലം വരുന്നില്ലേ, നമ്മള് തൊട്ട് കഴിഞ്ഞാൽ തന്നെ അങ്ങ് ഏറിപ്പോന്ന കാട്ടുള്ളി തൈലം വരുന്നത്. ഇതിന്റെ അടിയിലൊരു ഉള്ളി ഉണ്ടാവും, ആ ഉള്ളിയാണ് വാറ്റിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ആ ഉള്ളി അതുപോലെ ആണി രോഗങ്ങൾക്ക് ഇതിന്റെ ഉള്ളി ഉപയോഗിക്കാം. ഇത് ചുട്ടിട്ട് ചവിട്ടി പിടിച്ചു കഴിഞ്ഞാല് ആ രോഗം മാറിക്കിട്ടും എന്നാ
1: പറയുന്നത്.
0: ഇതന്നെ നല്ല വെള്ള പൂവുണ്ടാവും അടിയിൽ, സാധാരണ വെള്ള കളറിലുള്ള ഉള്ളി
1: ഉണ്ടാവും. ഇതിപ്പോ ഈ റോഡ് സൈഡിനൊക്കെ വെച്ചിട്ട് കാണുന്നത് എന്ത്?
0: ഇത് ഇതിങ്ങനെ ഇടുന്ന പോലെ അങ്ങോട്ടാണ് നമ്മളെ കായത്തിന്റെ മരാണ് ഇത്. സോമനാഥ കായം എന്ന് പറയുന്ന കായം, കുട്ടികൾക്ക് വാലിൽ വേനക്കെല്ലാം കൊടുക്കുന്ന കായാണ് ഇത്. ഇതിന്റെ പ്രത്യേകത ഇത് റബ്ബർ പോലെ ടേപ്പ് ചെയ്തെടുക്കാം. അല്ലാണ്ട് നല്ല വെയിൽ നീന്റെ തുച്ഛത്ത് ഇങ്ങനെ കായം വരും. ഇത് വരുന്നതാണല്ലേ, ഒലിച്ചു വരും. ഇത് കണ്ട മഞ്ഞ കളറിൽ വരുന്നതാണ്ട. ഇത് കൈ കാണിക്കും. ഇതാണ് കായം. ഇതാണ് കുട്ടികൾക്ക് വാറ്റ് വേന കൊടുക്കുന്ന സോമത. ഭയങ്കര മണമായിരിക്കും.
1: ശരി, യെല്ലോ കളർ. ഇതിപ്പോ നമ്മള് പിന്നെ ഇതിന്റെ മേലെല്ലാം
0: കാണുന്നത്
1: ഇത് എടുക്കുന്നത്
0: സൈഡിൽ നിന്ന് വരുന്നതാണല്ലേ. ഇത് റബ്ബർ പോലെ ടേപ്പ് ചെയ്തെടുക്കാം. അല്ലാണ്ട് ഇങ്ങനെ വരും, വെയിൽ തുരുകി വരും.
1: ഇത് എങ്ങനെയാ കൊടുക്കുന്നത്? എങ്ങനെ
0: ഇത് നമുക്ക് മുലപ്പല്ലെല്ലാം തയ്ച്ചിട്ട് കുട്ടികൾക്ക് പൊക്കിനെല്ലാം പരട്ടി കൊടുക്കും.
1: അത് ശരി.
0: ഇന്നത്തെ കാലത്ത് സോമനാഥ കായ എന്ന് പറയുന്ന കായന്നെ
1: നല്ല പറ്റുന്നുണ്ട് കേട്ടോ.
0: ഭയങ്കര മണക്കുന്നില്ലേ?
1: നല്ല മണമുണ്ട്.
0: ഇതാണ് ചിറ്റാരത്ത. നമ്മളെ രാസ്നാഥി പൊടി ഇല്ലേ, നമ്മള് തലയെ തേക്കാൻ ഉപയോഗിക്കുന്നത് രാസ്നാഥി പൊടി ഉണ്ടാക്കുന്ന ഇതിനെ കൊണ്ടാണ്. നല്ല മണമായിരിക്കും. ഇതിന്റെ കിഴങ്ങും തണ്ടും ഉണക്കി പൊടിച്ചിട്ടാണ് രാസ്നാഥി ഉണ്ടാക്കുന്നത്.
1: ഇതൊക്കെ ഷിംജിത്തിന്റെ സ്ഥലമാണോ? സ്വന്തം സ്ഥലമാണോ? ഇവിടെ നല്ല വെള്ളം ഒഴുകുന്ന കേൾക്കുന്നുണ്ടല്ലോ.
0: ചെറിയ മലയാണ് ഈ കാണുന്ന മോള്.
1: ഓഹോ,
0: അതിന്റെ മോളിൽ നിന്ന് വരുന്ന വെള്ളമാണ്. ഇതാണ് പാണ്ഡവത്തിരി എന്ന് പറയും. പാണ്ഡവത്തിരി നായ്ത്തേക്ക് എന്ന് പറയുന്ന ചെടിയാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇതിന്റെ ഈ തളിര ഇലകള് വെളിച്ചെണ്ണയിൽ ഉക്കിട്ട് കത്തിക്കാൻ പറ്റും. പച്ചക്ക് കത്തും ഇത്. പണ്ട് കാലത്ത് പാണ്ഡവര് വെളിച്ചത്തിന് പകരം കത്തിച്ചതാണ്. പണ്ട് കാലത്ത് ടോർച്ചൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. അന്ന് അവര് എന്താണ് ഇത് മരോട്ടി എണ്ണ, ഇന്നത്തെ പോലെ വെളിച്ചെണ്ണ ഒന്നല്ല അന്ന്. മരോട്ടി എന്ന് പറയുന്ന മരത്തിന്റെ എണ്ണ, അതിന്റെ മുകളിൽ ഒരു കായ് ഉണ്ടാവും, അത് കായ് ആട്ടിയിട്ട് അതിന്റെ അകത്ത് നിന്ന് കിട്ടുന്ന എണ്ണയിൽ ഇത് മുക്കും. എന്നിട്ട് ഇതിങ്ങനെ കത്തിച്ചു കഴിഞ്ഞാൽ ടോർച്ച് പന്തം കത്തുന്ന പോലെ കത്തും, കുറെ സമയം കത്തി
1: നിൽക്കും.
0: ഇത് പച്ചക്ക ഒരുപാട്, ഞാൻ ഒരുപാട് ആൾക്കാർക്ക് ഇത് കുട്ടികളെല്ലാം വന്നു കഴിഞ്ഞാൽ ഇത് കത്തിച്ച് കാണിച്ചു കൊടുക്കും. അങ്ങനെയല്ലേ ഒരു ചെടിയാണ് പാണ്ഡവത്തിരി. ഇതിന്റെ ഫ്ലവർ ചില മരുന്നുകൾക്ക് ഉപയോഗിക്കുന്നുണ്ട്.

0: ഇതാണ് മരോട്ടി എന്ന് പറയുന്ന, ഞാനിപ്പം പറഞ്ഞില്ലേ എണ്ണേന്റെ കാര്യം, ഇതിന്റെ കായാണ് മരോട്ടി. ഇതാണ് മരോട്ടി, മരോട്ടി എണ്ണയല്ല ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ.
1: ഇതൊക്കെ ഷിംജിത്ത് നട്ട് വളർത്തിയതാണോ?
0: ഇതെല്ലാം നട്ട് വളർത്തിയതാണ്. ഇതാണ് കാട്ടേലം, കാട്ടിലുണ്ടാകുന്ന ഏലാണ്. ഏലത്തിൽ കാട്ടിലുണ്ടാകുന്ന ഒരുപാട്, ഇതിന്റെ പ്രത്യേകത ഇതിന്റെ അടി തൊട്ട് കഴിഞ്ഞാൽ സോഫ്റ്റ് ആയിരിക്കും, വൽബെറ്റ് ഓടുന്ന പോലെ ഉണ്ടാവും. ഇതിന് കസ്തൂരി മഞ്ഞളിന്റെ അടിയിൽ തൊട്ട് കഴിഞ്ഞാൽ ഇതേ ഈ വൽബെറ്റ് ഓടുന്ന പോലെ ഉണ്ടാവും.
1: ഇതെന്തിനാ ഉപയോഗിക്കുന്നത്?
0: ഇത് നമുക്ക് ഏലത്തിന് വരാൻ ഉപയോഗിക്കാം.
1: കാട്ടിലുണ്ടാകുന്ന, അപ്പൊ ഇത് നമ്മൾ കടയിൽ വാങ്ങുമ്പോ നമ്മള്
0: ഇല്ല, കടയിൽ മേടിക്കാൻ കിട്ടാൽ കുറയും.
1: കുറയും.
0: ഇതാണ് കുപ്പ മഞ്ഞൾ അഥവാ കുരങ്ങൻ മൈലാഞ്ചി എന്ന് പറയും.
1: കുങ്കുമ,
0: കുങ്കുമ പണ്ട് കാലത്ത് നേച്ചർ കളറിന് ഉപയോഗിച്ചതാണ്.
1: ഇതിനൊന്നും പ്രത്യേകിച്ച് നിങ്ങൾ വളങ്ങളൊന്നും
0: ഇല്ല,
1: ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല അല്ലേ? ജലസേചനൊന്നും
0: ജലസേചന പുറത്തില്ലേനൊന്നും ഉണ്ട, ചിലേന് മാത്രം ഉണ്ട്. ചില സാധനങ്ങൾക്ക് അതെല്ലാം മലേന മുകളിൽ വെള്ളം വരും.
1: ഇവിടെ കൊറേ മഞ്ഞൾ അല്ലേ, മഞ്ഞളിന്റെ, ഇഞ്ചിയും മഞ്ഞളോ?
0: മഞ്ഞളിന്റെ പലഹാരം, മഞ്ഞളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു 130 ഐറ്റംസ് വരുന്നുണ്ട്. അതിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ വില കൂടിയ ചില മഞ്ഞളുകളുണ്ട്. 1 കിലോന് 1.5 ലക്ഷം രൂപക്ക് വരെ കൊടുക്കുന്ന മഞ്ഞളുകളുണ്ട് നമ്മളെ അടുത്ത്, വാടാർ മഞ്ഞൾ എന്ന് പറയും. അതുപോലെ കരിമഞ്ഞളിന്റെ പല, കരിമഞ്ഞൾ തന്നെ 23 ടൈപ്പ് കരിമഞ്ഞളുകൾ വരുന്നുണ്ട് ഇതിന്റെ അകത്ത് എന്ന് പറഞ്ഞാല്. അതുപോലെ മഞ്ഞളില് ചില മഞ്ഞളുകൾ, ഇതിന്റെ അകത്ത് കാണുന്ന ഈ ദേവമഞ്ഞൾ എന്ന് പറയുന്ന മഞ്ഞള്, അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് പണ്ട് കാലത്ത് മുച്ചിലോട്ട് പകുതി പോലുള്ള തെയ്യക്കോലങ്ങൾ മുഖത്ത് എഴുതാൻ ഉപയോഗിച്ചതാണ്. അത് പറിച്ചിട്ട് ഒരു ചട്ടിയിലോ കുടുക്കയിലോ ഇട്ട് വെച്ച് കഴിഞ്ഞാല് അത് ഓട്ടോമാറ്റിക് പൊടിഞ്ഞ് ഭസ്മായി തീരും. നമ്മൾ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു മഞ്ഞളാണ് ദേവമഞ്ഞൾ എന്ന് പറയുന്ന ആ മഞ്ഞള്. അതുപോലെ എന്ന് പറഞ്ഞാല് ചില പച്ചക്ക് തിന്നാൻ പറ്റുന്ന മഞ്ഞള്, നമ്മള് സംബന്ധി എല്ലാവരേക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമ്മള് സാധാരണ ഒരു ചോയ ഉണ്ടാവൂലേ, അതൊന്നും ഉണ്ടാവില്ല, പച്ചക്ക് തിന്നാൻ പറ്റും. അങ്ങനെയുള്ള മഞ്ഞളാണ്
1: മരമഞ്ഞൾ, പ്രതിഭ മഞ്ഞൾ, ദേവമഞ്ഞൾ, വർണ്ണമഞ്ഞൾ, ചുവന്ന മഞ്ഞൾ,
0: തലശ്ശേരി മഞ്ഞള്, മഞ്ഞൾ തലശ്ശേരിക്കാരുടെ ആ ഏരിയയിലുള്ള മഞ്ഞളാണ് തലശ്ശേരി. അങ്ങനെയല്ലേ ഒരു, അതുപോലെ വയനാടൻ മഞ്ഞൾ, കോഴിക്കോടൻ മഞ്ഞള്, അങ്ങനെയല്ലേ ഓരോ ഏരിയയിലെ മഞ്ഞളുകൾ.
1: അല്ല, ഇത് സ്വർണത്തിനെ പോലെ 916
0: അതെ, അതായത് അതിന്റെ കളർ എന്ന് പറഞ്ഞാൽ സ്വർണ്ണ കളറായിരിക്കും.
1: 916
0: അതാണ് അതിന്റെ പ്രത്യേകത. ചില, അതുപോലെ ചില മഞ്ഞൾ, ഇത് എന്ന് പറഞ്ഞാൽ കർപ്പൂര മഞ്ഞൾ എന്ന് പറയുന്നത്, ഇതിന്റെ അടുത്ത് കർപ്പൂരം വെച്ച് കഴിഞ്ഞാല് ഓട്ടോമാറ്റിക് കർപ്പൂരം കത്തും. അങ്ങനെയല്ലേ, അത് ഇതെല്ലാം ഡ്രൈ ആണ് നല്ല, മാർച്ച് മാസമാണ് ഇതെല്ലാം സംഭവിക്കുക. അതുപോലെ സൂചി മഞ്ഞള്, ഈ സൂചി, ഈ മഞ്ഞളിന്റെ പ്രത്യേകത ഇതിന്റെ അകത്ത് വിട്ട് ഒരു ചാക്കൂന്ന് സൂചി കടത്തി വിട്ട് 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞാല് അതൊന്ന് എടുത്ത് വളച്ചു കഴിഞ്ഞാൽ അപ്പാട് വളഞ്ഞു കിട്ടും. അല്ലാണ്ട് ഒരു സൂചി നമുക്ക് ചാക്കൂന്ന് സൂചി വളച്ചെടുക്കാൻ കഴിയൂല. അങ്ങനെയല്ല മഞ്ഞളാണ്, അങ്ങനെയല്ല പല ടൈപ്പ് മഞ്ഞളുകളാണ് ഇത്. അതുപോലെ പച്ച കളറിലുള്ള മഞ്ഞൾ വരുന്നുണ്ട്, ഉള്ളു മുറിച്ചു കഴിഞ്ഞാൽ നീല കളർ, അത് ഞാൻ കാണിച്ചു തരാം. ഓരോന്ന് മുറിച്ചിട്ട് തന്നെ
1: അത് കസ്തൂരി മഞ്ഞളിന് ക്രീമുണ്ട്, ചുവപ്പുണ്ട്,
0: വെള്ള, അങ്ങനെ കസ്തൂരി മഞ്ഞളും 4 ടൈപ്പ് കസ്തൂരി മഞ്ഞളാണ് വരുന്നത്. നമ്മളെ വികസിപ്പിച്ച മഞ്ഞളുണ്ട്, ജൈവം എന്ന് പറഞ്ഞിട്ടൊരു പാറ്റന്റ് ഒരു നമ്മളെ തന്നെ സാധനങ്ങളുണ്ട്.
1: അതെയോ?
0: അതപ്പുറം ഉണ്ട്, ഇതിന്റെ വിത്തുകളെല്ലാം നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം മഞ്ഞള്, ഇതിന്റെ എല്ലാം മഞ്ഞളുകളെ കളക്ഷൻ ഇവിടെ പ്രദർശനമായിട്ട് തന്നെ വെക്കും. എല്ലാ കൊല്ലവും ഇവിടെ ഉണ്ടാവില്ലേ? അതെന്ന് പറഞ്ഞാൽ അവർക്ക് ഓരോരുത്തർ വന്നു കഴിഞ്ഞാൽ കുട്ടികളെല്ലാം വരുന്നതുകൊണ്ട് അവർക്ക് ഓരോ സീസണിൽ ഇത് ഇത്ര ആളും ഇതിന്റെ ഇലകളേനും കാണാൻ പറ്റും. അത് ഇനിയിപ്പം മഞ്ഞളിന്റെ കിഴങ്ങൾ കാണാൻ പറ്റും വന്നു കഴിഞ്ഞാല്. തുളസിയായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മളെ അടുത്ത് 45 ഐറ്റംസ് വരുന്നുണ്ട്. അതിൽ തുളസിയില് രാമ തുളസിയിൽ ഒരു ടൈപ്പാണ് ഇത്. രാമ തുളസി തന്നെ 3 ടൈപ്പ് രാമ തുളസികൾ വരും. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് നിങ്ങൾ കൈ കാണിക്കുക, ഇത് കൈയിന്റെ അടിയിൽ വരക്കുക, എന്നിട്ട് നേരെ ഓപ്പോസിറ്റ് മണപ്പിച്ച് നോക്കിയ മണക്കുന്നില്ലേ, അതാണ് നിങ്ങൾ കൈയിന്റെ പുറത്തിറക്ക്. അതെ അതെ, നേരെ ഓപ്പോസിറ്റ്, ഇത് കുടലിന്റെ ഇടി വരക്കുക, എന്നിട്ട് പുറത്ത് മണപ്പിച്ചു കഴിഞ്ഞാൽ മണക്കും ഇത്. അതാണ് ഈ തുളസിന്റെ പ്രത്യേകത. അങ്ങനെയല്ലേ തുളസിയാണ്,
1: മണം
0: കുറവായിരിക്കും,
1: മണം വേറൊരു മണമാണ്,
0: അതാണ്
1: ഇപ്പുറത്തെ നല്ല മണമാണ് അല്ലേ,
0: അതാണ് ഈ തുളസിന്റെ പ്രത്യേകത. അങ്ങനെയല്ലേ ബാക്കി തുളസികൾ അങ്ങനെ കാണാം.
1: വീട്ടുമുറ്റത്ത് തന്നെ തുളസിയുടെ ഒരു വൻ ശേഖരം തന്നെ ഇവിടെയുണ്ട്. എന്തൊക്കെ തുളസികളാണ് ഇതിന്റെ പേരൊക്കെ?
0: തുളസിയിൽ എന്ന് പറഞ്ഞാല് ഞാൻ പറഞ്ഞല്ലേ 45 ഐറ്റംസ് വരുന്നുണ്ട് തുളസിയായിട്ട് ബന്ധപ്പെട്ടിട്ട്. തുളസികളില് ഇതാണ് മാതളി ആരോത്തിന്റെ മണമില്ല തുളസി, ഇതിന് മാതളി ആരോത്തിന്റെ മണമായിരിക്കും. ഇത് പൊതീനന്റെ മണമില്ല തുളസി, ഇത് ഓറഞ്ചിന്റെ മണമില്ല തുളസി, ഇത് മസാലന്റെ മണമില്ല തുളസി, ഇത് മസാലന്റെ മണമായിരിക്കും. ഇത് വട്ടത്തുളസി എന്ന് പറയും, ഇത് മൈഗ്രെയിനെല്ലാം ഉപയോഗിക്കുന്നതാണ്. ഇത് മൈഗ്രെയിന് പെരട്ടി കഴിഞ്ഞാൽ ഒരു സൂചി പോയിന്റിൽ വന്ന് നിൽക്കുന്ന പറയുന്നത് അങ്ങനെയല്ല തുളസിയാണ്. ഇപ്പുറം കാണുന്ന ഇതാണ് കുഴിമുണ്ടെന്ന് പറയുന്ന തുളസി, ഇതിന്റെ അകത്ത് മഞ്ഞ പൂമ്പാറ്റകൾ വരും ഇഷ്ടംമാതിരി. അങ്ങനെയല്ല ഒരു തുളസി കൂടിയാണ് ഇത്. സാധാരണ നമ്മള്
1: കൃഷ്ണ
0: തുളസി എന്ന് പറയുന്ന തുളസിയാണ് ഈ കാണുന്നത്. ഇത് പുതിനേന്റെ മണമില്ല വേറെയൊരു, ഇത് ഇഞ്ചിന്റെ മണമില്ല തുളസി, അതിന് ഇഞ്ചിന്റെ മണമായിരിക്കും. അത് രാമ തുളസിയിൽ ഒരു

0: ഇത് അഗസ്ത്യ തുളസി, ഇത് മത്സ്യം മണക്കും
1: ആണോ?
0: ഇത് നമ്മള് കണ്ണിമണം, ഭയങ്കര കണ്ണിമണായിരിക്കും. ഇത് യൂക്കാലിന്റെ മണമല്ല തുളസി. ഇത് പച്ച മഞ്ഞളിന്റെ മണമല്ല തുളസി. ഇത് ജപ്പാൻ മിന്റ് എന്ന് പറയുന്ന തുളസിയാണ്. ഇത് ചെറുനാരങ്ങന്റെ മണമല്ല തുളസി. ഇത് കൊട്ടൻ ചുക്കാതി എണ്ണ, വയസ്സായ ആൾക്കാർ മണക്കും. തേലത്തിന്റെ മണമല്ല തുളസി. ഇത് ഫ്ലമ്മിന്റെ മണമല്ല തുളസി. ഇത് അഗ്നിപത്രി എന്ന് പറയുന്ന തുളസിയാണ്. ഇതിന്റെ പച്ച ഇല തിരിച്ചിട്ട് വിളക്ക് തിരിക്കുവരം കത്തിക്കാൻ പറ്റുന്ന തുളസിയാണ്. ഇത് രാമതുളസിന്റെ ജീരക തുളസി എന്ന് പറയുന്ന തുളസിയാണ്. ജീരകത്തിന്റെ മണമല്ല പൂച്ചമീശ എന്ന് പറയുന്ന.
1: ഈ പറയുന്ന തുളസികൾക്കൊക്കെ ഓരോന്നിന്റെ മണമുണ്ടെന്ന് ഷിംജിത്ത് പറയുന്നത് ഞങ്ങളൊക്കെ മണത്ത് നോക്കിയ ഷിംജിത്ത് പറയുന്ന അതേ മണം തന്നെയാണ് ഇതിനൊക്കെ കിട്ടിയിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ തന്നെ അത്ഭുതപ്പെട്ടു പോയി. നക്ഷത്ര വൃക്ഷങ്ങളുടെ
0: ഇത് തന്നെ അശ്വതി, കാഞ്ഞരം, മരണി, നെല്ലി, കാർത്തികാത്തി, രോഹിണി, ഞാവല്, മകരം, കരിങ്ങാലി, തിരുവാതിര, കരിമരം. പണ്ട് കാലത്ത് എന്ന് പറഞ്ഞാൽ മരം സംരക്ഷിക്കേണ്ടിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത്. എന്നാന്ന് പറഞ്ഞാൽ ഇതിനെ പരിപാലിക്കുന്നത് ഓരോ നക്ഷത്രക്കാരും ഓരോ മരങ്ങളെ പരിപാലിക്കുന്നത് അത് നന്നായിരിക്കും. അതിനു വേണ്ടിയിട്ടാണ്
1: എങ്ങനെയായാലും
0: അതെ ഓരോ നക്ഷത്രം എത്ര ആളായില്ല എന്ന് വിചാരിച്ചാൽ അങ്ങനെയല്ലേ.
1: പുണർദം മുള,
0: അതെ അമുള, പൂയം അരയാല്, ആയില്യം നാങ്ക് അഥവാ നാഗപ്പൂ എന്ന് പറയും, മകം പേരാല്, പൂരം പ്ലാഷ് അഥവാ ചമത. നമ്മള് ചമതന്റെ പ്രത്യേകത അടയെല്ലാം ചുടാൻ ഉപയോഗിക്കുന്ന അരണി കടഞ്ഞ് തീണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഇതിന്റെ ഇതാണ്. പണ്ട് കാലത്ത് അരണി കടഞ്ഞിട്ടാണ് തീണ്ടാ യാഗത്തിനെല്ലാം. ഇതിന്റെ കമ്പ് ഇതിന്റെ അകത്താണ് അരണി കടഞ്ഞ് തീണ്ടാക്കുക. അതിനും കൂടി ഉപയോഗിച്ച ഒരു സാധനം കൂടിയാണ്. ഉത്രം ഇത്തി, അത്തി, ഇത്തി, പേരാല, അരയാള്. ഈ നാല് മരങ്ങളാണ് നാൽപ്പാ മരം. നാൽപ്പാ മരത്തോലെല്ലാം വരുന്ന ഈ നാല് മരങ്ങളും ഈ നക്ഷത്ര വൃക്ഷങ്ങളിൽ വരുന്നുണ്ട്. അത്തം, അമ്പായം, ചിത്തിര കൂവളം, ചോതി നീർമരുത്, വിശാഖം, വയ്യങ്കത, വയ്യങ്കത എന്ന് പറയും, അനിരം, ഇലഞ്ഞി, തൃക്കേട്ട, വെട്ടി, മൂലം, വെള്ളപ്പൈന്, വെള്ളപ്പൈന് അഥവാ വെളുത്ത കൊണ്ടിരിക്കുന്ന പൈനിന്റെ കറിയാണ് ചില ആൾ പുകയ്ക്കാൻ ഉപയോഗിക്കുന്നത്. അതിന്റെ ഊരാടം, വഞ്ചി, ഉത്രാടം, പ്ലാവ്,
1: തിരുവോണ എരിക്ക് അല്ലേ,
0: എരിക്ക്, തിരുവോണ എരിക്ക്, അവിട്ടം, വന്നി, വന്നി മരത്തിനും മുള്ളിലെ മരാണ്, ചതിയം, കടമ്പ്, പുരട്ടാതി മാവ്, ഉത്രട്ടാതി കരിമ്പന, ദേവതി, ഇലുപ്പ, എല്ലാം ഔഷധ ഗുണമുള്ള മരം കൂടിയാണ്.
1: ഇതാണ് നക്ഷത്ര മരങ്ങൾ അറിയപ്പെടുന്നത് അല്ലേ. ഓക്കെ,
0: അതാണ് വെളുത്ത കുന്തിരിക്കം. കുന്തിരിക്കത്തിന് മൂന്ന് ടൈപ്പ് കുന്തിരിക്കാണ് ഉള്ളത്, വെള്ള കുന്തിരിക്കം, ചോന കുന്തിരിക്കം, കറുത്ത കുന്തിരിക്കം. അപ്പൊ നമ്മൾ കാണുന്ന അതാണ് ചോന കുന്തിരിക്കം. ഇത് മുഞ്ഞല്, ഇതാണ് ചെമ്പരത്തി മുഞ്ഞ എന്ന് പറയും. ഇതിന്റെ മണം ഓരോന്റെ മണങ്ങൾ മാറ്റായിരിക്കും. അത് ചെമ്പരത്തി മുഞ്ഞ, ഇത് കുടമുഞ്ഞ, ഇത് വള്ളി മുഞ്ഞ. ഇത് കൊറോണയെല്ലാം വന്നിട്ട് മണമില്ലാത്ത ടൈമിന് ഇത് മണപ്പിച്ചു കഴിഞ്ഞാല് ആ ടൈമിന് മണം കിട്ടിയിരുന്നു. അങ്ങനെയുള്ളൊരു ചെടിയാണ്. മുകളിൽ കാണുന്നതാണ് ബാലമുഞ്ഞ, അതിന്റെ അപ്പുറം കാണുന്നതാണ് സാധാരണ മുഞ്ഞ. ആ മുഞ്ഞയാണ് ദശമൂലത്തിൽ വരുന്ന സാധനം. അതുപോലെ എന്ന് പറഞ്ഞാൽ പണ്ട് ചക്കയിൽ ഇത് വറുത്തിടാൻ ഉപയോഗിക്കും. അതുപോലെ മിക്സ്ചറിലെല്ലാം വരുന്നത് ആ മുഞ്ഞയാണ്.
1: എത്ര തരം മുഞ്ഞയുണ്ട്?
0: മുഞ്ഞല് ഇപ്പൊ എന്ന് പറഞ്ഞാല് ആറ് തരം മുഞ്ഞ. പിന്നെ ഒന്ന് കോഴി മുഞ്ഞ എന്ന് പറഞ്ഞിട്ട് അപ്പുറമുണ്ട്. അത് എന്ന് പറഞ്ഞാൽ മൂട്ടേനെ മണക്കും, പൽസിന് ഉപയോഗിക്കുന്നതാണ്. ഈ കാണുന്നതാണ് വാഗമരം. വാഗപ്പൊടിയില്ലേ, വാഗപ്പൊടി തേച്ച് കുളിക്കാനുള്ള ഉപയോഗിക്കുന്ന ഈ മരത്തിന്റെയാണ്. ഇതാണ് താനി മരം. താനി, താനിന്റെ പ്രത്യേകത പണ്ട് കാലത്ത് ഉപയോഗിക്കുന്ന പറഞ്ഞാല് പിന്നെ ഇതിനോട് പോയിട്ട് സങ്കടം പറയും. ചേറ് പൊള്ളിക്കഴിഞ്ഞാല് എന്നാ പറയണ്ടെന്ന് പറഞ്ഞാല് താനിയമ്മാമ താനിയമ്മാമ ചേറമ്മാമ പൊള്ളിച്ചു എന്ന് പറഞ്ഞിട്ട് മൂന്നായിട്ട് ചുറ്റും പോലും. അത് പണ്ട് കാലത്ത് പറയുന്ന കേട്ടെന്ന് അന്നേരം എന്ന് പറഞ്ഞാല് ഒരു ഉടുതുണി പോലും ഉണ്ടാകുന്നതാണ് പറയപ്പെടുന്നത്. എന്നാൽ അതിന്റെ നമ്മളെ മേക്കിലെ ഫുള്ള് പോവും. അതുപോലെ ഇതിന്റെ തോല് വെള്ളം വെച്ച് കുളിച്ചു കഴിഞ്ഞാലും ചെറുപുള്ളി അത് മാറിക്കിട്ടും. അങ്ങനെയുള്ള ഒരു ഇത് കൂടിയാണ്. അതുപോലെ ത്രിപുല ചൂർണം, അതിൽ പെടുന്ന സാധനങ്ങളാണ് താനി, നെല്ലിക്ക, കടുക്ക. ഈ മൂന്നിന്റെയും ഇതാണ് ചൂർണായിട്ട് കിട്ടുന്നത്. അങ്ങനെയുള്ള ഇതാണ് നെല്ലി. ആ കാണുന്നത് ചെറിയ നെല്ലിക്ക ആയിരിക്കും. അതുപോലെ ആ നെല്ലി, അതുപോലെ കടുക്കന്റെ മരം തായണ്ട്. ഇങ്ങനെ മൂന്ന്, ഈ മൂന്നിന്റെയാണ് ത്രിപുല ചൂർണം. ഇതാണ് കരുവ എന്ന് പറയും. കരുവ ഊതി എന്ന് പറയുന്ന മരമാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ല് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ തോല് ചതച്ചിട്ട് എന്തോണി ഇറക്കുന്നു, മുട്ടേന്റെ ഉള്ളേല് അടിച്ച് കലക്കും. എന്നിട്ട് അത് പത്തിയുടെ ഉള്ളിൽ കഴിക്കുകയും ചെയ്താല് എല്ലിന്റെ പ്രശ്നങ്ങളും മാറിക്കിട്ടും. പണ്ട് കാലത്ത് അങ്ങനെ ഉപയോഗിച്ച ഒരു സാധനം കൂടിയാണ് ഇത്. ഇതാണ് കാഞ്ഞരം. കാഞ്ഞരത്തിൽ മൂന്ന് തരം കാഞ്ഞരാണ്. ഒന്ന് വള്ളിയായിട്ട് പോകുന്ന കാഞ്ഞരം, ഒന്ന് മീനാറി കാഞ്ഞരം. ഇത് സാധാരണ കാഞ്ഞരം, 40 ഔഷധ ഗുണമുള്ള ഒരു ചെടി കൂടിയാണ് കാഞ്ഞരം. ഇതാണ് കറവേങ്ങ എന്ന് പറയും. ഇതിനെ കൊത്തിക്കഴിഞ്ഞാല് മനുഷ്യനെ കൊത്തിയ പോലെയാണ്, ചോര വരുന്ന പോലെ വരും. അതെ, അത് എന്ന് പറഞ്ഞാല് കറവത്തിട്ട് കാണിച്ചു കൊടുത്തിട്ടാണ് കുട്ടികൾ വന്നു കഴിഞ്ഞാല്. ഇതിന്റെ വൃത്തി അത് ഇതിന്റെ കാതലിനെ കൊണ്ട് ഗ്ലാസ് ഉണ്ടാവും. കാതലിനെ കൊണ്ട് എന്നിട്ട് അതിൽ വെള്ളം പാടുന്ന

0: വെച്ചിട്ട് വൈകിട്ട് പാർന്ന് വെക്കുക, എന്നിട്ട് രാവിലെ എടുത്ത് കുടിക്കുക. അത് കുടിച്ചു കഴിഞ്ഞാൽ ഷുഗർ മാറിക്കിട്ടും എന്നാ പറയുന്നത്. അങ്ങനെയുള്ള ഒരു
1: ജലികൊടിയാണ്
0: ഗ്ലാസ് ഉണ്ടാക്കും. ഇതിന് വെള്ളം തട്ടുമ്പോ തന്നെ ഇതിന്റെ മുകളിൽ ഇങ്ങനെ കറിയായിട്ട് വരും. ആ കറ ഒരു നല്ല നമ്മളിപ്പോ എണ്ണേന്റെ ഇപ്പോഴത്തെ എണ്ണേന്റെ കളറല്ലേ, ആ രൂപത്തിലാണ് അത് വരിക. അങ്ങനെയുള്ള ഒരു മരം കൂടിയാണ്. അതാണ് ദന്തപ്പാല. ദന്തപ്പാല ചെറിയ ഈ തൊക്കു രോഗങ്ങൾക്കും സോറിയാസിസ് ഇതുപോലുള്ള അതിന്റെ ഇല എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാല് വെളിച്ചെണ്ണയിലിട്ട് വെക്കും ഈ ദിവസം. എന്നിട്ട് അത് വേല് കൊള്ളിക്കും. വെളിച്ചെണ്ണയിലിട്ട് വെച്ചാൽ വെളിച്ചെണ്ണ ചുവന്ന കളറാവും. അതാണ് ഇങ്ങനെയുള്ള രോഗങ്ങൾക്കെല്ലാം തേക്കുകയാണ്. പുന്നമരം, ആ വലിയ ഇല കാണുന്നത് വാഴ ഇല പോലെ ഇല. അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പണ്ട് കാലത്ത് കുരുമുളക് വള്ളി വേല് കൊള്ളുന്നതിന് ഇതിനെ കൊണ്ട് പൊതിയും. ഒരു രണ്ടിലയെ വേണ്ടും ഇങ്ങനെ നിലത്തില്. അതുപോലെ ചില
1: വള്ളി
0: ആ വള്ളി നട്ട് കഴിഞ്ഞാൽ വേല് കൊള്ളാം. അതുപോലെ എന്ത് വേണേ ചില സ്ഥലത്ത് പന്തലിടാൻ, നമ്മളിപ്പം ചെറിയ കുടലെല്ലാം എടുക്കുന്നുണ്ട് കാട്ടിൽ നിന്ന്, ഇതിന്റെ ഇലകള് നമ്മൾ ഓലയെല്ലാം ഇടുന്നതിന് പോലെ ഇതിന്റെ ഇലകൾ ഇടാം പന്തലിന്റെ മുകളിൽ വേല് കൊള്ളാണ്ടെല്ലാം. നല്ല ഉപയോഗിക്കുന്ന ഒരു സാധനം കൂടിയാണ് പുന്നേല്. ചെറുപുന്നുണ്ട്, അതുപോലെ ഇത് വലിയ പുന്ന കാണുന്നതാണ്. കുറ്റിപ്പാണൽ, പാണല് മൂന്ന് ടൈപ്പ് പാണൽ, കുറ്റിപ്പാണൽ, നറും പാണൽ, സാധാരണ പാണൽ. അതിനകത്ത് കുറ്റിപ്പാണൽ എന്ന് പറയുന്ന ഒരുപാട് ഔഷധ ഗുണമുള്ള ഒരു ചെടി കൂടിയാണ്. ഇതെല്ലാം കരിമഞ്ഞളാണ്. മഞ്ഞളിന്റെ ഇത് ഓരോ മഞ്ഞളിന്റെ വെറൈറ്റി മഞ്ഞളിന്റെ കൃഷികളാണ്. ഞാനൊന്ന് പറിച്ചു കാണിച്ചു തരാം അതിന്റെ. ഇതാണ് കരിമഞ്ഞള്. കരിമഞ്ഞളിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് കരിമഞ്ഞള് 22 ടൈപ്പ് കരിമഞ്ഞളാണ് നമ്മളെ ഇടത്തിൽ. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ചില മുഖത്ത് കലകൾ പോകാൻ. ഇതെന്തെടുക്കുന്ന പറഞ്ഞാല് തേനിൽ ചായച്ചു പറ്റിക്കഴിഞ്ഞാൽ ഏത് കലകളും മാറിക്കിട്ടും. ഇതിന്റെ എല്ലാം പൊടികൾ നമ്മൾ ഇവിടുന്ന് മാർക്കറ്റ് ചെയ്യുന്നുണ്ട്. ഇതിന്റെ പൊടിക്ക് കിലോന് 5000 രൂപ വരും.
2: ഔഷധ സസ്യങ്ങളിൽ ചിലത് മാത്രമേ ഇതിൽ ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ. ഷിംജിത്തിന്റെ ഔഷധ തോട്ടത്തിൽ ഒരുപാട് ഔഷധ സസ്യങ്ങൾ ഇനിയുമുണ്ട്. പ്രിയ ശ്രോതാക്കളെ, ഷിംജിത്തിന്റെ മറ്റു കൃഷികളെ കുറിച്ച് നാളെ വൈകുന്നേരം 6:50 കിസാൻ വാണിയിൽ തുടർന്നു കേൾക്കാം. ഇന്നത്തെ ഹരിതവീഥി ഇവിടെ സമാപിക്കുന്നു. നിർവഹണം HVinod Babu, കൂടെ ശ്രീഷാ മാനു.

0: പരസ്യം ഫലവത്താവുന്നതിൽ മാധ്യമത്തിന്റെ വിശ്വാസ്യതയ്ക്കും വലിയ പങ്കുണ്ട്. ആകാശവാണിയുടെ വിശ്വാസ്യതയും ജനപ്രീതിയും നിങ്ങളുടെ ബിസിനസിന്റെ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടാവട്ടെ. നിങ്ങളുടെ ഉൽപ്പന്നമോ സേവനമോ സ്ഥാപനമോ അതെത്ര ചെറുതോ വലുതോ ആവട്ടെ, നിങ്ങളുടെ ബജറ്റിനിണങ്ങുന്ന പരസ്യ പാക്കേജുകൾ ആകാശവാണിക്കുണ്ട്.
1: ആകാശവാണി കണ്ണൂർ നിലയത്തിലേക്കുള്ള പരസ്യങ്ങൾക്കായി വാട്സ്ആപ്പ് മെസ്സേജിലൂടെ ബന്ധപ്പെടാം. നമ്പർ 9495967080 9495967080.
2: ആകാശവാണി കണ്ണൂർ. ഇന്നത്തെ കമ്പോള വില നിലവാര ബുള്ളറ്റിൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഇക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം തയ്യാറാക്കിയത്. വെളിച്ചെണ്ണ കിൻഡലിന് കണ്ണൂർ 25,667 രൂപ, കാഞ്ഞങ്ങാട് 27,000 രൂപ, കാസർഗോഡ് 32,000 രൂപ, തളിപ്പറമ്പ് 25,700 രൂപ. കൊപ്ര കിൻഡലിന് കണ്ണൂർ 13,300 രൂപ, തലശ്ശേരി 12,800 രൂപ, കാസർഗോഡ് 13,000, തളിപ്പറമ്പ 13,000, കാഞ്ഞങ്ങാട് 12,000 രൂപ. തേങ്ങാപ്പിണ്ണാക്ക് കിൻഡലിന് കണ്ണൂർ 3,700 രൂപ. നാളികേരം തൊണ്ടില്ലാത്തത് കിൻഡലിന് കണ്ണൂർ 4,400 രൂപ, തലശ്ശേരി 4,100 രൂപ, കാസർഗോഡ് 4,200 രൂപ, തളിപ്പറമ്പ 4,100 രൂപ. കുരുമുളക് കിൻഡലിന് തലശ്ശേരി 68,000 രൂപ, തളിപ്പറമ്പ 67,500, കാഞ്ഞങ്ങാട് 67,000, കാസർഗോഡ് 65,000 രൂപ. റബ്ബർ കിൻഡലിന് തളിപ്പറമ്പ 21,000 രൂപ, കാഞ്ഞങ്ങാട് 22,000 രൂപ. കശുവണ്ടി കിൻഡലിന് കാസർഗോഡ് 8,800, തലശ്ശേരി 8,000 രൂപ. കൊട്ടപ്പാക്ക് കിൻഡലിന് തളിപ്പറമ്പ 40,000 രൂപ, കാഞ്ഞങ്ങാട് 44,000 രൂപ, കാസർഗോഡ് 50,000 രൂപ, തലശ്ശേരി 38,000 രൂപ. നേന്ത്രക്കായ കിൻഡലിന് കണ്ണൂർ 5,400 രൂപ, തലശ്ശേരി 5,600 രൂപ, തളിപ്പറമ്പ 5,200 രൂപ, കാഞ്ഞങ്ങാട് 5,500, കാസർഗോഡ് 5,500 രൂപ. പച്ചക്കപ്പ കിൻഡലിന് കണ്ണൂർ 3,000 രൂപ. കോഴിമുട്ട 100-ന് കണ്ണൂർ 600 രൂപ, തളിപ്പറമ്പ 640 രൂപ, തലശ്ശേരി 620 രൂപ. അടയ്ക്ക പഴുത്തത് 1,000-ന് തലശ്ശേരി 3,500, കാസർഗോഡ് 4,500 രൂപ. ഇന്നത്തെ കമ്പോള വില നിലവാരമാണ് ഇതുവരെ കേട്ടത്. ഇനി കാലാവസ്ഥ അറിയിപ്പ്. അടുത്ത 2-3 ദിവസങ്ങളിൽ തെക്ക് പടിഞ്ഞാറൻ കാലവർഷം, തെക്ക് പടിഞ്ഞാറൻ അറബിക്കടലിന്റെയും തെക്ക് കിഴക്കൻ അറബിക്കടലിന്റെയും ചില ഭാഗങ്ങളിലേക്കും ലക്ഷദ്വീപ് പ്രദേശത്തേക്കും തെക്ക് പടിഞ്ഞാറൻ മധ്യകിഴക്കൻ മധ്യപടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലേക്കും തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ശേഷിക്കുന്ന ഭാഗങ്ങളിലേക്കും വടക്കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ചില ഭാഗങ്ങളിലേക്കും വ്യാപിക്കുന്നതിന് സാഹചര്യം അനുകൂലമായിരിക്കുകയാണ്. കേരളത്തിൽ സാമാന്യം വ്യാപകമായി മഴയുണ്ടായി. ലക്ഷദ്വീപിൽ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെട്ടു. മാവേലിക്കര മങ്കൊമ്പ് 7 സെന്റിമീറ്റർ വീതവും, പുനലൂർ നൂറനാട് 6 സെന്റിമീറ്ററും, വൈക്കം പെരപ്പൻകോട് ചവറ കൂത്താട്ടുകുളം 5 സെന്റിമീറ്ററും, കുന്നന്താനം തെന്മല 4 സെന്റിമീറ്റർ വീതവും, തിരുവനന്തപുരം കൊല്ലം കുരുടാമണിൽ കായംകുളം, ചേർത്തല പിറവം പാലോട് റാന്നി, വട്ടവട ഉറുമി എന്നിവിടങ്ങളിൽ 3 സെന്റിമീറ്റർ വീതവും മഴ രേഖപ്പെടുത്തി. കണ്ണൂർ 1 സെന്റിമീറ്റർ മഴ പെയ്തു. കേരളത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ കൂടിയ താപനിലയിൽ വലിയ മാറ്റമുണ്ടായില്ല. എങ്കിലും കൊല്ലം തിരുവനന്തപുരം ജില്ലകളിൽ കൂടിയ താപനില സാധാരണയിലും കുറവായിരുന്നു. പാലക്കാട് ജില്ലയിൽ കൂടിയ താപനില സാധാരണയിലും അധികമായിരുന്നു. മറ്റു ജില്ലകളിൽ കൂടിയ താപനില സാധാരണ നിലയിൽ തുടർന്നു. ഏറ്റവും കൂടിയ പകൽ താപനില 36.2 ഡിഗ്രി സെൽഷ്യസ് പാലക്കാട് രേഖപ്പെടുത്തി. അടുത്ത 7 ദിവസങ്ങളിൽ കേരളത്തിലും ലക്ഷദ്വീപിലും സാമാന്യം വ്യാപകമായ മഴയ്ക്കോ ഇടിയോടുകൂടിയ മഴയ്ക്കോ സാധ്യതയുണ്ട്. കാലാവസ്ഥാ അറിയിപ്പാണ് ഇതുവരെ കേട്ടത്. ഇന്ന് 7:35 ചലച്ചിത്ര ഗാനങ്ങൾ, 8 മണിക്ക് സാഹിത്യരംഗം, 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10 മണിക്ക് നാടകം വിതയ്ക്കുന്നവന്റെ ഉപമ. ആകാശവാണി കണ്ണൂർ. ഇനി 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം.
3: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. യോഗയെയും ആയുർവേദത്തെയും ആധുനിക ജീവിതശൈലിയുമായി സംയോജിപ്പിക്കാൻ യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഗുരുതര വീഴ്ചയെന്ന് സുപ്രീംകോടതി. നീറ്റ് പുനഃപരീക്ഷ പിഴവുകളില്ലാതെ കൃത്യമായി നടത്തുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഭരണ നിർവഹണം ലളിതമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും 16th കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിന്റെ സമഗ്ര വികസനത്തിനുള്ള നിർദ്ദേശങ്ങൾ നയപ്രഖ്യാപനത്തിലില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപനങ്ങൾ ആത്മാർത്ഥമായി നടപ്പാക്കണമെന്ന് ബി ജെ പി എം എൽ എ രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, എൽ പി ജി എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. ഐ പി എൽ ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. വാർത്തകൾ വിശദമായി. ആധുനികതയും ഇന്ത്യയുടെ പുരാതന പൈതൃകവും പരസ്പര പൂരകങ്ങളാണെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. യോഗയെയും ആയുർവേദത്തെയും ആധുനിക ജീവിതശൈലിയുമായി സംയോജിപ്പിക്കാൻ യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്നും ഉപരാഷ്ട്രപതി പറഞ്ഞു. ബംഗളൂരുവിൽ ആർട്ട് ഓഫ് ലിവിംഗ് ഫൌണ്ടേഷന്റെ 45th വാർഷികത്തോടനുബന്ധിച്ചുള്ള പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാളെ പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140th വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഗുരുതര വീഴ്ചയാണുണ്ടായതെന്ന് സുപ്രീംകോടതി. മെഡിക്കൽ പ്രവേശന പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കുകയായിരുന്നു ജസ്റ്റിസുമാരായ പി എസ് നരസിംഹ, അലോക് ആരാധെ എന്നിവരടങ്ങിയ ബെഞ്ച്. കേന്ദ്രത്തോട് സത്യവാങ്മൂലം സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട ബെഞ്ച് വാദം കേൾക്കുന്നതിനായി കേസ് ജൂലൈ 2nd മാറ്റി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച അങ്ങേയറ്റം ദൌർഭാഗ്യകരമാണെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പുനഃപരീക്ഷാ പ്രക്രിയ കൃത്യമായും പിഴവുകളില്ലാതെയും നടത്തുമെന്ന് അദ്ദേഹം ഉറപ്പു നൽകി. ഇതിനായി എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്ന് ഡി ഡി ന്യൂസിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥികളുടെ ആശങ്കകൾ സർക്കാർ മനസ്സിലാക്കുന്നുവെന്നും അർഹരായ ഒരു വിദ്യാർത്ഥിയുടെയും ഭാവി പരീക്ഷാ മാഫിയകളുടെ കൈകളിൽ അകപ്പെടാതിരിക്കാൻ വേണ്ട നടപടി സ്വീകരിച്ചതായും ശ്രീ പ്രധാൻ വ്യക്തമാക്കി.
4: जो घटना हुई है ये अत्यंत दुर्भाग्यजनक है, नहीं होनी चाहिए था. अभी दोबारा जब हम लोगों ने री नीट की घोषणा किया है, वो री नीट सुव्यवस्थित हो जाए, इसमें निर्भुलता के साथ हो, ये अभी हमारा दायित्व है. इस काम पे सभी का सहयोग हम अपेक्षा रखते हैं.
3: സിബിഎസ്ഇ പുനർമൂല്യനിർണയ പോർട്ടലിലെ തകരാറുകളെക്കുറിച്ചുള്ള ആശങ്കകൾക്ക് പരിഹരിക്കുന്നതിന് സജീവമായ പ്രവർത്തനങ്ങൾ തുടരുന്നതായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞു. നീറ്റ് പുനഃപരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഡൽഹി ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ബസ്സുകളിൽ സൌജന്യ യാത്ര അനുവദിക്കും. സാധുവായ അഡ്മിറ്റ് കാർഡ് ഹാജരാക്കിയാൽ മതിയാകും. അടുത്തമാസം 21st പരീക്ഷ. 16th കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന് നടന്നു. ഭരണ നിർവഹണം ലളിതവും വേഗമേറിയതുമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറപ്പെടുവിക്കും. കർഷകർ നേരിടുന്ന വെല്ലുവിളികളെ അഭിസംബോധന ചെയ്യുമെന്നും കേരളത്തെ തുറമുഖ ഹബ്ബാക്കി മാറ്റുമെന്നും ഗവർണർ വ്യക്തമാക്കി. എല്ലാ നഗരങ്ങളും വയോജന സൌഹൃദമാക്കുക, ലഹരി വ്യാപനത്തിനെതിരെ കർശന നടപടി, സമഗ്ര സിനിമാ നയം, മീഡിയ സിറ്റി, ക്രിയേറ്റീവ് ഇൻഡസ്ട്രി ഹബ് എന്നിവ വികസിപ്പിക്കുക തുടങ്ങിയവയും 1 മണിക്കൂർ 9 മിനിറ്റ് നീണ്ട നയപ്രഖ്യാപനത്തിൽ ഗവർണർ വ്യക്തമാക്കി. കേരളത്തിന്റെ ഭാവിക്കും സമഗ്ര വികസനത്തിനും ജനക്ഷേമത്തിനും സഹായകമായ നിർണായക നിർദ്ദേശങ്ങളില്ലാത്ത നയപ്രഖ്യാപനമാണ് ഗവർണർ നിയമസഭയിൽ നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യം കേരളത്തെ എങ്ങനെ ബാധിക്കുമെന്നതോ പരിഹാരങ്ങളോ മുൻഗണനയിൽ വന്നിട്ടില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. നയപ്രഖ്യാപനത്തിലെ കാര്യങ്ങൾ ആത്മാർത്ഥമായി നടപ്പാക്കാൻ തയ്യാറാകണമെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷനും നിയമം എംഎൽഎയുമായ രാജീവ് ചന്ദ്രശേഖർ പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഇന്ദിരാ ഗ്യാരന്റി നടപ്പാക്കുമെന്നും നയപ്രഖ്യാപന പ്രസംഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞു.
5: 5 ഇന്ദിരാ ഗ്യാരന്റികളും പ്രഖ്യാപിച്ച് നടപ്പാക്കും. 2 തീരുമാനമെടുത്തു കഴിഞ്ഞു, ബാക്കിയുള്ളത് ഗവൺമെന്റ് തലത്തിൽ പരിശോധിച്ച് ഉചിതമായ സമയത്തും പ്രഖ്യാപിക്കും. ഞങ്ങളുടെ സ്വപ്ന പദ്ധതികൾ കേരളത്തിനെ ഒരു തുറമുഖ നഗരമാക്കി മാറ്റുക ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പൂർണ്ണമായി ആധുനികവൽക്കരിക്കും. മയക്കുമരുന്ന് ശൃംഖലയെ തകർക്കാൻ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നടപടികളുമായി ഗവൺമെന്റ് പോകും. അതിന് വിവിധ വകുപ്പുകളെ ഏകോപിപ്പിക്കും.
3: കേന്ദ്ര ഏജൻസി നടത്തുന്ന അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരിന് പങ്കില്ലെന്ന് ഇഡി റെയ്ഡ് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് ശ്രീ വി ഡി സതീശൻ മറുപടി നൽകി. അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ഗുരുതര കുറ്റകൃത്യമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ പുതിയ മുഖ്യ തെരഞ്ഞെടുപ്പ് ഒഫീസറായി എ കൌശികനെ നിയമിച്ചു. സ്ഥാനമൊഴിഞ്ഞ രത്തൻ യു കേൽക്കർക്ക് പകരമായാണ് നിയമനം. ലോക പുകയില വിരുദ്ധ ദിനത്തോടനുബന്ധിച്ച് പുകയില രഹിത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എന്ന ലക്ഷ്യം മുൻനിർത്തി ടോഫി ആപ്ലിക്കേഷന്റെ പരീക്ഷണ പതിപ്പ് കേന്ദ്ര ആരോഗ്യ സെക്രട്ടറി പുണ്യ സലീല ശ്രീവാസ്തവ ഇന്ന് ന്യൂഡൽഹിയിൽ പുറത്തിറക്കി. രാജ്യത്തെ സ്കൂളുകളിലും കോളേജുകളിലും പുകയില രഹിത മാനദണ്ഡങ്ങൾ നടപ്പിലാക്കുന്നതും നിരീക്ഷിക്കുന്നതും ശക്തിപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
6: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
3: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഞായറാഴ്ച. പരിപാടിയുടെ 134-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലൂടെയും മൻ കി ബാത് തത്സമയം കേൾക്കാവുന്നതാണ്. തുടർന്ന് പ്രാദേശിക ഭാഷകളിലെ പരിഭാഷയുമുണ്ടാകും. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോണിയെക്കുറിച്ചും ഇറാൻ യു എസ് മധ്യസ്ഥതയെക്കുറിച്ചുമുള്ള പരാമർശങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. വീഡിയോ ഡിജിറ്റലായി മാറ്റം വരുത്തിയതും നിർമ്മിത ബുദ്ധിയിൽ സൃഷ്ടിച്ചതുമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം വ്യക്തമാക്കി. രാജ്യത്ത് പെട്രോൾ ഡീസൽ എൽ പി ജി എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. എൽ പി ജി ഉൽപ്പാദനം എക്കാലത്തെയും ഉയർന്ന നിലയിലാണെന്ന് ന്യൂഡൽഹിയിൽ നടന്ന അന്തർമന്ത്രാലയതല യോഗത്തിനുശേഷം പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു.
7: मैं आप सभी के द्वारा सभी लोगों से अपील करना चाहूंगी कि सरकार सभी घरों तक एलपीजी सिलेंडर्स की

0: उपलब्धता और डिलीवरी सुनिश्चित कराने के लिए हर संभव प्रयास कर रही है। इसके साथ सरकार सभी पेट्रोल पंप पर पेट्रोल और डीजल की आपूर्ति सुनिश्चित करने के लिए भी प्रयासरत है। इसलिए अफवाहों पर ध्यान न दें और अपने दैनिक उपयोग में ऊर्जा को बचाने का हर संभव प्रयत्न करें।
1: മേഖലയിലെ എല്ലാ ഇന്ത്യൻ നാവികരും സുരക്ഷിതരാണെന്നും നാവികരുടെ ക്ഷേമം ഉറപ്പുവരുത്തുമെന്നും തുറമുഖ ഷിപ്പിംഗ് ജലപാത മന്ത്രാലയം ഡയറക്ടർ ഓപേഷ് കുമാർ ശർമ്മ വ്യക്തമാക്കി. ഇന്ത്യയിലേക്കുള്ള എണ്ണ ടാങ്കറായ നിസോസ് കെറോസ് ഹെർമുസ് കടലിടുക്ക് കടന്നു. കപ്പൽ ജൂൺ മൂന്നോടെ വിശാഖപട്ടണത്ത് എത്തിച്ചേരും. ഹോർമുസിൽ സംഘർഷങ്ങൾ തുടരുന്നതിനിടെയാണ് IRGC 23 വാണിജ്യ കപ്പലുകൾ കടലിടുക്ക് വഴി കടത്തിവിട്ടത്. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഇന്ന് ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം. ടോസ് നേടിയ രാജസ്ഥാൻ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വിജയികൾ ഞായറാഴ്ച നടക്കുന്ന ഫൈനലിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിനെ നേരിടും. ജപ്പാനിൽ ഇന്ന് നടന്ന അണ്ടർ 18 ഏഷ്യ കപ്പ് പുരുഷ ഹോക്കിയിൽ കസാഖിസ്ഥാനെ എതിരില്ലാത്ത 13 goals പരാജയപ്പെടുത്തി ഇന്ത്യ. ക്യാപ്റ്റൻ കേതൻ കുഷ്വാഹ ഹാട്രിക് നേടി. മറ്റന്നാൾ ഇന്ത്യ ജപ്പാനെ നേരിടും. കേരളത്തിൽ മഴ ശക്തമാകുന്നു. June 2 കേരളത്തിലെ മാഹിയിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 1092 points ഇടിഞ്ഞ് 74,776. നിഫ്റ്റി 359 points നഷ്ടത്തിൽ 23,548 വ്യാപാരം അവസാനിപ്പിച്ചു. യോഗയെയും ആയുർവേദത്തെയും ആധുനിക ജീവിതശൈലിയുമായി സംയോജിപ്പിക്കാൻ യുവജനങ്ങൾ മുന്നോട്ട് വരണമെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. നീറ്റ് ചോദ്യപേപ്പർ വിഷയത്തിൽ ഗുരുതര വീഴ്ചയെന്ന് സുപ്രീംകോടതി. നീറ്റ് പുനഃപരീക്ഷ പിഴവുകളില്ലാതെ കൃത്യമായി നടത്തുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. ഭരണനിർവഹണം ലളിതമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും 16th കേരള നിയമസഭയിൽ ഗവർണറുടെ നയപ്രഖ്യാപനം. വാഗ്ദാനങ്ങൾ പൂർണ്ണമായി പാലിക്കുമെന്ന മുഖ്യമന്ത്രി VD സതീശൻ. കേരളത്തിൽ സമഗ്ര വികസനത്തിനുള്ള നിർദ്ദേശങ്ങൾ നയപ്രഖ്യാപനത്തിലില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. പ്രഖ്യാപനങ്ങൾ ആത്മാർത്ഥമായി നടപ്പാക്കണമെന്ന് BJP MLA രാജീവ് ചന്ദ്രശേഖർ. രാജ്യത്ത് പെട്രോൾ, ഡീസൽ, LPG എന്നിവയുടെ മതിയായ ശേഖരമുണ്ടെന്ന് കേന്ദ്ര സർക്കാർ. IPL ക്രിക്കറ്റ് രണ്ടാം ക്വാളിഫയറിൽ ഗുജറാത്ത് ടൈറ്റൻസ് രാജസ്ഥാൻ റോയൽസ് പോരാട്ടം.
2: ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം എസ് ജാനകി പാടിയത്. ചിത്രം ഇത്തിരിപ്പൂവേ ചുവന്ന പൂവേ. ONV കുറുപ്പിന്റെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം.

പ്രയാണം എന്ന പടത്തിനു വേണ്ടി യേശുദാസും എസ് ജാനകിയും ചേർന്ന് പാടിയഗാനമാണ് ഇപ്പോൾ കേട്ടത്. വയലാറിന്റെ വരികൾക്ക് ഈണം പകർന്നത് എം ബി ശ്രീനിവാസൻ. ഇനി ഭരതന്റെ വരികൾക്ക് ഔസേപ്പച്ചൻ ഈണം നൽകി എം ജി ശ്രീകുമാർ പാടിയ ഗാനം കേൾക്കാം. ചിത്രം പ്രണാമം.

0: ചലച്ചിത്ര ഗാനങ്ങൾ വീണ്ടും 9:30 കേൾക്കാം.
1: ആകാശവാണി കണ്ണൂർ സാഹിത്യരംഗം. ഇന്നത്തെ സാഹിത്യരംഗം പരിപാടിയിൽ വത്സൻ അഞ്ചാം പീടിക, അശ്വിൻ ചന്ദ്രൻ എന്നിവർ അവതരിപ്പിക്കുന്ന ചെറുകഥകളും ദിവാകരൻ വിഷ്ണുമംഗലം ചൊല്ലുന്ന കവിതകളും കേൾക്കാം. മനുഷ്യബന്ധങ്ങളുടെ ചൂടും ജീവിതത്തിന്റെ കയ്പും ചേർന്നു നിൽക്കുന്ന ഹൃദയസ്പർശിയായ ഒരു കഥ. സ്നേഹത്തിന്റെയും ഉത്തരവാദിത്വത്തിന്റെയും ഇടയിൽ കുടുങ്ങിപ്പോകുന്ന ഒരാളുടെ ജീവിതയാത്ര. കഥയിലേക്ക്.
2: തട്ടുപറമ്പിൽ പുതിയോത്ര. സന്ധ്യ മുതൽ ചൂട്ടും കെട്ടി ഗ്രാമം മുഴുവൻ തട്ടുപറമ്പിലേക്ക് ഒഴുകുകയാണ്.
1: പുതിയോത്ര, ചെറുകഥ അവതരിപ്പിക്കുന്നത് വത്സൻ അഞ്ചാം പീടിക.
2: പ്രായമേറിയ സ്ത്രീകൾ തെയ്യപ്പറമ്പിൽ വിരിച്ചുകിടക്കാൻ കൈതോലപ്പായയും കരിമ്പടവും കരുതിയിട്ടുണ്ട്. അവിടെ പ്രത്യേകം കാവോ പ്രതിഷ്ഠയോ ഒന്നുമില്ല. ഭഗവതിയുടെ പോക്കുവരവും സ്ഥാനവുമുണ്ടെന്ന് പണ്ടുപണ്ടേ പറയപ്പെടുന്നതിനാൽ കുട്ടികളും വയസ്സറിയിച്ച പെണ്ണുങ്ങളും ഗർഭിണികളും ആ വഴി പോകാറില്ല. 1 ഏക്കറയോളം വരുന്ന പറമ്പിൻ്റെ ഒരു ഭാഗം കാടാണ്. അവിടെ നിന്ന് ആരും ഒരു ചില്ലിക്കമ്പ് പോലും ഒടിച്ചെടുക്കാറില്ല. പണ്ടാരോ വിറക് പെറുക്കി കുടിയിലെത്തിയപ്പോൾ വിറകിനടിയിൽ നിന്നൊരു സർപ്പം ഇഴഞ്ഞിറങ്ങിയെന്നും അതോടെ വിറകെല്ലാം തിരിച്ച് കാട്ടിൽ തന്നെ കൊണ്ടിട്ടെന്നും ഒരു കഥയുണ്ട്. അതുകൊണ്ട് തന്നെ തഴച്ചു വളർന്ന ഒരു പടുകൂറ്റൻ പാലമരവും നിരവധി വൻമരങ്ങളും നിറഞ്ഞ അനാഘ്രാത വനമായി തട്ടുപറമ്പ് കാട് നിലകൊള്ളുന്നു. തൊട്ടടുത്ത് താമസിക്കുന്ന കുടുംബത്തിൽ ചില അപമൃത്യു വന്നുപെട്ടപ്പോൾ ഭയന്ന വീട്ടുകാർ ജ്യോത്സ്യനെ കണ്ട് ഗണിച്ചു നോക്കിയത്രേ. പറമ്പിൽ കുടിപാർക്കുന്ന ഭഗവതി കോപിച്ചെന്നായിരുന്നു ജ്യോത്സ്യന്റെ കണ്ടെത്തൽ. കൊല്ലത്താലുള്ള തെയ്യക്കളിയാട്ടമായിരുന്നു പരിഹാരം. അങ്ങനെ തുടങ്ങിയ കളിയാട്ടം ഗ്രാമത്തിൻ്റെ

ത്ര ചണ്ടയുടെ താളത്തിൽ തുള്ളിയിറഞ്ഞ് ഓടി വരുന്നത് കണ്ട് ആൾക്കൂട്ടം ഒന്ന് ഇളകി മാറി. ഇടയ്ക്കിടെ ആകാശത്തേക്ക് ഉയർന്നു പൊട്ടുന്ന വർണ്ണം വിതക്കുന്ന അമിട്ടുകളിലായിരുന്നു ഞങ്ങളുടെ ശ്രദ്ധ. അരമണിക്കൂർ കൊണ്ട് കരിമരുന്ന് പ്രയോഗം അവസാനിച്ചു. അപ്പോഴേക്കും തെയ്യത്തിന്റെ ഘോഷങ്ങൾ തുടങ്ങി. കാതടപ്പിക്കുന്ന ചണ്ടക്കൂറ്റും ചിലങ്കയുടെ ശബ്ദവും കത്തിക്കയറുന്ന പന്തങ്ങളും അഞ്ചാം പാതിരയുടെ ഭീകരത ഇരട്ടിപ്പിച്ചു. നേരം പുലരും മുമ്പ് സമീപത്തെങ്ങാൻ വസൂരി രോഗികളുണ്ടെങ്കിൽ രോഗശാന്തിക്കായി പുതിയോത്ര ദർശനം നൽകുന്ന പതിവുണ്ട്. അതോടെ രോഗം ഭേദമാകുമെന്നാണ് വിശ്വാസം. അക്കാലത്ത് പലയിടത്തും പടർന്നു പിടിക്കുന്ന വസൂരി ഒരു ഭീതിജനകമായ പകർച്ചവ്യാധിയായിരുന്നു. വാക്സിനേഷൻ വ്യാപകമായിരുന്നില്ല. രോഗം പിടിപെട്ടാൽ രോഗിയെ എല്ലാവരിൽ നിന്നും അകറ്റി ഒറ്റപ്പെട്ട മുറിയിൽ പാർപ്പിക്കും. ആ ഭാഗത്ത് ബന്ധുക്കളോ കുടുംബാംഗങ്ങളോ പോകില്ല. മുൻപ് വസൂരി വന്ന് അതിജീവിച്ച നാട്ടിലെ ഏതെങ്കിലും കാരണവർ വന്നു നോക്കും. കുടിക്കാൻ കരിങ്ങാലി വെള്ളവും ഭക്ഷണമായി മണ്ണൻ പഴവും ഇളനീരും കൊടുത്തിട്ട് പോകും. രാവിലെയും വൈകിട്ടും വന്ന് ആൾ ജീവനോടെ ഉണ്ടോ എന്ന് പരിശോധിക്കും. രോഗം വന്നവർ രക്ഷപ്പെടുക അത്യപൂർവം. എന്നാൽ പുതിയോത്ര പ്രസാദിച്ചാൽ മഹാമാരി സുഖപ്പെടുമെന്നാണ് വിശ്വാസം. ഭഗവതിയുടെ കൂടെ ഭക്തജനങ്ങൾക്കും ധൈര്യമുണ്ടെങ്കിൽ രോഗിയെ കാണാൻ പോകാം. തട്ടുപറമ്പിനടുത്ത പഴയ നായർ തറവാട്ടിലെ സന്തതിയായ യുവതിക്കാണ് വസൂരി പിടിപെട്ടിരിക്കുന്നത്. യുവതിയെ ഒറ്റപ്പെട്ട വടക്കേ മുറിയിൽ പാർപ്പിച്ചിരിക്കുകയാണ്. ഹീയെ എന്ന ആരവത്തോടെ ചിലങ്ക കിലുക്കി വാളെടുത്തോടുന്ന ഭഗവതിക്കൊപ്പം പരികർമ്മികളും ചെണ്ടക്കാരും പന്തക്കാരും കുറേ യുവാക്കളുമൊക്കെയായി വലിയ ഘോഷമായിരുന്നു. ഒപ്പം കൗമാരക്കാരും സുധീരരുമായ ഞാനും സുരേഷും കൂട്ടുകാരും ഓടി വീട്ടുമുറ്റത്തെത്തി. മുന്നിൽ ഒരു നിലവിളക്ക് കത്തിച്ചുവെച്ച അടച്ചിട്ട മുറിയുടെ പടിക്കൽ ഒരു കാരണവർ എതിരേൽക്കാൻ കാത്തുനിന്നിരുന്നു. അരിയെറിഞ്ഞ് ഭഗവതിയെ വരവേറ്റ ശേഷം അദ്ദേഹം ഭഗവതിയുടെ അനുവാദം വാങ്ങി അടച്ചിട്ട വാതിൽ തള്ളി തുറന്നു. പന്തക്കാർ മുറിയിലേക്ക് വെളിച്ചം തെളിച്ചു. ആളിക്കത്തുന്ന പന്തങ്ങൾക്ക് മുന്നിൽ ഒരു വെള്ളത്തുണി പുതച്ച് മുഖത്തും മാറിടത്തിലും പൊട്ടിയൊലിച്ച് ചോരയൊഴുകുന്ന വസൂരിക്കുരുവുമായി നിൽക്കുന്ന യുവതിയുടെ ഭീകരരൂപം ഒരിക്കലേ നോക്കാനായുള്ളൂ. ചെണ്ടക്കാരും പരികർമ്മികളും ഒഴികെയുള്ളവർ ഞെട്ടലോടെ പിറകോട്ട് മാറി നിന്നു. ഭഗവതി അലറിക്കൊണ്ട് മഞ്ഞൾപൊടി വാരി യുവതിയുടെ ചോരക്കുരുക്കളിലേക്ക് എറിഞ്ഞു. തുടർന്ന് വായ്ത്താരിയോടെ കുങ്കുമവും ഭസ്മവും വാരിയെറിഞ്ഞു. നിമിഷങ്ങൾക്കകം യുവതി മഞ്ഞയും ചുവപ്പും നിറത്തിലുള്ള മറ്റൊരു ദൈവവിഗ്രഹം പോലെ ആളുന്ന പന്തങ്ങളുടെ വെളിച്ചത്തിൽ ജ്വലിച്ചു നിന്നു. പടിക്കൽ നിന്ന കാരണവർ ഭഗവതിക്ക് ദക്ഷിണ നൽകി. ഭഗവതി രോഗിയെ അനുഗ്രഹിച്ച് പിന്തിരിഞ്ഞപ്പോൾ കാരണവർ വാതിൽ ചാരി. ആരവങ്ങളോടെ ഭഗവതിയും പരിവാരങ്ങളും ചെണ്ടക്കാരും പന്തക്കാരും തിരിച്ച് തട്ടുപറമ്പിലേക്ക് പാഞ്ഞു. ആൾക്കൂട്ടം ആർപ്പുവിളികളോടെ അനുഗമിച്ചു. അപ്പോഴേക്കും നേരം പരവരാവിടത്തിരുന്നു. പറമ്പിൽ കാത്തുനിന്നവരെ ദക്ഷിണ സ്വീകരിച്ച് അനുഗ്രഹിച്ച ശേഷം തെയ്യം മുടിയഴിച്ചു. വീട്ടിലെത്തിയ ഞാനും സുരേഷും ദിവസങ്ങളോളം പനിച്ചു കിടന്നു. പക്ഷേ വീട്ടുകാർ ഭയന്ന പോലെ ആർക്കും വസൂരി പിടിപെട്ടില്ല. ഞങ്ങൾ സ്കൂളിൽ നിന്ന് വാക്സിനേഷൻ എടുത്തിരുന്നു. പുതിയ കാലം. ഇന്ന് വസൂരി പോലുള്ള പകർച്ചവ്യാധികൾ വാക്സിനേഷനിലൂടെ വേരറുക്കപ്പെട്ടു. ഇന്നും കാവിൽ തെയ്യങ്ങൾ ഉറയുന്നുണ്ട്. അവിടെ ഉത്സവങ്ങളും ആൾക്കൂട്ടവും ആരവവുമുണ്ട്. മിത്തുകളെയും വിശ്വാസങ്ങളെയും പരിപാലിക്കുന്ന സമൂഹം നിലനിൽക്കുന്നുണ്ട്. ഒരു ദിവസം സുരേഷ് വീഡിയോ കാളിൽ വന്ന് ചോദിച്ചു, നമ്മൾ പണ്ട് തട്ടുപറമ്പിൽ പുതിയോത്ര കാണാൻ പോയത് ഓർമ്മയുണ്ടോ? ഉണ്ട്. അതെല്ലാം നമുക്ക് മറക്കാനാകുമോ? നാളെ ഇവിടെ അടുത്തൊരു കാവിൽ തെയ്യമുണ്ട്. വരുന്നുണ്ടോ? അന്നത്തെ കാലവും കാലാവസ്ഥയുമാണോ ഇന്ന്? ഈ ചൂടിന് പുറത്തേക്ക് ഇറങ്ങാൻ തന്നെ വയ്യ. പിന്നെയല്ലേ തെയ്യം കാണൽ? പുലർച്ചെ തെയ്യമിറങ്ങും. ഉച്ച കഴിയുമ്പോഴേക്കും മുടിയഴിക്കും. ഞാനുണ്ടാകും. നീ വരുന്നെങ്കിൽ വാ. നീ ഇപ്പോൾ വലിയ പെരുമലയനല്ലേ, നിനക്ക് പോകാതിരിക്കാനാകില്ലല്ലോ. എനിക്ക് നല്ല യാത്രാക്ഷീണമുണ്ട്. ഇന്ന് പുലർച്ചെയല്ലേ യാത്ര കഴിഞ്ഞ് എത്തിയത്? ഞാനില്ല ബ്രോ. ഈ ചൂടിന് തെയ്യം എന്നെ കാണാൻ ഇങ്ങോട്ട് വരേണ്ടി വരും. ഓക്കെ, പിന്നെ കാണാം. സുരേഷ് കാൾ കട്ട് ചെയ്തു. അടുത്ത ദിവസം ചൂട് വീണ്ടും കൂടി. കവലയിലെ പുതിയ കാവിൽ ചെണ്ടയുടെ ശബ്ദമുയർന്നപ്പോൾ 5 മണിക്ക് തന്നെ ഉറക്കം ഞെട്ടി. പിന്നെ ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് നേരം വെളുപ്പിച്ചു. തട്ടുപറമ്പും കാടുമൊന്നും ഇന്നില്ല. കാട് വെട്ടി വെളുപ്പിച്ച് അവിടമെല്ലാം റോഡും കടകളുമൊക്കെയായി. ഭൂമിശാസ്ത്രം ആകെ മാറി.
അതിനുമപ്പുറം

0: ഉള്ള കവലക്കടുത്താണ് പുതിയ ആശാരിക്കാവ്. ചെറിയ ഒരു ചുറ്റുമതിലും കെട്ടിടവും പ്രതിഷ്ഠയുമുണ്ട്. കൊല്ലത്തിൽ കളിയാട്ടവുമുണ്ട്. അവിടെയാണ് സുരേഷ് പറഞ്ഞ തെയ്യം. ഇന്ന് അവധി ദിവസമാകയാൽ പുറത്തിറങ്ങാതെ മുറിയിലെ തണുപ്പിലിരുന്ന് ഒരു പുസ്തകം വായിച്ചു തീർത്ത് ഉച്ചഭക്ഷണം കഴിച്ചൊന്ന് മയങ്ങിയതായിരുന്നു. ചെണ്ടയുടെ കഠിന ശബ്ദം കേട്ടാണ് ഉറക്കം ഞെട്ടിയത്. വാതിൽ തുറന്നപ്പോൾ മുറ്റത്ത് നിൽക്കുന്നു ചിലങ്ക കിലുക്കി വാൾ വിറപ്പിച്ച് പുതിയ ഭഗവതി. പുറത്തെ ഘോഷം ജനാലയിലൂടെ കണ്ട് ധൃതിയിൽ തളികയിൽ അരിയുമായി എൻ്റെ പിന്നിലെത്തിയ ഭാര്യ ഭഗവതിയെ അരിയെറിഞ്ഞ് എതിരേറ്റു. എൻ്റെ ചെവിയിൽ പറഞ്ഞു, ഭഗവതിയുടെ നാടെഴുന്നള്ളത്താണ്, ദക്ഷിണ കൊടുക്ക്. അവൾ കയ്യിൽ വെച്ചു തന്ന 100 രൂപ നോട്ട് സ്വപ്നത്തിലെന്ന പോലെ ഭഗവതിയുടെ പരികർമ്മി നീട്ടിയ തളികയിൽ വെച്ചു. കൈപിടിച്ച് അനുഗ്രഹ വായ്ത്താരികളോടെ ഭസ്മക്കുറിയും മഞ്ഞൾപ്പൊടിയും പ്രസാദമായി തന്ന ശേഷം വാൾ എൻ്റെ തലയിൽ വെച്ച് അനുഗ്രഹിച്ചു. ഭാര്യയിൽ നിന്നും ദക്ഷിണ സ്വീകരിച്ച് അനുഗ്രഹം നൽകി ഭഗവതിയും ആൾക്കൂട്ടവും ആരവവും അകന്നുപോയി. രാത്രി സുരേഷ് വിളിച്ചപ്പോൾ ഭഗവതി വീട്ടിൽ വന്ന കാര്യം പറഞ്ഞു. തെയ്യം വീട്ടിൽ വന്നു, അനുഗ്രഹവും കിട്ടി അല്ലേ? ഓ കിട്ടി, ആരാ കോലം കെട്ടിയത്? അവൻ ഫോൺ കട്ട് ചെയ്തു.
1: പുതിയോത്ര വത്സൻ 5-ാം പീടിക അവതരിപ്പിച്ച ചെറുകഥയാണ് നിങ്ങൾ കേട്ടത്. സാഹിത്യരംഗം പരിപാടിയിൽ ഇനി ദിവാകരൻ വിഷ്ണുമംഗലം അവതരിപ്പിക്കുന്ന കവിതകളാണ്. ആദ്യത്തെ കവിത

ആണ്. തിരിച്ച് വൈകിട്ട് വരുമ്പോഴും കാണാം, അതേയിടത്തിലായി അരികത്തില്ലാരും. അകത്തുള്ള ആളുകൾ അയാൾ

കാണൽ. നിരീക്ഷിക്കുന്നു ലോകത്തെ, അതിൽ കാണും മനുഷ്യനെ, മൃഗത്തെ, വൃക്ഷനക്ഷത്രഗണത്തെ, ഹരിതാഭയെ, പുഴയെ, പൂക്കളെ, നിലാവെണ്മയെ, നറും പുല്ലിനെ,

മൃഗത്തെ വൃക്ഷനക്ഷത്രഗണത്തെ ഹരിതാഭയേ, മലയോരങ്ങളെ വെള്ളച്ചാട്ടത്തെ നീല

0: നിങ്ങൾ കേട്ട കവിതകൾ ചൊല്ലിയത് ദിവാകരൻ വിഷ്ണുമംഗലം. സാഹിത്യരംഗം പരിപാടിയിൽ ഒരു ചെറുകഥ കൂടി കേൾക്കാം. ജീവിതത്തിന്റെ പുറംഭാഗം എത്ര പച്ചയായി തോന്നിയാലും ഉള്ളിൽ മറഞ്ഞുകിടക്കുന്നത് പലപ്പോഴും വേദനകളുടെയും ഓർമ്മകളുടെയും കഥകളാണ്. കാലം മായ്ച്ചു കളയാതെ മനസ്സിൽ പതിഞ്ഞ ചില നിമിഷങ്ങൾ, ചില ബന്ധങ്ങൾ, അവരുടെ നേർത്ത സ്പന്ദനങ്ങളെ ഹൃദയത്തിൽ തൊടുന്ന കഥ. പൂക്കൾ പച്ച നിറത്തിൽ, ചെറുകഥ അവതരിപ്പിക്കുന്നത് അശ്വിൻ ചന്ദ്രൻ.
1: പാടിത്തടത്തിലെ വീട്ടിലേക്ക് പോസ്റ്റ്മാൻ ഒരു കത്തുമായി വന്നിട്ടുണ്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം അടക്കാനായില്ല. ഇൻസ്റ്റയും വാട്സപ്പും ഒക്കെയുള്ള ഇക്കാലത്ത് ഒരു കത്തെഴുതി വിവരം ധരിപ്പിക്കാൻ മാത്രം പഴഞ്ചനായ ഒരു സുഹൃത്തിനെയും എനിക്കപ്പോൾ ഓർത്തെടുക്കാനായില്ല. ആമിയോടൊപ്പം ഏറെ ദിവസമായി ഒരു കറക്കം പ്ലാൻ ചെയ്യുന്നു. തിരക്കൊക്കെ ഒഴിഞ്ഞ് ഇന്നാണ് അതിന് നേരം കിട്ടിയത്. കത്തു വന്ന വിവരം പറയാനായി അമ്മ വിളിക്കുമ്പോൾ നഗരമധ്യത്തിലെ ഒരു തട്ടുകടയിലിരുന്ന് ഞങ്ങൾ ചായ കുടിക്കുകയായിരുന്നു. എന്നെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ടാവണം അമ്മ ആമിയോടാണ് കാര്യം പറഞ്ഞത്. അവളത് എന്നോട് പറയുമ്പോൾ ചായ ഗ്ലാസിലെ അവസാന വായക്കായി ഞാൻ കോപ്പയിൽ മുത്തുകയായിരുന്നു. വാർത്ത കേട്ട വെപ്രാളത്തിൽ ചുണ്ട് അല്പം പൊള്ളിപ്പോയി. എനിക്ക് ആമിയെപ്പോലെയോ അമ്മയെപ്പോലെയോ ആഹ്ലാദമടക്കി നിർത്താൻ അറിയില്ലെന്ന് അവർ എത്രയോ വട്ടം പറഞ്ഞത് ഞാനപ്പോൾ ഓർത്തുപോയി. പിന്നീടൊരു നിമിഷം പോലും അവിടെ നിൽക്കാൻ മനസ്സ് വന്നില്ല. ആമിയുടെ ഫോണിൽ നിന്നും ഒരു യൂബർ ഓട്ടോ ബുക്ക് ചെയ്ത് ഞങ്ങൾ പാടിത്തടത്തിലേക്ക് വെച്ചു പിടിച്ചു. അടക്കാനാവാത്ത ആകാംക്ഷ കൊണ്ടോ എന്തോ വീട് എത്തുന്നതുവരെയും ഓട്ടോയിലിരുന്ന് ഞാൻ എൻ്റെ വാക്കിംഗ് സ്റ്റിക്കിൽ താളം പിടിച്ചു. ഇടയ്ക്കിടെ മൂക്കിൻ്റെ തെറ്റത്തേക്ക് വീഴാനായുന്ന കറുത്ത ചില്ലുള്ള കണ്ണാടിയെ യഥാസ്ഥാനത്തേക്ക് വലിച്ചു കയറ്റി. വീട്ടുമുറ്റത്തെത്താറായിട്ടും മുൻവശത്തെ ഗേറ്റ് തുറക്കുന്ന ഒച്ചപ്പാടൊന്നും ഇത്തവണ കേട്ടതേയില്ല. ഞങ്ങളുടെ വരവിൻ്റെ വേഗത ഊഹിച്ചതുകൊണ്ടാവാം അതൊക്കെ അമ്മ നേരത്തെ തുറന്ന് സെറ്റ് ചെയ്തു വെച്ചിരുന്നു. ഓട്ടോയിൽ നിന്ന് വീട് കയറിയ പാടെ ഞാൻ നേരെ മുറിയിലേക്കാണ് നടന്നത്. പുറത്തുപോയി വന്നാൽ സാധാരണയായി ഉണ്ടാകുന്ന അടിവയർ വേദന ഇന്ന് എന്നത്തേക്കാളും കൂടുതലായി തോന്നി. അമിതമായ ആകാംക്ഷ അളവിൽ കവിഞ്ഞ മൂത്രശങ്കയായാണ് എന്നെ വളഞ്ഞു പിടിക്കാറുള്ളത്. പതിവില്ലാത്ത ധൃതി കൊണ്ടാവണം ബാത്റൂമിൽ നിന്നും തിരിച്ചിറങ്ങുമ്പോൾ കാലിൻ്റെ ചെറുവിരൽ ചുവരിൽ ഒന്ന്

ഉടക്കിയെന്ന് തോന്നുന്നു. നഖമടർന്ന് വിരൽത്തുമ്പിൽ മുട്ടുന്നത് നന്നായി അറിയാനുണ്ട്. എന്നാൽ അതിനെയൊന്നും തീരെ കൂസിയതേയില്ല. ആമിയെ രണ്ടു മൂന്ന് തവണയെങ്കിലും മുറിയിലേക്ക് വിളിച്ചു കാണും. മൂന്നാം മൂഴത്തിന് മുൻപ് തന്നെ ചാരിയ വാതിൽ തള്ളി തുറന്ന് അവൾ അകത്തേക്ക് വന്നു. ആമി അടുത്തേക്ക് വരുമ്പോൾ വറുത്ത കായനുറുക്കിന്റെ മണം മൂക്കിലേക്ക് അടിച്ചു കയറി. അത് മനസ്സിലാക്കിയതുകൊണ്ടാവണം കയ്യിലെ പ്ലേറ്റിൽ കരുതിയ കായ വറുത്തത് അവൾ എനിക്ക് നേരെ നീട്ടി. പലഹാരമെടുക്കാൻ വിരലുകൾ നീണ്ടതും എന്റെ ഇടതുകൈയിലേക്ക് അവൾ ഒരു കടലാസ് വെച്ചു തന്നു. ഞാൻ അതിന്റെ അരികുകളിൽ വെറുതെ ഒന്ന് വിരൽ പായച്ചു. പിന്നെ എന്നത്തെയും പോലെ വളരെ സാവധാനത്തിൽ അത് മുഖത്തോടടുപ്പിച്ചു. കടലാസിന് റോസ് വാട്ടറിന്റെ ഗന്ധം. ഒട്ടുനേരം ഞങ്ങൾ ഒന്നും മിണ്ടാതെ നിന്നു. പിന്നെ നിശബ്ദതയെ ഭേദിക്കാനെന്നോണം അവൾ എന്റെ കയ്യിലെ കത്ത് വായിക്കാൻ തുടങ്ങി. എനിക്ക് കേട്ടുകേൾവി പോലുമില്ലാത്ത ഏതോ ഇടത്തു നിന്നാണ് കത്തിന്റെ വരവെന്ന് ആമി വിലാസം വായിച്ചപ്പോൾ തന്നെ മനസ്സിലായി. കത്തിന്റെ ആധികാരികത ചോർന്നു പോവാതിരിക്കാൻ വിഷയം പോലും അയാൾ മുൻകൂറായി കുറിച്ചിരുന്നു. ഏറെ കാലമായി മലയാളത്തിൽ കഥകൾ വായിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങളുടെ രണ്ട് മൂന്ന് കഥകളെങ്കിലും ഞാൻ മുൻപ് വായിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെയും സൂചിപ്പിക്കണമെന്ന് തോന്നിയ കാര്യങ്ങളാണ് ഇനി പറയാൻ പോകുന്നത്. ആദ്യമൊക്കെ വായിക്കുമ്പോൾ ഇവ അച്ചടിപ്പിശകാവുമെന്നാണ് കരുതിയത്. എന്നാൽ പിന്നീടുള്ള കഥകളിലും അതാവർത്തിച്ചപ്പോൾ ഇത് പറയാതിരിക്കുന്നത് ശരിയല്ലെന്ന് തോന്നി. നിങ്ങൾ കഥകളിൽ നിറങ്ങളെ കൊണ്ടുവരുന്നത് തീരെ യുക്തിസഹമല്ലാത്ത രീതിയിലാണ്. ഒരു വായനക്കാരന് പോയിട്ട് മനുഷ്യന്റെ സാമാന്യ ബോധത്തിന് പോലും അവ നിരക്കുന്നില്ല. കഴിഞ്ഞ ലക്കത്തിൽ വന്ന കഥയിലെ പ്രധാന കഥാപാത്രമായ ആനയെ നിങ്ങൾ ചുവപ്പായി ചിത്രീകരിച്ചു. അതേ കഥയിലെ ആട് നീല മുട്ടനാടായി. അതൊക്കെ പോട്ടെ എന്ന് വെക്കാം. ഇതിന് രണ്ടു മാസം മുൻപേ വന്ന നീണ്ട കഥയിലെ മയിലിന് നിങ്ങൾ കൊടുത്ത നിറം മഞ്ഞയായിരുന്നു. മയിൽ നമ്മുടെ ദേശീയ പക്ഷിയാണെന്ന കാര്യം പോലും നിങ്ങൾ മറന്നു. മനുഷ്യനായാൽ ഇത്തിരിയെങ്കിലും രാജ്യസ്നേഹം വേണ്ടേ? ഇനിയുമുണ്ട് എണ്ണിയാളൊടുങ്ങാത്ത അബദ്ധങ്ങൾ. ഓറഞ്ച് കടലുകൾ, വെളുത്ത മരത്തടികൾ, ഇളം നീല മരത്തലപ്പുകൾ, ഇതൊക്കെ ഏത് ലോകത്തെ കഥകളാണ്? നിങ്ങൾക്ക് വർണ്ണാന്തതയുണ്ടോ എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. അതല്ല, നിറങ്ങളെപ്പറ്റി അടിസ്ഥാന ബോധ്യമില്ലെങ്കിൽ ഞങ്ങളെ പോലുള്ളവരോട് ഒന്ന് ചോദിക്കുക. തിരുത്തലുകൾ പറഞ്ഞു തരാൻ അസൗകര്യമില്ല. അവസാനമായി ഒന്നുകൂടി പറയാം, ഭാവനയ്ക്കും അതിരുകളുണ്ട്. അതോർത്തില്ലെങ്കിൽ അപകടം ഇരന്ന് വാങ്ങുന്നത് പോലെയാവും. കത്ത് വായിച്ച് അവസാനിപ്പിക്കുമ്പോൾ ആമിയുടെ ശബ്ദം വല്ലാതെ അരണ്ടിരുന്നു. ഇത് വായിക്കാനായിരുന്നോ ടൗണിൽ നിന്നും ഇത്രയും വെപ്രാളപ്പെട്ട് ഊപറം പിടിച്ച് വന്നത്? അവൾ ചിന്തിച്ചു കാണണം. അതല്ലെങ്കിൽ എന്നിൽ ഏറെ നാളുകൾക്ക് ശേഷം കണ്ട പ്രസന്നത പെട്ടെന്ന് കെട്ടുപോയതിലുള്ള സങ്കടമായിരിക്കും. പിന്നെ കുറച്ചു നേരം ഞങ്ങളൊന്നും മിണ്ടിയില്ല. നേരത്തെ പുറത്തു കറങ്ങിയതിൻ്റെ ക്ഷീണം ഇപ്പോഴാണ് കണ്ണിലേക്ക് ഇറങ്ങി വരുന്നത്. മുഖത്തു നിന്നും കണ്ണടയെടുത്ത് ഞാൻ മേശയിലേക്ക് നീക്കി വെച്ചു. അതിനോട് ചേർന്നുള്ള കസേരയിൽ വാക്കിംഗ് സ്റ്റിക്ക് ചാരി വെച്ചിട്ടുണ്ട്. ഉടുപ്പ് പോലും മാറിയിട്ടില്ല. ഞാൻ ആമിയോടായി പറഞ്ഞു, നല്ല ക്ഷീണം, ഒന്ന് കിടന്നാൽ ശരിയാവും. മുറിയിലെ വെളിച്ചമണച്ചില്ല, അല്ലാതെ തന്നെ ഇവിടം ഇരുട്ടാണ്. അമ്മ വന്ന് വാതിലിൽ മുട്ടുമ്പോഴാണ് നേരം ഒരുപാടായി ഒരേ കിടപ്പ് തുടങ്ങിയിട്ടെന്ന് മനസ്സിലായത്. താഴെ അത്താഴം കഴിക്കാൻ ആമി എന്നെയും കാത്തിരിപ്പുണ്ടെന്ന് അമ്മ പറഞ്ഞു. തീന്മേശയ്ക്ക് മുന്നിലെത്തിയപ്പോൾ പാത്രവും തവികളും കലമ്പുന്ന ശബ്ദമല്ലാതെ മറ്റൊന്നും കേട്ടില്ല. എനിക്കരികിൽ ആമിയില്ലേ എന്നറിയാൻ ഒന്ന് വിളിച്ചു നോക്കി. അവളൊന്ന് മൂളി. അത്താഴം കഴിഞ്ഞ് മുറിയിലേക്ക് വന്നതും വിരൽത്തുമ്പിൽ തടഞ്ഞത് വിരിച്ച കിടക്കയാണ്. സാധാരണ ആമി കിടക്കാറാകുമ്പോൾ മാത്രമാണ് കിടക്ക കുടഞ്ഞു വിരിക്കാറുള്ളത്. വിരിയിൽ നിന്നും ഒട്ടുദൂരം വിരലകത്തിയതും കട്ടിലിൽ ചുരുണ്ടുകൂടി കിടക്കുന്ന അവളിൽ നഖമുടക്കി. പാതിരാവ് കഴിഞ്ഞാലും ഉറങ്ങാൻ വട്ടമില്ലാത്ത ഇവൾക്ക് ഇന്നിതെന്ത് പറ്റിയെന്ന് ഒരിട ചിന്തിച്ചു പോയി. പിന്നെ രണ്ടാമതൊന്നും ആലോചിക്കാതെ ഞാനും കയറി കിടന്നു. വാക്കിംഗ് സ്റ്റിക്ക് തലക്ക് മുകളിൽ തന്നെ ഇല്ലേയെന്ന് ഒന്നുകൂടി ഉറപ്പ് വരുത്തി. ലൈറ്റ് ഓഫ് ചെയ്ത് കുറച്ചു നേരം കഴിഞ്ഞ് ആമിയുടെ കൈകൾ ഒരു പയറുവള്ളി കണക്കെ മാറനെ ചുറ്റിപ്പിടിച്ചു. എൻ്റെ കവളിലേക്ക് അവൾ മുഖം ചേർത്ത് വെച്ച് കവിൾത്തടം നനച്ചു. കരയുന്നത്
കേൾക്കാതെ

0: ഇരിക്കാൻ ശബ്ദത്തെ പരമാവധി ഒതുക്കി. വൈകിട്ട് കിടന്നതുകൊണ്ടാവാം എന്നിലേക്ക് ഉറക്കം തിരിഞ്ഞു നോക്കിയതേയില്ല. മഞ്ഞ മയിൽ, ചുവപ്പ് ആന, നീലയാടുകൾ, നീല മരത്തലപ്പുകൾ, ഇങ്ങനെ ഒരുപാട് നിറഭേദങ്ങൾ എൻ്റെ ചെവിവട്ടത്തെ നിരന്തരം വലം വെച്ചു. 10-20 ദിവസത്തെ അവധി കഴിഞ്ഞ് ആമി കോളേജ് ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോയപ്പോൾ ഞാൻ വീണ്ടും ഒറ്റക്കായി. ഇത്തവണ തിരിച്ചു പോകുമ്പോൾ എന്നേക്കാളുമേറെ അവൾ സങ്കടപ്പെട്ടു. അയൽവീട്ടിലെ മഞ്ചാടിയാണ് ആമി പോയാൽ പിന്നീടുള്ള എൻ്റെ കൂട്ട്. കടലാസ് ബണ്ടിലുകൾ, സ്റ്റാമ്പ്, പോസ്റ്റ് കവറുകൾ, പുസ്തകങ്ങൾ, ഇങ്ങനെ എനിക്കാവശ്യമായ അല്ലറ ചില്ലറ സാധനങ്ങൾ അവളെ വിട്ട് വാങ്ങിപ്പിക്കാറ് പതിവാണ്. ഇക്കൊല്ലം അവൾ 6-ാം ക്ലാസ്സിലാണെന്നും പഴയ സർവീസ് ചാർജ് കൊടുത്താൽ പോരെന്നും മഞ്ചാടിയെ കണ്ടപ്പോൾ അമ്മ തമാശ രൂപേണ പറഞ്ഞു. വലിയ പരീക്ഷയുടെ ഫലം നോക്കാൻ കൂട്ടുകാരുമൊത്ത് സ്കൂളിലേക്ക് പോവുകയായിരുന്നു അവൾ. ഉച്ചയാവും വരെ ഞാൻ ഉമ്മറത്ത് വെറുതെയിരുന്നു. അതിനിടയിൽ ഇടയ്ക്കിടെ അയലത്തെ ആലയിൽ നിന്നും അമ്മ പശു അമറി. ഓരോ തവണ അമറുമ്പോഴും പശുവിന് ഓരോ നിറമായിരിക്കുമെന്ന് മനസ്സിൽ വെറുതെ നിരീക്ഷിച്ചു. ഉച്ച തിരിയുന്നതിന് തൊട്ടു മുൻപ് മഞ്ചാടി ഉമ്മറം കയറി വന്നു. താൻ 6-ാം ക്ലാസ്സിലേക്ക് ജയിച്ചിട്ടുണ്ടെന്ന് വാചാലയായി. അവളുടെ ഒച്ച കേട്ടതുകൊണ്ടാവണം അടുക്കളയിൽ നിന്ന് അമ്മയും ഉമ്മറത്തേക്കെത്തി. ഞങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് കാണിക്കാൻ അവൾ തൻ്റെ കയ്യിൽ എന്തോ സൂത്രം ഒളിപ്പിച്ചു വച്ചിരുന്നു. അമ്മയെ കണ്ട ഉടനെ ഉടുപ്പിൽ നിന്നും അവളത് പുറത്തെടുത്തു, എൻ്റെ കയ്യിലേക്ക് വെച്ചു തന്നു. ഞാൻ അതിൽ വെറുതെ ഒന്ന് വിരലോടിച്ചു. ചെറിയൊരു മയിൽപ്പീലി. അത് കണ്ടതും എൻ്റെ കയ്യിൽ നിന്നും അമ്മയത് ആവേശത്തോടെ പിടിച്ചു വാങ്ങി. കുറച്ചു നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഇതെവിടുന്ന് കിട്ടിയെന്ന് അവളോട് ആരാഞ്ഞു. വായനശാലയ്ക്ക് പിറകിലെ ഒഴിഞ്ഞ വളപ്പിൽ നിന്നും വീണു കിട്ടിയതാണെന്ന് അവൾ പറഞ്ഞത് അമ്മ കേട്ടിരുന്നു എന്ന് നിശ്ചയമില്ല. അതെന്നെ തെല്ലിച്ചൊടിപ്പിച്ചു. അമ്മ ആദ്യമായിട്ടാണോ മയിൽപ്പീലി കാണുന്നത്? ഞാൻ ചോദിച്ചതും രണ്ടാമതൊന്ന് ആലോചിക്കാതെ അമ്മ പറഞ്ഞു, ഇതിൻ്റെ നിറം മഞ്ഞയാണ്. അന്ന് മുഴുവൻ ഒരു മറുപടി കത്തിനായി ഞാൻ വല്ലാതെ തല പുകച്ചു. നേരം പുലർന്നിട്ടും ഒരു വരി പോലും എന്നെ കടാക്ഷിച്ചില്ല. പിറ്റേന്ന് കാലത്ത് ഉമ്മറത്തിണ്ണയിലെത്തുമ്പോഴേക്കും എന്നെയും കാത്ത് മഞ്ചാടി ഇളമരത്തിലിരിപ്പുണ്ട്. പോസ്റ്റ് ഓഫീസ് തുറക്കാൻ സമയമായാൽ എന്നെ വന്നൊന്ന് കാണണമെന്ന് അവളെ ഇന്നലെ തന്നെ പറഞ്ഞേൽപ്പിച്ചതാണ്. എൻ്റെ കയ്യിൽ നിന്നും തപാൽ ലക്കോട്ട് വാങ്ങുമ്പോൾ പതിവിലും നിറഞ്ഞ മുഖത്തോടെ അവളൊന്ന് ചിരിച്ചു. എന്നത്തെയും പോലെ ലക്കോട്ട് അവളൊന്ന് ഞെക്കി നോക്കി കാണണം. ഏതോ ശീലത്തിൻ്റെ ഭാഗമെന്ന പോലെ കവറിൻ്റെ കോണിലെ സ്റ്റാമ്പുകൾ കണ്ണുകൊണ്ട് എണ്ണിയിരിക്കണം. പിന്നെ ഒരു തമാശ പോലെ ഓർമ്മിപ്പിച്ചു, അകത്ത് കടലാസല്ലെങ്കിൽ ഈ സ്റ്റാമ്പിൽ ഇത് പോകാൻ തരമില്ല ചേച്ചി. അത്രയും പറഞ്ഞ് കത്തുമായി മഞ്ചാടി ഗേറ്റ് കടക്കുന്നതിന് തൊട്ടു മുൻപ് ഒരു തൂവലുമായി അകത്തേക്ക് പറക്കുന്ന ശീതക്കാറ്റിൻ്റെ ഗന്ധം അഴിച്ചെടുത്തു കഴിഞ്ഞിരുന്നു.
1: പൂക്കൾ പച്ച നിറത്തിൽ, ചെറുകഥ കേട്ടല്ലോ. അവതരിപ്പിച്ചത് അശ്വിൻ ചന്ദ്രൻ. സാഹിത്യരംഗം പരിപാടി സമാപിക്കുന്നു.

ആകാശവാണി കണ്ണൂർ. സേവന വാർത്തകൾ. അജാനൂർ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രവർത്തനങ്ങൾ, സ്ത്രീ പദവി പഠനം, മറ്റു അനുബന്ധ പ്രവർത്തനങ്ങൾക്കായി കമ്മ്യൂണിറ്റി വിമൻ ഫെസിലിറ്റേറ്ററെ നിയമിക്കുന്നതിന് അപേക്ഷ ക്ഷണിച്ചു. MSW യോഗ്യതയോ തത്തുല്യമായ വിമൻ സ്റ്റഡീസ്, സൈക്കോളജി, സോഷ്യോളജി വിഷയങ്ങളിൽ ബിരുദാനന്തര ബിരുദ യോഗ്യതയുള്ള വനിതകൾക്ക് അപേക്ഷിക്കാം. കൂടിക്കാഴ്ച June 3 രാവിലെ 11 മണിക്ക് പഞ്ചായത്ത് ഓഫീസിൽ നടക്കും. താൽപ്പര്യമുള്ളവർ ഈ മാസം 30 അജാനൂർ പഞ്ചായത്തിൽ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. ഫോൺ നമ്പർ 9207112666. ബന്ദെടുക്ക ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HST ഇംഗ്ലീഷ്, ഫിസിക്കൽ സയൻസ്, LPST കന്നഡ തസ്തികയിൽ അധ്യാപകരെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച 30 രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. ഉദുമ കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ ഡോക്ടറെ നിയമിക്കുന്നതിനുള്ള കൂടിക്കാഴ്ച June 2 രാവിലെ 11 മണിക്ക് ഉദുമ FHCയിൽ

നടക്കും. എം ബി ബി എസ് ടി സി എം സി രജിസ്ട്രേഷൻ യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം കൂടിക്കാഴ്ചയ്ക്ക് ഹാജരാകേണ്ടതാണ്. കണ്ണൂർ തളാപ്പിലെ ഹൃദയാരാം കമ്മ്യൂണിറ്റി കോളേജ് ഓഫ് കൌൺസിലിംഗ്, തൃക്കരിപ്പൂർ ഫാപ്പിൻസ് കമ്മ്യൂണിറ്റി കോളേജ് ഓഫ് ബിഹേവിയർ മാനേജ്മെന്റ് എന്നിവിടങ്ങളിൽ 2026-27 അധ്യയന വർഷത്തിൽ നടത്തുന്ന പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ലേണിംഗ് ഡിസബിലിറ്റി കോഴ്സിലേക്കുള്ള അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി 7 ജൂലൈ വൈകുന്നേരം 5 മണി. കോഴ്സ് കാലാവധി 1 വർഷം. ഏതെങ്കിലും വിഷയത്തിൽ അംഗീകൃത സർവകലാശാല ബിരുദം നേടിയവർക്ക് അപേക്ഷിക്കാം. വിശദ വിവരങ്ങൾക്ക് 9447278001 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. കണ്ണൂർ തോട്ടട ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ നോൺ വൊക്കേഷണൽ ടീച്ചർ, ഇംഗ്ലീഷ് വൊക്കേഷണൽ ടീച്ചർ, സിവിൽ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് എന്നീ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. യോഗ്യത എൻ വി ടി ഇംഗ്ലീഷ് 60% മാർക്കോടെ, എം എ ഇംഗ്ലീഷ്, ബി എഡ് സെറ്റ്. സിവിൽ കൺസ്ട്രക്ഷൻ ആൻഡ് മെയിൻ്റനൻസ് 60% മാർക്കോടെ, സിവിൽ എഞ്ചിനീയറിംഗ് ബിരുദം. എസ് എൽ സർട്ടിഫിക്കറ്റുകളുമായി നാളെ രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ അഭിമുഖത്തിന് ഹാജരാകേണ്ടതാണ്. ഫോൺ നമ്പർ 9744267674. സേവന വാർത്തകൾ കഴിഞ്ഞു.

ഇന്ന് 10 മണിക്ക് നാടകം വിതയ്ക്കുന്നവൻ്റെ ഉപമ. ഇന്ന് 10 മണിക്ക് ആകാശവാണി കണ്ണൂർ. 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കേൾക്കാം.

0: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണന്റെ മൂന്ന് സംസ്ഥാനങ്ങളിലേക്കുള്ള സന്ദർശനം തുടരുന്നു. ഇന്ന് കർണാടകയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു. നാളെ പനാജിയിൽ ഗോവ സംസ്ഥാന രൂപീകരണ ദിനാഘോഷത്തെ ഉപരാഷ്ട്രപതി അഭിസംബോധന ചെയ്യും. ഞായറാഴ്ച വൈകുന്നേരത്തോടെ കേരളത്തിലെത്തുന്ന ഉപരാഷ്ട്രപതി കോട്ടയത്ത് ദീപിക ദിനപത്രത്തിന്റെ 140-ാമത് വാർഷികാഘോഷങ്ങളുടെ ഉദ്ഘാടനം നിർവഹിക്കും. 16-ാം കേരള നിയമസഭയിൽ ഗവർണറുടെ ആദ്യ നയപ്രഖ്യാപനം ഇന്ന് നടന്നു. ഭരണനിർവഹണം ലളിതവും വേഗമേറിയതുമാക്കുമെന്നും മതനിരപേക്ഷ മൂല്യങ്ങളെ സംരക്ഷിക്കുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആറിലേക്കർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി സംബന്ധിച്ച ധവളപത്രം പുറപ്പെടുവിക്കുമെന്നും ഗവർണർ വ്യക്തമാക്കി. ജൂൺ 1 മുതൽ 3 വരെ സഭയിൽ നയപ്രഖ്യാപനത്തിന് നന്ദി രേഖപ്പെടുത്തുന്ന ഉപക്ഷേപത്തിന്മേലുള്ള ചർച്ച നടക്കും. വാഗ്ദാനങ്ങൾ പൂർണമായി പാലിക്കുമെന്നും ഇന്ദിരാ ഗ്യാരന്റി നടപ്പാക്കുമെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേന്ദ്ര ഏജൻസി നടത്തുന്ന അന്വേഷണത്തിൽ സംസ്ഥാന സർക്കാരിന് പങ്കില്ലെന്ന് ഇ ഡി റെയ്ഡ് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് വാർത്താസമ്മേളനത്തിൽ അദ്ദേഹം മറുപടി നൽകി. അന്വേഷണ ഉദ്യോഗസ്ഥരെ ആക്രമിച്ചത് ഗുരുതര കുറ്റകൃത്യമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ പുതിയ മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസറായി എ കൌശികനെ നിയമിച്ചു. സ്ഥാനമൊഴിഞ്ഞ രത്തൻ യു കേൽക്കർക്ക് പകരമായാണ് നിയമനം. ഫലപ്രഖ്യാപനത്തിനുശേഷമുള്ള നടപടികൾക്കായി ബോർഡിന്റെ പോർട്ടൽ തിങ്കളാഴ്ച മുതൽ പ്രവർത്തനക്ഷമമാകുമെന്ന് സെൻട്രൽ ബോർഡ് ഓഫ് സെക്കൻഡറി എഡ്യൂക്കേഷൻ. ഉത്തരക്കടലാസുകളുടെ പരിശോധനയും പുനർമൂല്യനിർണയവും സുതാര്യവും തടസ്സരഹിതവുമായി നടത്തുമെന്നും സിബിഎസ്ഇ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് സിബിഎസ്ഇ ടെലി കൌൺസിലിംഗ് സേവനങ്ങൾക്ക് 1800 1 1 8 0 0 4 എന്ന ഹെൽപ്പ് ലൈൻ നമ്പറിലും റിസൾട്ട് സിബിഎസ്ഇ 2026@cbseshiksha.in എന്ന ഇമെയിൽ വിലാസത്തിലും ബന്ധപ്പെടാവുന്നതാണ്. കർഷകർക്ക് വിത്ത് ലഭ്യത ഉറപ്പാക്കുന്നതിനായി 174,000 ക്വിന്റലിന്റെ ദേശീയ വിത്ത് ശേഖരം സ്ഥാപിച്ചതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ. ന്യൂഡൽഹിയിൽ ഖാരിഫ് കാർഷിക സമ്മേളനത്തിന്റെ 2-ാം ദിവസം മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. സ്കൂൾ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ തിങ്കളാഴ്ച തിരുവനന്തപുരത്ത് നിർവഹിക്കും. പട്ടം ഗവൺമെന്റ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചടങ്ങിൽ വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ അധ്യക്ഷനാകും. ഈ വർഷത്തെ പ്രവേശനോത്സവ ഗാനം വിദ്യാഭ്യാസ മന്ത്രി പുറത്തിറക്കി. ശബരിമല സന്നിധാനത്തും പമ്പയിലും നാഷണൽ സെക്യൂരിറ്റി ഗാർഡ്സിന്റെ മോക്ഡ്രിൽ നടന്നു. അതീവ സുരക്ഷാ മേഖലയായ ശബരിമലയിൽ ഭീകരാക്രമണമുണ്ടായാൽ നേരിടേണ്ട രീതി NSG സംഘം ആവിഷ്കരിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
1: കൊൽക്കത്തയിൽ നിന്നുള്ള NSG കമാൻഡോകൾ 160 പേരാണ്

0: പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്കും തിരിച്ചും മോക്ഡ്രിൽ നടത്തുന്നത്. ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ SP ഉൾപ്പെടെയുള്ള പോലീസ് സേന, ആരോഗ്യ പ്രവർത്തകർ, അഗ്നിരക്ഷാ സേന തുടങ്ങി ധാരാളം വകുപ്പുകളും മോക്ഡ്രില്ലിന്റെ ഭാഗമാകുന്നുണ്ട്. ശബരിമലയിൽ അടുത്തിടെയുണ്ടായ സുരക്ഷാ വീഴ്ചകളുടെ പശ്ചാത്തലത്തിൽ നടക്കുന്ന മോക്ഡ്രില്ലിന് വലിയ പ്രാധാന്യമാണ് ഉള്ളത്.
1: തിരുവനന്തപുരം ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധമെന്ന് ക്ഷേത്രം അധികൃതർ. അധികാരികളെയോ ഭരണസമിതിയെയോ സമീപിക്കാതെ വസ്തുതാവിരുദ്ധമായ റിപ്പോർട്ട് സമർപ്പിച്ച പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടാൻ ഇന്ന് ചേർന്ന ഭരണസമിതി യോഗം തീരുമാനിച്ചു. ക്ഷേത്രത്തിൽ നിന്നും നഷ്ടപ്പെട്ടതായി പോലീസ് മേധാവിയുടെ റിപ്പോർട്ടിൽ പറയുന്ന വൈരനാമവും വിളക്കും ശ്രീകോവിലിൽ സുരക്ഷിതമാണെന്നും ഭരണസമിതി അറിയിച്ചു. വൈസ് അഡ്മിറൽ അജയ് കൊച്ചാർ ഇന്ന് നാവികസേനയുടെ 48-ാമത് വൈസ് മേധാവിയായി ചുമതലയേറ്റു. 1988 ജൂലൈയിൽ ഇന്ത്യൻ നാവികസേനയിൽ നിന്ന് സേവനം ആരംഭിച്ച വൈസ് അഡ്മിറൽ അജയ് കൊച്ചാർ പൂനെയിലെ പ്രശസ്തമായ നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. സംസ്ഥാനത്ത് സമ്പൂർണ്ണ ശുചിത്വം ലക്ഷ്യമിട്ട് ആരോഗ്യവകുപ്പ് സംഘടിപ്പിക്കുന്ന ജനകീയ ശുചീകരണ പ്രവർത്തന യജ്ഞം ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നാളെ ഉദ്ഘാടനം ചെയ്യും. തുടക്കം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ക്യാമ്പയിനിൽ മാലിന്യ നിർമ്മാർജ്ജനം കാര്യക്ഷമമാക്കുക, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക തുടങ്ങിയവയാണ് ലക്ഷ്യമിടുന്നത്. കേരളത്തിൽ മഴ ശക്തമാകുന്നു. ജൂൺ 2 വരെ കേരളത്തിലും മാഹിയിലും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 10 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. കൊച്ചി നഗരസഭയുടെ സുസ്ഥിര വികസനവും അടിസ്ഥാന സൌകര്യങ്ങളും ലക്ഷ്യമിട്ടുള്ള 9 മുൻഗണനാ പദ്ധതികളുടെ പ്രപ്പോസൽ മുഖ്യമന്ത്രിക്ക് കൈമാറി. ഹൈബിയുടൻ എംപിയുടെ സാന്നിധ്യത്തിൽ നഗരസഭാ പ്രതിനിധി സംഘമാണ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് നിവേദനം സമർപ്പിച്ചത്. ഗതാഗതക്കുരുക്ക്, കുടിവെള്ളക്ഷാമം, മാലിന്യ പ്രതിസന്ധി തുടങ്ങിയ അടിസ്ഥാന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുകയാണ് ലക്ഷ്യം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. വിദ്യാഭ്യാസ രംഗത്തിൽ ഇന്ന് പൊളിറ്റിക്കൽ സയൻസും ജീവിതവും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ നൌഫൽ എൻ.
1: ജീവിതത്തിന്റെ രാഷ്ട്രീയം വളരെ വിശാലമായ ഒരു വിഷയമാണ്. രാഷ്ട്രത്തെ സംബന്ധിക്കുന്നതാണ് രാഷ്ട്രീയം. നമ്മുടെ ജീവിതത്തിന്റെയും രാജ്യത്തിന്റെയും സാമൂഹിക വികാസത്തിന്റെ ആണിക്കല്ലാണ് രാഷ്ട്രീയം. രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പലതരത്തിലുള്ള തെറ്റിദ്ധാരണകൾ സമൂഹത്തിൽ നിലവിലുണ്ട്. പലരും രാഷ്ട്രീയം ഒരു ന്യൂനപക്ഷത്തിന്റെ മാത്രം പ്രവൃത്തിയാണെന്നും തങ്ങൾ നേരിട്ട് ഇടപെടേണ്ട കാര്യമില്ലെന്നും കരുതുന്നു. രാഷ്ട്രീയം മോശമാണെന്ന് കരുതുന്ന ആളുകളും സമൂഹത്തിലുണ്ട്. എന്നാൽ നമ്മുടെ നിത്യജീവിതത്തെയും തലമുറകളുടെ ഭാവിയെയും രാഷ്ട്രത്തിന്റെ വികാസത്തെയും നിയന്ത്രിക്കുന്ന ഒരു പ്രക്രിയ എന്ന നിലയിൽ രാഷ്ട്രീയത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ കൃത്യമായി ഇടപെടുകയും രാഷ്ട്രീയ നിലപാടുകൾ സൂക്ഷിക്കുകയും അതുവഴി രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമാവുകയും ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. രാഷ്ട്രീയത്തെപ്പറ്റി ശാസ്ത്രീയമായും സമഗ്രമായും പഠിക്കാനുതകുന്ന വിഷയമാണ് രാഷ്ട്രമീമാംസ അഥവാ പൊളിറ്റിക്കൽ സയൻസ്. രാഷ്ട്രമീമാംസ പഠിക്കുന്നതിലൂടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചുള്ള നമ്മുടെ തെറ്റിദ്ധാരണകൾ മാറും. ഇന്ന് പൊളിറ്റിക്കൽ സയൻസ് എങ്ങനെയാണ് നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാകുന്നത് എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. ഈ ആലോചന ആത്യന്തികമായി രാഷ്ട്രമീമാംസ എങ്ങനെയാണ് നമ്മെ രാഷ്ട്രബോധമുള്ള പൗരന്മാരായും രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന വ്യക്തികളായും രൂപാന്തരപ്പെടുത്തുന്നത് എന്നുകൂടി അന്വേഷിക്കുന്നു. നമ്മളെപ്പോഴും ജീവിതത്തിൽ കേൾക്കുന്ന വാക്കാണ് ജനാധിപത്യം. എന്താണ് ജനാധിപത്യം? ജനാധിപത്യം എന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികൾ മാത്രം നിർവഹിക്കുന്ന ഒരു പ്രവർത്തനമാണോ? അല്ല. ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ തിരഞ്ഞെടുക്കുന്ന സർക്കാർ നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ആകെത്തുകയാണ് ജനാധിപത്യം. എന്നാൽ അതുമാത്രമല്ല താനും. ഒരു പൊളിറ്റിക്കൽ സയൻസ് വിദ്യാർത്ഥി ആദ്യം തിരിച്ചറിയുന്നത് ജനാധിപത്യം ഒരു സൂക്ഷ്മാനുഭവമാണ് എന്നതാണ്. അതായത് ഭരണകൂടവുമായോ ഭരണനിർവഹണവുമായോ മാത്രം ബന്ധപ്പെട്ട ഒരു പ്രവർത്തനമല്ല ജനാധിപത്യം. മറിച്ച് നമ്മുടെ നിത്യജീവിതത്തിൽ, നമ്മുടെ വീടുകളിൽ, കുടുംബത്തിൽ, കൂട്ടായ്മകളിൽ, സമൂഹത്തിൽ ഒക്കെ നമ്മൾ ഇടപെടുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ചില മൂല്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജനാധിപത്യം നിർവചിക്കപ്പെടുകയും നിർവഹിക്കപ്പെടുകയും ചെയ്യുന്നത്. ജനാധിപത്യം ആത്യന്തികമായി പങ്കാളിത്തമാണ്. തുല്യതയും നീതിയും ജനാധിപത്യത്തിന്റെ കേന്ദ്ര അനുഭവങ്ങളാണ്. ജനാധിപത്യം എല്ലാവർക്കും തീരുമാനമെടുക്കൽ ശേഷി ഉറപ്പാക്കുന്നു. ഇതെല്ലാം രാഷ്ട്രമീമാംസയുടെ അടിസ്ഥാന പാഠങ്ങളാണ്. നമ്മുടെ കുടുംബം തന്നെ ഉദാഹരണമായി എടുക്കാം. കുടുംബത്തിൽ എല്ലാവരെയും ബാധിക്കുന്ന ഏതെങ്കിലും ഒരു വിഷയം ചർച്ചയ്ക്ക് വന്നു എന്ന് കരുതുക. ഉദാഹരണത്തിന്, നിങ്ങൾ കോളേജിൽ ചേരാൻ ആഗ്രഹിക്കുന്ന വിഷയം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവാഹം പോലെയുള്ള ഒരു കാര്യം. ഈ വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നത് ആരാണ്? ആ തീരുമാനങ്ങളിൽ അത് ബാധിക്കുന്ന വ്യക്തികൾക്ക് പങ്കാളിത്തമുണ്ടോ? ജനാധിപത്യം ആത്യന്തികമായി തീരുമാനമെടുക്കൽ ശേഷിയാണ്. തീരുമാനമെടുക്കൽ പ്രക്രിയയിലുള്ള തുല്യമായ പങ്കാളിത്തം ഉറപ്പാക്കലാണ്. അതോടൊപ്പം തന്നെ വ്യത്യസ്തമായി ചിന്തിക്കുന്ന, ചിലപ്പോൾ നമ്മൾ വിയോജിക്കുക പോലും ചെയ്യുന്ന ആശയങ്ങളെയും വ്യക്തികളെയും ആദരവോടെ ഉൾക്കൊള്ളാൻ നമ്മളെ ശീലിപ്പിക്കുന്നു എന്നുള്ളതാണ് ജനാധിപത്യത്തിന്റെ സവിശേഷത. ജനാധിപത്യം വ്യത്യസ്തതകളെ അംഗീകരിക്കുന്നു, വിയോജിക്കുമ്പോഴും വെറുക്കാതിരിക്കാനുള്ള മൂല്യബോധം നൽകുന്നു. പൊളിറ്റിക്കൽ സയൻസ് വിദ്യാഭ്യാസം നമ്മെ ഈ പാഠങ്ങളിലേക്കാണ് നയിക്കുന്നത്. അതോടൊപ്പം പ്രധാനമാണ് ജനാധിപത്യത്തിന്റെ ഉൾക്കാമ്പായി പ്രവർത്തിക്കുന്ന തുല്യത, നീതി എന്നീ അനുഭവങ്ങൾ. എന്താണ് തുല്യത? നമ്മൾ ജന്മം കൊണ്ട് വ്യത്യസ്തരാണ്. നമ്മൾ ജനിച്ച ജാതി, മതം, മാതാപിതാക്കൾ, നമ്മുടെ ഉയരം, നിറം, വർഗം എന്നിവയെല്ലാം വ്യത്യസ്തമാണ്. കഴിവുകളും വ്യത്യസ്തമാണ്. എന്നാൽ ഈ വ്യത്യസ്തതകൾ ഒന്നും കൊണ്ട് നമ്മൾ വിവേചനം നേരിടാൻ പാടില്ല. സാമൂഹികവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ വിവേചനങ്ങൾക്കൊന്നും തന്നെ മേൽപ്പറഞ്ഞ കാരണങ്ങൾ ന്യായമാകാൻ പാടില്ലാത്തതാണ്. ഉദാഹരണമായി ഡോക്ടർ B.R. അംബേദ്കറെ എടുക്കാം. നമ്മുടെ ഭരണഘടന എഴുതി തയ്യാറാക്കിയ അസംബ്ലിയിലെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്നു ശ്രീ അംബേദ്കർ. ദളിത് വിഭാഗത്തിൽ ജനിച്ചു എന്നതുകൊണ്ട് മാത്രം അദ്ദേഹം താൻ പഠിച്ച സ്കൂളിലും തൊഴിലെടുത്ത ഇടങ്ങളിലും വലിയ വിവേചനങ്ങൾ നേരിട്ടു. ഇത്തരം വിവേചനങ്ങൾ ഇല്ലാതാക്കുക എന്നതാണ് ജനാധിപത്യത്തിന്റെ ഉത്തരവാദിത്തം. ഈ മൂല്യങ്ങളെപ്പറ്റിയെല്ലാം നാം പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കുന്നു. ഇന്ത്യൻ ഭരണഘടനയെപ്പറ്റി പൊളിറ്റിക്കൽ സയൻസ് എന്ന വിഷയത്തിന്റെ ഭാഗമായി നമ്മൾ വിശദമായി പഠിക്കുന്നുണ്ട്. അതിൽ ആദ്യം പഠിക്കുന്ന ഒരു കാര്യം 18 വയസ്സ് തികഞ്ഞ എല്ലാ പൌരർക്കും വോട്ടവകാശമുണ്ട് എന്നുള്ളതാണ്. 20-ാം നൂറ്റാണ്ടിന്റെ മധ്യഭാഗം വരെ പല യൂറോപ്യൻ രാജ്യങ്ങളിൽ പോലും സ്ത്രീകൾക്ക് വോട്ടവകാശമുണ്ടായിരുന്നില്ല. പല രാജ്യങ്ങളിലും സ്വന്തമായി ഭൂമിയുള്ളവർക്കും നികുതി അടയ്ക്കുന്നവർക്കും മാത്രമേ വോട്ടവകാശം നൽകിയിരുന്നുള്ളൂ. എന്നാൽ ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായപ്പോൾ ആദ്യം നടപ്പിലാക്കിയ ആശയങ്ങളിലൊന്ന് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്നതാണ്. 18 വയസ്സ് കഴിഞ്ഞ ഏതൊരു ഇന്ത്യൻ പൌരനും ജാതി, മതം, ലിംഗം, വർണ്ണം എന്നീ വ്യത്യാസങ്ങളില്ലാതെ വോട്ട് ചെയ്യാൻ അവകാശമുണ്ട്. ഇത് ഒരേ സമയം തുല്യത, ജനാധിപത്യം, നീതി എന്നീ ആശയങ്ങളെ പ്രകടിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട മറ്റൊരാശയമാണ് ഒരു വോട്ട് ഒരു മൂല്യം എന്നത്. നമ്മൾ ചെയ്യുന്ന വോട്ടുകൾക്കെല്ലാം ഒരേ മൂല്യമാണുള്ളത്. രാജ്യത്തെ ഏറ്റവും വലിയ സമ്പന്നന്റെയും ദരിദ്രന്റെയും വോട്ടിന് ഒരേ മൂല്യമാണ്. രാജ്യത്തെ ഏറ്റവും അധികാരമുള്ള മനുഷ്യരുടെയും ഏറ്റവും അധികാരരഹിതരായ മനുഷ്യരുടെയും വോട്ടിന് ഒരേ മൂല്യം തന്നെയാണുള്ളത്. ഇത്തരം മൂല്യങ്ങളെപ്പറ്റി അടിസ്ഥാനപരമായ ധാരണയുണ്ടാക്കാൻ പൊളിറ്റിക്കൽ സയൻസ് പഠനം സഹായിക്കും. രാഷ്ട്രവും പൗരരും തമ്മിലുള്ള ബന്ധം എന്താകണമെന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. രാഷ്ട്രത്തിന്റെ ഭാഗമായ എല്ലാ പൗരർക്കും അവകാശങ്ങളുണ്ട്. ഈ അവകാശങ്ങളാകട്ടെ ഭരണഘടനാ ദത്തവുമാണ്. നമ്മൾ രാഷ്ട്രമീമാംസ പഠിക്കുമ്പോൾ ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളെക്കുറിച്ച് മനസ്സിലാക്കുന്നു. രാഷ്ട്രം പൗരർക്ക് ഉറപ്പാക്കേണ്ട അന്തസ്സും അഭിമാനവുമുള്ള ജീവിതത്തിനുതകുന്ന അവകാശങ്ങളെയാണ് മൗലികാവകാശങ്ങൾ എന്ന് വിശേഷിപ്പിക്കുന്നത്. നമുക്ക് 6 മൗലികാവകാശങ്ങളാണുള്ളത്. തുല്യതയ്ക്കുള്ള അവകാശവും സ്വാതന്ത്ര്യത്തിനുള്ള അവകാശവും മുതൽ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം വരെയുള്ള ഈ 6 അവകാശങ്ങൾ നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ അന്തസ്സോടെയുള്ള ജീവിതം ഉറപ്പാക്കുന്നു. അതേസമയം തന്നെ രാജ്യത്തോട് പൗരർക്കും ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതും നമ്മൾ പൊളിറ്റിക്കൽ സയൻസിന്റെ ഭാഗമായി പഠിക്കുന്നു. മൗലിക കടമകളാണ് അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങളാണ് അവ. ഈ രാജ്യത്തോടുള്ള നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. നമ്മുടെ ദേശീയ പതാകയെയും ദേശീയഗാനത്തെയും ബഹുമാനിക്കുന്നത് മുതൽ പരിസ്ഥിതി സംരക്ഷണം വരെ മൗലിക കടമകളുടെ ഭാഗമാണ്. അതായത്, രാഷ്ട്രമീമാംസ ശ്രദ്ധയോടെ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി പഠനം പൂർത്തിയാകുമ്പോഴേക്കും രാഷ്ട്രത്തോടും സമൂഹത്തോടും ഉത്തരവാദിത്തമുള്ള ഒരു നല്ല പൗരനായി മാറും. മാത്രമല്ല, തനിക്ക് ഈ രാഷ്ട്രത്തിൽ ചില അവകാശങ്ങളുണ്ടെന്നും ആ അവകാശങ്ങൾ ഏതെങ്കിലും നിലയിൽ ലംഘിക്കപ്പെട്ടാൽ കോടതി മുഖാന്തിരം അത് പുനഃസ്ഥാപിക്കാനുള്ള അവകാശമുണ്ടെന്നും വിദ്യാർത്ഥി തിരിച്ചറിയുന്നു. ഏതൊരു രാഷ്ട്രവും പ്രവർത്തിക്കുന്നത് എഴുതപ്പെട്ടതോ അല്ലാത്തതോ ആയ ഒരു ഭരണഘടനയുടെ കീഴിലാണ്. വലിയ സംവാദങ്ങൾക്കും തിരുത്തലുകൾക്കും ശേഷമാണ് ഭരണഘടനകൾ രൂപപ്പെടുന്നത്. പൊളിറ്റിക്കൽ സയൻസ് പാഠ്യപദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ ഭരണഘടനയെന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഭരണഘടന എങ്ങനെയാണ് രൂപം കൊണ്ടതെന്ന് നാം പഠിക്കുന്നു. നിരവധി സംവാദങ്ങളിലൂടെ ഏതാണ്ട് 3 വർഷത്തോളം എടുത്താണ് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ വ്യക്തികളുടെ നേതൃത്വത്തിൽ നമ്മുടെ ഭരണഘടന രൂപം കൊണ്ടത്. സംവാദങ്ങളുടെയും തിരുത്തലുകളുടെയും പ്രസക്തി തിരിച്ചറിയാൻ ഈ ഭരണഘടനാ സംവാദങ്ങൾ സഹായിക്കും. ജീവിതത്തിൽ വിയോജിപ്പുകളോട് അക്രമോത്സുക മനോഭാവം കാണിക്കുന്ന ചെറുപ്പക്കാരുടെ എണ്ണം ഇന്ന് കൂടി വരികയാണ്. എങ്ങനെയാണ് വ്യത്യസ്തമായി ചിന്തിക്കുന്ന മനുഷ്യർക്ക് തമ്മിൽ സംവാദം നടത്താനും ശരി തെറ്റുകൾ അംഗീകരിച്ചുകൊണ്ട് പുതിയ ആശയങ്ങൾ രൂപീകരിക്കാനും അവയെ സ്വീകരിക്കാനും കഴിയുക എന്ന് ഇന്ത്യൻ ഭരണഘടനാ സംവാദങ്ങൾ നമ്മെ പഠിപ്പിക്കും. ആദ്യം തന്നെ സൂചിപ്പിച്ചുവല്ലോ, സമൂഹത്തിൽ വ്യത്യസ്തരായ മനുഷ്യരാണ് ഉള്ളതെന്ന്. അതിൽ തന്നെ ദുർബലരായ മനുഷ്യരും ഉണ്ടായിരിക്കും. ജാതിപരമായും മതപരമായും ലിംഗപരമായും സാമ്പത്തികമായും ദുർബലരായ ജനവിഭാഗങ്ങളോട് മുഖ്യധാരാ സമൂഹം സ്വീകരിക്കേണ്ട നിലപാടെന്താണ്? പൊളിറ്റിക്കൽ സയൻസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് ഈ ചോദ്യത്തിന് കൃത്യമായ ഉത്തരം ലഭിക്കും. ബസ്സിൽ കയറുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ള ഒരു കാര്യമാണ്, സ്ത്രീകൾക്കും മുതിർന്നവർക്കും ഗർഭിണികൾക്കും ഭിന്നശേഷിക്കാർക്കുമൊക്കെ പ്രത്യേക സീറ്റുകൾ അവിടെ മാറ്റിവെച്ചിട്ടുണ്ട് എന്നത്. ആ സീറ്റുകളിൽ അവർക്കാണ് മുൻഗണന. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത് എന്ന് എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? കായികബലവും ആരോഗ്യവുമുള്ള ഒരു വ്യക്തിയോട് മത്സരിച്ച് ഒരു സീറ്റ് കണ്ടെത്താനും തിരക്കിനിടയിൽ ഇരിക്കാനും ഒരു വൃദ്ധനോ ഗർഭിണിക്കോ കഴിഞ്ഞെന്ന് വരില്ല. അതുകൊണ്ട് അവർ ബസ്സിൽ നിന്നു പോകേണ്ടവരാണ് എന്നല്ല അതിന്റെ അർത്ഥം. സഹായം വേണ്ടുന്ന, സാമൂഹികമായ പിന്തുണ വേണ്ടുന്ന വിഭാഗത്തിൽപ്പെട്ട മനുഷ്യർക്ക് മറ്റുള്ളവരോടൊപ്പം മത്സരിക്കാനാകില്ല. അവർ പ്രത്യേക പരിഗണനയും പിന്തുണയും അർഹിക്കുന്നു. അത്തരം മനുഷ്യരോട് ഒരു രാഷ്ട്രവും സമൂഹവും പുലർത്തേണ്ട ജാഗ്രതയെപ്പറ്റി തിരിച്ചറിവുണ്ടാകാൻ രാഷ്ട്രമീമാംസയിലെ പഠനം സഹായിക്കും. ഇതോടൊപ്പം പ്രധാനമാണ് പഴയതും പുതിയതുമായ നിയമങ്ങളെപ്പറ്റിയും ആ നിയമങ്ങളിലൂടെ സാധ്യമാകുന്ന അവകാശങ്ങളെപ്പറ്റിയും ധാരണയുണ്ടാകുന്നത്. സ്ത്രീധന നിരോധന നിയമം, പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമം, പോക്സോ നിയമം തുടങ്ങി നിരവധി നിയമങ്ങൾ ഇക്കാലയളവിൽ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കി കഴിഞ്ഞു. ഇത്തരം നിയമങ്ങളെപ്പറ്റി ധാരണയുണ്ടാകുമ്പോഴാണ് ആ നിയമങ്ങൾ സംരക്ഷിക്കപ്പെടേണ്ടുന്നതിന്റെ പ്രാധാന്യം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. ആ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്ന സാഹചര്യങ്ങളിൽ ഉത്തരവാദിത്വ ബോധത്തോടെ പ്രതികരിക്കാൻ എങ്കിൽ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ. 2005 പാസാക്കപ്പെട്ട വിവരാവകാശ നിയമം ഇക്കാര്യത്തിൽ വളരെ പ്രധാനമാണ്. സർക്കാർ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഏതൊരു വിവരവും നിശ്ചിത ഫീസ് ഒടുക്കി ചോദ്യരൂപത്തിൽ അപേക്ഷിച്ചാൽ 30 ദിവസത്തിനകം കൃത്യമായ രേഖകൾ ഉൾപ്പെടെ ലഭ്യമാക്കുന്ന ഇന്ത്യൻ ജനാധിപത്യത്തിലെ പ്രധാനപ്പെട്ട വിപ്ലവമെന്ന് പറയാവുന്ന ഒരു നിയമമാണ് ഇത്. ഗവൺമെന്റിനെപ്പറ്റി കൂടുതൽ അറിയാനും സർക്കാരിനും പൗരർക്കുമിടയിലെ രഹസ്യങ്ങൾ ഇല്ലാതാക്കാനും അഴിമതിയും ചുവപ്പുനാടയും തടയാനും ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന ഒന്നാണ് വിവരാവകാശ നിയമം. ഉദാഹരണത്തിന്, നിങ്ങൾ സർക്കാരിൻ്റെ ഏതെങ്കിലും ഒരു പദ്ധതിക്കായി പഞ്ചായത്തിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് എന്ന് വിചാരിക്കുക. പ്രതീക്ഷിച്ച സമയത്തിനുള്ളിൽ യാതൊരുവിധ നടപടിക്രമങ്ങളും അധികൃതർ സ്വീകരിച്ചിട്ടില്ല എങ്കിൽ ഇത് സംബന്ധിച്ച് നിങ്ങളൊരു വിവരാവകാശ അപേക്ഷ നൽകിയാൽ കൃത്യമായ മറുപടി നൽകാൻ അധികൃതർ ബാധ്യസ്ഥരാണ്. അതുമാത്രമല്ല, പലപ്പോഴും മറുപടി നൽകേണ്ട കാലാവധിക്ക് മുൻപായി തന്നെ നിങ്ങളുടെ അപേക്ഷയിൽ നടപടി സ്വീകരിക്കാനും ഇതിലൂടെ സാധ്യതയേറുന്നു. ഇത്തരത്തിൽ കൂടുതൽ മികച്ച രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ പൗരത്വം വിനിയോഗിക്കാനും അവകാശങ്ങളെ സംരക്ഷിക്കാനും കൂടുതൽ ജാഗ്രതയുള്ള വ്യക്തികളാകാനും വ്യക്തതയുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കാനും പൊളിറ്റിക്കൽ സയൻസ് വിദ്യാഭ്യാസത്തിലൂടെ നമുക്ക് സാധിക്കും. ചോദ്യങ്ങൾ ചോദിക്കാനും വിയോജിക്കാനും അവകാശങ്ങളെപ്പറ്റി ബോധ്യമുള്ളവരാകാനും നമ്മളെ പ്രാപ്തരാക്കുന്ന ഏറ്റവും നവീനമായ സാമൂഹിക മാറ്റങ്ങളെപ്പോലും വിശദീകരിക്കുന്ന ഒരു ശാസ്ത്രമാണ് പൊളിറ്റിക്കൽ സയൻസ് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിന്റെ സാധ്യതകൾ എല്ലാ കാലത്തും സ്വയം നവീകരിച്ചുകൊണ്ട് തുടർന്നുകൊണ്ടേയിരിക്കും.
0: പൊളിറ്റിക്കൽ സയൻസും ജീവിതവും ഈ വിഷയത്തെക്കുറിച്ചുള്ള പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. അവതരിപ്പിച്ചത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ എൻ നൌഫൽ. ആരണ്യ കേരളം,
2: ഇരവികുളം ദേശീയോദ്യാനം.
3: മൂന്നാറിൽ നിന്ന് 17 കിലോമീറ്റർ അകലെയായി വംശനാശം നേരിടുന്ന വരയാടുകളുടെ സംരക്ഷണം പ്രധാന ലക്ഷ്യമാക്കി നിലവിൽ വന്നതാണ് ഇരവികുളം ദേശീയോദ്യാനം. പശ്ചിമഘട്ടത്തിന്റെ ചെരുവിൽ 2000 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ പ്രദേശം കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനമാണ്. ഹാമിൽട്ടന്റെ പീഠഭൂമി എന്നറിയപ്പെട്ടിരുന്ന ഇവിടം 1895 ഹൈറേഞ്ച് ഗെയിം പ്രിസർവേഷൻ അസോസിയേഷൻ സംരക്ഷിത പ്രദേശമാക്കി. 1971 കേരള സർക്കാർ മിച്ചഭൂമിയായി ഏറ്റെടുത്ത ഇവിടത്തെ പ്രത്യേകത മൂലം വന്യജീവി സംരക്ഷിത പ്രദേശമായി പ്രഖ്യാപിച്ചു. 1975 ദേശീയോദ്യാനമായി. 1978 ഇരവികുളം ദേശീയോദ്യാനം എന്ന് പേരിട്ടു. 97 ചതുരശ്ര കിലോമീറ്ററാണ് ഉദ്യാനത്തിന്റെ വിസ്തീർണം. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ ആനമുടി ഇരവികുളം ദേശീയോദ്യാനത്തിലാണ്. പുൽമേട്, കുറ്റിച്ചെടി, ചോലവനം എന്നിങ്ങനെ തികച്ചും വ്യത്യസ്തമായ സസ്യജാലങ്ങളാണ് ഇവിടെയുള്ളത്. സിംഹവാലൻ കുരങ്ങടക്കം വിവിധ ഇനം കുരങ്ങുകൾ, മാനുകൾ, കാട്ടുപോത്ത് തുടങ്ങിയ ജീവികൾ ഇവിടെയുണ്ട്. ഈ പ്രദേശം അപൂർവമായ സസ്യജാലങ്ങൾ നിറഞ്ഞതാണ്. ഓർക്കിഡുകൾ, കാട്ടുബോൾസം എന്നിവയുടെ മറ്റെങ്ങും കാണാത്ത ഇനങ്ങൾ ഇരവികുളത്തുണ്ട്. അതീവ ശ്രദ്ധയോടെ സംരക്ഷിക്കപ്പെടുന്ന പ്രദേശമാണ് ഇരവികുളം. ദേശീയോദ്യാനത്തെ 3 ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്നു. കോർ ഏരിയ, ബഫർ ഏരിയ, ടൂറിസം ഏരിയ എന്നിങ്ങനെ. ടൂറിസം ഏരിയയായ രാജമലയിലേക്ക് മാത്രമാണ് സന്ദർശകർക്ക് പ്രവേശനമുള്ളത്. ഇവിടെ വരയാടുകളെ വളരെ അടുത്തുനിന്ന് വീക്ഷിക്കാനാകും.
0: ആരണ്യ കേരളം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം യേശുദാസ് പാടിയ ഗാനം, ചിത്രം കമലദളം. കൈതപ്രത്തിൻ്റെ വരികൾക്ക് രവീന്ദ്രൻ്റെ സംഗീതം.

ഇനി ചിത്ര പാടിയ ഗാനം കേൾക്കാം. ചിത്രം ഞങ്ങളുടെ കൊച്ചു ഡോക്ടർ. എസ് രമേശൻ നായരുടെ വരികൾക്ക് ദർശൻ രാമന്റെ സംഗീതം.

പൂവച്ചൽ ഖാദറിന്റെ വരികൾ, രാജാമണിയുടെ സംഗീതം. നുള്ളി നോവിക്കാതെ എന്ന പടത്തിനുവേണ്ടി യേശുദാസ് പാടിയ ഗാനം ഇനി കേൾക്കാം.

ജയചന്ദ്രനും മെസ്സാനകയും. ചിത്രം അക്ഷരങ്ങൾ. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് ശ്യാമിന്റെ സംഗീതം.

0: ആകാശവാണി കണ്ണൂർ.
1: കണ്ണൂർ നിലയം അവതരിപ്പിക്കുന്നു
2: അതേ ദിവസം തന്നെ യേശു വീട്ടിൽ നിന്ന് പുറപ്പെട്ടു കടലിനരികെയിരുന്നു. വളരെ പുരുഷാരം അവന്റെ അടുക്കൽ വന്നുകൂടുക കൊണ്ട് അവൻ പടകിൽ കയറിയിരുന്നു. അവൻ അവരോട് പലതും ഉപമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ,
1: വിതയ്ക്കുന്നവന്റെ ഉപമ, നാടകരചന സംവിധാനം കെ വി ശരത്ചന്ദ്രൻ, വിതയ്ക്കുന്നവന്റെ ഉപമ.
2: ഒരു കൃഷിക്കാരൻ തന്റെ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതയ്ക്കുമ്പോൾ ചിലത് വഴിയരികെ വീണു, പറവകൾ വന്ന് അത് തിന്നുകളഞ്ഞു. ചിലത് പാറസ്ഥലത്ത് ഏറെ മണ്ണില്ലാത്ത ഇടത്ത് വീണു, മണ്ണിന് താഴ്ചയില്ലായകയാൽ ക്ഷണത്തിൽ മുളച്ചു വന്നു. സൂര്യൻ ഉദിച്ചപ്പോൾ ചൂട് തട്ടി വേരില്ലായകയാൽ അത് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ളു മുളച്ചു വളർന്ന് അതിനെ ഞെരുക്കിക്കളഞ്ഞു. മറ്റു ചിലത് നല്ല നിലത്തു വീണ് 100, 60, 30 മേനിയായി വിളഞ്ഞു.
3: എന്താണെന്നറിയില്ല, സേവരച്ചൻ എപ്പോഴും ബൈബിളിൽ നിന്നുള്ള ഈ ഭാഗം വായിക്കും. മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുള്ള ഈ ഭാഗം സേവരച്ചൻ വായിക്കുമ്പോഴൊക്കെ, കേൾക്കുന്നുണ്ടോടാ ജോബേ നീയെ എന്ന മട്ടിൽ അമ്മച്ചി എന്നെ കണ്ണു കാണിക്കും. വലുതായ പിന്നെ ഈ ഭാഗം വായിച്ചു കേൾക്കുമ്പോൾ അമ്മച്ചിക്ക് കരച്ചിൽ വരും. നനഞ്ഞ കണ്ണുകളുകൊണ്ട് തുറിച്ചു നോക്കി എന്നെ കുറ്റപ്പെടുത്തും. എനിക്കത് കാണുമ്പോൾ കലി വരും. പള്ളിയിൽ നിന്ന് ഇറങ്ങി അങ്ങ് നടക്കും. പിന്നെ പിന്നെ ഞാൻ പള്ളിയിലൊന്നും പോകാതായി. പള്ളിയിലേക്കുള്ള യാത്രയിൽ വിരലുകൾ കുരുക്കിയിടാൻ അമ്മച്ചിക്ക് എന്നെ കിട്ടാതായി. അമ്മച്ചിയുടെ വിരലുകൾക്കിടയിലൂടെ പിന്നീടൊരു ജപമാല കിടന്ന് വട്ടം ചുറ്റി. എന്നെ പ്രതി വലിയ സങ്കടമായിരുന്നു അമ്മച്ചിക്ക്. ചെറുപ്പം മുതലേ ഇച്ചായനൊപ്പമില്ലാത്തതിനാൽ അമ്മച്ചിയുടെ സന്തോഷവും സങ്കടവും ഒക്കെ ഞാനായിരുന്നു. ദേ വരുന്നുണ്ട് കൈമൾ സാറ്, ചീഫ് വാർഡറാണ്. എല്ലാ ജയിലിലും എന്ന പോലെ വൈകിട്ട് ഇവിടെയുണ്ട് തലയെണ്ണൽ പരിപാടി. അതിലൊന്നും തൃപ്തി പോരാത്ത മട്ടിലാണ് കൈമൾ സാറുടെ രാത്രിയിലെ ഈ സർക്കിട്ട്. ഉറങ്ങിപ്പോയ തടവുകാരെ ഒക്കെ ശബ്ദമുണ്ടാക്കി ഉണർത്തിയാലേ പുള്ളിക്കാരന് സമാധാനമാകൂ. കണ്ടില്ലേ ഉടുമ്പന്റെ ഉറക്കം? ഞാൻ ഇന്നും പറഞ്ഞതാ കൈമൾ സാറിന്റെ കണക്കെടുപ്പ് കഴിഞ്ഞിട്ട് മതി ഉറക്കം. എവിടെ കേട്ടില്ല? ഇപ്പം കാണാം കൈമൾ സാറിന്റെ വരവും കുടുംബം എണീക്കലും.
4: ഈ നശിച്ച ഭണ്ഡാരക്കാരൻ ഉറങ്ങാനും വിടൂല. തല എണ്ണണമെന്നുണ്ടെങ്കിൽ ഒറ്റ ഉണ്ടാക്കാതെ കാലമാറി അതങ്ങ് ചെയ്താ പോരെ.
3: വാസുവേട്ടനോട് ഞാൻ പറഞ്ഞതല്ലേ ഒരു 10 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ട് കിടന്നാ മതി.
4: പിന്നെ എടാ ഉറക്കോന്നൊക്കെ പറയുന്ന സംഗതി വന്നാ വന്നു എന്ന് പറയാം. വരുമ്പോ അപ്പ

0: ഇവിടുത്തെ മറ്റു സാറന്മാരൊക്കെ അങ്ങനെയാണല്ലോ വിളിക്കുന്നത്. പോരാത്തതിന് ഇതിന്റെ അകത്ത് ആയിരത്തോളം വരുന്ന എല്ലാ പുള്ളികളുടെ നമ്പറും ഓർത്ത് വെച്ച് നടക്കണ്ടേ?
1: ഞാനേ ഒരു പഴയ മട്ടുകാരനാ, എനിക്ക് നമ്പറുകളാണ് പഥ്യം, ഓർമ്മയും അത് തന്നെ. പിന്നെ നീ പറഞ്ഞ മറ്റു സാറന്മാർ, അവന്മാർക്ക് റൂളും വകുപ്പും ഒന്നും അറിയണ്ടല്ലോ. ഇവിടെ ഇപ്പം എന്താ സ്ഥിതി എന്നറിയോ എനിക്ക്? ഏതെങ്കിലും പുള്ളി വേണ്ടാധീനം കാണിച്ചാൽ ഒന്ന് വഴക്ക് പറയാൻ പോലും പറ്റുമോ? അപ്പോഴേക്ക് മനുഷ്യാവകാശ കമ്മീഷൻ കടലാസ് പോവില്ലേ? എന്ത് ചെയ്യാനാ, കാലം മാറിയില്ലേ? പുറത്തില്ലാത്ത സ്വാതന്ത്ര്യമല്ലേ അകത്ത്? ഒരു കണക്കിന് ആരെങ്കിലുമൊക്കെ കുത്തിക്കൊന്ന് ഇതിൻ്റെ അകത്ത് ജീവപര്യന്തം തടവുകാരനായി കഴിയുകയാണ് നല്ലത്. ഭക്ഷണത്തിന് ഭക്ഷണം, വിശ്രമത്തിന് വിശ്രമം.
0: സാർ ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ഓർത്തത്. വന്ന് വന്ന് ഇവിടുന്ന് കിട്ടുന്ന ചപ്പാത്തിയുടെ കനം ഒക്കെ കുറഞ്ഞു കുറഞ്ഞ് ഇപ്പൊ വർത്തമാന പത്രം പോലെയായി.
1: നിങ്ങളൊക്കെ കൂടി മാസ് കംപ്ലൈന്റ് ഉണ്ടാക്കി എഴുതി വിട്. സൂപ്രണ്ട് അയാളുടെ ഒടുക്കത്തെ ലീവും കഴിഞ്ഞു വരുമ്പോ മേശപ്പുറത്തുണ്ടാവണം ഒരു കുന്ന് പരാതികൾ. സ്വന്തക്കാരൻ ജയിലറുടെ കേമത്തം അറിയട്ടെ അയാൾ. എന്താണോ, തനിക്ക് കംപ്ലൈന്റ് ഒന്നുമില്ലല്ലോ?
2: ഇല്ല സാറേ. പിന്നെ കൊതുകുണ്ട് ധാരാളം, ഉറങ്ങാൻ ഒക്കുന്നില്ല.
1: ഓ, അങ്ങനെയാണോ? നാളെ വീട്ടിൽ നിന്ന് വരുമ്പം സാറിനൊരു കൊതുകുവലയും കൊതുകുതിരിയും കൊണ്ടുവന്ന് തന്നോളാം കേട്ടോ. ഉറക്കം വരുന്നില്ല അത്രേ. നീയൊക്കെ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ ആലോചിക്കുമ്പം നിനക്കൊക്കെ എങ്ങനെ ഉറക്കം വരാനാടാ?
0: സാറിന് ഈ രാത്രിയിൽ നാവ് ചൊറിയുന്നുണ്ടെങ്കിൽ അത് സാറിന്റെ കോർത്തേഴ്സിൽ പോയി തീർക്കണം.
1: കണ്ടോ, കാലം മാറിയത് കണ്ടോ? തടവുള്ളികള് ജയിലുദ്യോഗസ്ഥരെ ഭരിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിനക്കൊക്കെ ഞാൻ വെച്ചിട്ടുണ്ടടാ.
0: പിന്നെ സാറിനറിയാലോ എന്നെ, അടുത്ത തവണ ഞാൻ ജയിലിയാടുന്നത് സാറിന് ചാർജുള്ള ദിവസം നോക്കിയായിരിക്കും. ചുരുങ്ങിയ പക്ഷം സാറിനൊരു സസ്പെൻഷൻ എങ്കിലും ഞാൻ ഒപ്പിക്കും.
1: ആ വാസുവേ, നീ കളികാര്യമാക്കല്ലേ. എനിക്ക് പെമ്പിള്ളേര് മൂന്നെണ്ണമാണ്. സത്യം പറടാ, വല്ല വിടാനും ഉണ്ടോ?
0: ആ ചിലതൊക്കെ ആലോചിച്ച് വരുന്നുണ്ട്.
1: ഇടാ, ഞാൻ അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക, ഇത്രയും കാലത്തിനിടയ്ക്ക് നീ എത്ര തവണയാടാ ജയിലി കാടിയത്?
0: എണ്ണവും തവണയൊക്കെ ആരോർക്കുന്നു സാറേ.
1: കഷ്ടപ്പെട്ട് ജയിലിൽ ആടിയിട്ടെന്തിനാ? തൊട്ടടുത്ത ദിവസം തന്നെ തിരിച്ചിങ്ങോട്ട് കെട്ടിയെടുക്കാനല്ലേ നിന്റെ ഒടുക്കത്തെ തടവ് ചാട്ടങ്ങൾ? വെറുതെ ഇതിനകത്തുള്ളവർക്ക് പണിയുണ്ടാക്കി വെക്കാൻ. ഏയ് 458, ഇവന്റെ മേലൊരു കണ്ണു വേണം കേട്ടോ. ഇവൻ ചാടിപ്പോയാൽ ചെല്ലി കൂടെ കിടക്കുന്നവൻ കൂടി സമാധാനം പറയേണ്ടി വരും. അറിയോ നിനക്ക്?
2: അറിയാം സാർ.
0: ഇക്കൂടി ഞാൻ ചാടുമ്പോ ചിലപ്പോ എന്റെ കൂടെ ഇവനും കാണും. അപ്പോഴോ?
1: ഏതായാലും ഏമാമാര് ഉദ്ദേശിച്ചതൊക്കെ നടക്കട്ടെ. ഇന്ന് രാത്രി രണ്ടെണ്ണോ ഏതായാലും ഇതിനകത്ത് തന്നെ കാണുമല്ലോ അല്ലേ?
0: അതും പറയാൻ പറ്റൂല, രാത്രിയാണ് സാധാരണ ചടവ് ചാടാറ്. സാറിന് ഇത് എന്തിന്റെ സൂക്കേടാണ്? പകല് മുഴുവൻ അധ്വാനിച്ച് തളർന്നൊന്ന് തലയയക്കാൻ വരുമ്പോഴാണ് സാറിന്റെ ഈ ഒരു ഒരു ഒരു നശിച്ച പെട്രോളിങ്. ഏ, നാളെ ക്വാറിയിലാ പണി. ഉറക്കം ശരിയായില്ലെങ്കിൽ പിന്നെ അവിടെ ക്വാറിയിലിരുന്ന് തൂങ്ങും. സാറ് ചെല്ലു പോ.
1: ഡാ, എന്റെ പ്രമോഷനിങ് വന്നോട്ടെ. നിന്റെ ഒക്കെ ഈ അഹങ്കാരം ഉണ്ടല്ലോ, അതൊക്കെ ഞാൻ അപ്പൊ തീർത്തു തന്നേക്കാം. കേട്ടോടാ,
0: ഇയാളെ കൊണ്ട് വലിയ ശല്യമായിട്ടുണ്ട്. എല്ലാ ദിവസവും ഇത് തന്നെ പണി.
2: ചേട്ടൻ, ഇത് എന്തിന്റെ കേടാ? മിണ്ടാണ്ടിരുന്നൂടെ. പിന്നെ കൈമൾ സാറ് പറയുന്നതിലും കാര്യമുണ്ട്.
0: എന്ത് കാര്യം?
2: കഷ്ടപ്പെട്ട് ജയിലും ചാടിയിട്ട് പിറ്റേ ദിവസം തന്നെ പിടികൊടുക്കുന്ന ഈ പരിപാടി, ഇതൊക്കെ ഉദ്യോഗസ്ഥന്മാരെ കഷ്ടപ്പെടുത്താൻ വേണ്ടി മാത്രമല്ലേ?
0: എടാ, ഈ ജീവിതം ജീവിച്ച് തീർക്കാൻ ഈ പറയുന്ന ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങളൊക്കെ വേണ്ടേ? ജയിലിന്റെ പുറത്ത് അങ്ങനെ ഒന്നില്ല. ഇതിനകത്താവുമ്പം കോട്ട പോലുള്ള ചുറ്റുമതിലും അടച്ചു പൂട്ടിയ ഈ തടവറകളും കാണുമ്പോൾ എനിക്കിങ്ങനെ ചൊറിഞ്ഞു ചൊറിഞ്ഞു വരും. ഒക്കെയും കൂടി എന്നെ അങ്ങ് വെല്ലുവിളിക്കുകയാണെന്ന് തോന്നും. ചുണയുണ്ടെങ്കിൽ ജയിലിൽ ചാടറാ എന്ന മട്ടിൽ. ആ വെല്ലുവിളി സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ആലോചിക്കുന്നത് മുഴുവൻ എങ്ങനെ എന്നതാണ്. നിനക്കറിയോ, ഏത് കൊമ്പ് കുത്തിയ ജയിലിലും തടവുചാട്ടത്തിന്റെ 1000 സാധ്യതകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അത് കണ്ടെത്തുക എന്നതാണ് നമ്മുടെ മിടുക്ക്. സാഹചര്യവും സന്ദർഭമൊക്കെ ഒത്തുവരുമ്പോൾ നമ്മളതങ്ങോട്ട് സാധിക്കണം. അത് തന്നെ
2: വാസുവേട്ടൻ, ഈ പറഞ്ഞത് മനസ്സിലായി. പക്ഷെ എന്തിനാ പിറ്റേന്ന് തന്നെ പോയി പിടികൊടുക്കുന്നത്?
0: പുറത്തെ ജീവിതം അറു ബോറാണ് അനിയ, നിനക്കറിയാഞ്ഞിട്ടാ. ഒറ്റ ദിവസം കൊണ്ട് ബോറടിക്കും. ഇതിൻ്റെ അകത്ത് ഒന്നുമില്ലെങ്കിലും ചാപ്പാട് കൃത്യമായിട്ട് കിട്ടുമല്ലോ. വേറൊന്നുകൂടിയുണ്ട്, തടവ് ചാടി പിടിക്കപ്പെട്ടാ പിന്നെ ജയില് മാറ്റണം എന്നാ റൂള്. എത്രാന്ന് വെച്ചാടാ ഒരു സ്ഥലത്ത് തന്നെ ഇങ്ങനെ കിടക്കുക? നിനക്കറിയോ, കേരളത്തിൽ ഞാൻ കിടക്കാത്ത ജയിലില്ല.
2: ഞാൻ ചാടാത്ത ജയിലില്ല എന്ന് പറയുന്നതായിരിക്കില്ലേ കൂടുതൽ ശരി?
0: അങ്ങനെയും പറയാം, ഞാൻ ചാടാത്ത ജയിലുകളും ഇല്ല.

കൈമൾ സാർ പറഞ്ഞതുപോലെ പിറ്റേ ദിവസം തന്നെ ഗോപാലകൃഷ്ണൻ എം കെ എന്ന 1279 നമ്പർ തടവുപുള്ളി എന്റെ സെല്ലിൽ കൂട്ടാളിയായി എത്തി. എടുത്തു പറയാൻ വലിയ പ്രത്യേകതയൊന്നുമില്ലാത്ത ശരീരപ്രകൃതം, കണ്ണിലൊരു തിളക്കമുണ്ട്. തിളക്കമെന്നല്ല പറയേണ്ടത്, ഒരുതരം ആജ്ഞാശക്തി. ചുണ്ടിന്റെ കോണിലൊരു ചിരിയും, ചിരിയെന്നല്ല പറയേണ്ടത്, എല്ലാം അറിയുന്നവന്റെ ഒരുതരം ആത്മവിശ്വാസം. വൈകിട്ട് പതിവ് തലയെണ്ണലും കഴിഞ്ഞ് സെല്ലിൽ

0: അകത്ത് കടക്കുമ്പോഴുണ്ട്. അവിടെ അരണ്ട വെളിച്ചത്തിൽ വലിയൊരു പുസ്തകവും വായിച്ചുകൊണ്ട് ഗോപാലകൃഷ്ണൻ MK എന്ന ഗോപാലേട്ടൻ. ജയിൽ വളപ്പിൽ പലപ്പോഴായി കണ്ടിട്ടുണ്ട് ഞാൻ ഇദ്ദേഹത്തെ. എന്നെ കണ്ടതും വായിച്ചുകൊണ്ടിരുന്ന പുസ്തകം അടച്ചുവെച്ച് എന്നെ നോക്കി ഒന്ന് അമർത്തി മൂളി.
1: തന്നെ ഞാൻ അവിടെ എവിടെയായി കണ്ടിട്ടുണ്ട്. എന്താ തന്റെ പേര്?
0: ജോബ്.
1: ഓഹോ, ബൈബിളിലൊരു ജോബുണ്ട്, അറിയോ തനിക്ക്? ഇല്ല അല്ലേ. ദൈവം ചെകുത്താൻ പരീക്ഷണ വസ്തുവായിട്ട് കൊടുത്ത ഇയോബ് ദൈവത്തിനായി ഏറെ സഹിച്ചവൻ. ആ ഇയോബ് തന്നെയാണ് ജോബ്.
0: ഓ, കേട്ടിട്ടുണ്ട്.
1: ഓ, അപ്പൊ കേട്ടറിവേ ഉള്ളൂ, വായിച്ചിട്ടില്ല. ആ, അതുപോട്ടെ. ഞാൻ ഗോപാലകൃഷ്ണൻ.
0: അറിയാം.
1: ഇതിനകത്തുള്ളവർ എന്നെ ഗോപാലേട്ടൻ എന്ന് വിളിക്കും. പിന്നെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയണ്ട. എന്താ തന്റെ പേരിലുള്ള ചാർജ്?
0: മർഡർ, കൊലപാതകം.
1: എന്റേതു അതെ, കൊലപാതകം. വേറെയുണ്ട് കുറെ ചാർജുകൾ. താനിവിടെ എത്ര കാലമായി?
0: 2 കൊല്ലമായി. സെഷൻസ് കോർട്ടിൽ നിന്ന് വിധി വന്നു, വധശിക്ഷ തന്നെയാണ്.
1: സീസറുടെ ന്യായപ്രമാണം തന്നെ ഇപ്പോഴും. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല്, ജീവന് ജീവൻ.
0: വധശിക്ഷ അറിയിക്കുന്ന കുറ്റം തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്.
1: പാപത്തെ വെറുക്കുക, പാപിയെ സ്നേഹിക്കുക എന്നല്ലേ ബൈബിളിൽ പറഞ്ഞിട്ടുള്ളത്?
0: പാപത്തിന്റെ ശമ്പളം മരണം എന്നും ഇല്ലേ ബൈബിളിൽ?
1: നീ അപ്പറഞ്ഞ മരണം കേവലമായ മരണമല്ല, ആത്മീയ തലമുള്ള മരണമാണത്.
0: കുറ്റം ചെയ്തവൻ ശിക്ഷിക്കപ്പെടേണ്ടതല്ലേ?
1: കുറ്റം ചെയ്യുന്ന നിമിഷം മുതൽ അങ്ങോട്ട് മനസ്സിൽ കുറ്റവാളി ശിക്ഷ അനുഭവിച്ചു തുടങ്ങുന്നു എന്നുമുണ്ട്. ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും എന്ന നോവലിന്റെ കാതലെന്ന് പറയുന്നത് ഈ ആശയമാണ്. വായിച്ചിട്ടുണ്ടാവും അല്ലേ?
0: ഇല്ല.
1: വായിക്കണം. ഇവിടെ ജയിൽ ലൈബ്രറിയിലുണ്ട് അതിന്റെ 3-4 കോപ്പികൾ.
0: വായിക്കണമെന്നൊക്കെ ഉണ്ട് ഗോപാലേട്ടാ, പക്ഷെ ഒന്നിനൊരു മൂഡില്ല. എന്താ പറയാ, ഒന്നിനൊരു രസമില്ല.
1: അങ്ങനെയല്ല, വായിക്കണം. വായന പോലെ ആനന്ദം നൽകുന്ന മറ്റൊന്നില്ല. ഇനി അഥവാ മറ്റൊന്നുണ്ടാവുമെങ്കിൽ അതൊരു പക്ഷെ കൃഷിയായിരിക്കും. കൃഷിയുടെ ആനന്ദമെന്ന് പറഞ്ഞത് വിളവെടുപ്പിന്റെ ആനന്ദമല്ല കേട്ടോ, വിളവെടുപ്പിന്റേത് സന്തോഷമാണ്. എത്ര മേനി കൊയ്തു എന്നതൊക്കെ കേവലം സന്തോഷം. ഈ സന്തോഷവും ആനന്ദവും തമ്മിൽ വലിയ അന്തരമുണ്ട്. എനിക്ക് തോന്നുന്നു, മണ്ണിലിട്ട ഒരു വിത്ത് മുളച്ചു വരുമ്പോൾ, അതല്ലെങ്കിൽ പുതുതായി ഒരു ഇല കിളിർത്തു വരുമ്പോൾ നാം അനുഭവിക്കുന്ന ഹൃദയവികാരമുണ്ടല്ലോ, അതല്ലേ ശരിക്കും ആനന്ദം?
0: ആനന്ദം തേടിയാണ് ഞാനും തുടങ്ങിയത്. എന്റെ ആ യാത്ര ഇതിനകത്താണ് അവസാനിച്ചത്.
1: മനസ്സിലായില്ല.
0: ലാളിച്ചു വഷളായ ഒരു ധൂർത്തപുത്രനായിരുന്നു ഞാൻ. ലഹരിയുടെ വഴികളിലൂടെ ഒക്കെ തന്നെ ചെറുപ്പം മുതലേ ഇപ്പറഞ്ഞ ആനന്ദവും തേടിയിറങ്ങിയവനാണ് ഞാൻ. അപ്പച്ചൻ നേരത്തെ മരിച്ചു. അമ്മച്ചിക്ക് സ്നേഹിക്കാനും ലാളിക്കാനും മാത്രമേ അറിയുമായിരുന്നുള്ളൂ. ഇച്ചായൻ ഒരാളുണ്ടായിരുന്നത് ചെറുപ്പം മുതലേ ബോർഡിംഗ് സ്കൂളുകളിലും കോളേജ് ഹോസ്റ്റലുകളിലുമായി. അങ്ങനെ എന്നെ നിയന്ത്രിക്കാൻ ആരുമില്ലായിരുന്നു. ഹൈസ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽക്ക് തന്നെ ലഹരി ഉപയോഗിച്ചു തുടങ്ങിയിരുന്നു. മദ്യത്തിലായിരുന്നു തുടക്കം. പിന്നീടതങ്ങ് വിവിധ വഴികളിലൂടെ എന്നെക്കൊണ്ട് ആ പാതകം ചെയ്യിച്ചതും ലഹരി. ലഹരി ഒന്നു മാത്രമാണ്.
1: അതാ ഞാൻ പറഞ്ഞത്, മനുഷ്യരുടെ മുന്നിൽ യഥാർത്ഥ ആനന്ദത്തിന്റെ വഴികളേറെ ഉണ്ടെങ്കിലും അവനത് തിരഞ്ഞെടുക്കാൻ പരാജയപ്പെട്ടു പോകുന്നു എന്ന്.
0: കൈമൾ സാറ് റൗണ്ട്സിനെത്തും വരെ അന്ന് രാത്രി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നു. പതിവിന് വ്യത്യസ്തമായി കൈമൾ സാർ അധികം വർത്തമാനത്തിനൊന്നും നിന്നില്ല. ഗോപാലേട്ടനോട് സംസാരിക്കുമ്പോൾ കൈമൾ സാറിൽ ഭവ്യതയും ബഹുമാനവും ഒക്കെ തെളിഞ്ഞു കണ്ടു. അന്ന് കുറെ കാലത്തിന് ശേഷം ഞാൻ സ്വസ്ഥമായി കിടന്നുറങ്ങി. ജയിൽക്കെട്ടിനകത്ത് കനത്ത മഴ പെയ്യുന്നുണ്ടായിരുന്നു. അമ്മച്ചിയുടെ ചൂടും പറ്റിക്കിടന്ന കുട്ടിക്കാലത്തെ രാത്രി മഴകൾ എന്റെ ഓർമ്മയിലെത്തി. പിറ്റേന്ന് പകൽ സി ബ്ലോക്കിലെ തടവ് പുള്ളികളിൽ നിന്ന് ഗോപാലേട്ടന്റെ കുറേ കാര്യങ്ങൾ ഞാൻ ചോദിച്ച് മനസ്സിലാക്കി. കമ്മ്യൂണിസ്റ്റുകാരനായിരുന്നു ആദ്യം, പിന്നീട് തീവ്ര കമ്മ്യൂണിസ്റ്റ്. അവിടുന്ന് പിരിഞ്ഞ് സാമൂഹ്യ പ്രവർത്തനവും പരിസ്ഥിതി പ്രവർത്തനവും ഒക്കെയായി കുറേ കാലം. ഏറ്റവും ഒടുവിൽ കൃഷിക്കാരുടെ നേതാവായിരിക്കുമ്പോഴാണ് കൊലപാതക കേസിൽ പെടുന്നത്. സത്യത്തിൽ എന്താണ് നടന്നതെന്ന് അറിയണം. ഞാൻ രാത്രിയാകാൻ കാത്തിരുന്നു. സെല്ലിൽ കയറിയ ഉടൻ ഗോപാലേട്ടൻ അന്നത്തെ വിശേഷങ്ങൾ സന്തോഷത്തോടെ പറയുകയായിരുന്നു.
1: എടോ,
0: താൻ കണ്ടിട്ടുണ്ടോ? ജയിൽ വളപ്പിൽ കാട് പിടിച്ചു കിടക്കുന്ന തെക്കേ മൂല, ആ വാച്ച് ടവറിന്റെ കിഴക്കുവശത്തായിട്ട്.
2: വാച്ച് ടവറിന്റെ കിഴക്കുവശം?
0: ശീടാ, ഇവനെ കൊണ്ടും. ആ വരിക്കപ്പിളാവില്ലേ,
2: പിടിയിട്ടി,
0: ആ അതിന്റെ അപ്പുറത്ത് ഒഴിഞ്ഞുകിടക്കുന്ന കാട് പിടിച്ച മൂലയിലുള്ള സ്ഥലത്ത് ഇക്കൊല്ലം കരനെൽ കൃഷി ചെയ്യാൻ പാടില്ലേ എന്ന് സൗകര്യത്തിന് കിട്ടിയപ്പോൾ ഞാൻ ആ ജയിലറോട് ചോദിച്ചു. ഞാൻ ഈ ജൈവകൃഷിയുടെ കാര്യമൊക്കെ വിശദീകരിച്ച് പറഞ്ഞപ്പോൾ അയാൾക്കത് ബോധ്യമായ മട്ടുണ്ട്. അയാൾ കുഴപ്പമില്ല കേട്ടോ. ഇനിയിപ്പോൾ സൂപ്രണ്ടിൻ്റെ പെർമിഷൻ കൂടി കിട്ടിയാൽ മതിയാവും. അങ്ങനത് സമ്മതിച്ചാൽ നമ്മളൊരു കലക്ക് കലക്കും. ഇവിടെ ചെങ്കീരിയൻ എന്നൊരു നാടൻ വിത്തുണ്ട്, അതായിരിക്കും ഇവിടെ യോജിക്കുക.
1: ഈ ഗോപാലേട്ടന് കൃഷി കൃഷി എന്ന ഒറ്റ വിചാരം മാത്രമേ ഉള്ളൂ.
0: എടോ, രണ്ട് ധാന്യം തിന്നുന്നവര് നാല് ധാന്യം സ്വന്തമായി ഉണ്ടാക്കണമെന്നാ, അതറിയോ തനിക്ക്?
2: അറിയില്ല.
0: അങ്ങനെ പലതും അറിയാനുണ്ട് താൻ.
1: എനിക്കിപ്പോ അറിയേണ്ടത് അതൊന്നുമല്ല.
0: പിന്നെ
1: ഇത്രയും വായനയും അനുഭവമൊക്കെ ഉള്ള ഗോപാലേട്ടൻ എങ്ങനെ ഒരു കൊലക്കേസിൽ പെട്ടു എന്നതാണ്, അതാണ് അറിയേണ്ടത്.
0: ഓ, ഞാനിപ്പോ എന്റെ കഥ ഫ്ലാഷ് ബാക്ക് അടിക്കണം അല്ലേ? എടോ, സൗകര്യമില്ല എനിക്ക്. ഇനിയിപ്പോ ഞാനത് പറഞ്ഞാലും ജീവിതത്തിൽ ഒരിക്കൽ പോലും മണ്ണ് കിളക്കാത്ത തന്നെപ്പോലുള്ളവന്മാർക്ക് അതിൽ തലേ കയറാനൊന്നും പോണില്ല. തനിക്ക് ജോബെന്നല്ല പേരിടേണ്ടിയിരുന്നത്, ജോബ്ലെസ് എന്ന പേരാ തനിക്ക് കൂടുതൽ ചേരുക.
1: ഗോപാലേട്ടൻ അത് പറയരുത്. ഇവിടെ വന്ന പിന്നെ ഞാനും ചിലപ്പോഴൊക്കെ മണ്ണി പണിയെടുത്തിട്ടുണ്ട്. ഗോപാലേട്ടന്റെ കൺമുമ്പിൽ പെട്ടിട്ടില്ല എന്നേ ഉള്ളൂ.
0: എടോ, വാർഡർമാർ പറഞ്ഞിട്ട് മനസ്സില്ലാ മനസ്സോടെ മണ്ണിലിറങ്ങുന്നതും താല്പര്യത്തോടുകൂടി മണ്ണിലിറങ്ങുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, അതറിയോ തനിക്ക്?
1: അതൊക്കെ എനിക്കറിയാം. ഞാൻ ചോദിച്ചതിന് ഗോപാലേട്ടൻ മറുപടി പറയേ. എങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് വന്ന് പെട്ടത്?
0: ഇത് വലിയ തൊന്തരവായല്ലോ. സമയമാവുമ്പോൾ ഞാനതൊക്കെ തന്നോട് പറയാം.
1: അതൊന്നും ഉണ്ടാവില്ല. എന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഗോപാലേട്ടൻ പിന്നീട് എന്നോട് മിണ്ടുപോലുമില്ല. അത്രയ്ക്കും കൊടിയ കുറ്റമാണ് ഞാൻ ചെയ്തത്.
0: എല്ലാ മനുഷ്യരിലും ഉണ്ടടോ ഏറിയും കുറഞ്ഞും ഈ കുറ്റവാസന. അതിനെ ആളിക്കത്തിക്കുന്ന ചില സാഹചര്യങ്ങളിൽ കുറ്റം സംഭവിച്ചു പോകുന്നതാ പലപ്പോഴും. ഈ സാഹചര്യങ്ങളാകട്ടെ പലപ്പോഴും നമ്മുടെ കൈപ്പിടിയിലായിരിക്കില്ല താനും. അതിരിക്കട്ടെ, ലോവർ കോർട്ട് വിധിക്കെതിരെ നീ അപ്പീൽ സമർപ്പിച്ചിട്ടില്ലേ?
2: ഇല്ല.
0: അതെന്താ?
2: എന്തിന്? ആർക്കു വേണ്ടി?
0: മനസ്സിലായില്ല.
2: ആർക്കും വേണ്ടാത്തവൻ, എല്ലാവരാലും വെറുക്കപ്പെട്ടവൻ, എന്തിന് പുറത്തിറങ്ങണം?
0: വീട്ടുകാരില്ലേ തനിക്ക്?
2: ഉണ്ടെന്നും പറയാം, ഇല്ലാന്നും പറയാം.
0: തെളിച്ച് പറയടോ താൻ.
2: ഞാൻ പറഞ്ഞിരുന്നില്ലേ, ഒരു ഇച്ചായനുണ്ട്. ഇച്ചായനും ഇച്ചായന്റെ കുടുംബവും അത്ര തന്നെ.
0: നീ ഇച്ചായന്റെ വിലാസവും നമ്പറും എനിക്കിതാ. ജയിലിന് പുറത്ത് നിറയെ എനിക്ക് ആൾക്കാരുണ്ട്, അവരിൽ പലരും വക്കീലന്മാരുമാണ്. ഞാൻ ആരെങ്കിലും വിടാം തന്റെ ഇച്ചായന്റെ അടുത്തേക്ക്.
2: ഇല്ല ഗോപാലേട്ടാ, നടക്കാത്ത കാര്യമാണ് ഗോപാലേട്ടൻ നീ പറഞ്ഞത്. എന്റെ കാര്യവും പറഞ്ഞ് അങ്ങോട്ട് പോയാൽ ഏത് വക്കീലായാലും ഇറക്കി വിടും ഇച്ചായൻ.
0: ആ, അക്കാര്യമൊക്കെ നീ എനിക്ക് വിട്ടതാ.
2: എന്റെ കാര്യങ്ങൾ ശരിക്കും അറിയാത്തതുകൊണ്ടാ ഗോപാലേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്.
0: കൊലക്കേസ് പ്രതിയായ അനുജനെ ഒരു ഇച്ചായനും എഴുന്നള്ളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരില്ല എന്നെനിക്കറിയാം. എന്നാലും സംസാരിച്ച് ബോധ്യപ്പെടുത്താവുന്ന കാര്യമാണിതെന്ന് എനിക്ക് ഉറപ്പുണ്ട്.
2: ഇല്ല ഗോപാലേട്ടാ, അതൊന്നും ശരിയാവില്ല.
0: എന്തേ ശരിയാവാത്തത്? നിന്നെപ്പോലുള്ള ചെറുപ്പക്കാർ തൂക്കുമരത്തിൽ പോയി തൊലയേണ്ടവരല്ല. പുറത്തൊരു സമൂഹമുണ്ട്, തിളച്ചു മറിയുന്നൊരു സമൂഹം. ആ സമൂഹത്തിനു വേണ്ടി എന്തൊക്കെ കോൺട്രിബ്യൂട്ട് ചെയ്യാനാകും നിന്നെപ്പോലുള്ള ബാല്യക്കാർക്ക്?
2: ഞാൻ പറഞ്ഞില്ലേ, എന്റെ ബാക്ക്ഗ്രൗണ്ട് ശരിക്കും അറിയാത്തതുകൊണ്ടാ ഗോപാലേട്ടൻ ഇങ്ങനെ.
0: ലഹരി പുറത്ത് നീ ഒരാളെ കൊന്നു, ചുരുക്കി പറഞ്ഞാൽ അതല്ലേ നിന്റെ ബാക്ക്ഗ്രൗണ്ട്?
2: അതെ, കൊന്നു, ലഹരിപ്പുറത്ത് തന്നെ. എന്നാൽ ആരാണ് കൊന്നതെന്ന് ഗോപാലേട്ടൻ ഇതുവരെ എന്നോട് ചോദിച്ചില്ല.
0: ഞാനത് ഇന്നലെ തന്നെ തന്നോട് പറഞ്ഞതല്ലേ, ക്രൈമിനെക്കുറിച്ച്, അതിന്റെ ഡീറ്റെയിൽസിനെ കുറിച്ച്. അത് ചെയ്ത ആളോട് തന്നെ ചോദിക്കുക എന്ന് വെച്ചാ എന്തോ എനിക്കത്.
2: അല്ല, ഗോപാലേട്ടൻ അത് അറിയണം. ഒരു നവംബർ മാസക്കാലം വൈകുന്നേരം ബാംഗ്ലൂരിൽ നിന്ന് അന്ന് രാവിലെ വീട്ടിലെത്തിയതായിരുന്നു ഞാൻ. ഇച്ചായൻ ആ കാലം തിരുവനന്തപുരത്ത് ബാങ്കിലായിരുന്നു. മോളിച്ചേച്ചിയും ട്രീസമോളും ഇച്ചായൻ്റെ കൂടെ അവിടെ തന്നെ. ഉച്ച മുതലേ പുറത്തേക്ക് പോയ അമ്മച്ചിയും കാത്ത് ഞാൻ ഉമ്മറത്തിരിപ്പായിരുന്നു. അമ്മച്ചി ബാങ്കിൽ നിന്ന് കൊണ്ടുവരുന്ന 500,000 രൂപ എനിക്ക് അന്ന് അത്രയ്ക്ക് അത്യാവശ്യമായിരുന്നു. ബാംഗ്ലൂരിലെ വഴിതെറ്റിയ ജീവിതം എന്നെ അത്രയ്ക്ക് അങ്ങ് കടക്കാരനാക്കിയിരുന്നു. വൈകുന്നേരമായി, അമ്മച്ചെ കാണാതെ എനിക്ക് കലി കയറി വന്നു. അതിനൊപ്പം ഞാൻ ലഹരി മദ്യമായും മയക്കുമരുന്നായും പുതുക്കിക്കൊണ്ടുവരുന്നു. കുറച്ചുനേരം മയങ്ങിപ്പോയെന്ന് തോന്നി. ശബ്ദം കെട്ടി ഞെട്ടി ഉണർന്നപ്പോ ഗേറ്റ് തുറന്ന് രണ്ട് രൂപങ്ങൾ എനിക്ക് അഭിമുഖം വരുന്നതായി തോന്നി. ലഹരിയിൽ അമ്മച്ചിയെ രണ്ടായി കാണുന്നതായാണ് ആദ്യം വിചാരിച്ചത്. അത് അമ്മച്ചിയും സേവിറച്ചനുമായിരുന്നു. പിന്നീട് എനിക്ക് കാര്യം മനസ്സിലായി. എന്നെ ഉപദേശിച്ച് നന്നാക്കാനായി അമ്മച്ചി സേവിറച്ചനെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് വരികയായിരുന്നു. പള്ളിയിലൊന്നും കാണാറില്ലല്ലോ എന്നും പറഞ്ഞ സേവിറച്ചൻ തുടങ്ങിയത്. അമ്മച്ചി ചായയിടാൻ അകത്തേക്ക് പോയി. സേവിറച്ചൻ ബൈബിൾ വചനങ്ങൾ എന്തൊക്കെയോ പറഞ്ഞ് ബോറടിപ്പിച്ചു. എന്റെ കണ്ണുകൾ അടഞ്ഞേ പോയി. നോക്കുമ്പോ ഇരുട്ടാണ്, രാത്രിയാണ്. സേവിറച്ചൻ പോയി കഴിഞ്ഞിരുന്നു. അമ്മച്ചി അകത്ത് മുട്ടൂത്തിരുന്ന് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്തിയെ കാശ് എന്ന് ചോദിച്ച് ഞാൻ അലറി. കേൾക്കാത്ത മട്ടിൽ അമ്മച്ചി ഒന്നുമേ മിണ്ടാതെ കണ്ണടച്ച് പ്രാർത്ഥന തുടർന്നു. പറഞ്ഞ കാശ് കൊണ്ടുവരാതെ അമ്മച്ചി എന്നെ പറ്റിക്കായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായി. ഒരലർച്ചയോടെ ഞാൻ അടുക്കളയിലേക്ക് ഓടിയത് മാത്രം ഓർമ്മയുണ്ട്. പിറ്റേന്ന് ഉണർന്നു നോക്കുമ്പോൾ അമ്മച്ചി ചോരയിൽ കുളിച്ച് ചുവരിലൊരു മൂലക്ക് ചാരിയിരുത്തിയ മട്ടിൽ അമ്മച്ചിയുടെ അനക്കവറ്റം മരവിച്ച ശരീരം, അമ്മച്ചിയുടെ മടിയിൽ തലവെച്ച് ആ രാത്രി മുഴുവൻ ഞാൻ സ്വസ്ഥമായിട്ട് ഉറങ്ങിക്കാണും. ഉണർന്നു നോക്കുമ്പോൾ ഞാൻ ചോരയുടെ ഉണങ്ങാൻ നനവിൽ അമ്മച്ചിയുടെ മടിയിലാണ്. തലേന്ന് രാത്രി അടുക്കളയിൽ നിന്ന് ഞാൻ കണ്ടെടുത്ത കറിക്കത്തി അപ്പോഴും എന്റെ കയ്യിൽ മുറുകെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതേപോലട്ട എന്റെ പൊന്നുപോലത്തെ അമ്മച്ചിയെ തന്നെയാ നശിച്ച രാത്രിയിൽ ഞാൻ വെട്ടി തുറക്കിയത്.
0: സത്യമാണോ ദാനി പറഞ്ഞത്? എന്നിട്ടോ?
2: എന്നിട്ടെന്താ? പോലീസ് സ്റ്റേഷനിലും കോടതി മുറിയിലും ജയിലിലുമൊക്കെ മനോനില തെറ്റിയവനെ പോലെ ഞാൻ അക്രമാസക്തനായിരുന്നു. ലഹരിക്കായി എന്റെ രക്തം അത്രമേൽ പിടയ്ക്കുന്നുണ്ടായിരുന്നു. ലഹരിയുടെ പിശാച് എന്നെ വിട്ടൊഴിഞ്ഞപ്പോ ഞാൻ ചെയ്ത പാതകത്തിന്റെ ഭീകരത എനിക്ക് ബോധ്യമായി. പിന്നീടങ്ങോട്ട് വിഷാദരോഗത്തിന്റെ അടിമയായി കുറെ നാളുകൾ. ആ ദിനങ്ങളിൽ തള്ളേനെ കൊന്നവനെന്ന് ആർത്ത് പോലീസുകാരും വാർഡർമാരും, എന്തിന് സഹതടവുകാർ പോലും എന്റെ മേൽ ചാടി വീണ് മർദ്ദിക്കും. ഒക്കെയും പീഡനപാതയിലെ ചാട്ടവാറടികൾ പോലെ ഞാൻ ഏറ്റുവാങ്ങി. ലഹരിയുടെ പാതാളത്തിൽ പതിച്ചവനായിരുന്നു ഞാൻ. ആർക്കും ഒരിക്കലും രക്ഷപ്പെടുത്താനാവാത്ത പാതാളക്കുഴിയിൽ വീണ് തൊലഞ്ഞവൻ.
0: ഒക്കെയും സംഭവിച്ചു പോയില്ലേ? നീ ചെയ്തത് മാപ്പർഹിക്കാത്ത തെറ്റ് തന്നെ. നിന്നെക്കൊണ്ടത് ചെയ്യിച്ചത് ലഹരിയാണെന്നത് വ്യക്തം. മെന്റൽ ഡിസോർഡറിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നിനക്കുള്ളതായി നീ ഇന്നലെ രാത്രി പറഞ്ഞിരുന്നല്ലോ. എനിക്ക് തോന്നുന്നു ലീഗലി ഫൈറ്റ് ചെയ്യാനുള്ള കുറെ പഴുതുകൾ നിന്റെ കേസിലുണ്ടെന്ന്. നിന്റെ വീട്ടുകാർ നിന്റെ കൂടെ ഉണ്ടായിരുന്നുവെങ്കിൽ, നല്ല രീതിയിൽ കേസ് നടത്തിയിരുന്നുവെങ്കിൽ നിനക്ക് ഈ ശിക്ഷയൊന്നും കിട്ടില്ലായിരുന്നു. നിനക്ക് രക്ഷപ്പെടാനാവും. എനിക്കങ്ങനെയാണ് തോന്നുന്നത്.
2: രക്ഷപ്പെട്ടിട്ട് എന്തിനാ ഗോപാലേട്ട? അല്ലെങ്കിലും ഞാൻ ചെയ്ത പാപത്തിൽ നിന്നും എനിക്കെങ്ങനെയാണ് രക്ഷപ്പെടാനാവുക?
0: മനുഷ്യനായാൽ ആദ്യം വേണ്ടത് ശുഭപ്രതീക്ഷയുള്ളൊരു മനസ്സാണ്. നീ ഈ കേസ് എനിക്ക് വിട്ടതാ. ഏതായാലും എന്റെ കേസുമായി ബന്ധപ്പെട്ട് വക്കീലന്മാർ കുറെ കയറി ഇറങ്ങുന്നുണ്ട് ഇവിടെ. ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കൊള്ളാം.

അടുത്ത ദിവസം മുതൽ തന്നെ ഗോപാലേട്ടൻ എനിക്ക് വേണ്ടി കാര്യങ്ങൾ നീക്കി തുടങ്ങി എന്ന് വേണം കരുതാൻ. ഒരാഴ്ചയ്ക്കുള്ളിൽ ഒരു അഡ്വക്കേറ്റ് ക്ലാർക്ക് വന്നു. അയാൾ ചൂണ്ടിക്കാണിച്ചിടത്തൊക്കെ ഞാൻ ഒപ്പുവെച്ചു. അതിനിടെ ജയിലുവളപ്പിൽ കാടി പിടിച്ചു കിടന്നിരുന്ന തെക്കേ ഭാഗത്ത് കരനെൽകൃഷി ചെയ്യാനുള്ള ഗോപാലേട്ടന്റെ പദ്ധതിക്ക് ജയിലധികൃതർ സമ്മതം മൂളി. ആ ഭാഗമെന്നല്ല, ജയിലുവളപ്പ് മുഴുവൻ ഗോപാലേട്ടന്റെ നേതൃത്വത്തിൽ പച്ചപിടിപ്പിച്ചു ഞങ്ങൾ. വളമൊന്നും ചേർക്കാതെ ഞങ്ങൾ അവിടെ ഉണ്ടാക്കിയ പച്ചക്കറികൾ പുറത്ത് വിറ്റഴിക്കാൻ പ്രത്യേക സംവിധാനം വന്നു.

0: അന്നോളം മടിച്ചു മടിച്ചു മാത്രം കടന്നുപോയിരുന്ന ദിവസങ്ങൾക്ക് പിന്നീട് അങ്ങോട്ട് വേഗത കൂടി. ഉറക്കമില്ലാത്ത രാത്രികൾ പഴയ ഓർമ്മയായി. അധ്വാനത്തിന്റെ ആനന്ദത്തിൽ കണ്ണടച്ചതും ഉറക്കം വരവായി. അതിനിടെ ഒരു അത്ഭുതം സംഭവിച്ചു. ഇച്ചായൻ എന്നെ കാണാൻ ജയിലിലെ സന്ദർശക മുറിയിൽ വന്നു. എത്ര കാലത്തിനു ശേഷമാണ് എന്റെ ഇച്ചായനെ. സന്തോഷവും സങ്കടവും കൊണ്ട് ഞാൻ ആകെ എന്താ പറയാ. അമ്മച്ചിയുടെ അതേ മുഖഛായയാണ് ഇച്ചായന്. ആ മുഖത്തേക്ക് നോക്കാൻ ഞാനെന്തോ ഒന്ന് ഭയന്നു. ഇച്ചായൻ കുറെ നേരമായോ വന്നിട്ട്?
1: ആ,
0: കോമ്പൗണ്ടിന്റെ അങ്ങേ അറ്റത്തായിരുന്നു ഇന്ന് പണി. വിസിറ്റർ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഞാൻ കരുതി വക്കീലായിരിക്കുമെന്ന്. ഇച്ചായനാണെന്ന് വിചാരിച്ചതേ ഇല്ല. ഇച്ചായൻ സുഖം തന്നെയല്ലേ?
1: ഞാൻ ആ ചോദ്യം തിരിച്ചു ചോദിക്കണ്ടല്ലോ. നിനക്ക് ഇതിൻ്റെ അകത്ത് സുഖം തന്നെയാണോ എന്ന്?
0: കുഴപ്പമില്ല ചായ, അങ്ങനെ പോകുന്നു.
1: ആരാ ഈ അഡ്വക്കേറ്റ് ബേബി ജോൺ? നിനക്കെങ്ങനെയാ അയാളെ പരിചയം?
0: അഡ്വക്കേറ്റ് ബേബി ജോണോ? എനിക്കറിയില്ലല്ലോ.
1: ആ, എന്നെ ഒരു 4-5 തവണ ഫോണിലൂടെ കോൺടാക്ട് ചെയ്തു. കഴിഞ്ഞ ആഴ്ച എന്നെ കാണാൻ വരികയും ചെയ്തു.
0: ഓ, അത് ഗോപാലേട്ടനെ ഏർപ്പാടാക്കിയതായിരിക്കും. ഇച്ചായനോട് സംസാരിക്കാൻ ആളെ അയക്കുമെന്ന് എന്നോട് പറഞ്ഞിരുന്നു.
1: ആരായി ഗോപാലേട്ടൻ?
0: ഗോപാലേട്ടൻ ഇതിനകത്ത് തന്നെയുള്ള ഒരു പ്രതിയാണ്. ഞങ്ങൾ ഒരേ സെല്ലിലുണ്ടായിരുന്നു കുറെ കാലം. നല്ല ഉപകാരിയാ. പുറത്തൊക്കെ നല്ല കണക്ഷനുണ്ട്. എന്റെ കോടതി കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് അദ്ദേഹമാണ്.
1: ഓ, അത് ശരി.
0: ഞാനൊരു കാര്യം ചോദിച്ചാ ഇച്ചായൻ സത്യം പറയോ? എന്നോടിപ്പോഴും പഴയ പോലെ വെറുപ്പും വൈരാഗ്യവും ഉണ്ടോ ചായ?
1: പിന്നില്ലാതെ.
0: ഇപ്പോഴും പഴയതുപോലെ അതേ തീവ്രതയിൽ?
1: എനിക്കറിയില്ല.
0: മറ്റൊന്നുമല്ല, ഞാൻ ഈ വക്കീൽ ഗുമസ്തം കാണിച്ചു തരുന്ന പേപ്പറിലൊക്കെ ഒപ്പിട്ട് കൊടുക്കുന്നത് ഇച്ചായൻ എന്നോട് എല്ലാം പൊറത്തിട്ടുണ്ടാകുമെന്ന വിശ്വാസത്തിലാണ്. കാലമെല്ലാം മായച്ചു കളഞ്ഞിട്ടുണ്ടാകുമെന്നാണ് ഗോപാലേട്ടൻ പറയാറ്.
1: കാലം അങ്ങനെയെല്ലാം മായച്ചു കളയുന്ന മാന്ത്രികനാണെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ചിലതൊക്കെ ഉണ്ടാവും മായച്ചു കളയാനാകാത്തതായിട്ട്, എപ്പോഴും കൂടെ.
0: ആ ചിലതിൽ ഞാൻ ചെയ്ത കൊടും പാതകം കൂടി ഉണ്ടാവുമല്ലേ ചേ?
1: നിശ്ചയമായും അതുണ്ട്. വേറെ ചിലത് കൂടിയുണ്ട്. ശവമഞ്ചത്തിനരികെ കൈക്കുഞ്ഞിനെയെടുത്ത് അപ്പച്ചന്റെ മരവിച്ച നെറ്റിയിൽ അന്ത്യചുംബനം അർപ്പിക്കുന്ന എന്റെ അമ്മച്ചി, അമ്മച്ചിയുടെ വിരലിൽ തൂങ്ങി പള്ളിയിലേക്ക് പോകുന്ന അനിയൻ ചക്കൻ, ബോർഡിംഗിലേക്കും ഹോസ്റ്റലിലേക്കും പോകാൻ നിൽക്കുന്ന എന്നെ കരഞ്ഞു വിളിച്ച് തടയുന്ന വികൃതി പയ്യൻ, പിന്നെ ഒടുക്കം പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് കിട്ടിയ നീ കുത്തിക്കേറി വികൃതമാക്കിയ എന്റെ അമ്മച്ചിയുടെ തണുത്ത ശരീരം, ഇപ്പറഞ്ഞതൊക്കെ മനസ്സിൽ നിന്ന് നീ പറഞ്ഞ കാലം മായച്ചു കളഞ്ഞാലും ഒരു ദൃശ്യം അവിടെ ബാക്കി നിൽക്കും. ഒന്നും അറിയാത്തവനെ പോലെ, ചെയ്തു കൂട്ടിയത് എന്തെന്ന് മനസ്സിലാകാത്തവനെ പോലെ, അന്ന് പോലീസുകാരോടൊപ്പം കൂസലില്ലാതെ നടന്നു നീങ്ങി എന്റെ അനുജന്റെ ദൃശ്യം, എന്തിനായിരുന്നടാ നീ അത് ചെയ്തത്? അത് ഞാനല്ല, അതേതോ സാത്താൻ. സാത്താൻ എന്റെ ബോധം കെടുത്തി. എനിക്ക് ബോധമില്ലായിരുന്നു ചായ, ബോധമുണ്ടായിരുന്നു നമ്മുടെ അമ്മച്ചിയെ. എനിക്ക് എങ്ങനെ ചായ?
2: ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് ഞാൻ മോളി എത്തുമ്പോ വീടിന്റെ മുന്നിൽ ജനപ്രളയമായിരുന്നു. അകത്ത് കടന്നപ്പോ ഒരു വശത്ത് ഭ്രാന്തനെ പോലെ നീ, മറ്റേ ഭാഗത്ത് ചോരയിൽ കുളിച്ചിടക്കുന്ന അമ്മച്ചിക്കും മാനസിക നിലതെറ്റിയ അനിയനോടയിൽ ഞാൻ. നീ എന്റെ അപ്പോഴത്തെ മാനസിക അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞാൻ എങ്ങനെ അതെല്ലാം അതിജീവിച്ചു എന്ന് എനിക്ക് തന്നെ അറിയില്ല.
0: ഉറക്കമില്ലാത്ത രാത്രികളിൽ സെല്ലിൽ ഒറ്റക്കിരിക്കുമ്പോ ഞാനും ഇച്ചായന്റെ അവസ്ഥയെക്കുറിച്ച് ഓർക്കാറുണ്ട്. മോളി ചേച്ചിക്കും ട്രീസ മോൾക്കും സുഖം തന്നെയല്ലേ ചായ?
1: ഇങ്ങോട്ടാണെന്ന് പറഞ്ഞപ്പോ നിനക്കിഷ്ടാവുമെന്ന് പറഞ്ഞ് മോളി കുറച്ച് പാലപ്പവും ഇറച്ചിക്കറിയൊക്കെ തന്നുവിട്ടിരുന്നു. ഭക്ഷണം അകത്ത് കൊണ്ടുപോകരുതെന്ന് പറഞ്ഞ് അവര് അത് ഗേറ്റിൽ പിടിച്ചു വെച്ചു.
0: അത് സാരമില്ല. പിന്നെ ട്രീസ മോള് വലുതായോ ചായ?

0: വെച്ചോ, എന്നെ തിരക്കാറുണ്ടോ?
1: ആ, ചിലപ്പോഴൊക്കെ. എന്നാൽ അവളെപ്പോഴും വല്യമ്മച്ചിയാണ് തിരക്കാറ്. വല്യമ്മച്ചി മരിച്ചുപോയിന്ന് പറഞ്ഞു കൊടുക്കും. എങ്ങനെയാ മരിച്ചതെന്നപ്പോ അവൾക്കറിയണം. പിന്നെ ഞാൻ പറയാൻ മറന്നു, നിന്റെ അറസ്റ്റിന് ശേഷം ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് നിന്നെ തിരക്കി രണ്ടു മൂന്ന് പേര് വന്നിരുന്നു. വെറും തല്ലിപ്പൊളികള്. നീ കടം വാങ്ങിയതായി രണ്ടു മൂന്ന് ഡോക്യുമെന്റ്സൊക്കെ കാണിച്ച് 3.5 ലക്ഷം രൂപ അവർ കൊണ്ടുപോയി. മൊത്തം ഭീഷണിയും ഗുണ്ടായുസുമായിരുന്നു. നിനക്കവിടെ ബാധ്യതകളുണ്ടായിരുന്നോ?
0: അതെ, അത് ഞാനുണ്ടാക്കി വെച്ച ബാധ്യത തന്നെയായിരുന്നു. ഇച്ചാനത് സെറ്റിൽ ചെയ്തത് നന്നായി. അതല്ലെങ്കിൽ ഇച്ചാന അതൊരു തലവേദന ആയേനെ.
1: ഇത്തരം കക്ഷികളോടായിരുന്നോ ബാംഗ്ലൂരിൽ നിന്റെ ഡീലിങ്സ്?
0: പെട്ടുപോയതാ ചായ.
1: ഞാൻ അന്നേ പറഞ്ഞതല്ലേ ഹയർ സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ. നിനക്കപ്പോൾ ബിസിനസ് ചെയ്യണം, അതും ബാംഗ്ലൂരിൽ തന്നെ.
0: ഒന്നും വേണ്ടായിരുന്നു, ഇച്ചായം പറഞ്ഞതനുസരിച്ചാൽ മതിയായിരുന്നു.
1: ഹാ, ഇനിയിപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടെന്തിനാ? ആ പിന്നെ അഡ്വക്കേറ്റ് ബേബി ജോൺ ആവശ്യപ്പെട്ട ചില പേപ്പേഴ്സ് ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. നിന്നെ സൈക്കാട്രിസ്റ്റിനെ കാണിച്ച സമയത്തുള്ള പ്രിസ്ക്രിപ്ഷൻസും മരുന്നിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ. പൂട്ടിക്കിടന്ന നിന്റെ ആ ഷെൽഫ് കുത്തിപ്പൊട്ടിച്ച് തുറന്നാണ് അതൊക്കെ വക്കീലിനെ ഏൽപ്പിച്ചത്. താക്കോൽ അവിടെ എവിടെയും കണ്ടില്ല.
0: താക്കോൽ അമ്മച്ചിയുടെ കസ്റ്റഡിയിലായിരുന്നു ആ ദിവസങ്ങളിൽ.
1: പിന്നെ ഷെൽഫിൽ നിന്ന് കുറച്ച് ക്യാഷ്, കുറച്ചല്ല 5 ലക്ഷത്തിന്റെ ഒരു കെട്ട് ഭദ്രമായി പൊതിഞ്ഞു വെച്ച നിലയിൽ കിട്ടിയിരുന്നു. ഞാനത് ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. നീ അതെന്തെങ്കിലും ആവശ്യത്തിന് കരുതി വെച്ചതാണോ എന്ന് അറിയില്ലല്ലോ.
0: എന്തായി ചായ പറഞ്ഞ? ഞാനെന്താ പറഞ്ഞ? 5 ലക്ഷം രൂപയോ എന്റെ ഷെൽഫിൽ നിന്നോ?
1: എന്താടാ
0: അമ്മച്ചി,
1: എന്താ നീ വല്ലാണ്ടിരിക്കുന്ന? എന്താ പറ്റിയത് നിനക്ക്?
0: അമ്മച്ചി പിന്നെ എന്താ എന്നോട് പറയാനിരുന്ന? അമ്മച്ചിക്ക് എന്നോട് പറഞ്ഞോടായിരുന്നു.
1: നിനക്ക് എന്താ പറ്റിയത്?
0: നമ്മളെ അമ്മച്ചിയെ തോപ്പിച്ചു കളഞ്ഞു.
1: എന്തായി പറയുന്നത്?
0: തോപ്പിച്ചു കളഞ്ഞു.
1: നീ പറയുന്നത് എന്താ എനിക്ക് മനസ്സിലാവുന്നില്ല.
0: സന്ദർശകർക്ക് അനുവദിക്കപ്പെട്ട സമയം കഴിഞ്ഞിരുന്നില്ല. എന്നിട്ടും യാത്ര പറയാതെ ഇച്ചായൻ സന്ദർശക മുറി വിട്ടു പോയി. എന്റെ കരച്ചിൽ ഇച്ചായനെ വല്ലാതെ ഒലിച്ചിട്ടുണ്ടാണ്. ഇച്ചായൻ എന്നോട് മുമ്പുണ്ടായിരുന്ന വെറുപ്പൊക്കെ മാറിയെന്ന് തന്നെ വേണം കരുതാൻ. ടൗണിൽ എന്റെ വക്കീലന്മാരെ ഇച്ചായൻ ഇടയ്ക്കിടെ പോയി കാണാറുണ്ടെന്ന് ഗോപാലട്ടൻ പറഞ്ഞറിഞ്ഞു. ദിവസങ്ങളും മാസങ്ങളും ധൃതി കൂട്ടി കടന്നങ്ങനെ പോയി. കേസിന്റെ വിസ്താരങ്ങൾ പുരോഗമിക്കുന്നുണ്ടായിരുന്നു. മാനസിക പ്രശ്നങ്ങൾക്ക് പലവട്ടം ചികിത്സയ്ക്ക് വിധേയനായിട്ടുണ്ടെന്ന കഴിഞ്ഞകാല ചരിത്രം ഹൈക്കോടതിയിൽ എനിക്ക് തുണയായി.

0: എന്റെ വധശിക്ഷ റദ്ദാക്കപ്പെട്ടു. അതേസമയം ഗോപാലേട്ടന്റെ കേസ് സങ്കീർണമായിക്കൊണ്ടിരുന്നു. എന്നാൽ ഇതൊന്നും പുള്ളിയെ ഏതെങ്കിലും വിധത്തിൽ അലട്ടുന്നതായി തോന്നിയതേയില്ല. ജയിലിനകത്ത് കരനെൽ കൃഷി തുടങ്ങിയതിൽ പിന്നെ പുള്ളിക്കാരൻ വേറൊരു ലോകത്താണ്. നിങ്ങൾ കരുതുന്നുണ്ടാവും ജയിൽക്കെട്ടിനകത്ത് മുഷിപ്പും മടുപ്പും മാത്രമാണെന്ന്. അതങ്ങനെയല്ലെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് ബോധ്യമാകുമോ എന്ന് എനിക്കറിയില്ല. കരനെൽ കൃഷിയുടെ ഒരു കൊയ്ത്ത് ദിനം ഞാൻ ഓർക്കുന്നുണ്ട്. ശരിക്കും പള്ളിപ്പെരുന്നാൾ പോലെ എന്തൊരു മേളമായിരുന്നു.
1: പറന്നു പറന്നു പറന്നു ചെല്ലാൻ പറ്റാത്ത കാടുകളിൽ.
0: അന്ന് വൈകിട്ട് സെല്ലിലെത്തുമ്പോൾ ലോകത്തിൽ ഏറ്റവും സന്തുഷ്ടനായ മനുഷ്യനെ പോലെ ഗോപാലേട്ടൻ പഴയ ഏതോ പാട്ട് ഉറക്കെ പാടുന്നുണ്ടായിരുന്നു.
1: പൂമരക്കുമ്പിൽ പറന്നു പറന്നു പറന്നു ചെല്ലാൻ വറ്റാത്ത കാടുകളിൽ കൂടുന്നു കൂട്ടി ഒരു പൂമരക്കുമ്പിൽ.

0: എന്താ ഇത് ഗോപാലേട്ടാ, അടിച്ച് ഫിറ്റായ പോലുണ്ടല്ലോ.
1: അതേടാ മോനെ, ഫിറ്റാവാൻ കള്ള് വേണ്ടെന്ന് നിനക്ക് ഇപ്പൊ മനസ്സിലായില്ലേ?
0: ഉവ്വേ, സന്തോഷായില്ലേ?
1: ഹാ, നിനക്കോ?
0: പിന്നില്ലേ, കൊയ്ത് കൊയ്തങ്ങനെ മുന്നേറുമ്പോ എന്തായിരുന്നു ആവേശം.
1: ആവേശത്തിനും സന്തോഷത്തിനും ഇടയിൽ എവിടെയോ ഒരു സങ്കടം, ഒരു നഷ്ടബോധം ഇല്ലാതില്ല.
0: അതെന്തിനാ അനവസരത്തിലൊരു നഷ്ടബോധം?
1: ഹാ, അത് പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവൂല. നാളെ ആ വഴി പോകുമ്പോ വിളഞ്ഞു പാകമായ ചെങ്കീരിയന്റെ സ്വർണ നിറത്തിലുള്ള നെൽക്കതിരുകൾ തലകുനിച്ച് നിൽക്കുന്ന ആ കാഴ്ച ഇനി ഉണ്ടാവില്ലല്ലോ എന്നോർക്കുമ്പോ വെറുതെ ഒരു സങ്കടം.
0: അതിനെന്താ, അടുത്ത കൊല്ലം ആവട്ടെ, ഇതിലും കൂടുതൽ സ്ഥലത്ത് ഇതേ ഇനം നെല്ല് തന്നെ വിതയ്ക്കാമെന്ന് സൂപ്രണ്ട് ഉറപ്പ് തന്നിട്ടുണ്ടല്ലോ.
1: അടുത്ത കൊല്ലത്തെ കൊയ്ത്താവുമ്പോഴേക്കും നമ്മളിതിനെ തൊണ്ടാവില്ലെന്നാ എനിക്ക് തോന്നുന്നത്. ശേഷിക്കുന്ന ശിക്ഷാകാലയളവ് കഴിഞ്ഞ നിനക്കുടൻ വരും റിലീസിംഗ് ഓർഡർ. എനിക്കും വരും ഒരു ഓർഡർ അങ്ങ് ഡൽഹിയിൽ നിന്ന്, പരമാധികാര ന്യായപീഠത്തിൽ നിന്ന്.
0: ഏയ്, അതൊന്നും ഉണ്ടാവില്ല ഗോപാലേട്ടാ. നിങ്ങളുടെ കൂട്ടുകാരുടെ നിയമപോരാട്ടങ്ങൾ വെറുതെ ആവില്ലെന്നാ എന്റെ മനസ്സ് പറയുന്നത്.
1: താനിതെന്തറിഞ്ഞിട്ടാ? എതിർപക്ഷം താൻ വിചാരിക്കുന്നതിനപ്പുറം കരുത്തുള്ളവരാണ്, പണവും സ്വാധീനവും ഉള്ളവർ. അവരിതിനകം തന്നെ എന്റെ തൂക്കുറപ്പ് വരുത്തി കാണും.
0: ഇല്ല ഗോപാലേട്ടാ, അങ്ങനൊന്നും ഉണ്ടാവില്ല. ഗോപാലേട്ടനെ സ്നേഹിക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കാതിരിക്കൂ.
1: നീ പറഞ്ഞ സ്നേഹം, പ്രാർത്ഥന, ദൈവം, ഇതൊക്കെ സത്യത്തിൽ അമൂർത്തങ്ങളായ ചില ആശയങ്ങൾ മാത്രമല്ലേ?
0: അങ്ങനെയാണോ? അങ്ങനെയാണെന്ന് ഗോപാലേട്ടൻ ശരിക്കും കരുതുന്നുണ്ടോ? സ്നേഹമൊന്നും ഇല്ലേ?
1: ഉണ്ടോ?
0: പ്രാർത്ഥനകൾക്ക് ഫലമുണ്ടാവില്ലെന്നാണോ?
1: എനിക്കറിയില്ല, ഞാൻ പ്രാർത്ഥിക്കാറുമില്ല.
0: അപ്പൊ പിന്നെ ദൈവമില്ലെന്നാണോ?
1: ആരാ നിന്റെ ഈ ദൈവം? ഭൂമിയിലെ നെറികെട്ടവന്മാരെയൊക്കെ സംരക്ഷിച്ചു നിർത്തുന്നവനോ? സകലമാന കൊള്ളരതായ്മകൾക്കും ചൂട്ടുപിടിച്ചു കൊടുക്കുന്നവനോ? ദുഷ്ടന്മാരെ പന പോലെ വളർത്തുന്നവനോ? പറ ആരാ ഈ ദൈവം?
0: ഗോപാലേട്ടൻ പണ്ട് ആനന്ദത്തെക്കുറിച്ച് പറഞ്ഞു തന്നത് ഓർമ്മയുണ്ട്. മണ്ണിൽ വീഴുന്ന വിത്തുകളെല്ലാം തന്നെ മുളക്കാറില്ലല്ലോ. അപ്പൊ പിന്നെ മണ്ണിൽ ഉറങ്ങിക്കിടക്കുന്ന വിത്തുകൾ മുളപ്പിക്കുന്നവനെ നമുക്ക് ദൈവമെന്ന് വിളിച്ചുകൂടെ? കിളിർത്തു വരുന്ന ഇലകളിൽ, വിരിഞ്ഞു വരുന്ന പൂക്കളിൽ, ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷത്തിൽ എല്ലാം അവന്റെ കയ്യൊപ്പ് പതിഞ്ഞു കിടക്കുന്നുണ്ടാവില്ലേ?
1: നീ ഇപ്പൊ പറഞ്ഞതിൽ കാര്യമുണ്ട്. പ്രകൃതിയെയും പ്രകൃതി നിയമങ്ങളെയും പരിപാലിക്കുന്ന ഏതോ ശക്തിവിശേഷത്തിന് മുന്നിൽ ഞാനും ചിലപ്പോൾ അറിയാതെ തലകുനിക്കാറുണ്ട്. എന്നാൽ നമ്മുടെ സ്വാർത്ഥങ്ങളായ ആവശ്യങ്ങളെ നിവർത്തിച്ചു തരുന്ന ഒരാളായി ദൈവം എന്റെ മുന്നിലില്ല. അതുകൊണ്ട് തന്നെ ഊക്കുമരം ഒഴിവാക്കി തരണമേ എന്നൊരപേക്ഷ ദൈവത്തിന് മുന്നിൽ ഞാൻ ഒപ്പിട്ട് എത്താനും പോകുന്നില്ല.
0: സത്യം പറ. ഗോപാലേട്ടൻ തൂക്കിലേറാൻ പേടിയില്ലേ? നിശ്ചയിക്കപ്പെട്ട മരണം നിശ്ചയിക്കപ്പെട്ട നേരത്ത് വന്നെത്തുമ്പോ മരണഭയം തോന്നില്ലേ?
1: പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുമ്പോ മരണവുമില്ല, മരണഭയവുമില്ല.
0: അതായിരിക്കും ഗോപാലേട്ടൻ എപ്പോഴും ഓരോന്നിലിങ്ങനെ മുഴുകിയിരിക്കുന്നതല്ലേ?
1: അതൊന്നും എനിക്കറിയില്ല. ഏതായാലും തുരുമ്പെടുത്ത് തീരാൻ എന്നെ കിട്ടില്ല. തീരുന്നെങ്കിൽ തേഞ്ഞു തീരാനാണ് എനിക്കിഷ്ടം.
0: ശരിക്കും എന്താണ് ഉണ്ടായതെന്ന് ഗോപാലേട്ടൻ ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല. പേരുകേട്ട ശാസ്ത്രജ്ഞനാണ് കൊല്ലപ്പെട്ടത് എന്ന് മാത്രം അറിയാം. എന്തിനായിരുന്നു അത്? അതും ഗോപാലേട്ടനെ പോലെ ഒരാൾ.
1: താൻ പറഞ്ഞതുപോലെ വെറുതൊരു സയന്റിസ്റ്റ് ആയിരുന്നില്ല അവൻ. അന്താരാഷ്ട്ര പ്രശസ്തനായ അഗ്രികൾച്ചറൽ സയന്റിസ്റ്റ്. എനിക്കൊരിക്കലും മനസ്സിലാകാത്തൊരു കാര്യമാണ്, കൃഷിക്കും കൃഷിക്കാരനുമിടയിൽ എന്തിനാണ് ഇതുപോലൊരു ഇടനിലക്കാരെന്നത്. നിനക്കറിയോ, നെൽകൃഷിക്ക് മാത്രമുണ്ട് 10,000 കൊല്ലത്തോളം വരുന്ന വലിയൊരു ചരിത്രം. ആ ചരിത്രമുണ്ടാക്കിയത് കൃഷിക്കാരൻ ഒറ്റയ്ക്കാ, അല്ലാതെ ഈ പറയുന്ന ശാസ്ത്രജ്ഞന്മാരും ഉദ്യോഗസ്ഥന്മാരും അല്ല.
0: ഗോപാലേട്ടൻ പറഞ്ഞു പറഞ്ഞ് കാട് കയറല്ലേ?
1: ആ, ഇടയ്ക്ക് ഞാൻ കാടും മേടും ഒക്കെ കയറിന്ന് വരും. നിനക്ക് സൗകര്യം ഉണ്ടെങ്കിൽ കേട്ടാ മതി.
0: ഇല്ല, ഞാൻ ഇനി മിണ്ടുന്നില്ല. ഗോപാലേട്ടൻ പറ.
1: ആ,

ഭരതന്റെ അടുത്ത ചങ്ങാതി. മരിച്ചുപോയ മാധവന്റെ മകനായിരുന്നു അവൻ. മാധവനാണ് ശരിക്കും എന്നെ കൃഷിയിലേക്ക് കൊണ്ടുവരുന്നത്. വരൾച്ചയെയും രോഗങ്ങളെയും പ്രതിരോധിച്ച് വളരാൻ കെൽപ്പുള്ള നാടൻ നെൽവിത്തിനങ്ങൾ

0: ങ്ങളെ കുറിച്ച് പഠിക്കാനാണ് കാർഷിക കോളേജിലെ പഠിത്തമൊക്കെ കഴിഞ്ഞ് മാധവന്റെ മകൻ കർഷകർക്കിടയിൽ വന്നത്. കൂട്ടത്തിലുള്ള ഒരാൾ എന്ന നിലയിൽ തന്നെയാണ് ഞങ്ങൾ അവനെ സ്വീകരിച്ചത്. ഒക്കെയും പഠിച്ചെടുത്ത് അവൻ പോയത് വിദേശത്തെ ഒരു യൂണിവേഴ്സിറ്റിയിലേക്ക്. അവിടെ അവൻ ഞങ്ങളുടെ വിത്തുകളുടെ ജീൻ ഘടന ഞങ്ങളറിയാതെ സമർപ്പിച്ചു. ഒരു കൃഷിക്കാരന്റെ മകൻ ഒരിക്കലും ചെയ്യരുതാത്തതാണ് അവനന്ന് ചെയ്തത്. ഒറ്റുകൊടുക്കുകയായിരുന്നു അവൻ. വിത്തുകളുടെ പേറ്റന്റും ഡോക്ടറേറ്റുകളും പിന്നെ വൈക്കോൽ കൂന കണക്ക് ഡോളറുകളുമാണ് ആ ഒറ്റിലൂടെ അവൻ ആ ചതിയൻ സ്വന്തമാക്കിയത്. എന്നിട്ട് കുറെ കാലമായിട്ട് അവന്റെ വിവരങ്ങളൊന്നും ഇല്ലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം അവൻ എന്നെ കാണണമെന്ന് പറഞ്ഞു വന്നു. കാണാൻ താല്പര്യമില്ല, കാണണ്ട എന്ന് തന്നെ പറഞ്ഞു ഞാൻ.
1: എന്നിട്ടോ? എന്നിട്ട് അവനെ കണ്ടില്ലേ?
0: ഞങ്ങളപ്പോ കൊയ്ത്തിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് പാടത്തായിരുന്നു. നോക്കുമ്പോഴുണ്ട് അവനും ഒന്ന് രണ്ട് ആൾക്കാരും കൂടെ വയലിലേക്ക് വരുന്നു. വിദേശത്തൊരു വിത്ത് കമ്പനിയുടെ പ്രതിനിധികളായിരുന്നു കൂടെ ഉണ്ടായിരുന്നത്. എന്നെ മാറ്റി നിർത്തി അവൻ സംസാരിച്ചു തുടങ്ങി. ജനിതക ഘടനയിൽ മാറ്റം വരുത്തി അവരുടെ കമ്പനി പുറത്തിറക്കിയ നെൽവിത്തിനങ്ങൾ ഞങ്ങളുടെ പാടശേഖരങ്ങളിൽ പരീക്ഷിക്കാൻ പറ്റുമോ എന്നറിയാനായിരുന്നു അവരുടെ വരവ്. കേട്ടതും എനിക്കെന്റെ ഉടലും മുഴുവൻ പെരുത്തു കയറി. ഉടൻ തന്നെ സ്ഥലം വിട്ടോളാൻ പറഞ്ഞു ഞാൻ.
1: ഇനിയിപ്പം ആ വിത്തുകൾ പരീക്ഷിച്ച തന്നെ എന്താ ഇത്ര കുഴപ്പം?
0: ഞാനിത് ആരോടാണ് സംസാരിക്കുന്നത്? നീ മഹാരാഷ്ട്രയിലെ വിദർഭ എന്ന പ്രദേശത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? അവിടുത്തെ പതിനായിരക്കണക്കിന് വരുന്ന പരുത്തി കർഷകർ ആത്മഹത്യ ചെയ്ത വാർത്തകളൊന്നും നീ വായിച്ചിട്ടില്ലേ? എവിടെ, നമുക്ക് ചുറ്റും എന്തൊക്കെയാ നടക്കുന്നതെന്നറിയാതെ താനൊക്കെ എന്തിനാടോ ഇങ്ങനെ ജീവിക്കുന്നത്?
1: ഞാനിതൊക്കെ അറിയാൻ വേണ്ടി തന്നെയല്ലേ ഗോപാലേട്ടനോട് ചോദിക്കുന്നത്.
0: എടോ, കൂടുതൽ വിളവ് കിട്ടും എന്ന് തെറ്റിദ്ധരിപ്പിച്ച് ബഹുരാഷ്ട്ര വിത്ത് കമ്പനികൾ ഈ പറഞ്ഞ പരുത്തി കർഷകർക്കിടയിൽ ജനിതക മാറ്റം വരുത്തിയ വിത്തുകൾ വ്യാപകമായി വിതരണം ചെയ്തു. വിത്തുകളിലല്ലേ ജീവൻ ഉറങ്ങിക്കിടക്കുന്നത്? ആ വിത്തുകളുടെ മേൽ ലാഭക്കൊതിയന്മാർ പിടിമുറുക്കി കഴിഞ്ഞാൽ പാവപ്പെട്ട കർഷകന് പിന്നെ എന്താണ് ഒരു നിവൃത്തി? ആത്മഹത്യയല്ലാതെ?
1: ഗോപാലേട്ടൻ പറയുന്ന കാര്യങ്ങള് എനിക്ക് അത്രക്കങ്ങ് മനസ്സിലാകുന്നില്ല.
0: ഇതിലെന്താടോ ഇത്ര മനസ്സിലാക്കാനുള്ളത്? ഒന്നാമത് ഈ വിത്തുകളുടെ മുടിഞ്ഞ വില. ഇതേ കമ്പനിക്കാരുടെ വളവും കീടനാശിനിയും തന്നെ ഉപയോഗിച്ചാലേ മികച്ച വിളവുണ്ടാവൂ എന്നായി പിന്നെ. എന്നിട്ടോ ഈ പറഞ്ഞ വിളവൊന്നും ഉണ്ടായില്ലതാനും. വിളവിൽ നിന്നെടുത്ത വിത്തുകൾ വിതയ്ക്കാനാവില്ല എന്നതാണ് കമ്പനിക്കാർ ചെയ്ത ഏറ്റവും വലിയ ചതി.
1: അതെന്താ അങ്ങനെ?
0: ജനിതക മാറ്റം വരുത്തിയ വിത്തുകൾ പിന്നെ മണ്ണിൽ മുളക്കില്ല. ചുരുക്കി പറഞ്ഞ, വീണ്ടും കൃഷി ഇറക്കണമെന്നുണ്ടെങ്കിൽ കമ്പനിക്കാരുടെ കയ്യിൽ നിന്ന് തന്നെ അന്യായ വിലയ്ക്ക് വിത്ത് വാങ്ങണമെന്ന ഗതികേടിലായി കർഷകർ. ഇതിനൊക്കെ പുറമെ മണ്ണിന്റെ ഫലഭൂയിഷ്ഠത എന്നേക്കുമായി ഇല്ലാതായി. മണ്ണിന്റെയും വിത്തിന്റെയും മേൽ കർഷകനുണ്ടായിരുന്ന അവകാശവും സ്വാതന്ത്ര്യവുമൊക്കെ തൊലച്ചു കളഞ്ഞ സർവനാശത്തിന്റെ വിഷവിത്തുകളായിരുന്നു അവ.
1: അങ്ങനെയാണല്ലേ? അന്ന് പിന്നെ എന്താ സംഭവിച്ചത്?
0: കൃഷിയെ ഒറ്റുകൊടുത്ത നിനക്ക് ഈ വയൽമണ്ണിൽ നിൽക്കാൻ പോലും അർഹതയില്ലെന്ന് പറഞ്ഞ് ആട്ടിയിട്ടും അവനത് കേട്ടതായി നടിച്ചില്ല. പാവപ്പെട്ട കർഷകരുടെ ചെറിയൊരു നേതാവായ എന്നെ വിലക്കെടുക്കാനായി പിന്നീട് അവന്റെ ശ്രമം. പ്രലോഭനങ്ങൾ ഒട്ടനവധി നിരത്തി അവൻ. മതിയാവോളം പണം, മലമുടിയിൽ എവിടെയെങ്കിലും ഒരു എസ്റ്റേറ്റ്, നഗരമധ്യത്തിൽ ഫ്ളാറ്റ്, അവന്റെ കോർപ്പറേറ്റ് വിത്ത് കമ്പനിയിൽ സമുന്നത പദവി. ഇതിനൊക്കെ പുറമെ ജീവിതകാലം മുഴുവൻ സുഖിച്ച് രമിക്കാൻ ഇളം പ്രായമുള്ള ഒരു പെണ്ണ്, അതും കൂടി ആയപ്പോ എനിക്ക് സഹിച്ചില്ല. എന്റെ മാധവന്റെ മകൻ അച്ഛന്റെ പ്രായമുള്ള എന്നോട് ദേഷ്യം കൊണ്ട് എന്റെ കണ്ണിൽ ഇരുട്ട് കയറിയതുപോലെയായി. ഒറ്റ തള്ളിന് ഞാൻ അവനെ തള്ളി വയലിലേക്ക് വീഴ്ത്തി. കയ്യിലപ്പോഴുണ്ടായിരുന്നത് കൈക്കോട്ട. വരണ്ടുറച്ച വയലിന്റെ നെഞ്ചിലേക്കെന്ന പോലെ അതെടുത്ത് ഞാൻ ആഞ്ഞാഞ്ഞ് വെട്ടുകയായിരുന്നു. അതൊരു മനുഷ്യന്റെ ശരീരമാണെന്ന കാര്യം പോലും ഞാൻ കണക്കിലെടുത്തില്ല. മാധവൻ എന്റെ മനസ്സിലപ്പോൾ ഉണ്ടായിരുന്നതേയില്ല. ഉണ്ടായിരുന്നത് അത്രയും മാധവന്റെ മകന്റെ ചതിയും നെറുകേടും മാത്രമായിരുന്നു. ഞാനതപ്പോ അങ്ങനെ ചെയ്തില്ലായിരുന്നെങ്കിൽ പിന്നീട് എപ്പോഴെങ്കിലും കടക്കെണിയിലായിക്കഴിഞ്ഞ പാവപ്പെട്ട കൃഷിക്കാരവനെ വലിച്ചു കീറി കൊല്ലുമായിരുന്നു.
1: നിശ്ചയമായും.

0: വന്നത് അറിയിക്കുന്നുണ്ട്. അനീതിക്കെതിരായ സമരത്തിൽ അക്രമവും ആയുധവും ഉപേക്ഷിച്ച് പാടത്തേക്കിറങ്ങിയവനായിരുന്നു ഞാൻ. ആദർശമാകണം ആയുധം എന്ന് കരുതി ജീവിച്ചു തുടങ്ങുമ്പോഴാണ് ഇങ്ങനെ ഒരു
1: വിട്. അത് വിട് ഗോപാലേട്ട, ഒന്നുമില്ലല്ലോ. വലിയൊരു കാര്യത്തിന് വേണ്ടിയല്ലേ ഗോപാലേട്ടൻ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത്? അല്ലാതെ എന്നെ പോലെ സ്വന്തം സുഖത്തിനും ലഹരിക്കും വേണ്ടിയല്ലോ. എനിക്ക് ഉറപ്പാ ഗോപാലേട്ടനെ ദൈവം കൈവിടില്ല. ഗോപാലേട്ടന്റെ പ്രവചനം എന്റെ കാര്യത്തിൽ നടന്നു. അടുത്ത കൊയ്ത്തിന് മുമ്പ് എന്റെ റിലീസിംഗ് ഓർഡർ വന്നു. എന്നാൽ ഗോപാലേട്ടൻ ഇപ്പോഴും ജയിലിനകത്തുണ്ട്. പരമോന്നത നീതിപീഠത്തിന്റെ അന്തിമവിധി ഇനിയും എത്തിയിട്ടില്ല. ഞാൻ പോയിരുന്നു രണ്ടോ മൂന്നോ തവണ ഗോപാലേട്ടനെ കാണാൻ. ജയിലിന്റെ വിസിറ്റേഴ്സ് റൂമിൽ കാത്തിരിക്കുമ്പോൾ എനിക്ക് തോന്നും ജയിലിൽ ഞാൻ പഠിച്ച സ്കൂളോ കോളേജോ ആണെന്ന്. എന്തൊക്കെ പാഠങ്ങളാണ് ഞാൻ അവിടെ നിന്ന് പഠിച്ചിരിക്കുന്നത്! അതിലേറെ പാഠങ്ങളും എന്നെ പഠിപ്പിച്ചു തന്നത് ഗോപാലേട്ടൻ എന്ന ഗുരുനാഥൻ. പിന്നെ കൈമൾ സാറ് റിട്ടയറായി. റിട്ടയറായെങ്കിലും പഴയ റൗണ്ട്സിന്റെ ഓർമ്മയിൽ രാത്രി ജയിലിലും പരിസരങ്ങളിലും കറങ്ങി നടക്കാറുണ്ട് പോലും. പിന്നെ നിങ്ങളറിയുന്ന ഉടുംബം വാസു മറ്റ് ജയിലുകളിലും തടവുചാട്ടങ്ങൾ തുടരുന്നു, പിടികൊടുക്കലുകളും.

0: ജയിലിൽ നിന്നിറങ്ങിയപ്പോ ഇനി എന്താ പരിപാടിയെന്ന് നിശ്ചയം ചോദിച്ചു. മറുനാട്ടിലേക്ക് എവിടേക്കെങ്കിലും തൽക്കാലം മാറി താമസിക്കണോ എന്നും ചോദിച്ചു. എനിക്ക് അമ്മച്ചിയോട് പ്രായച്ചിത്തം ചെയ്യണ്ടേ എന്ന് ഞാൻ തിരിച്ചു ചോദിച്ചു. ഇച്ചാൻ പിന്നെ ഒന്നും പറഞ്ഞില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് ആദ്യമൊന്നും നിശ്ചയമില്ലായിരുന്നു. അപ്പോഴാണ് ഗോപാലേട്ടനെ ഓർത്തത്. നാട്ടിലെ പഴയ കൂട്ടുകാരെയൊക്കെ ചേർത്ത് അമ്മച്ചി എന്റെ പേരിൽ എഴുതി വച്ചിരുന്ന പാടത്ത് ഞങ്ങൾ കൃഷിയിറക്കി. രാസവളവും കീടനാശിനിയും ഒന്നുമില്ലാത്ത കൃഷി. കൊല്ലപ്പെട്ട ദിവസം അമ്മച്ചി എനിക്ക് വേണ്ടി കൊണ്ടുവന്നിരുന്ന ഇച്ചായൻ ബാങ്കിലിട്ട കാശ് മൂലധനമായിട്ട് ഞാനിങ്ങോട്ട് എടുത്തു. കഴിഞ്ഞ ആഴ്ചയായിരുന്നു കൊയ്ത്തും വിളവെടുപ്പും. ലാഭമെന്ന് പറയാനൊന്നുമില്ലെങ്കിലും വലിയ തെറ്റില്ല. ഗോപാലേട്ടൻ പറയുന്നത് പോലെ ഇത്രമേനി കൊയ്തു എന്നതിലല്ലോ കൃഷിയുടെ ആനന്ദമിരിക്കുന്നത്. ഈ കാലം തെറ്റി മഴയൊന്ന് കഴിഞ്ഞോട്ടെ, ഞങ്ങൾ വീണ്ടും ഇറങ്ങുന്നുണ്ട് പാടത്തേക്ക്. പറയാൻ മറന്നുപോയി, ഇന്ന് അമ്മച്ചിയുടെ ഓർമ്മ ദിവസമായിരുന്നു. ഞാനും ഇച്ചായനും മൂളിച്ചേച്ചിയും ട്രീസമോളും ചേർന്നാണ് പള്ളിയിൽ പോയത്. സെമിത്തേരിയിൽ എന്നോടൊപ്പം വരാൻ അവർക്കെന്തോ പ്രശ്നമുള്ളതായിട്ട് തോന്നി. ചിലപ്പോൾ കുറ്റബോധം കൊണ്ട് എനിക്ക് തോന്നിയതാവാനും മതി. വെയിലു മൂത്തപ്പോൾ ഞാൻ ഒറ്റയ്ക്ക് സെമിത്തേരിയിലേക്ക് പോയി. ശവക്കല്ലറയ്ക്ക് മുന്നിൽ കണ്ണടച്ച് പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ അമ്മച്ചിയുടെ മുഖം മനസ്സിലേക്ക് കയറി വന്നു. നല്ല സന്തോഷത്തിലായിരുന്നു അമ്മച്ചി. തലതെറിച്ച സന്തതി നന്നായതിന്റെ സന്തോഷമാണത്. എനിക്ക് ഉറപ്പുണ്ട്, ഈ മുടിയനായ പുത്രന്റെ തെറ്റുകുറ്റങ്ങൾ പുറത്ത് എന്റെ അമ്മച്ചി എന്നെ കൈക്കൊണ്ടിട്ടുണ്ട്. അതല്ല രസം. സേവിറച്ചൻ പള്ളിപ്രസംഗത്തിനിടെ ഇന്നും വിതയ്ക്കുന്നവന്റെ ഉപമ പറഞ്ഞു.
1: എന്നാൽ വിതയ്ക്കുന്നവന്റെ ഉപമയുടെ അർത്ഥം കേട്ടുകൊള്ളുക. ഒരുത്തൻ രാജ്യത്തിന്റെ വചനം കേട്ടിട്ട് ഗ്രഹിക്കാഞ്ഞാൽ ദുഷ്ടൻ വന്ന് അവന്റെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് എടുത്തു കളയുന്നു. ഇതത്രേ വഴിയരികെ വിതയ്ക്കപ്പെട്ടത്.
0: പ്രസംഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോ സേവരച്ചൻ ഒരു രഹസ്യം എന്നോടായി പറയുകയും ചെയ്തു. ഞാൻ പള്ളിയിൽ വരുന്ന ദിവസങ്ങളിലൊക്കെ വിതയ്ക്കുന്നവന്റെ ഉപമയെക്കുറിച്ച് പ്രസംഗിക്കണമെന്ന് മുമ്പേ അമ്മച്ചി സേവിറച്ചനോട് പറഞ്ഞ് ചട്ടം കെട്ടിയിരുന്നത്ര.
1: മുള്ളിനിടയിൽ വിതയ്ക്കപ്പെട്ടതോ ഈ ലോകത്തിന്റെ ചിന്തയും ധനത്തിന്റെ വഞ്ചനയും കൂടി ഞെരുക്കിയിട്ട് നിഷ്ഫലനായി തീരുന്നതാകുന്നു. നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുവൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു.
0: ആത്മകഥ പറഞ്ഞു പറഞ്ഞ് ഞാൻ വല്ലാതെ മുഷിപ്പിച്ചു അല്ലേ. കഴിയുന്നത്രയും ആൾക്കാരോട് പറയാറുണ്ട് ഞാൻ എന്റെ കഥ. എന്താന്ന് വെച്ചാല് മറ്റുള്ളവരെങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്കിയാണല്ലോ ഇപ്പൊ എല്ലാവരും ജീവിക്കുന്നത്. എന്റെ ഈ ജീവിതകഥയിൽ നിന്ന് എന്തെങ്കിലും പാഠം, എന്തെങ്കിലും നന്മ ആർക്കെങ്കിലും ഉൾക്കൊള്ളാനായെങ്കിലോ? അപ്പൊ ശരി, പ്രാർത്ഥനയ്ക്ക് സമയമായി.
2: വിതയ്ക്കുന്നവന്റെ ഉപമ നാടകം ഇവിടെ പൂർണ്ണമാകുന്നു. നാടകരചന സംവിധാനം KV ശരത്ചന്ദ്രൻ. സർഗാത്മക സഹകരണം K ശിവപ്രസാദ്, V വാസന്തി, T K ഉണ്ണികൃഷ്ണൻ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയതും ജോബ് സിദ്ദിഖ്, ഉടുമ്പൻ വാസു സിദ്ദിഖ്, കൈമൾ സാർ സിദ്ദിഖ്, ഗോപാലേട്ടൻ സിദ്ദിഖ്, ഇച്ചായൻ സിദ്ദിഖ്, സേവിറച്ചൻ സിദ്ദിഖ്. അവതരണം ആകാശവാണി കണ്ണൂർ നിലയം.

ആകാശവാണി കണ്ണൂർ. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം ചിത്രപാടിയ ഗാനം, ചിത്രം ക്ഷമിച്ചു എന്നൊരു വാക്ക്. പൂവച്ചൽ ഖാദറിൻ്റെ വരികൾക്ക് ശ്യാമിൻ്റെ സംഗീതം.

ഒപ്പം എന്ന പടത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും ശ്രേയ ജയദീപും ചേർന്ന് പാടിയ ഗാനം ബി കെ ഹരിനാരായണൻ്റെ വരികൾക്ക്, ഫോർ മ്യൂസിക്കിൻ്റെ സംഗീതം.